ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 31, കൊല്ലവർഷം 1201 മിഥുനം 7, 2026 ജൂൺ 21 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:40. 102.3 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ലോകം ഇന്ന് അതിവേഗത്തിൽ മുന്നേറുകയാണ്. മനുഷ്യൻ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും യാത്ര ചെയ്യുന്നു. പക്ഷേ അതോടൊപ്പം മാനസിക സംഘർഷം, വിഷാദം, അസ്വസ്ഥത, ഭയം, ഏകാന്തത എന്നിവയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു ലോകത്തിൽ മനുഷ്യനെ വീണ്ടും മനുഷ്യനാക്കുന്ന ആത്മീയ ഔഷധമാണ് യോഗ. യോഗ എന്നത് ആത്മാവിൻ്റെ ആത്മാവിലേക്കുള്ള യാത്രയാണ്. ആത്മാവിൽ നിന്ന് ആത്മാവിലൂടെ ആത്മാവിലേക്ക് എന്ന ഭഗവത്ഗീതയിലെ അമൂല്യമായ വാക്യം വളരെ പ്രസക്തമാണെന്ന് കരുതട്ടെ. യോഗ വെറും ശരീര വ്യായാമമല്ല, അത് മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുമിപ്പിക്കുന്ന ഒരു മഹത്തായ ജീവിതശാസ്ത്രമാണ്. യോഗ എന്ന പദം സംസ്കൃതത്തിലെ യുജ് എന്ന ധാതുവിൽ നിന്നാണ് ഉണ്ടായത്. അർത്ഥം ചേരുക, ഐക്യമാകുക. പുരാതന ഭാരതത്തിന്റെ മഹത്തായ സംഭാവനകളൊന്നാണ് യോഗ. പതഞ്ജലി മഹർഷി തന്റെ യോഗ സൂത്രയിൽ മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളെ നിയന്ത്രിക്കുന്നതാണ് യോഗ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മനുഷ്യന്റെ വലിയ രോഗം ശരീരരോഗമല്ല, മറിച്ച് മനസ്സിന്റെ അസ്വസ്ഥതയാണ്. അതിനുള്ള മരുന്നായി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികർ കണ്ടെത്തിയ വിജ്ഞാനമാണ് യോഗ. തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും മഹത്തായ കൃതിയായ തിരുവള്ളുവരുടെ തിരുക്കുറളിൽ ഒരു ആശയം പറയുന്നുണ്ട്. ശരീരം സംരക്ഷിക്കുന്നത് ആത്മാവിനെ സംരക്ഷിക്കുന്നത് പോലെയാണ്. യോഗ ശരീരത്തെ സംരക്ഷിക്കുമ്പോൾ അതിലൂടെ ആത്മവിശ്വാസവും സമാധാനവും വളരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഇതിഹാസങ്ങളിലും യോഗയുടെ ശക്തി കാണാം. മഹാഭാരത യുദ്ധഭൂമിയിൽ ആശയക്കുഴപ്പത്തിൽ വീണ അർജുനനോട് ശ്രീകൃഷ്ണൻ നൽകിയ ഉപദേശം എന്തായിരുന്നു? മനസ്സിനെ നിയന്ത്രിക്കുക, ആത്മാവിനെ തിരിച്ചറിയുക, കർത്തവ്യം നിർവഹിക്കുക, ഇതെല്ലാം യോഗയുടെ ആന്തരിക തത്വങ്ങളാണ്. രാമായണത്തിൽ വനവാസകാലത്തെ ശ്രീരാമന്റെ ധൈര്യവും സമചിത്തതയും ഒരു യോഗിയുടെ മനസ്സിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ബൈബിളിൽ സങ്കീർത്തനം 46:10 പറയുന്ന നിശ്ചലരായിരിക്കുക എന്ന ഈ സന്ദേശം ധ്യാനത്തിന്റെ ആത്മാവാണ്. ഖുറാൻ മനുഷ്യന്റെ ഉള്ളിലെ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ബുദ്ധമതത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥങ്ങളൊന്നാണ് ധമ്മപദം. അച്ചടക്കമുള്ള മനസ്സ് സന്തോഷം നൽകുന്നതെന്നാണ് അവിടെ ബുദ്ധൻ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മതങ്ങളുടെയും ഹൃദയത്തിൽ മനസ്സിന്റെ ശാന്തിയും ആത്മനിയന്ത്രണവും തന്നെയാണ്. പ്രിയമുള്ളവരെ, ശാസ്ത്രലോകവും ഇന്ന് യോഗയുടെ മഹത്വം അംഗീകരിക്കുന്നു. ലോകാരോഗ്യ സംഘടനയായ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വ്യക്തമാക്കുന്നത് മാനസിക സമ്മർദ്ദം മനുഷ്യ ആരോഗ്യത്തിന് വലിയ ഭീഷണിയാണെന്നാണ്. സ്ഥിരമായി യോഗയും ധ്യാനവും ചെയ്യുന്നവരിൽ രക്തസമ്മർദ്ദം കുറയുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുകയും ഉറക്കം ഗുണമേന്മയുള്ളതാകുകയും ചെയ്യുന്നു. യോഗ മനുഷ്യന്റെ ഉള്ളിലെ സൃഷ്ടിപരതയും ചിന്താശക്തിയും ഉണർത്തുന്നു. കായിക ലോകത്തിലെ നിരവധി മഹാന്മാർ യോഗയുടെ ശക്തി അനുഭവിച്ചവരാണ്. ഒരു യുവാവ് ഒരിക്കൽ ഗുരുവിനോട് ചോദിച്ചു, എനിക്ക് സമാധാനം എവിടെ കിട്ടും? ഗുരു ഒരു ഗ്ലാസ് കലക്കലുള്ള വെള്ളമെടുത്തു, കുറച്ചു നേരം കാത്തിരുന്നു. അല്പനേരത്തിനുള്ളിൽ വെള്ളം നന്നായി തെളിഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നോക്കൂ, മനസ്സും ഇതുപോലെയാണ്. അത് ശാന്തമാകുമ്പോഴാണ് സത്യം തെളിയുന്നത്. അതാണ് യോഗയുടെ സാരം. പുതിയ തലമുറ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് അറിവും ബന്ധങ്ങളും കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്, അറിവ് കൂടുതലാകുമ്പോൾ ഏകാഗ്രതയും ബന്ധങ്ങൾ വർദ്ധിക്കുമ്പോൾ ആത്മബന്ധങ്ങളും കുറയുമെന്ന കാര്യം. ഇത്തരം ഒരു തലമുറയ്ക്ക് യോഗ അത്യാവശ്യമാണ്. ശരീരത്തെ ആദരിക്കാനും മനസ്സിനെ നിയന്ത്രിക്കാനും പഠിപ്പിക്കുന്നതിനോടൊപ്പം കോപത്തെ കുറയ്ക്കാനും സ്നേഹം വളർത്താനും പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാനും യോഗയിലൂടെ സാധിക്കും. യോഗ ആത്മവിശ്വാസത്തിന്റെ വഴിയാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറയുമ്പോൾ, ആരോഗ്യം സർവ്വധനാൽ പ്രധാനമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. ധനം നഷ്ടപ്പെട്ടാൽ ഒന്നുകിൽ വീണ്ടെടുക്കാം, പക്ഷേ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ജീവിതത്തിന്റെ സന്തോഷം തന്നെ നഷ്ടമാകും. പ്രിയമുള്ളവരെ, ഇന്ന് June 21 ലോകമെമ്പാടും യോഗാ ദിനമായി ആചരിക്കുകയാണല്ലോ. ഇത് വെറുമൊരു ആഘോഷമല്ല, മനുഷ്യരാശിക്ക് ഇന്ത്യ നൽകിയ ആത്മീയ സമ്മാനത്തിന്റെ അംഗീകാരമാണ്. നമുക്ക് ദിവസവും കുറച്ച് സമയം യോഗയ്ക്കും ധ്യാനത്തിനും വേണ്ടി മാറ്റിവെക്കാം. 5 മിനിറ്റ് ശ്വാസാഭ്യാസം, 10 മിനിറ്റ് ധ്യാനം, അല്പം നിശബ്ദത, അത് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാം. യോഗ ശരീരത്തെ വളയ്ക്കുന്ന കലയല്ല, ജീവിതത്തെ നേരെയാക്കുന്ന ശാസ്ത്രമാണ്. യോഗ ഒരു വ്യായാമമല്ല, അത് സമാധാനത്തിലേക്കുള്ള യാത്രയാണ്. യോഗ നമ്മെ ദീർഘായുസ്സിലേക്ക് മാത്രം നയിക്കുന്നില്ല, അർത്ഥപൂർണമായ ജീവിതത്തിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യത്തിനും സമാധാനത്തിനും മനുഷ്യൈക്യത്തിനും യോഗ അത്യുത്തമമെന്ന വാദത്തോട് നമുക്ക് പൂർണ്ണമായും യോജിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ യോഗാ ദിനാശംസകൾ നേരുന്നു.

0: പ്രകാശിതം.
1: അവതരിപ്പിച്ചത് ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ.
2: ആകാശവാണി FM വാർത്തകൾ.
3: ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. കൊൽക്കത്തയിൽ നടക്കുന്ന പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിലെ ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് ഇന്ന്. നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ ജർമ്മനിക്ക് ജയം. ഐവറി കോസ്റ്റിനെ 1-0 രണ്ട് ഗോളിനാണ് ജർമ്മനി പരാജയപ്പെടുത്തിയത്.
2: ആകാശവാണി FM വാർത്തകൾ.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോഴുള്ള അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെല്ലിറിലെ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:30 12th അന്താരാഷ്ട്ര യോഗാ ദിനത്തോട് അനുബന്ധിച്ച് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം ഡെല്ലിറിലെ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോടറിലെ. 7:35 FM ഡയറി, ഇതിൽ സമകാലികം യോഗാ ദിനം. നോവൽ പാരായണത്തിൽ UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:00 വിടരനമുട്ടുകൾ. കാക്കനാട് രാജഗിരി ക്രിസ്തുജയന്തി പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 8:30 FM മോർണിംഗ് സെലക്ഷൻസ്. 8:35 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 9:15 അഭിപ്രായവേദി. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് സ്മൃതിരാഗം. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് സ്മൃതിരാഗം. 11:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 12:05 ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഓർമ്മചിന്ത. 3:00 ആകാശവാണി FM വാർത്തകൾ, ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, മൂലമ്പിളി ദ്വീപ്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. മൃഗപരിപാലനം മഴക്കാലത്ത്. കൈപ്പുഴ വെറ്ററിനറി കേന്ദ്രത്തിലെ ഡോക്ടർ MK സത്യൻ സംസാരിക്കുന്നു. പുതയിടിയിൽ രീതിയിൽ പന്തൽ വിളകൾ ചെയ്യുന്ന രീതികൾ വിവരിക്കുന്നു ചെറായി സ്വദേശി KP പ്രഭാത്. 7:20 വിപണി വാരാന്താവലോകനം. 7:25 വാർത്തകൾ. 7:35 FM ഈവനിങ്ങിൽ സമകാലികം യോഗാ ദിനം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. 9:00 ന്യൂസ് അറ്റ് 9.

0: ബുള്ളറ്റിൻ.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 2 സെക്കൻഡ്.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ പ്രഭാതഗീതത്തിലേക്ക്. ആദ്യഗാനം മാർക്കോസ് പാടിയത്, രചന ഫാദർ തോമസ് ഇടയിൽ, സംഗീതം സാംജി ആറാട്ടുപുഴ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രഭാതഗീതത്തിൽ അടുത്ത ഗാനം ടീന തെരേസ പാടിയത്. രചന പി ഡി ജോൺ. സംഗീതം സാംസൺ കോട്ടൂർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം, ശരത് പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റ്. കാർഷിക വാർത്തകൾ. എറണാകുളം ജില്ലയിലെ വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പലകദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക്. വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 8075220286. മണർക്കാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. പിടക്കോഴിക്കുഞ്ഞിന് 25 രൂപയും പൂവന് 5 രൂപയുമാണ് നിരക്ക്. ഫോൺ നമ്പർ 8301897710. 8301897710.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഇ ലേണിംഗ് അടുത്ത മാസം 13 മുതൽ 17 വരെ നടത്തുന്ന ജിയോഗ്രാഫിക് സിസ്റ്റം സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി അടുത്ത മാസം 10. ഫോൺ നമ്പർ 9895776730. 9895776730. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 22,200 രൂപ, കൊപ്ര 12,900, കുരുമുളക് ഗാർബിൾഡ് 71,100, അൺഗാർബിൾഡ് 69,100, റബ്ബർ RS4 27,500, RS5 27,000 രൂപ. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 29:28. ഇനി 6:30 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം ഡൽഹിയിലെ.

0: പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ശ്രീ നരേന്ദ്രമോദി
1: ജി ജൽ ഥൽ നഭ് സഭി യോഗ് മേ ഹോംഗേ ഹം ജാനത്തെ ഹൈ കി ഭാരത് മേ തോ സൂര്യോദയ ജബ് ഹോ രഹാ ഹൈ തോ ഹംനെ നമസ്കാർ കിയാ ഹൈ ഓർ സാഥ് ഹി യോഗ അഭ്യാസ് കിയാ ഹൈ ദുനിയാ കേ സേ ബഹുത് സാരേ ദേശ് ഹൈ ജിൻമേ ജഹാ ജഹാ ഭാരതീയ ദൂതാവാസ് ഹൈ ഉൻകി ഓർ സേ വിശേഷ ആയോജന ഹോംഗേ ഓർ അബ് ക്യോംകി ബഹുത് സാരേ ദേശ് ദുനിയാ കേ യോഗ കോ അപ്നാ ചുകേ ഹൈ പഹലേ സേ യോഗ പ്രചലിത് രഹാ ഹൈ കഭി ഹം ഇസേ ജിം മേ ഹോതാ ദേഖ്തേ ഹൈ കഭി വെൽനെസ് സെന്റർ മേ ദേഖ്തേ ഹൈ ഓർ ഇഞ്ചർഡ് ഹോനെ കേ ബാദ് ഫിസിയോതെറാപിസ്റ്റ് ഹമേ ജിസ് തരഹ കി എക്സർസൈസ് ബതാതാ ഹൈ വോ ഹമാരേ യോഗാസനോ സേ ഹി പ്രേരിത് ഹോതി ഹൈ തോ യോഗ ഹമാരേ ജീവൻ കാ ഹിസ്സാ രഹാ ഹൈ ലേക്കിൻ അബ് യേ പൂരി ദുനിയാ മാൻ ചുകി ഹൈ കി ഭാരത് നേ ദുനിയാ കോ യോഗ ദിയാ ഹൈ ഓർ ആധികാരിക് തോർ പർ മാനനീയ പ്രധാനമന്ത്രി ജി നേ ഇസ്കേ ലിയേ പ്രയാസ് കിയേ ഓർ യു എൻ യുനെസ്കോ നേ ഇസേ മാനാ കി ഭാരത് കാ യേ ഉപഹാര വിശ്വ കേ ലിയേ അനൂഠാ ഹൈ ഓർ ആജ് സംഘർഷോ സേ ഭരി ഹുയി ഇസ് ദുനിയാ മേ ബേഹദ് ജരൂരി ഭീ ഹൈ. മാനനീയ പ്രധാനമന്ത്രി ജി നേ ജൈസാ കഹാ കി യോഗ കോ ഹം കേവൽ ഏക ദിൻ കാ ഉത്സവ നാ ബനായേ ബൽകി ഇസേ അപ്നി ദിൻചര്യാ കേ സാഥ് ജോഡേ.
0: യോഗാ 365, ദാറ്റ് ഈസ് വാട്ട് ദി ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഹാഡ് മെൻഷൻഡ് ആൻഡ് വി വുഡ് ഓൾസോ ലൈക് ടു ഇൻഫോം our listeners that as the honorable prime minister has mentioned that the gift of India was just not only Lord Buddha or peace but also yoga, and this yoga has been practiced by Indians since times immemorial. It is as old as our civilization, which is more than 5,000 years old. And today, as Neelam rightly mentioned, that the entire world has accepted yoga, has embraced yoga, as it promotes not only healthy lifestyle but also healthy mental lifestyle. It brings about a total balance in healthy living. And Guru Munish Sinhaji, you were mentioning about the importance of meditation. So how do a layperson begin to meditate, if you can inform our audience?
2: Yes, sabse pehle main jo log dhyan karna chahte hain ya dhyan ki duniya mein aana chahte hain to main unse request karunga ki bahut zyada technicality mein wo na jaye, sirf statue banke 10 minute roz ek mahine ki practice kare, ek samay chune 10 minute ya 15 minute us sirf statue ho jaye, jaise bacche mein hum log statue game khelte the, chalte chalte achanak koi statue chillata tha aur hum jis position mein hote the usi position mein ruk jate the. Apne jeevan mein bhi aap apni kisi ek favorite jagah pe ghar ke kisi kone mein aap baithe aur 15 minute ke liye sirf statue ho jaye, aur statue hone ke baad aapke man ki man, आपकी आंखों की आंख जो आपके अंदर है, वो बहुत सारी वृत्तियों को देखेंगी. कई सारे आप पिक्चर्स देख रहे हैं, इमेजिनेशन देख रहे हैं, आप कपड़े देख रहे हैं, खेल देख रहे हैं, ये सारी आपके मनस्पटल के इसमें चलती चली जाती हैं. आपको सिर्फ उसको देखते रहना है और ये कहना है कि आई एम ओनली द ऑब्जर्वर ऑफ दिस. मैं एक विटनेसर हूं जो हमारे मन के पटल पे चल रहे सारे पिक्चर्स को मात्र देखने वाला हूं. मैं एक दृष्टा हूं. द मोमेंट आप दृष्टा के भाव में जाते हैं तो आपका आपके मन से कनेक्शन दूर हो जाता है. आप शरीर और मन से अलग एक प्योर कॉन्शसनेस हो जाते हैं, जहां पे आपका शरीर और मन जन्म लेता है, पलता है और फिर उसी कॉन्शसनेस में विलय हो जाता है. जैसे ही आप इस अस्तित्व में जाते हैं तो समझने वाला और समझ एक हो जाता है. फिर पता चला शरीर और मन जो अभी विचार देख रहे थे, विचार को देखने वाला, ये सारी चीज एक हो जाती है. फिर थोड़े ही टाइम में आपके विचार आने खत्म होने शुरू हो जाते हैं और फिर बचता है तो एक प्योर कॉन्शसनेस, जो सिर्फ कहते हैं बीइंग होने का एहसास. इसीलिए ह्यूमन बीइंग कहते हैं, ह्यूमन डूइंग नहीं कहते. ह्यूमन जितने भी इस पूरी पृथ्वी पे, जगत पे जितनी भी सृष्टि में लोग हैं, उनको ह्यूमन बीइंग कहा गया है. इसीलिए कि वो अपने अस्तित्व के उस सोर्स से कनेक्ट हो जाएं. द मोमेंट उस सोर्स से वो कनेक्ट होते हैं तो वो जाने अनजाने में इस पूरी ब्रह्मांड के अनंत के एक पार्ट बन जाते हैं और वो अनंत फिर उनके पूरे अस्तित्व में डोमिनेट करने लगता है. शरीर की जो रिप्रेजेंट कर रहा होता है वो वर्ल्डली लाइफ को

0: ആകാശവാണി കൊച്ചി എഫ് 102.3 പ്രിയ ശ്രോതാക്കളെ, 12th അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും, അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്?
2: RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിനാചരണത്തിൽ മുഖ്യാതിഥികളായി. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സമർപ്പിക്കും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സിനും ജർമ്മനിക്കും ജയം. വാർത്തകൾ വിശദമായി. ഇന്ന് അന്താരാഷ്ട്ര

0: അന്താരാഷ്ട്ര യോഗ ദിനം. യോഗ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് എന്ന പ്രമേയത്തിൽ ലോകമെമ്പാടും 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തും വിദേശത്തുമായി ദശലക്ഷക്കണക്കിന് പൌരന്മാർ പരിപാടികളിൽ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. കൊൽക്കത്തയിൽ റെഡ് റോഡിലെ പ്രധാന സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. യോഗ ആന്തരിക ശക്തിയും ഊർജ്ജവും പ്രദാനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങളെ അകറ്റാൻ യോഗ പര്യാപ്തമാണെന്നും മോദി പറഞ്ഞു.
1: ലൈഫ് സ്റ്റൈൽ ഡിസീസ് അറ്റ് 70 ദെൻ വി വേർ അറ്റ് 50. ദിസ് ഈസ് വേർ യോഗ ക്യാൻ ഹെൽപ് അസ്. ഇറ്റ് ഹെൽപ്സ് അസ് ട്യൂൺ അവർ ബോഡി ടു ബി ഫ്ലെക്സിബിൾ. ഇറ്റ് കീപ്സ് അവർ എനർജി ലെവൽ ഹൈ. ഇറ്റ് ഓൾസോ ഹെൽപ് അസ് മെയിൻറ്റെയിൻ എ കാം സ്ട്രെസ് ഫ്രീ ലൈഫ് ആൻഡ് കീപ് ആൻഡ് ഹെൽപ് ടു കീപ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അവേ. മോറോവർ, വിത്ത് റെഗുലർ പ്രാക്ടീസ് യോഗ ടീച്ചസ് അസ് ടു റിമെയിൻ ലൈഫ് ലോങ് ലേർണർ ഓഫ് അവർ ഓൺ ബോഡീസ് ആൻഡ് മൈൻഡ്. ദ മോർ വി നോ അബൌട്ട് അവർ സെൽവ്സ് ദ ബെറ്റർ വി ക്യാൻ മാനേജ് അവർ സെൽവ്സ്.
0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലെ യോഗ ദിനാചരണത്തിൽ 1500 മുതിർന്ന പൌരന്മാർ പങ്കെടുത്തു. ആന്തരിക സുസ്ഥിതി, വൈകാരിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവയെ അധികരിച്ച് ആത്മീയ പ്രഭാഷണവും ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും ദേശീയ ആയുഷ് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല യോഗാ ദിനാചരണം തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ചിന്മയ കോളേജിൽ യോഗ പ്രദർശനം നടത്തും. ബിജെപി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പങ്കെടുക്കും. കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ യോഗാ ദിനാചരണ പരിപാടി വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് സർവകലാശാല കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നൽകും. അന്താരാഷ്ട്ര യോഗ ദിനമായ ഇന്ന് കാസർകോട് ബേക്കൽകോട്ടയിൽ ഉച്ചയ്ക്ക് 12 പ്രവേശനം സൌജന്യമായിരിക്കും. രാവിലെ ബേക്കൽകോട്ടയിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷ പരിപാടികൾ കെ നീലകണ്ഠൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗ ജീവിതശൈലിയാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യകരവും സന്തോഷകരവും ക്രിയാത്മകവുമായ ജീവിതത്തിന് യോഗ സഹായിക്കും. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയുമാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സാമൂഹിക നീതി വകുപ്പും കോഴിക്കോട് കോർപ്പറേഷനും ചേർന്ന് കുണ്ടൂപറമ്പ് സായംപ്രഭ പകൽ വീട്ടിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. പതഞ്ജലി യോഗ റിസർച്ച് സെന്റർ ഡയറക്ടർ പി ഉണ്ണിരാമൻ ഉദ്ഘാടനം ചെയ്തു. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആന്റ് എഞ്ചിനീയേഴ്സാണ് നിർമ്മിച്ചത്. 75%ത്തിലധികം തദ്ദേശീയ ഉള്ളടക്കത്തോടെ 200 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നിർമ്മാണത്തിൽ പങ്കാളികളായതായും ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കപ്പൽ നിർമ്മാണ വ്യവസായത്തിന്റെ വളർച്ചയെ എടുത്തു കാണിക്കുന്നുവെന്നും നാവികസേന വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കും. ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് വകുപ്പുകളുമായി സഹകരിച്ചാണ് ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് വിഷയം പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിക്കുമെന്നും കുറ്റം ആര് ചെയ്താലും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് ഫയർ ആന്റ് റെസ്ക്യൂ സർവീസസിനെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട് നരിക്കുനി ഫയർ ആന്റ് റെസ്ക്യൂ സർവീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച തുക നഷ്ടപ്പെടുത്താതെ നേടിയെടുക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. ഇതോടെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ 15 പേരുടെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കാർഷിക ഉൽപ്പാദന വർധനയ്ക്കൊപ്പം വിപണനവും ബിസിനസ്

0: വികസനവും ഉറപ്പാക്കുന്നതിന് കൃഷിവകുപ്പിൽ പ്രത്യേക മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് സംവിധാനം രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ കൃഷിവകുപ്പ് ഫീൽഡ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ഇംഗ്ലീഷിലും 12 ഇന്ത്യൻ ഭാഷകളിലുമാണ് പരീക്ഷ നടക്കുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. കേരള സാഹിത്യ അക്കാദമി, ഓടക്കുഴൽ, കേരള പാണിനി, വള്ളത്തോൾ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് 1934 പി നാരായണക്കുറുപ്പിന്റെ ജനനം. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ എഡിറ്റർ, റിസർച്ച് ഓഫീസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ദീർഘനാൾ തപസ്യ കലാസാഹിത്യവേദിയുടെ അധ്യക്ഷനായിരുന്നു. സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തികവാടത്തിൽ നടത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രമുഖർ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ നെതർലാൻഡ്സ് സ്വീഡനെ പരാജയപ്പെടുത്തി. 1-5 ഗോളുകൾക്കാണ് നെതർലാൻഡ്സിന്റെ ജയം. പുലർച്ചെ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് തകർത്ത് നോക്കൌട്ടിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ തുടർച്ചയായ 2 ജയമാണിത്. രാവിലെ ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് എഫിലെ മത്സരത്തിൽ രാവിലെ 9:30 ടുണീഷ്യ ജപ്പാനെ നേരിടും. രാത്രി 9:30 ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയുമായി ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ചെന്നൈയിൽ 9 വിക്കറ്റിനാണ് ഇന്ത്യ അഫ്ഗാനെ തകർത്തത്. അഫ്ഗാൻ ഉയർത്തിയ 219 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 29th ഓവറിൽ ലക്ഷ്യം മറികടന്നു. പരമ്പര നേരത്തെ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എ ടീം ഇന്ന് ശ്രീലങ്ക എ ടീമിനെ നേരിടും. രാവിലെ 10 ധാംബുള്ളയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിനാചരണത്തിൽ മുഖ്യാതിഥികളായി. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സമർപ്പിക്കും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സിനും ജർമ്മനിക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം എഫ് എം ഡയറിയിലേക്ക്. ചിന്താശകലം. ഏതാണ്ട് എല്ലാ മനുഷ്യർക്കും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ കഴിയും. എന്നാൽ ഒരു മനുഷ്യന്റെ സ്വഭാവം പരീക്ഷിക്കണമെങ്കിൽ അവന് അധികാരം നൽകുക. ഇത് എബ്രഹാം ലിങ്കന്റെ വാക്കുകൾ. ഇന്നത്തെ ചോദ്യത്തിലേക്ക്, ചോദ്യമിതാണ്: ഇന്ദിരാ പോയിന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിന്റെ

പ്രത്യേകത എന്താണ്? ചോദ്യമൊരിക്കൽ കൂടി, ഇന്ദിരാ പോയിന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിന്റെ പ്രത്യേകത എന്താണ്? ഉത്തരം പറയാം 8:30 തൊട്ടു മുൻപ്.

0: സമകാലികം.
1: ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ലോകത്തിന് ഭാരതം നൽകിയ മഹത്തായ ഒരു ദർശനമാണ് യോഗ. മനുഷ്യനെ പ്രകൃതിയോട് ഇണക്കി ചേർത്ത് ആന്തരിക സമാധാനത്തിലേക്കും പൂർണ്ണ ആരോഗ്യത്തിലേക്കും നയിക്കുന്ന ഒരു സമഗ്ര ജീവിതചര്യയാണ് യോഗ. ഈ മഹത്തായ സന്ദേശം ലോകമെമ്പാടും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. യോഗയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം ഇന്ന് സമകാലികത്തിൽ.
2: പഴയ ഒരു കഥയിൽ നിന്ന് തുടങ്ങാം.
1: ആയുർവേദ ചികിത്സകനും യോഗ ഇൻസ്ട്രക്ടറുമായ ഡോക്ടർ ശ്രീരാജ് കെ ദാമോദർ.
2: പണ്ട് ഖേരണ്ടൻ എന്നൊരു മഹർഷി ജീവിച്ചിരുന്നു. ഒരു ദിവസം ചണ്ഡകപാലി എന്നൊരു രാജാവ് അദ്ദേഹത്തെ കാണാൻ ആശ്രമത്തിലെത്തി. ഒരേ ഒരു ആഗ്രഹം, ഖടസ്ഥയോഗം എന്ന വിദ്യ പഠിക്കണം. ഇരു കൈയും നീട്ടി മഹർഷിയെ രാജാവിനെ സ്വീകരിച്ചു. ആ വിദ്യ പകർന്നു നൽകി. ഇതാണ് ഖേരണ്ട സംഹിത എന്ന ചെറിയ യോഗ ഗ്രന്ഥത്തിന്റെ തുടക്കം. ഖടം എന്നാൽ കുടം. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ഒരു കുടം പോലെയാണ്. അതിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രാണശക്തിയാണ് നമ്മളെ ജീവനോടെ നിലനിർത്തുന്നത്. ഉള്ളിലെ ഈ ചൈതന്യവും പുറത്തെ പ്രപഞ്ചത്തിലെ ചൈതന്യവും തമ്മിൽ ഒരു താളമുണ്ട്. ആ താളം തെറ്റുമ്പോഴാണ് രോഗങ്ങൾ പിറക്കുന്നത്. ഇതാണ് നമ്മുടെ പുരാതന വൈദ്യശാസ്ത്രം പറയുന്നത്. പ്രായമാകുമ്പോഴും ആ താളം കാത്തു സൂക്ഷിക്കുക, അത് തന്നെയാണ് ആരോഗ്യകരമായ വാർദ്ധക്യത്തിന്റെ രഹസ്യവും. ജിമ്മും യോഗയും തമ്മിൽ ഒരു സൂക്ഷ്മമായ വ്യത്യാസമുണ്ട്. ജിമ്മിൽ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ഭക്ഷണത്തിലൂടെ കിട്ടിയ ഊർജത്തെ നമ്മൾ കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ യോഗ അങ്ങനെയല്ല. യോഗയിൽ ശരീരത്തിൽ പുതിയ ഊർജം ഉണരുകയാണ് ചെയ്യുന്നത്. പ്രാണശക്തിക്ക് കൂടുതൽ ഇടം കിട്ടുന്നുണ്ട്. ശരീരത്തിലെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാതെ അപ്പപ്പോൾ പുറന്തള്ളപ്പെടുന്നുണ്ട്. ഒരു ഫോൺ റീബൂട്ട് ചെയ്യുന്നത് പോലെ ശരീരം അതിൻ്റെ പൂർണ്ണ ശേഷിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ശ്വാസഗതി ശ്രദ്ധിക്കാതെ ചെയ്യുന്ന മോഡേൺ ഫിറ്റ്നസ് എക്സസൈസുകൾ ഊർജത്തെ ചോർത്തിക്കളയുമ്പോൾ യോഗ ഊർജത്തെ ഉള്ളിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രായമാവുമ്പോൾ നമുക്ക് വേണ്ടത് ഇങ്ങനെ ചോർന്നു പോകുന്ന ഊർജമല്ല, ഉള്ളിൽ നിറയുന്ന ഊർജമാണ് വേണ്ടത്. യോഗ ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ മാത്രം സ്വന്തമൊന്നും അല്ല കേട്ടോ. ആയുർവേദവും ഹോമിയോപ്പതിയും മോഡേൺ മെഡിസിനും എല്ലാവരും ഇന്ന് യോഗയുടെ ഗുണം തിരിച്ചറിയുന്നുണ്ട്. സാഖ്യവും യോഗയും ഒരേ നാണയത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ ഏകീയമായ കാഴ്ചപ്പാടിൽ നിന്ന് തന്നെയാണ് ആയുർവേദവും വളർന്നു വന്നത്. ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ അയാൾ മറ്റേതൊക്കെ ചികിത്സാക്രമങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നുകൂടി ചികിത്സിക്കുന്ന ഡോക്ടർ അറിയണം. അങ്ങനെ അറിഞ്ഞുള്ള ചികിത്സയ്ക്കാണ് രോഗിയെ ശരിക്കും ഭേദപ്പെടുത്താൻ സാധിക്കുക. ഓരോ സമ്പ്രദായങ്ങളുടെയും തനിമ കാത്തുകൊണ്ട് തന്നെയുള്ള ഒരു ഇന്റഗ്രേറ്റീവ് അപ്രോച്ചാണ് കാലഘട്ടത്തിന്റെ ആവശ്യം. ആ വഴിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് യോഗ. ജോലി സമ്മർദ്ദവും മൊബൈൽ അടിമത്തവും ഒക്കെ കൂടുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് മാത്രമല്ല വർക്കിംഗ് ക്ലാസ്സിനും ഡെയിലി യോഗ വലിയൊരു അനുഗ്രഹമായിരിക്കും. ലോകത്തിലുള്ള പല പ്രശ്നങ്ങളും യോഗ ഉള്ളിലുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തിൽ നിന്നാണെന്നും തോന്നിയിട്ടുണ്ട്. യോഗ വെറും അഭ്യാസ കസർത്തുകൾ മാത്രമല്ല കേട്ടോ. ആരംഭശൂരത്വം കൊണ്ട് ശരീരത്തെ പീഡിപ്പിച്ച് ചെയ്യുന്ന അഭ്യാസങ്ങൾ ഒരുപക്ഷെ നമ്മളിൽ നിന്ന് വേഗം അകന്നുപോകും. യമനിയമങ്ങൾ, അതായത് സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിശ്ചയമായും നമ്മൾ നമ്മളോട് പാലിക്കേണ്ട ചില മര്യാദകൾ, ഇതൊക്കെ അടിത്തറയായിട്ടുള്ള യോഗയാണ് കാലങ്ങളോളം വിളങ്ങുക. ഞാൻ ചെയ്യുന്നതാണ് ശരിയായ യോഗ എന്ന് ആരും ശഠിക്കുകയും അരുത്. അന്ധന്മാര് ആനയെ തൊട്ടറിഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും അറിയുന്നത് ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്നുള്ള ബോധം വേണം. താഴ്ന്ന നിലത്തേക്കാണ് നീരോടുള്ളൂ. വിനയമുള്ള മനസ്സിലേക്കാണ് പ്രാണശക്തിയും അതിൻ്റെ പ്രവാഹം ത്വരിതപ്പെടുത്തുന്നത്. പറഞ്ഞു വന്നത്, വാർദ്ധക്യം തളർച്ചയുടെ കാലമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദിവസവും കുറച്ചു നേരം ശ്വാസത്തിലും ശരീരത്തിലും ശ്രദ്ധിക്കുന്ന ആ കുറച്ച് മിനിറ്റുകൾ ജീവിതാവസാനം വരെ ഉന്മേഷത്തോടെ നിങ്ങൾക്ക് കഴിഞ്ഞു പോകാൻ അത് മാത്രം മതി.
1: സ്ത്രീകൾക്ക് യോഗ എങ്ങനെ പ്രയോജനകരമാകും?
3: സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് യോഗ വളരെ മികച്ചതാണ്.
1: ആലുവയിലുള്ള ഒരു ആയുർവേദ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വത്സല ദേവി കെ.
3: ആർത്തവ പ്രശ്നങ്ങൾ, ഹാർമോൺ ഇംബാലൻസ് ഇഷ്യൂസ്, മാനസിക സമ്മർദ്ദം, ഗർഭകാല ബുദ്ധിമുട്ടുകൾ, പ്രസവാനന്തര പ്രശ്നങ്ങൾ, മെനോപോസിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും സ്ത്രീകളുടെ ആയുസ്സിന്റെ എല്ലാ ഘട്ടങ്ങളിലും യോഗയ്ക്ക് അതിൻ്റെതായ മഹത്വമുണ്ട്. ഒരു ഫിറ്റ്നസ് നിലനിർത്തുക, അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കുക,

0: ചുറുചുറുക്കോടെ ഇരിക്കുക എന്ന കാര്യത്തിൽ സ്ത്രീകളെ വളരെയധികം യോഗ സഹായിക്കും. ഇന്ന് നമുക്കൊക്കെ അറിയാം, സ്ത്രീകൾ വീട്ടിനകത്തും പുറത്തും ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യോഗയിലൂടെ നമ്മൾ ഫിറ്റായിട്ട് ഇരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇനി സ്ത്രീകൾക്ക് ജനറലി ഉപയോഗപ്പെടുന്ന പല യോഗാസനങ്ങളും ഉണ്ട്. എല്ലാ സ്ത്രീകൾക്കും എല്ലാ കാലത്തും ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആസനങ്ങളാണ് ഭദ്രാസനം, ബാലാസനം, ഭുജംഗാസനം എന്നിവയൊക്കെ. അതുപോലെ തന്നെ സേതുബന്ധാസനവും നമുക്ക് എപ്പോഴും ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഗർഭകാലത്തിലാണെന്നുണ്ടെങ്കിലും പ്രസവാനന്തരം യോഗ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ഒരു യോഗ ഇൻസ്ട്രക്ടറുടെയോ ഡോക്ടറുടെയോ നിർദ്ദേശത്തോടെ മാത്രമേ ചെയ്യാവൂ. പ്രത്യേകിച്ചും ആദ്യത്തെ 3 മാസങ്ങളിൽ താടാസനം പോലത്തെ സിമ്പിൾ ആയിട്ടുള്ള യോഗ പോസ്റ്റേഴ്സ് ആണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് മാർജാരാസനം പോലത്തെ ആസനങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പ്രസവാനന്തരം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 4 ആഴ്ച വരെ സിമ്പിൾ ആയിട്ടുള്ള സൂക്ഷ്മ വ്യായാമങ്ങൾ മാത്രമേ ചെയ്യാവൂ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു യോഗ ഇൻസ്ട്രക്ടറെ കണ്ടുകൊണ്ട് പല വിധത്തിലുള്ള ആസനങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ത്രികോണാസനം നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടും വയറിന്റെ ആസനങ്ങൾ, കോർ മസിൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആസനങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. കെഗിൽസ് എക്സസൈസ് അല്ലെങ്കിൽ മൂലബന്ധം, മഹാബന്ധം പോലത്തെ ബന്ധങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ പ്രസവാനന്തരവും ഒരുപാട് ആസനങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്കൂൾ കുട്ടികളിൽ ഇന്ന് വളരെയധികം കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ആർത്തവകാലത്തെ വയറുവേദന. ഈ ആർത്തവകാലത്തെ വയറുവേദന നമുക്ക് ഒരുപാട് ദിവസങ്ങൾ നഷ്ടപ്പെടുത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുട്ടികളെ യോഗ പരിശീലിപ്പിച്ചാൽ, പവനമുക്താസനം, പാദഹസ്താസനം പോലത്തെ കോമ്പിനേഷനിൽ യോഗ പരിശീലിപ്പിച്ചാൽ, ആർത്തവം ഇല്ലാത്ത ദിവസങ്ങളിൽ കൃത്യമായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ ഈ വേദനകളിൽ നിന്ന് മുക്തി നേടാൻ പറ്റും. അതേപോലെ ആർത്തവകാലത്ത് യോഗ ചെയ്യാമോ എന്ന് പലർക്കും സംശയവും ഉണ്ടാവാം. ചെറിയ രീതിയിലുള്ള റിലാക്സിംഗ് ആയിട്ടുള്ള യോഗാസനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ബാലാസനം പോലെ അല്ലെങ്കിൽ മാർജാരാസനം പോലത്തെ ആസനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് താഴ്ന്നു പോകുന്ന ആസനങ്ങളോ അല്ലെങ്കിൽ തല താഴോട്ടിട്ട് ചെയ്യുന്ന ആസനങ്ങളോ ഒക്കെ ചെയ്യാൻ പാടില്ല. അല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ആസനങ്ങൾ നമുക്ക് ആർത്തവകാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് മെനോപോസ് കണ്ടീഷനിൽ നമുക്ക് ഈ മൂത്രം പിടിച്ചു നിർത്താനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകളെ നമുക്ക് കാണാം. അവർക്ക് നമുക്ക് മഹാബന്ധം പരിശീലിപ്പിച്ചാൽ വളരെയധികം നല്ലതാണ്. ഇങ്ങനെ സ്ത്രീകളുടെ ആരോഗ്യത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും യോഗയ്ക്ക് അതിൻ്റെതായ മഹത്വമുണ്ട്. യോഗ പരിശീലിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനും മാനസികവും ശാരീരികവുമായ ആരോഗ്യം നേടാനും അതേപോലെ നമ്മുടെ ഹോർമോണുകളെയും സന്തുലിതാവസ്ഥയിൽ നിർത്താനും സാധിക്കും.
1: കുട്ടികൾക്ക് യോഗ ഏറെ ഗുണം ചെയ്യുമെന്ന് ഫോർട്ടുകൊച്ചി സ്വദേശി യോഗ അധ്യാപിക റാണി.
2: നമ്മുടെ ശാരീരിക മാനസിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ യോഗ സഹായിക്കുന്നുണ്ട്. അതിന് സഹായകരമായ ഒരു അഭ്യാസം എന്ന നിലയിൽ കുട്ടികളിൽ പ്രത്യേകിച്ച് അവരുടെ ക്ഷമ, ഏകാഗ്രത, പിന്നെ അച്ചടക്കം, ഓർമ്മശക്തി, ശ്രദ്ധ ഇവയെല്ലാം വളർത്താനായിട്ട് യോഗ മൂലം സാധിക്കും. യോഗ അഭ്യസിച്ചു തുടങ്ങുന്ന കുട്ടികളിൽ വരുന്ന മാറ്റങ്ങളെ നമുക്ക് ഘട്ടം ഘട്ടമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ശ്രദ്ധിച്ചത് ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികളിൽ യോഗ അഭ്യസിച്ചു തുടങ്ങുമ്പോൾ അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾ ഇങ്ങനെ ആസനങ്ങളിലേക്കും പ്രാണായാമ ക്രിയകളിലേക്കും ഇറങ്ങിച്ചെന്ന് പിന്നീട് നല്ലവണ്ണം ചെയ്യുന്നതായിട്ടും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ യോഗയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുവഴി മാനസികാരോഗ്യം ഉയരുകയും ചെയ്യും. ഇത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറക്കും, പിന്നെ ആത്മവിശ്വാസത്തെ വളർത്തുകയും ചെയ്യും. പ്രധാനമായിട്ടും ശ്വസന നിയന്ത്രണങ്ങളും പ്രാണായാമ ക്രിയകളുമാണ് ഇതിന് സഹായിക്കുന്നത്. ആസന രീതികൾ, അതായത് ഇപ്പോൾ അക്കങ്ങളും പിന്നെ അക്ഷരങ്ങളും മൃഗങ്ങളും ഇവയെല്ലാം അനുകരിച്ചിട്ടുള്ള ചില ആസന രീതികളുണ്ട്. അത് കുട്ടികൾക്ക് വളരെ അട്രാക്റ്റീവാണ്. യോഗയിലേക്ക് കുട്ടികളെ പെട്ടെന്ന് ഇറക്കി കൊണ്ടുവരാൻ ഈ രീതി സഹായിക്കാറുണ്ട്. മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് ഇപ്പോൾ സ്പോർട്സ്, ഗെയിംസ് തുടങ്ങിയവയിൽ കുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ യോഗാഭ്യാസം ചെയ്യുന്നതിലൂടെ ഇവരുടെ ശാരീരികാരോഗ്യം മാത്രമല്ല മാനസികാരോഗ്യം കൂടി മെച്ചപ്പെട്ടു വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുട്ടികൾ, അതായത് 8 വയസ്സ് മുതലുള്ള കുട്ടികളിൽ ധ്യാനം പഠിപ്പിക്കുകയാണെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ അക്രമവാസന പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പരിപൂർണനായ ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്നതിന് യോഗയ്ക്ക് സാധിക്കും. അതായത് നമ്മുടെ കുട്ടികളെ കണക്കും സയൻസും നൃത്തവും സംഗീതവും എല്ലാം പഠിപ്പിക്കുന്ന പോലെ തന്നെ യോഗ പഠനവും അവരുടെ നിത്യജീവിതത്തിലെ ഭാഗമാക്കി മാറ്റാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നല്ലൊരു പൗരനെ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ ഇതുമൂലം സാധിക്കും.
1: വാർദ്ധക്യത്തിൽ സമ്പൂർണ്ണ ആരോഗ്യം യോഗയിലൂടെ എന്നതാണ്

0: ഈ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം.
1: ലോകം മുഴുവൻ ഭാരതത്തിന്റെ പരമ്പരാഗത യോഗ വിജ്ഞാനത്തിന്റെ ലഹരിയിലാണ് ഇന്ന്.
0: കൊച്ചിയിലും മൂവാറ്റുപുഴയിലും പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ ഓഫ് യോഗ ആൻഡ് പ്രാണി ഹീലിംഗ് സ്ഥാപനത്തിന്റെ ഡയറക്ടറും ഇൻസ്ട്രക്ടറുമായ ജയകുമാർ.
1: 2026 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം വാർദ്ധക്യത്തിൽ സമ്പൂർണ്ണ ആരോഗ്യം യോഗയിലൂടെ എന്നതാണ്. യോഗയും മറ്റ് വ്യായാമങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, എല്ലാ വ്യായാമങ്ങളും നല്ലത് തന്നെ, മറിച്ച് യോഗയിൽ മനസ്സിനും ശരീരത്തിനും ഒരേ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിശീലനങ്ങളാണ്. ആസനങ്ങൾ ശരീരത്തിൻ്റെ ബലക്ഷമതയ്ക്കും ബോഡി ഷേപ്പിനും എല്ലാം ഉപകരിക്കുമെങ്കിൽ, പ്രാണായാമങ്ങൾ അഥവാ ശ്വസനക്രിയ മനസ്സിൻ്റെ ശാന്തതയിലേക്കും പ്രതിരോധ സംവിധാനം ഉയർത്തുന്നതിലേക്കും ബ്രെയിൻ സെല്ലുകളുടെ അപ്ഗ്രേഡിങ്ങും അങ്ങനെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും ഉപകരിക്കുന്നു. തുടർന്ന് ധ്യാന പരിശീലനങ്ങൾ അല്ലെങ്കിൽ യോഗ നിദ്രയിലൂടെയെല്ലാം മനുഷ്യ മനസ്സിൻ്റെ അന്തർജ്ഞാനത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ സൂര്യ നമസ്കാരവും ആസനങ്ങളുമെല്ലാം ചിലരെ രോഗങ്ങൾ മാറ്റുവാൻ നല്ലതാണ് എങ്കിലും, പ്രാണായാമങ്ങളും ധ്യാന പരിശീലനങ്ങളും ഇല്ലാതെ യോഗ പരിശീലനം പൂർണ്ണമാകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ മനുഷ്യരാശി നേരിടുന്ന വലിയൊരു പ്രതിസന്ധി, ഏതാണ്ട് 90% രോഗങ്ങളും അതിൻ്റെ മൂല കാരണങ്ങൾ മനോജന്യമായ കാരണങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ്. എക്സസീവായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനും നെഗറ്റീവ് ചിന്തകളും ഫ്രസ്ട്രേഷനും എല്ലാം രോഗമുണ്ടാക്കുന്നു എങ്കിൽ, തീർച്ചയായിട്ടും ശരീരത്തിൻ്റെ ബലക്ഷമതയോടൊപ്പം തന്നെ മനസ്സിൻ്റെ ശക്തിയും അന്തർജ്ഞാനവും എല്ലാം നമ്മൾ നേടിയെടുത്താലേ സമ്പൂർണ്ണ ആരോഗ്യം, സമ്പൂർണ്ണ സൗന്ദര്യം എന്ന തലത്തിലേക്ക് നാം ഓരോരുത്തരും എത്തിച്ചേരുകയുള്ളൂ. രോഗം വരാൻ പല കാരണങ്ങളിൽ ഒന്ന് ബാഹ്യമായ കാരണങ്ങളാണ്. ബാക്ടീരിയ, വൈറസ്, ക്ലൈമറ്റ്, ഡയറ്റ് ഇതൊക്കെയാണെങ്കിൽ നാം തന്നെ ഉണ്ടാക്കുന്നതാണ് സ്ട്രെസ്സും ടെൻഷനും നെഗറ്റീവായ ചിന്തകളുമെല്ലാം. അതിനെ അതിജീവിക്കാൻ യോഗയിലെ പല ശ്വസന പരിശീലനങ്ങളും ധ്യാന പരിശീലനങ്ങളും ഉപകരിക്കുന്നു എന്നുള്ളതാണ്. ശ്വസനക്രിയയിലൂടെ നാം നേടിയെടുക്കുന്നത് ധാരാളം ഓക്സിജൻ നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുന്നു. അതിലൂടെ രക്തശുദ്ധീകരണം നടക്കുന്നു. അതിലൂടെ ശരീരത്തിൻ്റെ ഡീറ്റോക്സിഫിക്കേഷൻ നടക്കുന്നു. അതിലൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യപ്പെടുന്നു. ധ്യാനിക്കുമ്പോൾ അന്തർജ്ഞാനം അഥവാ ഇൻട്യൂഷൻ എന്നുള്ളത് നാം വായിച്ചും പഠിച്ചും മറ്റുള്ളവരുടെ വിജ്ഞാനങ്ങൾ കേട്ടും മനസ്സിലാക്കുന്നത് കൂടാതെ, നാം ഡിവൈൻലി ഗൈഡ് ചെയ്യപ്പെടുന്ന ചില ഇൻട്യൂഷൻസ്, ചില തിരിച്ചറിവുകൾ നമ്മുടെ മനസ്സിനെ ശാന്തതയിലേക്ക് നയിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നു. ശരിയായ രീതിയിലുള്ള ധ്യാന പരിശീലനം വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഈ അന്തർജ്ഞാനം അവരുടെ പഠനത്തിനും ഉപകരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നല്ലൊരു യോഗ പരിശീലകന്റെ സഹായത്തോടെ ശരിയായ രീതിയിൽ യോഗ അഭ്യസിക്കുന്നതിലൂടെ നാം നേടിയെടുക്കുന്നത് ശരീരത്തിൻ്റെ ബലക്ഷമത മാത്രമല്ല, മനസ്സിൻ്റെ ശക്തിയും അന്തർജ്ഞാനവും നാം നേടുന്നു എന്നുള്ളതാണ്.
0: കേവലം ഒരു ദിവസത്തെ ആചരണത്തിലോ ഏതാനും യോഗാസനങ്ങൾ ചെയ്യുന്നതിലോ ഒതുങ്ങേണ്ട ഒന്നല്ല യോഗ. അത് ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയിലേക്കുള്ള ചുവടുവയ്പ്പാണ്. രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുകയാണ് എന്ന തത്വം യോഗ നമ്മെ പഠിപ്പിക്കുന്നു. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന തിരിച്ചറിവോടെ വരും തലമുറയ്ക്ക് യോഗയെ നമുക്ക് കൈമാറാം.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

0: Trey and Dog Vapes.
1: Let's play football.
0: FIFA World Cup 2026 updates. It's the World Cup time. It's the World Cup time. 22-ാം തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം വേഴ്സസ് ഇറാൻ, രാവിലെ 3:30 ഉറുഗോ വേഴ്സസ് കാബോ വെർദെ, രാവിലെ 6:30 ന്യൂസിലാൻഡ് ഏറ്റുമുട്ടുന്നു ഈജിപ്തുമായി. 22-ാം തീയതി രാത്രി 10:30 ഗ്രൂപ്പ് ജയിൽ അർജന്റീന തങ്ങളുടെ രണ്ടാമത്തെ പോരാട്ടത്തിൽ കൊമ്പ് കോർക്കുന്നു ഓസ്ട്രിയയുമായി.

ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ മൃഗപരിപാലനം മഴക്കാലത്ത്. കൈപ്പുഴ വെറ്ററിനറി കേന്ദ്രത്തിലെ ഡോക്ടർ എം കെ സത്യൻ സംസാരിക്കുന്നു. പുതയിടിൽ രീതിയിൽ പന്തൽ വിളകൾ ചെയ്യുന്ന രീതികൾ വിവരിക്കുന്നു ചെറായി സ്വദേശി കെ പി പ്രഭാത്. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയിലെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, ഇന്ദിരാ പോയിന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിന്റെ പ്രത്യേകത എന്താണ്? ഉത്തരം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമാണ്.

ചിന്താശകലം. ഏതാണ്ട് എല്ലാ മനുഷ്യർക്കും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ കഴിയും. എന്നാൽ ഒരു മനുഷ്യന്റെ സ്വഭാവം പരീക്ഷിക്കണമെങ്കിൽ അവന് അധികാരം നൽകുക. എബ്രഹാം ലിങ്കൺ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മറക്കാതെ കേൾക്കും. എല്ലാ ശ്രോതാക്കൾക്കും യോഗ ദിനാശംസകളോടെ നല്ലൊരു ദിവസം നേരുന്നു.

ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 8 മണി കഴിഞ്ഞ് 30:06. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സുദീപ് കുമാർ, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയത് ചിത്രം മിസ്റ്റർ ഫ്രോഡ്. സംഗീതം ഗോപി സുന്ദർ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. രാജ്യത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ മാനവ ഐക്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ യോഗാ ദിനാഘോഷം. യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി ഇന്ന് കമ്മീഷൻ ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തിനകത്തും വിദേശത്തുമായി പരീക്ഷ എഴുതുന്നത് 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. കർശന സുരക്ഷയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനും ജർമ്മനിക്കും തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. 35,000 പേർ പരിപാടിയിൽ പങ്കുചേർന്നു. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് ആളുകൾ വെർച്വലായും ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന യോഗാദിന പരിപാടികളിൽ നിരവധി കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം രാജ്യത്തെ 100 പ്രമുഖ കേന്ദ്രങ്ങളിൽ യോഗാദിനാചരണം സംഘടിപ്പിച്ചു.

0: അറിയിച്ചു. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ നടന്ന യോഗാദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗ ഒരു ജീവിത രീതിയായി മാറുമ്പോൾ അത് മാനവ ഐക്യത്തിന്റെ അടിത്തറയായി വർത്തിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം എല്ലാ പ്രായത്തിലുമുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
1: For healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ഇന്ന് റാണി ദുർഗാവതി സർവകലാശാലയുടെ 36-ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് കുനോ നാഷണൽ പാർക്ക് സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ സഹരിയ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പാർക്കിലെ ഫീൽഡ് സ്റ്റാഫുകളുമായും കൂടിക്കാഴ്ച നടത്തും. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് ദില്ലിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രത്യേക യോഗാദിനാഘോഷങ്ങൾ നടന്നു. 1500-ഓളം മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗാദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യോഗയുടെ പ്രാധാന്യം വളരെ വലുതാണെന്നും ശ്രീ മുരളീധരൻ വാർത്താക്കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു. ലോക്ഭവനിലും യോഗാദിന പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും യോഗാദിന പരിപാടി നടന്നു. അന്താരാഷ്ട്ര യോഗാദിനത്തോടനുബന്ധിച്ച് ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇന്നലെ യോഗ അഭ്യസിച്ചു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാരിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ നൂറുകണക്കിന് ആളുകളാണ് ലിങ്കൻ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500-ലധികം ആളുകൾ പങ്കെടുത്തു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നീ മൂന്ന് തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കമ്മീഷൻ ചെയ്യും. കൊൽക്കത്തയിൽ നടക്കുന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടക്കുക. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. 200-ലധികം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ കപ്പൽ നിർമ്മാണത്തിന്റെ ഭാഗമായതായി നാവികസേന വ്യക്തമാക്കി. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പരീക്ഷയ്ക്ക് മുന്നോടിയായി ജാമറുകൾ, CCTV, ബയോമെട്രിക് സംവിധാനങ്ങൾ, സുരക്ഷാ പരിശോധനാ ജീവനക്കാർ എന്നിവരുടെ സജ്ജീകരണം ഉറപ്പാക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്നലെ രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തിയിരുന്നു. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NTA അറിയിച്ചു. വ്യാജവാർത്തകളും ക്രമക്കേടുകളും തടയുന്നതിനായി NTA സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളും സജീവമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. മന്ത്രി സണ്ണി ജോസഫ് ഇന്നലെ സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിച്ചു. മന്ത്രിയുടെ കണ്ണൂർ ഇരിട്ടിയിലെ വീട്ടിൽ വച്ചാണ് പൂർത്തിയാക്കിയത്. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കേരളത്തിൽ ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ ഞായറാഴ്ച ഡ്രൈഡേ ആചരിക്കുന്നു. ശുചീകരണ പരിപാടിക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കവടിയാറിലെ വസതിയിൽ തുടക്കം കുറിക്കും. പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്ത് സ്വവസതിയിലാണ് അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 3:30 തൈക്കാട് ശാന്തികവാടത്തിൽ നടക്കും. രാജ്യം പത്മശ്രീ നൽകി.

0: ആദരിച്ചു. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിലും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പി നാരായണക്കുറുപ്പിന്റെ വിയോഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബിജെപി സംസ്ഥാന അധ്യക്ഷനും എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ പ്രമുഖർ അനുശോചനം അറിയിച്ചു. കേരളത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിന്റെ രണ്ടാം അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ 23 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. അലോട്ട്മെന്റ് വിവരങ്ങൾ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച നിർഭയ ചേതന ദേശീയ പരിശീലന പരിപാടിക്ക് സമാപനമായി. വിശദാംശങ്ങളിലേക്ക്.
1: സ്ത്രീ സുരക്ഷ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ എന്നിവയിൽ പുരുഷന്മാർക്കിടയിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുക, അതുവഴി പ്രാദേശിക ഭരണതലത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കുക എന്നിവയാണ് ഈ ദേശീയ പദ്ധതിയുടെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ അസം, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നീ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 40 മാസ്റ്റർ ട്രെയിനർമാരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. വരും ദിവസങ്ങളിൽ ഈ പദ്ധതി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കും. 2026 മാർച്ച് 11 തുടക്കം കുറിച്ച നിർഭയ് രഹോ എന്ന വലിയ പദ്ധതിയുടെ ഭാഗമായാണ് നിർഭയ് ചേതന നടപ്പിലാക്കുന്നത്. ഇതിലൂടെ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് തലങ്ങളിലായി 28,500 മാസ്റ്റർ ട്രെയിനർമാരെ സജ്ജമാക്കും. രാജ്യത്തുടനീളമുള്ള 17,00,000 വരുന്ന പുരുഷ ജനപ്രതിനിധികളിലേക്ക് സ്ത്രീ സുരക്ഷയുടെ സന്ദേശം എത്തിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് പഞ്ചായത്തീരാജ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ സ്വീഡനെതിരെ നെതർലൻഡ്സിന് തകർപ്പൻ ജയം. 1-5 നെതർലൻഡ്സ് സ്വീഡനെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-5 പരാജയപ്പെടുത്തി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ ഒന്നാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് രാജസ്ഥാനിലെത്തും. രാവിലെ ബിക്കാനീരിൽ എത്തുന്ന അദ്ദേഹം ലാൽഗർ സാബർമതി എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉച്ചയ്ക്ക് ജയ്പൂർ ദർഭംഗ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫും മെഗാ കോച്ചിംഗ് ടെർമിനലിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിലുള്ള നിർണായക ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിൽ നടക്കും. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ടെഹ്റാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതിന് തൊട്ടുപിന്നാലെയാണ് കൂടിക്കാഴ്ച. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യോഗാദിനം. ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. രാജ്യത്തെ യോഗാദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ മാനവ ഐക്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ യോഗാദിനാഘോഷം. യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി ഇന്ന് കമ്മീഷൻ ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തിനകത്തും വിദേശത്തുമായി പരീക്ഷ എഴുതുന്നത് 23,00,000 വിദ്യാർത്ഥികൾ. കർശന സുരക്ഷയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനും ജർമ്മനിക്കും തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 22 സെക്കൻഡ്.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിലേക്ക്. തമിഴ്, തെലുങ്ക്, മലയാളം ചലച്ചിത്ര രംഗത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച സംഗീത സംവിധായകൻ കെ വി മഹാദേവന്റെ ചരമദിനമാണ് ഇന്ന്. അദ്ദേഹം സംഗീതം നൽകിയ ഗാനങ്ങൾ കേൾക്കാം ഇന്നാദ്യം എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ. യേശുദാസ് പാടിയത് ചിത്രം കായലും കയറും. ഗാനരചന പൂവച്ചൽ ഖാദർ.

0: തമിഴ് തെലുങ്ക് മലയാളം ചലച്ചിത്രരംഗത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച സംഗീത സംവിധായകൻ കെ വി മഹാദേവന്റെ ചരമദിനമായ ഇന്ന് അദ്ദേഹം സംഗീതം നൽകിയ ഗാനങ്ങളാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പറഞ്ഞു പറഞ്ഞു മടുത്തു.
2: എന്തുപറ്റി?
1: പുതിയ കിറ്റ് ബാഗ് വേണം.
2: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
1: കറക്റ്റ്.
2: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടൂ. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിറ്റ് ബാഗ്.
3: RBI പറയുന്നു,
4: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം അഗ്നിദേവൻ. ഗാനരചന ഗ്രീഷ് പത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി! അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 9:30 ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 കഴിഞ്ഞ് 15:03.
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അഭിപ്രായവേദിയിലേക്ക് സ്വാഗതം. നമുക്ക് ധാരാളം കത്തുകളും അതുപോലെ തന്നെ വാട്സപ്പ് സന്ദേശങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വായിച്ചു തുടങ്ങാം അല്ലേ.
3: ആദ്യത്തെ മെസ്സേജ് വായിക്കട്ടെ. പറയൂ, നിങ്ങൾക്കറിയാമോ, എല്ലാ ബുധനാഴ്ചയും 1 മണിക്കുള്ള ചലച്ചിത്രഗാന പരിപാടി. ഇത് ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവും അറിയാം, പക്ഷേ വേഗത്തിൽ ടൈപ്പ് ചെയ്ത് വിടാൻ അറിയില്ല. ആ പോരായ്മ ഞങ്ങളെ അലട്ടുന്നു. പ്രായമുള്ള ഞങ്ങൾക്ക് എന്താണ് ഒരു മാർഗം? ഉടൻ അറിയിക്കുക എന്നാണ് മുകുന്ദൻജി കൈമൾ രമാ മുകുന്ദൻ പാണാവള്ളിയിൽ നിന്നും എഴുതിയിരിക്കുന്നത്.
2: പറയൂ, നിങ്ങൾക്കറിയാമോ, ഏതാണ്ട് ഒരു 40-50 എപ്പിസോഡൊക്കെ ആകുമ്പോഴേക്കും ടൈപ്പ് ചെയ്യാൻ പാടുള്ള ശ്രോതാക്കളും എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യാൻ പഠിക്കും എന്നാണ് അതിനുള്ള ഒരു ഉത്തരം. അപ്പൊ നിങ്ങളെ കൊണ്ട് കുറച്ച് വേഗത്തിൽ ടൈപ്പ് ചെയ്യിക്കാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികളും ജെൻസിക്കാരും മാത്രം സ്പീഡിൽ ടൈപ്പ് ചെയ്താൽ മതിയോ? നിങ്ങളും ടൈപ്പ് ചെയ്ത് പഠിക്കണ്ടേ?
3: അതെ.
2: ഞങ്ങളുടെ പുതിയ പരിപാടി താങ്കൾക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അപ്പൊ വിഷമിക്കേണ്ട, ഒരിക്കൽ മുകുന്ദൻ ചേട്ടനും ആദ്യത്തെ ഉത്തരം അയക്കുന്ന ആളായി മാറും. വാട്സപ്പ് മെസ്സേജുകൾക്കിടയിൽ നമ്മുടെ മഞ്ഞ പോസ്റ്റ് കാർഡിനെ മറക്കാൻ പറ്റില്ല. നമുക്കൊരു പോസ്റ്റ് കാർഡ് എടുക്കാം. ഇത് അയച്ചത് അല്ലപ്രയിൽ നിന്നും PV വേണുഗോപാലനാണ്. 90th വാർഷിക ദിന പരിപാടിയായി 8th രാത്രി 10 പ്രക്ഷേപണം ചെയ്ത യേശുദാസ് അവതരിപ്പിച്ച സംഗീത കച്ചേരി കൊച്ചി നിലയത്തിന് കിട്ടിയ അപൂർവ സമ്മാനമായിരുന്നു. ശ്രോതാക്കൾ അനേകം നാൾ കാത്തിരുന്ന് കിട്ടിയ ആ സംഗീത കച്ചേരി ഈ കൊടുംചൂടിൽ തണുപ്പേകി. വാർഷിക ദിനത്തിൽ തന്നെ ആ പരിപാടി പ്രക്ഷേപണം ചെയ്ത കൊച്ചി നിലയത്തിന് 1000 അഭിനന്ദനങ്ങൾ. സാഹിത്യ സുരഭിയിൽ മനോജ് വെങ്ങോല അവതരിപ്പിച്ച കഥ ഒരാൾ മാത്രം നല്ലൊരു പുസ്തകം വായിച്ചു കേട്ട പ്രതീതിയായിരുന്നു.

0: വായനയ്ക്ക് കൊടുത്ത ആ ശൈലി ഒന്ന് വേറെ തന്നെ. മനോജിന് ഹൃദയം നിറഞ്ഞ ഒരു അഭിനന്ദനം നേരുന്നു.
1: അപ്പൊ യേശുദാസിന്റെ കച്ചേരി ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതൊരു കുളിർമഴയായി വേനലിൽ അല്ലേ. പിന്നെ മനോജ് ബംഗോലയുടെ ചെറുകഥ ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിലും സന്തോഷം. പരിപാടികൾ കേട്ട് വീണ്ടും എഴുതൂ. ഇതൊരു വാട്സാപ്പ് മെസ്സേജാണ്. 90th വാർഷികത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത KV ശരത്ചന്ദ്രൻ പങ്കെടുത്ത പരിപാടി. പ്രിയപ്പെട്ട അനുഭവങ്ങളും വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പങ്കുവച്ചു. വളരെ നന്നായിരുന്നു ആ പരിപാടി എന്നാണ്. ഇത് എഴുതിയത് രാജി മരത്തങ്കോടാണ്.
0: ആത്മസഖി ആകാശവാണി എന്ന പരിപാടിയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്.
1: അതെ അതെ. അഖില കേരള റേഡിയോ നാടകോത്സവം കേട്ടു. കൊച്ചി നിലയത്തിന്റേത് കേട്ടിരിക്കാം, അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് രാജി. പിന്നെ ഉള്ളൂറസ് പരമേശ്വര അയ്യരുടെ പ്രേമ സംഗീതം കാവ്യധാരയിൽ CS ഗായത്രി ആലപിച്ചത് നന്നായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. തക്ഷൻകുന്ന് സ്വരൂപം നോവൽ വായന ഇഷ്ടമാവുന്നുണ്ട്. കടങ്കഥയിലെ വിരുന്നുകാരൻ ആ നാടകം കേട്ടിരിക്കാം, പങ്കെടുത്തവർക്കും ആകാശവാണിക്കും ആശംസകൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ചലച്ചിത്ര നടൻ സലീം കുമാറിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി കൊച്ചി നിലയം തയ്യാറാക്കിയത്. ചിരിയുടെ ചിന്തയുടെ രാജകുമാറിന് വിട. ഒരുപടി നല്ല സിനിമകളിലൂടെ അഭിനയ മികവ് തെളിയിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മലയാളിയുടെ മനസ്സിൽ എന്നും ഓർമ്മിക്കപ്പെടും സലീം കുമാർ എന്നാണ് രാജി മരത്തങ്കോടെ എഴുതിയിരിക്കുന്നത്.
0: രാജി, ഞങ്ങളുടെ പരിപാടികൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പരിപാടികൾ നല്ലതാണെന്ന് പറയുന്നതിനോടൊപ്പം ഒരു വിമർശനവും ഉണ്ടായിരുന്നു, നാടകം അത്ര അങ്ങ് പിടിച്ചില്ല എന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ അതും ഉൾക്കൊള്ളുന്നു. മറ്റൊരു മാധ്യമവും കാണിക്കാത്തതുപോലെ വിമർശനങ്ങളെയും ഞങ്ങൾ ഒരു പ്രശംസ എന്ന പോലെ തന്നെയാണ് ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നത്. തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കും. അടുത്തത് സൗത്ത് വാഴക്കുളത്ത് നിന്നും MS രാജൻ എഴുതിയ ഒരു കത്താണ്. 2nd കാവ്യധാരയിൽ K.അയ്യപ്പ പണിക്കരുടെ പോകൂ പ്രഭാതമേ ഖാലിദ് ആലപിച്ചത് വളരെ നന്നായിരുന്നു. 11 കേട്ട ശുദ്ധമദ്ദളമേളം കൊള്ളാമായിരുന്നു. 3 പരസ്പരവും വേറിട്ട് നിന്നു. 3rd സമകാലികം അവയവദാനങ്ങളുടെ ചതിക്കുഴികൾ കൂടുതൽ അറിവുകൾ നൽകി. സഹയാത്രികയിൽ ആർഷ ജോസുമായി ലൗലി നടത്തിയ അഭിമുഖം നന്നായി. പറയൂ, നിങ്ങൾക്കറിയാമോ, നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. 4th സോപാന സംഗീതവും ഗംഭീരമായി. യുവവാണിയിൽ രേവതി നാരായണന്റെ വയലിൻ വാദനവും കച്ചേരിയും കേട്ടു. പക്ഷേ രേവതിയുമായി അഭിമുഖമുണ്ടായില്ല. പാട്ടിന്റെ നാട്ടുവഴി മുനമ്പം 2 കേട്ടു. നമ്മൾ അവിടെ നിൽക്കുന്നത് പോലെ തോന്നിപ്പോകും. ഹസീനയുടെയും ഫെറിന്റെയും അവതരണം എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. ഒടുവിലൊരു പരാതിയുണ്ട്, മുൻപത്തെ 2 വായിച്ചില്ല.
1: എല്ലാ കത്തുകളും ഞങ്ങൾ വായിക്കുന്നുണ്ട്, അത് പരിപാടിയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മൊയ്തീൻ കുഞ്ഞ തൃക്കാക്കര അയച്ച മെസ്സേജാണ്. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആലപിച്ച സ്വന്തം കവിത 5th നിലവറയിൽ കേൾപ്പിച്ചത് ഇഷ്ടപ്പെട്ടു. FM ഹെൽത്ത് ലൈനിൽ കോസ്മെറ്റിക് ഗൈനക്കോളജിയെ കുറിച്ച് ഡോക്ടർ കാർത്തിക ഡി കുമാറുമായി റിയാസ് കളപ്പുരയിൽ നടത്തിയ അഭിമുഖം വിജ്ഞാനപ്രദമായിരുന്നു എന്നാണ് മൊയ്തീൻ കുഞ്ഞ തൃക്കാക്കര എഴുതിയിരിക്കുന്നത്. 5th സാഹിത്യ സുരഭി നിരൂപകൻ NE സുധീർ നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായിരുന്നു.
0: നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ എന്ന NE സുധീറിന്റെ പ്രഭാഷണം നന്നായിരുന്നുവെന്ന് പടപ്പറമ്പ് നിന്ന് K.രാമചന്ദ്രൻ പിള്ളയും എഴുതി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ മനോജ് വെങ്കാലയുടെ കഥയും നന്നായിരുന്നു എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്.
1: മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കരയുടെ മെസ്സേജ് തീർന്നില്ല കേട്ടോ. മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് കടലിലെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനും മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുമായി ഏർപ്പെടുത്തുന്ന ട്രോളിംഗ് നിരോധനം വളരെ നല്ലതാണ്. ഇതേക്കുറിച്ച് തയ്യാറാക്കിയ സമകാലികം ശ്രദ്ധേയമായി എന്നാണ് മൊയ്തീൻ കുഞ്ഞു എഴുതിയിരിക്കുന്നത്. പിന്നെ 15th ആയുർവിചാരം ഡോക്ടർ VK ലതികയുമായി MV ശശികുമാർ നടത്തിയ അഭിമുഖ പരിപാടി, അതായത് കടൽ മത്സ്യങ്ങൾ, മധുരപാനീയങ്ങൾ, മദ്യം എന്നിവ അമിതമായി ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ഗൗട്ട് രോഗത്തെയും ആയുർവേദ ചികിത്സയും കുറിച്ചും ആയിരുന്നു അത്. ആ പരിപാടി വിജ്ഞാനപ്രദമായിരുന്നുവെന്ന് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. പിന്നെ 17th സമകാലികം കുടുംബത്തിൽ സ്ത്രീ ചെയ്യുന്ന ജോലിക്ക് പുരുഷൻ വീടിന് പുറത്ത് ചെയ്യുന്ന ജോലിയുടെ അതേ മൂല്യമുണ്ടെന്ന് സുപ്രീംകോടതി 5 മുൻപ് പറഞ്ഞത് പുതിയ കാലത്തിനുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ തന്നെയായിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെ വേണം ഇപ്പോഴത്തെ വിധിയെയും കാണാൻ. പിന്നെ 17th കാവ്യധാര ചങ്ങമ്പുഴയുടെ രമണനിൽ നിന്നുള്ളൊരു ഭാഗം മൃദുല ആലപിച്ചത് ഇഷ്ടപ്പെട്ടു എന്നും മൊയ്തീൻ കുഞ്ഞ് എഴുതിയിട്ടുണ്ട്.
0: സമകാലികവും ആരോഗ്യ പരിപാടികളും മാത്രമല്ല സാഹിത്യ സുരഭിയും എല്ലാം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. ഇതുപോലെയുള്ള വൈവിധ്യമായ വിഷയങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും, തുടർന്നും കേൾക്കുക. PT മാധവൻ തുരുത്തിക്കരയിൽ നിന്നും അയച്ചിട്ടുള്ള ഒരു കത്താണ്. ബുധനാഴ്ച തോറുമുള്ള ചോദിക്കൂ പറയാം ചോദ്യവും ഉത്തരവും പങ്ക്തി പാമരനും പണ്ഡിതനും ഒരുപോലെ പ്രയോജനകരമാണ്. അണിയറ ശില്പികൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് അദ്ദേഹം അറിയിക്കുന്നു. ബുധനാഴ്ച തോറുമുള്ള ആ പരിപാടിയുടെ പേര് പറയൂ നിങ്ങൾക്കറിയാമോ എന്നാണ് കേട്ടോ. അപ്പൊ അതിൽ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, മാത്രമല്ല ഉത്തരം പറഞ്ഞവരുടെ പേരും ഞങ്ങൾ അതിൽ അനൗൺസ് ചെയ്യും. നല്ലൊരു പാട്ടും വെച്ചു കൊടുക്കും. അത് ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. 8th തിങ്കളാഴ്ച വെള്ളിത്തിര ശ്രീ NV ശശികുമാർ അവതരിപ്പിച്ചത് ശ്രോതാക്കൾക്ക് ഏറെ സംതൃപ്തി നൽകുന്നതായിരുന്നു. ഓരോ പാട്ടിന്റെയും എല്ലാ വിവരണങ്ങളും സിനിമ വർഷം നഴീനടന്മാർ കഥാകൃത്ത് എന്നിവ അറിയാൻ ശശികുമാർ സാറിന്റെ അവതരണം FM വലിയൊരു മുതൽക്കൂട്ടാണ്. അഭിനന്ദനങ്ങൾ എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും നാം ഇത് ശശികുമാർ സാറിനോട് പറയുന്നതായിരിക്കും. ഞങ്ങൾക്ക് ഇതുപോലെ പാട്ട് സംബന്ധിയായിട്ടുള്ള എന്തെങ്കിലും സംശയം വന്നാൽ ഗൂഗിളിനോട് ചോദിക്കുന്നതിന് പകരം ഞങ്ങളിപ്പോൾ ശശികുമാർ സാറിനോടാണ് ചോദിക്കുന്നത്.

0: ഇപ്പോ ലോകകപ്പ് നടക്കുകയാണല്ലോ, അപ്പൊ അതേക്കുറിച്ചാണ് ഖിലാബസ് നെടുമ്പ്രക്കാട് ചേർത്തലയിൽ നിന്നും എഴുതിയിരിക്കുന്നത്. 16-ാം തീയതി കായികവേദിയിലെ അവലോകനം ശ്രദ്ധേയമായിരുന്നു. ലോകകപ്പിന്റെ മാസ്മരിക ദിനരാത്രങ്ങളിലൂടെ കടന്നുപോകുന്ന ദിനങ്ങൾ, കേരളത്തിലെ എല്ലായിടങ്ങളിലും നാടും നഗരവും ഫുട്ബോൾ കളി ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറയ്ക്കുന്നു. എവിടെ നോക്കിയാലും കളിക്കളത്തിന്റെ ആരവം എന്നാണ് ഖിലാബ് പറയുന്നത്.
1: ഫിഫ ലോകകപ്പിന്റെ ആവേശം എല്ലായിടത്തും അലയടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മെക്സിക്കോയിലും USAയിലും അലയടിക്കുന്നതിനേക്കാളും അപ്പുറം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ടാവും. ആ ആവേശം ഒട്ടും ചോരാതെ കൊച്ചി FM ഇതുപോലുള്ള പരിപാടികൾ കൊണ്ടുവരുന്നതായിരിക്കും. അഭിപ്രായത്തിന് ഒത്തിരി നന്ദി. അടുത്തത് കടുത്തുരുത്തിൽ നിന്ന് PT ജയൻ അയച്ച കുറച്ച് അഭിപ്രായങ്ങളാണ്. June 8 രാത്രി 10 മണിക്ക് ഡോക്ടർ KJ യേശുദാസിന്റെ സംഗീത കച്ചേരി കേട്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കൊച്ചി നിലയത്തോട് തോന്നി. 1 മണിക്കൂർ ശ്രോതാക്കളെ സംഗീത സാഗരത്തിൽ ആറാടിച്ച ദാസേട്ടിനും കൊച്ചി നിലയത്തിനും ആശംസകൾ. ആ സംഗീത കച്ചേരി അദ്ദേഹത്തെ സന്തോഷവാനാക്കിയെങ്കിൽ ചില ദിവസത്തെ ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കുമ്പോൾ വല്ലാതെ അരോചകമായി തോന്നുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള അഭിപ്രായം. പാട്ടിന്റെ വരികൾ പോലും കേൾക്കാൻ പറ്റാത്ത മ്യൂസിക് ബഹളം, എന്താണ് പാടുന്നതെന്ന് പോലും അറിയാത്ത പാട്ടുകാർ, ലക്ഷക്കണക്കിന് മനോഹര ഗാനശേഖരമുള്ള കൊച്ചി നിലയത്തിന് ഈ ഗാനങ്ങളൊക്കെ ശ്രോതാക്കളെ ഇങ്ങനെ നിർബന്ധിച്ച് കേൾപ്പിക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്.
0: പുതിയ പാട്ടുകളെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്?
1: അങ്ങനെ കാലം പറഞ്ഞിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ വരികളിൽ നിന്ന് അതാണെന്ന് തോന്നുന്നു. നാം എല്ലാ തരത്തിലുള്ള പാട്ടുകളും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി കൊടുക്കുന്നത് കൊണ്ട് പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും അതിന്റെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി കൊടുക്കുന്നുണ്ട്. അതിനാലാണ് അപ്പൊ ചില പാട്ടുകൾ ചിലർക്ക് ഇഷ്ടാവില്ല, ഇതെല്ലാം വ്യക്തിപരമല്ലേ?
0: അതെ, തീർച്ചയായിട്ടും.
1: എന്നിരുന്നാലും വളരെ അരോചകമെന്ന് തോന്നുന്ന പാട്ടുകൾ നമ്മൾ ഒഴിവാക്കാൻ എന്തായാലും ഇനി ശ്രമിക്കും.
0: TV ഹരികുമാർ കണിച്ചുകുളങ്ങര അയച്ച മെസ്സേജ് ഇങ്ങനെയാണ്. കാവ്യധാര സ്ഥിരമായി കേൾക്കുന്നുണ്ട്. 12-ാം തീയതിയിലെ ONV യുടെ തണുപ്പ് അംബിക ശിബു നന്നായി ആലപിച്ചു. 15-ാം തീയതിയിലെ ഉള്ളൂർ കവിത ശ്രീറാം ആലപിച്ചത്. 16-ാം തീയതി PUടെ കവിത വൃന്ദാവനം രവിശങ്കർ ആലപിച്ചതും ഇഷ്ടപ്പെട്ടു. അഭിനന്ദനങ്ങൾ. സമകാലികം ഗൾഫ് മേഖലയിലെ യുദ്ധവും പ്രശ്നങ്ങളും ഏറെ നന്നായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. KSRTC സൗജന്യ യാത്രയെക്കുറിച്ച് രാഷ്ട്രീയം കലർത്താതെ സത്യസന്ധമായ ഒരു സമകാലികം പ്രതീക്ഷിക്കാമോ എന്നും ഹരികുമാർ ചോദിക്കുന്നുണ്ട്.
1: തീർച്ചയായും താങ്കളുടെ നിർദ്ദേശം പരിഗണിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത കത്തിലേക്ക് പോകാം. ഇത് തൃശൂർ ജില്ലയിൽ നിന്നും PV സത്യൻ പെരിങ്ങോട്ടുകര. അദ്ദേഹം പറയുന്നു, കാവ്യധാരയിൽ ONV കുറുപ്പിന്റെ ആവണിപ്പടം എന്ന കവിത മികച്ചതായിരുന്നു. ലവ്ലി അവതരിപ്പിച്ച വെള്ളിത്തിരിയും മനോഹരമായി. ചിത്രപതംഗത്തിൽ സൗണ്ട് റെക്കോർഡിസ്റ്റ് ജയദേവൻ ചക്കാടത്തിന്റെ സിനിമാ അനുഭവവും പരിപാടിയുടെ തുടക്കത്തിലുള്ള ആഖ്യാന ഭംഗിയോടെയുള്ള വിവരണവും ചിത്രപതംഗത്തിന് മാറ്റുകൂട്ടി. FM ഹെൽത്ത് ലൈനിൽ കോസ്മെറ്റിക് ഗൈനക്കോളജിയെക്കുറിച്ച് ഡോക്ടർ കാർത്തികയുമായി റിയാസ് കളപ്പുരയിൽ നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. June 6 നാടകഗാനങ്ങളിൽ തെന്നൽ പാടിയ പ്രകൃതി നിൻ സുഖസുന്ദര എന്ന് തുടങ്ങുന്ന ഗാനം ഹൃദ്യമായിരുന്നു.
0: താങ്കൾക്ക് ആ പരിപാടി ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ സന്തോഷം. അപ്പോൾ അടുത്ത മെസ്സേജ് വായിക്കാം. ഇത് എഴുതിയത് ഗോപൻ മേനോൻ കൊടുങ്ങല്ലൂർ നിന്നാണ്. പതിവ് പോലെ മിക്കവാറും എല്ലാ പരിപാടികളെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. രാവിലെ ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ രക്തദാന പ്രാധാന്യത്തെക്കുറിച്ച് ചെയ്ത സുഭാഷിതം ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് കേൾപ്പിച്ച ആരോഗ്യക്കുറിപ്പുകൾ നന്നായിരുന്നു. സമകാലികം, ഇംഗ്ലീഷ് മാറ്റേഴ്സ്, അഭിപ്രായവേദി പതിവ് പോലെ കേട്ടു. ഉച്ചയ്ക്ക് മീര അവതരിപ്പിച്ച ഫോണോട്ട് ഗാനോത്സവം ഇഷ്ടപ്പെട്ടു. തുടർന്ന് ഓർമ്മ ചിന്ത, ലൗലി റിയ കൂട്ടുകെട്ടിൽ അവതരിപ്പിച്ചത്. വൈകുന്നേരം പാട്ടിന്റെ നാട്ടുവഴി കേട്ടു. ബോൾഗാട്ടിയും മുളവുകാട് മേഖലയിലൂടെ നടത്തിയ യാത്ര. 15-ാം തീയതിയിലെ സുഭാഷിതം തെന്നലിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധിച്ചു. പിന്നെ 16-ാം തീയതിയിലെ മഹിത മലയാളം പതിവ് പോലെ കേട്ടു. പ്രൊഫസർ തെരേസ ജോസ് അവതരിപ്പിച്ച പരിപാടി ഇഷ്ടപ്പെട്ടു. ഫയർ വർക്ക് വിഷയത്തിൽ SSUധീഷേണായി ശാസ്ത്രദീപ്തിയിലൂടെ നൽകിയ വിവരങ്ങൾ നന്നായിരുന്നു. ഡോക്ടർ ദീനു ചാക്കോ പങ്കെടുത്ത പരിപാടി പരസ്പരം കൂടെ R ഉണ്ണികൃഷ്ണൻ, ആ പരിപാടി മന്ദശ്രുതിയിലായിരുന്നോ എന്നൊരു സംശയം ഗോപൻ മേനോൻ പറയുന്നുണ്ട്.
1: താങ്കൾ മിക്ക പരിപാടിയെക്കുറിച്ചും വിശദമായി എഴുതിയിട്ടുണ്ട്. താങ്കൾ അങ്ങനെ ശ്രദ്ധയോടെ ആകാശവാണി കൊച്ചി കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിലും ഇതുപോലെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ അഭിപ്രായം പറയുന്നതിലും ഒത്തിരി നന്ദിയുണ്ട്.
0: NK വിജയൻ കിഴക്കമ്പലം അയച്ച മെസ്സേജ് ഇങ്ങനെയാണ്. June 15 സമകാലികത്തിൽ ട്രോളിംഗ് നിരോധനത്തെക്കുറിച്ചുള്ള പരിപാടി പൊതുസമൂഹത്തിലെ പല തെറ്റിദ്ധാരണകളും മാറ്റാനുതകി. ട്രോളിംഗ് നിരോധനം ഏറെ ഗുണം ചെയ്യുന്നത് മത്സ്യമേഖലയിലെ തൊഴിലാളികൾക്കാണെന്ന് ആ മേഖലയിലുള്ളവർ പറയുകയുണ്ടായി. കുഫോസിലെ പ്രൊഫസർ MK സജീവൻ 1988 കേരളത്തിലാണ് ആദ്യമായി ട്രോളിംഗ് നടപ്പാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി. മത്സ്യസമ്പത്ത് ബ്ലൂ ഇക്കോണമിയാണെന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ ആ സമ്പത്ത് കാത്തുസൂക്ഷിക്കാൻ സർക്കാരിനും സമൂഹത്തിനും ബാധ്യതയുണ്ട്. MV ശശികുമാറിന് അഭിനന്ദനങ്ങൾ.
1: സമകാലികത്തിന്റെ ഉദ്ദേശം തന്നെ ഇതുപോലെയുള്ള വസ്തുതകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുക എന്നതാണ്. ശ്രോതാക്കൾക്ക് ആ സന്ദേശം എത്തിക്കാൻ പറ്റിയതിൽ ഞങ്ങളും കൃതാർത്ഥരാണ്. അടുത്ത കത്ത് ഒരു അത്യാവശ്യം നീണ്ട ഒരു പരാതിയാണ്. ചേരാനെല്ലൂരിൽ നിന്നും ജ്യോതിമോൾ കേറ്റിയാണ് ഇത് അയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട അഭിപ്രായവേദി, വളരെയധികം വിഷമത്തോടെയാണെങ്കിലും റേഡിയോ പരിപാടികളിലെ ഇക്ക എന്ന അക്ഷരത്തിന്റെ തെറ്റായ ഉച്ചാരണം പതിവായി കേൾക്കുമ്പോഴുള്ള അരോചകത്വം സഹിക്കാൻ സാധിക്കാത്തതിലാണ് ഈ കത്ത് വീണ്ടും അയക്കുന്നത്. അതായത് കായയുടെ ഇരട്ടിപ്പ് ഉള്ള ഇക്ക എന്ന ആ

അക്ഷരം. കഴിഞ്ഞ കാലങ്ങളിൽ ഒരഭിപ്രായം അറിയിച്ചാൽ ശരിയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിനായി കൊച്ചി FM അധികാരികളുടെ ഭാഗത്തുനിന്നും ശ്രദ്ധാപൂർവമായ സമീപനം ഉണ്ടാകാറുണ്ട്. എന്നാൽ കൊച്ചി FM വാർത്തകളിൽ ഉൾപ്പെടെ യകാരം കൂട്ടി ഇക്ക എന്ന് ഉച്ചരിക്കേണ്ട സ്ഥലത്തെല്ലാം വെറും ഇക്ക എന്നാണ് അവതാരകർ ഉച്ചരിക്കുന്നത്. ചെറിയ ക്ലാസ്സിൽ കുട്ടികൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നത് പോലെ തീർത്തും ബാലിശമായ ഇത്തരം ഉച്ചാരണം കേൾക്കുമ്പോൾ നമ്മുടെ മലയാള ഭാഷയുടെ ഉച്ചാരണ ശുദ്ധിയിൽ ഒട്ടും തന്നെ പ്രാധാന്യം കൽപ്പിക്കാത്ത സമീപനം കൊച്ചി FM കൈക്കൊള്ളുന്നുണ്ട് എന്ന് തോന്നിപ്പോകുന്നു. ഈ വിഷയം

0: നമ്മുടെ മലയാള ഭാഷയുടെ ഉച്ചാരണ ശുദ്ധിയിൽ ഒട്ടും തന്നെ പ്രാധാന്യം കൽപ്പിക്കാത്ത സമീപനം കൊച്ചി FM കൈക്കൊള്ളുന്നുണ്ട് എന്ന് തോന്നിപ്പോകുന്നു. ഈ വിഷയം ഉന്നയിച്ച് ഞാൻ നൽകുന്ന മൂന്നാമത്തെ കത്താണിത്. മഹിതം മലയാളം പരിപാടിയിൽ ഇത് വളരെ വ്യക്തമായി വിശദമാക്കിയതുമാണ് എന്ന കാര്യം സ്മരിക്കുന്നു എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് ഉച്ചാരണ ശുദ്ധിയോടെ പരിപാടികൾ അവതരിപ്പിച്ച് മലയാള ഭാഷയോടും ശ്രോതാക്കളോടും നീതി പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് അദ്ദേഹം രഹസ്യമായിട്ട് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ഒരു സംശയം, വാർത്ത വായിക്കുന്നത് AI ഒന്നും അല്ലല്ലോ അല്ലേ? സസ്നേഹം, ജ്യോതിമോൾ KT. അപ്പോൾ ആ സംശയം വേണ്ട, ഇവിടെ മനുഷ്യർ തന്നെയാണ് ഇപ്പോഴും വാർത്തകളൊക്കെ വായിക്കുന്നത്. നമ്മൾ അങ്ങനെ മനുഷ്യരെ മാറ്റാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല.
1: ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ അവതാരകരോട് പറയുന്നതാണ്. പലപ്പോഴും ചെറിയ ക്ലാസ്സുകളിൽ തെറ്റായി ഉച്ചരിച്ച് പഠിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണിത്. മിക്കവാറും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് തിരുത്താൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് എന്താ പറയുക, ഉറച്ചു പോയ ഒരു കാര്യമാണ്. അത് മാറ്റിയെടുക്കാൻ അവർ തന്നെ പരമാവധി ശ്രമിക്കേണ്ടതാണ്.
0: ചില പ്രാദേശിക,
1: അതെ, വ്യത്യാസങ്ങളുണ്ട്. മലബാർ മേഖലയിലുള്ളവർ യാപ്രത്യം ഉപയോഗിക്കുന്നത് തന്നെയില്ല.
0: അവര്
1: സമാപിക്കുന്നു അങ്ങനെയാണ് പറയുന്നത്. യാ അവർ പറയാറില്ല, സമാപിക്കുന്നു എന്നല്ല പറയുന്നത്.
0: തീർച്ചയായും നാം പരിശോധിക്കുകയും ഇനി അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടാൽ അത് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായി.
1: പിന്നെ പലപ്പോഴും അത് വാർത്താ അവതരണത്തിൽ, അതായത് മറ്റു നിലയങ്ങളിൽ നിന്ന് വരുന്ന വാർത്തയിലായിരിക്കും പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ടാവുക.
0: അപ്പോൾ അങ്ങനെയും ആവാം. എന്നിരുന്നാലും ആകാശവാണി എന്ന കുടക്കീഴിലാണ് ഇത് പോകുന്നത് എന്നുള്ളത് കൊണ്ട് നാം താങ്കളുടെ വിമർശനം ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അത് ശരിയാക്കിയെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതുമായിരിക്കും. ഇനിയും നമുക്ക് കത്തുകളും വാട്സാപ്പ് സന്ദേശങ്ങളും ഒക്കെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, വായിക്കണമെന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, 15 മിനിറ്റ് നമുക്ക് അഭിപ്രായവേദിയുടെ സമയമുള്ളൂ. അതിനാൽ ഇന്നത്തെ അഭിപ്രായവേദിക്ക് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. കേൾക്കുക, പരിപാടികൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് സത്യസന്ധമായ അഭിപ്രായം അയച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 94 47 56 22 12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 5 സെക്കൻഡ്.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. യേശുദാസും സുജാതയും പാടിയത് ചിത്രം മേലേപ്പറമ്പിൽ ആൺവീട്. ഗാനരചന IS കൊണ്ടൂർ, സംഗീതം ജോൺസൺ.

എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം. ചിത്രം മേലെ വാറ്റത്തെ മാലാഖക്കുട്ടികൾ. പാടിയത് സന്തോഷ് കേശവ്, ചിത്ര, രഞ്ജിനി ജോസ്.

FM മോർണിംഗ് സെലക്ഷൻസാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒ എൻ വിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. ചിത്രം ആകാശദൂത്, പാടിയത് ചിത്ര.

0: പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി FM വാർത്തകൾക്ക് ശേഷം ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ യോഗാ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസം, വിവരസാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. ദ്വീപിൽ വികസിത് ഇന്ത്യ സങ്കൽപ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. കുറ്റം ചുമത്താതെ മാസങ്ങളോളം റഷ്യൻ തടവിലായ 24 ഫിലിപ്പൈനുകാരെ റഷ്യ മോചിപ്പിച്ചു. ഫിലിപ്പൈൻ പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് തടവുകാരുടെ മോചനം. ഡെങ്കിപ്പനിയടക്കം പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ ഇന്ന് ഡ്രൈഡേ. ശുചീകരണ പരിപാടിക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കവടിയാറിലെ വസതിയിൽ തുടക്കം കുറിക്കും. തൃശൂർ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ 3 വയസ്സായ കുട്ടിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് രോഗം സ്ഥിരീകരിച്ചത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ബ്രെയിൽ ലൈബ്രറിയുടെ 2ാം വാർഷികം ആഘോഷിച്ചു. പുതുതായി തയ്യാറാക്കിയ ബ്രെയിൽ പുസ്തകങ്ങളുടെ കൈമാറ്റവും

0: വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ രണ്ടാം അലോട്ട്മെന്റ് ഇന്ന്. നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എ ടീം ഇന്ന് ശ്രീലങ്ക എ ടീമിനെ നേരിടും. അല്പസമയത്തിനുള്ളിൽ ധാംബുളയിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം ചിത്രം മേഘമൽഹാർ. ഗാനരചന ONV, സംഗീതം രമേശ് നാരായണൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ FM മോർണിംഗ് സെലക്ഷൻ സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. എറണാകുളം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിൽ ഒരു വർഷ കാലാവധിയിൽ കരാർ അടിസ്ഥാനത്തിൽ ഒരു സീനിയർ സൈറ്റ് എഞ്ചിനീയർ, ഒരു അക്കൗണ്ടന്റ് എന്നിവരെ നിയമിക്കുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ ബയോഡേറ്റ സഹിതം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കേരള മീഡിയ അക്കാദമിയുടെ ന്യൂ മീഡിയ ആൻഡ് ഡിജിറ്റൽ ജേർണലിസം ഡിപ്ലോമ കോഴ്സിലേക്ക് ഈവനിംഗ് ബാച്ച് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ കാലാവധി. കൊച്ചി, തിരുവനന്തപുരം കേന്ദ്രങ്ങളിൽ വൈകിട്ട് 6 മുതൽ 8 വരെയാണ് ക്ലാസിന്റെ സമയം. ഒരേ സമയം ഓൺലൈനിലും ഓഫ്ലൈനിലും ക്ലാസ് ലഭ്യമാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രായപരിധിയില്ല. ജേർണലിസം, മോജോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് റൈറ്റിംഗ് ടെക്നിക്സ്, ഫോട്ടോ ജേർണലിസം, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നേടാം. ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-242-275. 0484-242-275. അവസാന തീയതി ഈ മാസം 30. വെബ്സൈറ്റ് www.kma.ac.

0: ഡോട്ട് ഇൻ. പാലക്കാട് ജില്ലയിലെ SSLC പ്ലസ് ടു കോഴ്സുകളിൽ 2025-26 വർഷം ഉന്നത വിജയം കൈവരിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായം നൽകുന്നു. വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ്, ജാതി, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നിശ്ചിത ഫോമിൽ തയ്യാറാക്കിയ അപേക്ഷ ഈ മാസം 30 മുൻപായി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിലോ പാലക്കാട്, ചിറ്റൂർ, കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 0491-291-1036. 0491-291-1036.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: 1036666.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉപ്പുതറ പഞ്ചായത്തിലെ അങ്കണവാടികളിൽ നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ കട്ടപ്പന ശിശുവികസന പദ്ധതി ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 27-ാം തീയതി വൈകിട്ട് 3 മണി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം. മുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൌജന്യ കൃത്രിമ കൈവിതരണ ക്യാമ്പ് ഈ മാസം 30-ാം തീയതി കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:15 മുതൽ നടത്തും. LN4 കൃത്രിമ കൈവയ്ക്കുവാൻ കൈമുട്ടിന് താഴെ കുറഞ്ഞത് 4 ഇഞ്ച് നീളം വേണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വിളിക്കുക 9645750442 9645750442. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 13,390 രൂപ നിരക്കിലും പവന് 1,07,120 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:31. 9 സെക്കൻഡ്.

സ്മൃതിരാഗം. പ്രിയ ശ്രോതകളെ, സിനിമാ ഗാനങ്ങൾ വരികളുടെ ഭംഗി കൊണ്ടും ആലാപന സൗന്ദര്യം കൊണ്ടും എന്നും മനസ്സിൽ ഇടം പിടിച്ചിരുന്നു. അന്നും ഇന്നും എന്നും മൂളാൻ കൊതിക്കുന്ന, മനസ്സിൽ പതിഞ്ഞ ഈണവും നിറച്ച് ഒരുപിടി പഴയ ഗാനങ്ങളുമായി ഇന്നത്തെ സ്മൃതിരാഗം.

ശ്രോതാക്കൾ കേട്ട ഈ ഗാനം എസ് ജാനകി പാടിയത് ചിത്രം ജയിൽ. വയലാർ രാമവർമ്മ എഴുതിയ ഗാനത്തിന് ജി ദേവരാജൻ്റെ സംഗീതം. ഇനി പി ബി ശ്രീനിവാസ്, ബി വസന്ത എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം പൂച്ചക്കണ്ണി. ഗാനം എഴുതിയത് വയലാർ, സംഗീതം എം എസ് ബാബുരാജ്.

0: പോയി. കടലെടുത്തു പോയി.
1: കൈതയോല തളിരോല കുന്തു കളിവഞ്ചി തീ.

ഗായകമാർ പി ലീല, ബി വസന്ത. ചിത്രം ഉള്ളത് മതി. ഗാനമെഴുതിയത് കണിയാപുരം രാമചന്ദ്രൻ. സംഗീതം എൽ പി ആർ വർമ്മ.

0: Trey Underdog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. ഇരുപത്തിരണ്ടാം തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം വേഴ്സസ് ഇറാൻ, രാവിലെ 3:30 ഉറുഗോ വേഴ്സസ് കാബോ വെർദെ, രാവിലെ 6:30 ന്യൂസിലാൻഡ് ഏറ്റുമുട്ടുന്നു ഈജിപ്തുമായി. 22-ാം തീയതി രാത്രി 10:30 ഗ്രൂപ്പ് ജെയിൽ അർജന്റീന തങ്ങളുടെ രണ്ടാമത്തെ പോരാട്ടത്തിൽ

0: കൊമ്പ് കോർക്കുന്നു ഓസ്ട്രിയയുമായി. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
1: സ്മൃതിരാഗത്തിൽ ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. ചിത്രം ചിത്രമേള.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര പി ഒ 682021.
2: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മ ചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ: കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
3: ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. ഇടപള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് ശ്രീലതാ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി വൈകിട്ട് 6:00.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: പൂക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാല വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി നാടക വായനക്കൂട്ടം ഇന്ന് വൈകുന്നേരം 6:00 എടത്തല മാളേക്കപ്പടി പിറളിയിൽ. ശ്രോതകൾ കേട്ടത് നാട്ടുവിശേഷം.
6: ആകാശവാണി FM വാർത്തകൾ.
3: യോഗ ഒരു ജീവിത രീതിയായി മാറുമ്പോൾ അത് മാനവ ഐക്യത്തിന്റെ അടിത്തറയായി വർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ യോഗ ദിനാഘോഷ പരിപാടി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരും പ്രമുഖ വ്യക്തികളും വിവിധ സംഘടനകളും യോഗ ചെയ്ത് ആഘോഷങ്ങളിൽ പങ്കാളികളായി യോഗയെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹത്തായ സേവനമാണ് കാഴ്ചവച്ചതെന്ന് കേന്ദ്രമന്ത്രി JP Nadda പറഞ്ഞു. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത്. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിൽ നിർണായക ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിൽ. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ടെഹ്റാൻ ഹോർമോസ് കടലിടുക്ക് അടച്ചതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. നീറ്റ് UG പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്തരിച്ച കവിയും സാഹിത്യകാരനുമായ P Narayanakurupinte സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു 90-വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കണ്ണൂർ പയ്യാമ്പലത്ത് തിരയിൽപ്പെട്ട് കാണാതായ ബാംഗ്ലൂർ സ്വദേശി സന്തോഷ് കുമാറിന് മൃതദേഹം കണ്ടെത്തി. സന്തോഷ് കുമാറിനെ ഇന്നലെയാണ് കാണാതായത്. ഇന്ന് ലോക സംഗീത ദിനം. അമേച്വർ പ്രൊഫഷണൽ സംഗീതജ്ഞരെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാത്തരം സംഗീത വിഭാഗങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം.
6: ആകാശവാണി FM വാർത്തകൾ.
3: സമയം 11:00 കഴിഞ്ഞ് 2:08. ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി സ്മൃതിരാഗം. ഇനി കാർത്തിക എന്ന ചിത്രത്തിലെ ഗാനം. യൂസഫലി കച്ചേരി എഴുതിയ ഗാനത്തിന് MS ബാബുരാജിന്റെ സംഗീതം. ഗായിക SJanaki.

0: ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
1: അതുകൊണ്ടാണല്ലേ വിളിച്ചപ്പോ തന്നെ മനസ്സിലായതെന്ന്? എന്റെ പേര് ബിന്ദു റോമി എന്നാണ്.
2: ബിന്ദു റോമി,
1: ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഇതില് പ്രത്യേകം എഴുതിയിട്ടുണ്ട് എന്റെ പ്രിയ.
0: ഫോൺ ഔട്ട് ഗാനോത്സവം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക്.

സ്മൃതിരാഗത്തിലെ അടുത്ത ഗാനം പി ജയചന്ദ്രൻ പാടിയത്. ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾ, കനു ഘോഷിൻ്റെ സംഗീതം. ചിത്രം നാഴികക്കല്ല്.

പി സുശീല പാടിയ മറ്റൊരു ഗാനം ചിത്രം അനാഥ ശില്പങ്ങൾ. വരികൾ ശ്രീകുമാരൻ തമ്പിയുടേത്, സംഗീതം ആർ കെ ശേഖർ.

0: വസന്തം.
1: അടുത്ത ഗാനം ബ്രഹ്മാനന്ദനും എസ് ജാനകിയും പാടിയത്, വരികൾ എഴുതിയത് പി ഭാസ്കരൻ, ചിട്ടപ്പെടുത്തിയത് ശ്യാം, ചിത്രം മാന്യശ്രീ വിശ്വാമിത്രൻ.

0: പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി ഇന്നത്തെ സ്മൃതിരാഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: നിയമവേദി,
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുന്നാഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
0: സമയം 11:30 കഴിഞ്ഞ് 30 മിനിറ്റും 18 സെക്കൻഡും.

തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. പ്രിയ ശ്രോതകളെ, ഇന്ന് സംഗീത സംവിധായകൻ കെ വി മഹാദേവൻ്റെ ചരമവാർഷിക ദിനം. കെ വി മഹാദേവൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ പ്രണാമമർപ്പിച്ച് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ചില തമിഴ് ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യ ഗാനം ടി ആർ മഹാലിംഗം പാടിയത്, ചിത്രം ആടവന്ത ദൈവം. ഗാനം എഴുതിയത് എ മധുരകാശി.

ടി ആർ മഹാലിംഗം, പി സുശീല എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രം ആടവന്ത ദൈവം. ഇനി കണ്ണദാസൻ വരികൾ എഴുതിയ ഗാനം, പി സുശീല പാടിയത്. ചിത്രം ആയിരം രൂപയും.

അടുത്ത ഗാനം പി. സുശീല പാടിയത്, കണ്ണദാസൻ എഴുതിയ ഗാനം അല്ലി എന്ന ചിത്രത്തിൽ നിന്ന്.

ശ്രോതകൾ കേട്ട ഗാനം പി സുശീല പാടിയത് ചിത്രം അൻറു കണ്ട മുഖം. ഗാനം എഴുതിയത് കണ്ണദാസൻ. അടുത്ത ഗാനം അനാഥൈ ആനന്ദൻ എന്ന ചിത്രത്തിലെ ഗാനം. കണ്ണദാസൻ രചന നിർവഹിച്ച ഈ ഗാനം പാടിയത് TM സൗന്ദരരാജനും P സുശീലയും.

ഉത്സവത്തിൽ ഒരു തമിഴ് ചലച്ചിത്രഗാനം കൂടി. പി സുശീല പാടിയത് ചിത്രം അരസ കട്ടളൈ. ഗാനം എഴുതിയത് എൻ എം മുത്തുക്കുത്തൻ.

0: எத்தனை காலம் கனவுகள் கண்டேன் காண்பதற்கு உன்னை காண்பதற்கு.
1: ശ്രോതാക്കൾ കേട്ടത് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കൊച്ചി FM 102.3 സമയം 12:26.
2: ആകാശവാണി FM വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൗപദി മുർമു ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതല പരിപാടിയിൽ പങ്കെടുത്തു. ഗവർണർ മംഗുഭായ് പട്ടേൽ, മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. യോഗ ദിനചര്യയുടെ അവിഭാജ്യ ഘടകമാക്കണമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് മേഘാലയയിലെ അപ്പർ ഷില്ലോങ്ങിൽ ഈസ്റ്റേൺ എയർ കമാൻഡ് ആസ്ഥാനത്ത് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് BJP ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് തളി മാരാർജി ഭവനിൽ യോഗ ദിനം ആചരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷ സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭയമില്ലാതെ പരീക്ഷ എഴുതാൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിക്കുകയും അവർക്ക് ആശംസകൾ നേരുകയും ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 47 അംഗണവാടി വർക്കർമാർക്ക് ഫുഡ് സേഫ്റ്റി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്തിൻ്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എയ്ക്കെതിരെ ടോസ് നേടിയ ശ്രീലങ്ക എ ടീം ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 2 wicket നഷ്ടത്തിൽ 179 റൺസ് എടുത്തിട്ടുണ്ട്.
2: ആകാശവാണി FM വാർത്തകൾ.

0: 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഉച്ചയ്ക്ക് 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഓർമ്മച്ചിന്ത്, 3:00 ആകാശവാണി FM വാർത്തകൾ തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 ആകാശവാണി FM വാർത്തകൾ തുടർന്ന് 4:00 വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, ഇതിൽ മൂലമ്പിള്ളി ദ്വീപ്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:50 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 പുതയിടയിൽ രീതിയിൽ പന്തൽവിളകൾ ചെയ്യുന്ന രീതികൾ വിവരിക്കുന്നു ചെറായ് സ്വദേശി KP പ്രഭാത്. തുടർന്ന് മൃഗപരിപാലനം മഴക്കാലത്ത്, കൈപ്പുഴ വെറ്ററിനറി കേന്ദ്രത്തിലെ ഡോക്ടർ MK സത്യൻ സംസാരിക്കുന്നു. 7:20 വിപണി വാരാന്ത അവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, യോഗ ദിനം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യകൃതികൾ, ഇതിൽ പറയപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. അലുവ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിങ് മെലഡി. തുടർന്ന് നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. FM ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് 9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി. പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിൻ്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ ഭാരതത്തിൻ്റെ വന്യജീവി വൈവിധ്യം. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഇടവ ബഷീറും ചിത്രയും പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര. അന്താരാഷ്ട്ര യോഗ ദിനം. ഡോക്ടർ KS പ്രിൻസ് സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ.

ഒരു ലളിതഗാനം കൂടി വിഷ്ണു ശേഖര, മഹേഷ് നായർ, രാഹുൽ രാജ് എന്നിവർ പാടിയത്. എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ്റെ വരികൾക്ക് ഡോക്ടർ ആർ സുദീപിൻ്റെ സംഗീതം.

0: ലളിതഗാനം ഇനി വൈകിട്ട് 6:20 മധുരം ഗീതത്തിൽ കേൾക്കാം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഓർമ്മ ചിന്ത.
1: അത് സലീം കുമാറാണെന്ന്, ചിറ്റാറ്റുകരയിലുള്ള ഒരു പയ്യനാണെന്നും, പട്ടണത്തിൻ്റെ തൊട്ടടുത്ത ഗ്രാമമാണ് ചിറ്റാറ്റുകര. അന്നേ ഞാൻ സലീം കുമാറിനെ ശ്രദ്ധിച്ചിരുന്നു. അന്നേ എനിക്ക് സലീം കുമാർ താരമായി കഴിഞ്ഞിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നു.
0: ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് കേൾക്കാം. ഓർമ്മച്ചിന്ത്.
2: ഓർക്കാപ്പുറത്തൊരു കല്യാണം, ഉടനൊരു സദ്യയൊരു കേണം, തുമ്പപ്പൂ ചോറു വിളമ്പാൻ മുത്തരി ചെമ്പാ വരിവേണം. ഓർക്കാപ്പുറത്തൊരു കല്യാണം.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 12:25. 5 സെക്കൻഡ്. സേവന വാർത്തകൾ. പെരുമ്പാവൂർ നഗരസഭയുടെ കീഴിലുള്ള പട്ടികജാതി വികസന വകുപ്പിൻ്റെ പെൺകുട്ടികൾക്കുള്ള പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് വിദ്യാർത്ഥിനികൾക്ക് ട്യൂഷൻ എടുക്കുന്നതിന് ട്യൂഷൻ ടീച്ചർമാരെ 2026-27 അധ്യയന വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ട്യൂഷൻ ടീച്ചർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ വനിതകളായിരിക്കണം. ഈ തസ്തികയിലേക്കുള്ള യോഗ്യത ഇനി പറയുന്നു. ഹൈസ്കൂൾ തലം: ഹിന്ദി, ഇംഗ്ലീഷ്, കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യൽ സ്റ്റഡീസ്, ബയോളജി എന്നീ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് BED യോഗ്യതയുള്ളവരായിരിക്കണം. UP തലം: എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നതിന് അധ്യാപക യോഗ്യതയുള്ളവരായിരിക്കണം. അപേക്ഷകർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ പേര്, വിവരം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ വ്യക്തമായി എഴുതി അപേക്ഷിക്കേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ: വാർഡൻ 99-47-02-95-81, SCDO 85-47-63-00-88. നമ്പർ ആവർത്തിക്കാൻ: 99-47-02-95-81, 85-47-63-00-88.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള മീഡിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻസിലെ PG ഡിപ്ലോമ ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, PR അഡ്വർടൈസിംഗ് വിഭാഗങ്ങളിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് നാളെ മുതൽ സ്പോട്ട് അഡ്മിഷൻ നടത്തും. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പറയാം: 97-47-88-65-17, 97-47-88-65-17.
5: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
6: RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ഇലക്ട്രീഷ്യൻ കം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു. യോഗ്യത: SSLC, ഇലക്ട്രിക്കൽ ട്രേഡിലുള്ള ITI, NTC സർട്ടിഫിക്കറ്റ്, പ്രായം 50 വയസ്സിൽ താഴെയായിരിക്കണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 50 വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം. ഈ മാസം 23 രാവിലെ 11 തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ: 04-842-77-74-89, 04-842-77-74-89. മറ്റൊരു നമ്പർ: 94-00-57-18-60, 94-00-57-18-60.

ഏഴ് പതിനെട്ട് അറുപത്. എറണാകുളം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിൽ ഒരു വർഷ കാലാവധിയിൽ കരാറടിസ്ഥാനത്തിൽ ഒരു സീനിയർ സൈറ്റ് എഞ്ചിനീയർ, ഒരു അക്കൗണ്ടൻറ് എന്നിവരെ നിയമിക്കുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ ബയോഡാറ്റ സഹിതം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. സീനിയർ സൈറ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള അടിസ്ഥാന യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയോ ബിരുദമോ ആണ്. പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. പ്രായപരിധി 38 വയസ്സ്. അക്കൗണ്ടൻറ്റിന് അടിസ്ഥാന യോഗ്യത ബികോം. പ്രവൃത്തി പരിചയം 6 വർഷമുണ്ടായിരിക്കണം. പ്രായപരിധി 38 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04842424720. 04842424720. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.

ഇരുപത്, 0484 2 42 47 20. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3, സമയം 12:29:35. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തെ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനമെമ്പാടും വിപുലമായ യോഗ ദിന പരിപാടികൾ. ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്നുച്ചയ്ക്ക്. കനത്ത സുരക്ഷയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. CBSE പുനർമൂല്യനിർണയ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ സൌദി അറേബ്യയെയും ബെൽജിയം ഇറാനെയും നേരിടും. വാർത്തകൾ വിശദമായി. 12th അന്താരാഷ്ട്ര യോഗ ദിനം ഇന്ന് ലോകമെമ്പാടും വിപുലമായി ആഘോഷിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയതല ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ആയിരക്കണക്കിന് യോഗ പരിശീലകർക്കൊപ്പം പ്രധാനമന്ത്രിയും പങ്കുചേർന്നു. യോഗ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്നും അത് മനുഷ്യ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഒരു വ്യക്തിയെ തന്നിലേക്കും സമൂഹത്തെ പ്രകൃതിയോടും മനുഷ്യരാശിയെ ആഗോള ബോധത്തോടും ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണ് യോഗയെന്നും രാഷ്ട്രപതി പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന സംസ്ഥാനതല ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാ പൌരന്മാരും യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ യോഗ ദിനാഘോഷങ്ങൾ നടന്നു. ഒരു റിപ്പോർട്ട്.
1: രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ഇന്ത്യയിലെ നോർവേ അംബാസഡറും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയാണ് യോഗയെ ആഗോള സേവനമാണ് നൽകിയതെന്ന് ശ്രീ നഡ്ഡ പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യ, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരും ഡൽഹിയിലാണ് യോഗാദിനം ആഘോഷിച്ചത്. മധ്യപ്രദേശിൽ ഭോപ്പാലിലാണ് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ യോഗാദിനം ആഘോഷിച്ചത്. കേന്ദ്രമന്ത്രി അമിത്ഷായാണ് അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാദിനാഘോഷങ്ങൾ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. യോഗ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക് ഭവനിലും യോഗദിന പരിപാടി സംഘടിപ്പിച്ചു. എല്ലാ ജില്ലകളിലും യോഗദിന പരിപാടി നടന്നു. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ ജയന്ത് MLA നിർവഹിച്ചു. ആരോഗ്യപൂർണമായ ജീവിതത്തിന് യോഗ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിനെക്കുറിച്ച് പട്ടം ഏക യോഗ വിദ്യാ കേന്ദ്രത്തിലെ സ്ഥാപകനും സർട്ടിഫൈഡ് യോഗ അധ്യാപകനുമായ അഖിൽ രാജ് ആകാശവാണി വാർത്തകളോട്.
2: പതിവായുള്ള യോഗാഭ്യാസം നമ്മുടെ ശരീരത്തിന് കരുത്തും മനസ്സിന് ശാന്തിയും നൽകുന്നു. പ്രത്യേകിച്ചും നമ്മൾ പ്രായമാകുമ്പോൾ ജോയിന്റ് പെയിൻ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വലിയൊരളവിൽ ആരോഗ്യം മെച്ചപ്പെടുത്താൻ യോഗ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ബ്രീത്തിങ്ങും മെഡിറ്റേഷനും നമ്മുടെ ഫോക്കസും ക്ലാരിറ്റിയും കൂട്ടാൻ നല്ലതാണ്. യോഗ എന്നത് ഏതെങ്കിലും ഒരു ദിവസത്തെ മാത്രം ശീലമാക്കാതെ നമ്മുടെ ഒരു ദിവസേന വ്യായാമമായി പരിശീലിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുക.
0: ലക്ഷദ്വീപിലെ

0: ശക്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗാഭ്യാസങ്ങളിൽ പങ്കാളിയായി. യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റ് ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി എൻടിഎ അറിയിച്ചു. ഇന്ന് നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയെ യാതൊരുവിധ ഭയവുമില്ലാതെ അഭിമുഖീകരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷ സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അതേസമയം CBSE പരീക്ഷകളുടെ പുനർമൂല്യനിർണയ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ശേഷിക്കുന്ന ഫലങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തദ്ദേശീയമായി നിർമ്മിച്ച 3 ഇന്ത്യൻ നാവികസേനാ പ്ലാറ്റ്ഫോമുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കമ്മീഷൻ ചെയ്തു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നീ പ്ലാറ്റ്ഫോമുകളാണ് അദ്ദേഹം കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്തത്. 21-ാം നൂറ്റാണ്ടിൽ രാജ്യം സ്വന്തം കഴിവിനെ വിശ്വസിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത ഈ കപ്പലുകളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: INS ദുനഗിരി ഓർ INS സംശോധക് ഉസ് ഭാരത് കെ പ്രതീക് ഹൈ ജോ 21വീ സദീ മേ അപ്നേ സാമർത്ഥ്യ കോ പഹചാൻ രഹാ ഹൈ ജോ അപ്നി ക്ഷമതാഓ പർ വിശ്വാസ് കർ രഹാ ഹൈ ഓർ ജോ ദുനിയാ കെ സാമനേ നയേ ആത്മവിശ്വാസ് കെ സാത്ത് തേജ് ഗതി സേ ഊർജാ സേ ഭരേ ഹുയേ സങ്കൽപ് കെ സാത്ത് നിരന്തർ ആഗേ ബഡ് രഹാ ഹൈ.
0: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളും അദ്ദേഹം സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീടുവീടാന്തരം ആരോഗ്യ ഉദ്യോഗസ്ഥർ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഹൈ പവർ കമ്മിറ്റിയുടെ ശുപാർശകൾ നാളെ ലഭിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരത്തെ വസതിയിൽ ജില്ലാ കളക്ടർ അനുകുമാരിയുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം വിവരങ്ങൾ സ്വയം പൂരിപ്പിച്ചത്. സെൻസസുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിൽ സ്വയം വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 30 വരെയാണ് ഇതിനവസരം. ദേശീയപാത 66 കാസർഗോഡ് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ നുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് വേഗം കൂട്ടി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിനായാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നുള്ളിപ്പാടിയിൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും നിലവിലുള്ള സർവീസ് റോഡിനെ പ്രധാന പാതയുടെ ലെവലിലേക്ക് ഉയർത്തി എൻട്രി പോയിന്റ് അനുവദിക്കുന്നത് പ്രായോഗികവും ഗതാഗത നിയന്ത്രണത്തിന് ഫലപ്രദവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചൌക്കി അണ്ടർപാസിന് ശേഷമുള്ള എൻട്രി പോയിന്റിനും വിദ്യാനഗറിനുമിടയിൽ ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിൽ മറ്റൊരു പ്രവേശന സൌകര്യം ഇല്ലാത്തതിനാൽ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മുഴുവൻ കാസർഗോഡ് ടൗൺ വഴിയാണ് കടന്നുപോകുന്നത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും ജില്ലാ റോഡ് സുരക്ഷാ കൌൺസിലിന്റെ ശുപാർശയും പരിഗണിച്ച്
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന ഇ ഗ്രൂപ്പ് മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പിൽ 1-ാമതാണ് ജർമ്മനി. അതേസമയം ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. എഫ് ഗ്രൂപ്പിൽ ജപ്പാൻ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ടുണീഷ്യയെ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെയും അർദ്ധരാത്രി 12:30 ബെൽജിയം

0: രാജ്യം ഇറാനെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ ഇന്ന് 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തെ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനമെമ്പാടും വിപുലമായ യോഗ ദിന പരിപാടികൾ. ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക്. കനത്ത സുരക്ഷയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. CBSE പുനർമൂല്യനിർണയ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ സൗദി അറേബ്യയെയും ബെൽജിയം ഇറാനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ സംസാരിക്കുന്നു.
2: ഇന്ന് 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം. അന്തർദേശീയ തലത്തിൽ യോഗയ്ക്ക് വർദ്ധിച്ചു വരുന്ന അംഗീകാരം കണക്കിലെടുത്ത് ലോകമെമ്പാടും എല്ലാ വർഷവും June 21 അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. 2026 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യത്തോടുകൂടിയുള്ള വാർദ്ധക്യത്തിന് യോഗ, യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നുള്ളതാണ്. ചിട്ടയായ യോഗ അഭ്യാസത്തിലൂടെ രോഗാതുരത കുറച്ചുകൊണ്ട് ആരോഗ്യത്തോടുകൂടിയുള്ള വാർദ്ധക്യം ആർജിക്കുക എന്നതാണ് ഇത് ലക്ഷ്യമിടുന്നത്. ആയുർ ദൈർഘ്യം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ വാർദ്ധക്യകാലം ആരോഗ്യപ്രദമാക്കുക എന്നതാണ് ആരോഗ്യരംഗം വളരെ മുൻകരുതൽ നൽകുന്ന ഒരു കാര്യം. അതായത്, ലോക ജനസംഖ്യയിൽ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ വാർദ്ധക്യം പൊതുജനാരോഗ്യ മേഖല ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്നു. ഹെൽത്തി ഏജിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായമായതിനു ശേഷം മാത്രം ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നതല്ല. പ്രായമാകുന്നതിന്റെ ഓരോ അവസ്ഥയിലും ആരോഗ്യകരമാണോ നമ്മുടെ ജീവിത രീതി, ആരോഗ്യകരമാണോ നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ സാമൂഹികാവസ്ഥ എന്നുള്ളതാണ്. അതിനുവേണ്ടി യോഗയുടെ പ്രയോജനം ഉൾക്കൊള്ളുക എന്നത് വളരെ ലളിതവും എന്നാൽ നമുക്ക് ശീലിക്കാൻ പറ്റുന്നതുമാണ്. വയോജന ആരോഗ്യ സംരക്ഷണത്തിനായും വളരെ ലളിതവും ചെലവ് കുറഞ്ഞതുമായ യോഗയുടെ പ്രയോജനം ഉൾക്കൊള്ളുക എന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇന്ന് മനുഷ്യന്റെ ആയുർ ദൈർഘ്യം കൂടിയെങ്കിലും വാർദ്ധക്യകാലം ആരോഗ്യകരമാണോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവിതശൈലിയിൽ വന്ന മാറ്റം കാരണം ഏതു പ്രായത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഏജിംഗ് അഥവാ പ്രായം വർദ്ധിക്കൽ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് ആരോഗ്യത്തോടെയാണോ രോഗാതുരതയോടുകൂടിയാണോ വേണ്ടത് എന്ന് നമ്മുടെ ശീലങ്ങൾ, ആഹാര രീതി, മാനസികാവസ്ഥ, സാമൂഹിക ആരോഗ്യം ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബാല്യകാലത്തും യൗവനകാലത്തും കോശങ്ങൾ വളരുകയും വർദ്ധിക്കുകയും ചെയ്യുന്നു. പ്രായമാകുമ്പോൾ കോശങ്ങളുടെ വർദ്ധനവും റിപ്പയറും കുറയുകയും കോശനാശം സംഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഏജിങ്ങിന് വേണ്ടി വാർദ്ധക്യത്തിൽ മാത്രമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, മറിച്ച് ബാല്യത്തിലും യൗവനത്തിലും വേണം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൽ പ്രധാനമായും ഭക്ഷണം, ഉറക്കം, മാനസികാരോഗ്യം ഇവയിൽ അതീവ ശ്രദ്ധ വേണം. ഇതിനോടൊപ്പം രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുകയും വേണം. മാത്രമല്ല, രോഗം വന്നാൽ കൃത്യമായ ചികിത്സ സമയബന്ധിതമായി ചെയ്യുകയും ആവശ്യമാണ്. ഓരോ പ്രായത്തിലും വരുന്ന സ്വാഭാവിക ശാരീരിക മാനസിക വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് ആഹാരം, വ്യായാമം, ഉറക്കം ഇവ കൃത്യമായി ക്രമീകരിച്ചാൽ ഒരു പരിധിവരെ ആരോഗ്യ സംരക്ഷണം സാധ്യമാകും. മാനവരാശിയുടെ ശാരീരിക, മാനസിക, ധാർമ്മിക വളർച്ചയ്ക്ക് ഉതകുന്ന ജീവിതചര്യയാണ് യോഗ. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഏറ്റവും സന്തുലിതവും ആരോഗ്യകരവുമായ ഒത്തുചേരലാണ് യോഗ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശാരീരികാരോഗ്യം മാനസികാരോഗ്യത്തിനും മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. അഷ്ടാംഗ യോഗയിൽ ഒന്നായ യോഗാസനത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്നത്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാനസിക ശാരീരിക ആരോഗ്യ പരിപാലനത്തിന് ഏവർക്കും യോഗ ചെയ്യാവുന്നതാണ്. ആരോഗ്യത്തിലേക്ക് കുറുക്കു വഴികളില്ല. എന്നാൽ ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും വ്യായാമത്തിലൂടെയും വ്യക്തികൾക്ക് ആരോഗ്യം നിലനിർത്താനും അതുവഴി മാനസിക സമ്മർദ്ദങ്ങളെ മറികടക്കാൻ

ും സാധിക്കും. ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ പരിഹരിക്കുന്നതിനും സ്വതന്ത്ര നാഡീവ്യൂഹത്തിനെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്നതിനും യോഗ സഹായകരമാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള ജീവിതശൈലീ രോഗങ്ങൾ, ശാരീരിക ആരോഗ്യ അസ്വസ്ഥതകൾ, മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവയ്ക്കുള്ള കാലഘട്ടത്തിനനുസൃതമായ പരിഹാരമാണ് യോഗാഭ്യാസം. ചിന്തയിലും പ്രവൃത്തിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ മിതമായ ആഹാരം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ കൈവരിക്കുന്നതിനും സാധിക്കും. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിൽ യോഗയുടെ പ്രാധാന്യം വളരെ എടുത്തു പറയേണ്ടതാണ്. മാറിയ ജീവിതശൈലിയും തെറ്റായ ആഹാര രീതിയും രോഗാതുരത കൂട്ടുന്നു. ആയതുകൊണ്ട് തന്നെ ഹൃദ്രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു. രക്താതിമർദ്ദം, പ്രമേഹം, തൈറോയ്ഡ് രോഗങ്ങൾ, പൊണ്ണത്തടി തുടങ്ങിയ ജീവിതശൈലി രോഗ നിയന്ത്രണവും ഹൃദയാരോഗ്യം നിലനിൽക്കുവാൻ അത്യാവശ്യമാണ്. ആയുർവേദം അനുശാസിക്കുന്ന ദിനചര്യകളിൽ നിന്ന് മാറിയുള്ള ജീവിതക്രമം രോഗാതുരത കൂട്ടുന്നു. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിന് ആയുഷ് വകുപ്പ് വലിയ പ്രാധാന്യം നൽകി വരുന്നു. ശാസ്ത്രീയമായി അഭ്യസിച്ച് പരിശീലനത്തിലൂടെ ആരോഗ്യം നിലനിർത്തുവാൻ ആയുഷ് വകുപ്പ് സ്കൂൾ തലത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആയുഷ് വകുപ്പ് ഈ വർഷം 100 ദിന പരിപാടികളായിട്ടാണ് വളരെ നേരത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ ജില്ലയിലും യോഗ പരിശീലകരുടെ നേതൃത്വത്തിൽ പരിശീലന പരിപാടികൾ, ബോധവൽക്കരണ പരിപാടികൾ, ക്വിസ്, പോസ്റ്റർ നിർമ്മാണം, പ്രസന്റേഷൻസ്, മത്സരം എന്നിവ നടത്തുന്നുണ്ട്. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ കോമൺ യോഗ പ്രോട്ടോകോൾ അനുസരിച്ച് യോഗാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിവിധ പരിപാടികൾ നടക്കുന്നതാണ്. യോഗാഭ്യാസത്തിന് പുറമെ യോഗയുടെ ഗുണങ്ങളും ചികിത്സാപരമായുള്ള പ്രാധാന്യവും സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി വർക്ക്ഷോപ്പുകൾ, പരിശീലന പരിപാടികൾ, പ്രഭാഷണങ്ങൾ ഇവ സംഘടിപ്പിക്കുന്നുണ്ട്. യോഗ ക്ലബ്ബുകളിലെ വയോജനങ്ങൾക്കായുള്ള പ്രത്യേക യോഗ പരിശീലനം വഴി അവരുടെ ഒരു കൂട്ടായ്മ ഉറപ്പാക്കുകയും ഇന്നത്തെ വയോജനങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തത എന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായി യോഗ ക്ലബ്ബുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും യോഗയുടെ സന്ദേശം എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. 2026 യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ ജില്ലയിലും കോട്ടയ്ക്കൽ സർക്കാർ ആയുർവേദ മാനസികാരോഗ്യ പരിപാലന ഗവേഷണ കേന്ദ്രത്തിലും നാഷണൽ ആയുഷ് മിഷന്റെ പിന്തുണയോടെ തദ്ദേശ സ്വയംഭരണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പ്, മറ്റനുബന്ധ വകുപ്പുകളുടെ സഹകരണത്തോടെയും യോഗാ ദിന പരിപാടികൾ നടക്കുന്നുണ്ട്. 2026 12 അന്തർദേശീയ യോഗ ദിനത്തിന്റെ ഭാഗമായുള്ള സന്ദേശങ്ങൾ അടങ്ങിയ പോസ്റ്ററുകൾ എല്ലാ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കുന്നുണ്ട്. വ്യാപക പ്രചരണത്തിനായി ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, സോഷ്യൽ മീഡിയ എന്നിവയും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം തന്നെ യോഗ ദിനാചരണ പരിപാടികൾ നടപ്പിലാക്കുന്നു. ഇതിൽ ആശ, ANM പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, സ്കൂൾ, കോളേജുകൾ, യുവജന ഗ്രൂപ്പുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാസ് യോഗയുടെ നടത്തിപ്പിനായി യോഗാ ദിനത്തിന്റെ മുമ്പായുള്ള ദിവസങ്ങളിൽ പരിശീലനം സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, കമ്മ്യൂണിറ്റി സെന്ററുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, റെസിഡൻഷ്യൽ ക്ലബ്ബുകൾ എന്നിവയിലൂടെ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തിയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതോടൊപ്പം സ്പെഷ്യൽ സ്കൂളുകൾ, ജെറിയാട്രിക് ക്ലബ്ബുകൾ, പകൽ വീട്, ആദിവാസി ഊരുകൾ എന്നിവിടങ്ങളിൽ നിന്നും ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഹെൽത്തി ഏജിംഗിൽ യോഗ വഹിക്കുന്ന പങ്കിനെ പറ്റിയുള്ള അവബോധ ക്ലാസുകളും യോഗ പ്രദർശന പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. LSDU പരിധിയിൽ ഉൾപ്പെടുന്ന HWC ഇവയ്ക്ക് നേതൃത്വം നൽകുന്നു. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് പ്രമേയവുമായി ബന്ധപ്പെട്ട് യോഗയിലൂടെ മെച്ചപ്പെടുത്താൻ കഴിയുന്നത് പ്രിവെൻഷൻ ഹെൽത്ത് കെയർ, മെന്റൽ ഹെൽത്ത് കെയർ, സ്ട്രെസ് റിഡക്ഷൻ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത്. യോഗ ഡെമോൺസ്ട്രേഷൻ കൂടി ഉൾപ്പെടുത്തിയുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതായിരിക്കും. ഇത്തരം ക്ലാസുകൾ എല്ലാ HWC യോഗ ക്ലബ്ബുകളിലും നടത്തുന്നതായിരിക്കും. അപകട സാധ്യതകൾ ഒഴിവാക്കിയുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ, അതായത് ബീച്ചുകൾ, ഹിൽ ടോപ്പുകൾ, അംഗീകൃത പാർക്കുകൾ എന്നിവിടങ്ങളിൽ HWC നേതൃത്വത്തിൽ ഹരിത യോഗ സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് യോഗയെക്കുറിച്ചുള്ള അവബോധം ശക്തിപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എസ്എ റൈറ്റിംഗ്, ചെയർ യോഗ, ക്വിസ്, യോഗ ഡാൻസ്
ഇൻസ്റ്റാഗ്രാം റീൽസ് തുടങ്ങിയ പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ തലമുറയ്ക്കും തുല്യ പ്രാധാന്യം നൽകി സംഘടിപ്പിക്കാവുന്ന ഇന്റർനാഷണൽ യോഗ ഷോർട്ട് വീഡിയോ കോൺടെസ്റ്റുകൾ തുടങ്ങിയവയിലെല്ലാം വൃദ്ധജന പങ്കാളിത്തം ഉറപ്പാക്കി. യോഗയിലൂടെ സേവന കർമ്മം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ വൃദ്ധസദനങ്ങൾ, പകൽ വീടുകൾ എന്നിവയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ, മോടി പിടിപ്പിക്കൽ എന്നിവയും നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യമനിയമങ്ങൾ സ്വായത്തമാക്കിയും

0: കൃത്യമായ യോഗാസന പ്രാണായാമ പരിശീലനം വഴി ആരോഗ്യമുള്ള ശരീരത്തിനും മനസ്സിനും ഉടമകളാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അങ്ങനെ ഹെൽത്തി ഏജിംഗ് സാധ്യമാകട്ടെ. നമുക്കെല്ലാവർക്കും യോഗ പരിശീലനത്തിനായി എല്ലാ ദിവസവും കുറച്ചു സമയം മാറ്റിവെച്ച് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയട്ടെ എന്നാശംസിക്കുന്നു.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12:50. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. സി ബി എസ് ഇയുടെ ശേഷിക്കുന്ന പരീക്ഷാ ഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 4 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 20s അനായാസം ചലിക്കാൻ 40s കഴിയണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
2: ഫ്രണ്ട്സ്, വെൻ വി സ്പീക്ക് ഓഫ് യോഗ ഫോർ ഹെൽത്തി ഏജിംഗ്, ഇറ്റ് മീൻസ് ദാറ്റ് വി ക്യാൻ വർക്ക് ടു എൻഷുർ ദാറ്റ് ഏജ് ഡസ് നോട്ട് റിഡ്യൂസ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. യോഗ ക്യാൻ ഹെൽപ് ഹ്യൂമൻ ലൈഫ് ടു എസ്പയർ ഫോർ കോൺസ്റ്റന്റ് ഗ്രോത്ത്. അവർ ടാർഗറ്റ് മസ്റ്റ് ബി ടു ബി മോർ ഫ്ലെക്സിബിൾ at 40 than we were at 20.
1: 35,000 പേർ പ്രധാനമന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കുചേർന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ശാന്തിഭദ്രയിൽ നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയാണ്. അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകി. രാജ്യമെമ്പാടും അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. ഒരു റിപ്പോർട്ട്.
3: സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പ്രത്യേക യോഗ ദിനാഘോഷങ്ങൾ നടന്നു. 1500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ലോക്ഭവനിലും യോഗ ദിന പരിപാടി സംഘടിപ്പിച്ചു. യോഗയുടെ ആഗോള സ്വീകാര്യത വർദ്ധിക്കുന്നതിന് ഉദാഹരണമാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് നടന്ന യോഗാ ദിനാചരണം. ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാറിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗാ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ 100 ആളുകളാണ് ലിങ്കൺ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500 ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലക്ഷദ്വീപിലെ അഗത്യദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗ അഭ്യാസങ്ങളിൽ പങ്കാളിയായി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. IN Dhunagiri, IN Sanshodhak, IN Agre എന്നീ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടന്നത്. 21-ാം നൂറ്റാണ്ടിൽ രാജ്യം സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് ഈ കപ്പലുകളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ പരാമർശം തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ മോശം റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ പാക് പരാമർശങ്ങൾ ആഗോളതലത്തിൽ വിമർശന വിധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 6,550 രൂപയുടെ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 10 ലക്ഷം രൂപ വായ്പ അനുവദിക്കുമെന്ന് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുദ്ര ഒരു റീഫിനാൻസിംഗ് ഏജൻസിയാണെന്നും വ്യക്തികൾക്കോ സൂക്ഷ്മ സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NDA അറിയിച്ചു. നീറ്റ് പുനഃപരീക്ഷ സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭയമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെയെന്ന് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു.
2: നീറ്റ് ആജ് പുനഃ പരീക്ഷ ഹോനേ ജാ രഹാ ഹൈ മേരാ പൂരാ ഭരോസാ ഹൈ NTA കേ ഊപ്പർ ഭാരത് കി സഭി രാജ്യ സർക്കാരോ കേ ഊപ്പർ ജില്ലാ പ്രശാസൻ കേ ഊപ്പർ ഭാരത് കി ശിക്ഷാ ജഗത് കേ ഊപ്പർ വിശേഷ കർക്കേ ഭാരത് കി വിദ്യാർത്ഥിയോ കേ ഊപ്പർ ആജ് ലഗ്ഭഗ് 22 ലാഖ് വിദ്യാർത്ഥി നീറ്റ് മേ ബൈഠനേ വാലേ ഹൈ നിർഭയ ഹോക്കെ ബൈഠേ ചിന്താ മുക്ത ഹോക്കെ ബൈഠേ ആപ് നിശ്ചിത രൂപ മേ അച്ഛാ കരോഗേ വിദ്യാർത്ഥിയോ കോ മേരാ യേ അനേക അനേക ശുഭേച്ഛാ ഹൈ.
0: CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ശ്രീ പ്രധാൻ പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ നിലവിൽ 1-ാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ ത്രിരാഷ്ട്ര എ സീരീസ് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ 40 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 285 റൺ എന്ന നിലയിൽ. നേരത്തെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രീലങ്കയിലെ ദാംബുള്ളയിലാണ് മത്സരം. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിന്റെ ഉത്തര മേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് BJP സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത് ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പരിപാടിയിൽ സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ US വൈസ് പ്രസിഡന്റ് JD Vance സ്വിറ്റ്സർലൻഡിലെത്തി. ഇറാനുമായുള്ള ചർച്ചകളുടെ ഘടന അമേരിക്ക തയ്യാറാക്കുമെന്നും ആണവ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ.

0: വീണ്ടും അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 4 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 1:18.

0: ഫോൺ ഔട്ട് ഗാനോത്സവം, അവതരണം ബിന്ദു റോമി.
1: സ്വാഗതം പ്രിയരേ, ഇന്നത്തെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, കൊച്ചു കൊച്ചു തമാശകൾ പറയാം, പ്രിയ ഗാനങ്ങൾ കേൾക്കാം, ഒപ്പം പ്രിയപ്പെട്ടവർക്കായി സമർപ്പിക്കാം. ആരംഭിക്കാം പ്രിയരേ ഇന്നത്തെ ഫോൺ ഔട്ട് ഗാനോത്സവം.
2: ഹലോ,
1: പങ്കജവല്ലിയാണോ?
2: അതെ.
1: നമസ്കാരം, ഇത് ആകാശവാണി എന്നാണ് കേട്ടോ. കൊച്ചി എഫ് എം ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് ഒരു കത്തയച്ചിരുന്നല്ലോ, മറന്നുപോയോ? ഇവിടെ ഒരു പോസ്റ്റ് കാർഡ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഒരു ഗാനം കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. സഹോദരൻ സദൻ അല്ലേ?
2: എന്താണ്
1: ഇത്ര പെട്ടെന്ന് മറന്നുപോയോ?
2: സോറി മാഡം, എനിക്ക് കൊച്ചാപ്പേടി ഇതിന്റെ ആളപ്പൊ എനിക്കൊരു റേഡിയോ കൊണ്ടുത്തന്നു, ഞാൻ കൊടുങ്ങല്ലോ. ഞാൻ കൊറച്ചു ഇതൊക്കെ കേൾക്കുമായിരുന്നു, പിന്നെ കൃഷിപാഠം അതൊക്കെ കേൾക്കുമായിരുന്നു, പിന്നെ ഇപ്പൊ ചാർജ് ഇല്ല അതിനകത്ത്. അതെന്താണ് വർക്ക് ചെയ്യണില്ല? കൊച്ചപ്പ പറഞ്ഞ് എപ്പോഴും വർക്ക് ചെയ്യണില്ല എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ ഓക്കെ പറയും. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ടൊക്കെ കേൾക്കാനും. അപ്പൊ കൊച്ചപ്പ അയച്ചിട്ടുണ്ടായിരിക്കും മാഡം.
1: അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് കേട്ടോ. എവിടെ താമസിക്കുന്നേ?
2: ഇവിടെ കൊടുങ്ങല്ലൂര്.
1: ആരൊക്കെയുണ്ട് വീട്ടില്?
2: ഇവിടെ വീട്ടില് ഞാനും എന്റെ മോനും മാത്രമേ ഉള്ളൂ.
1: മോനെന്താ ചെയ്യുന്നേ?
2: മോനിവിടെ സമാജ ശ്രീകുമാര സമാജ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇളയ മോൻ ഇവിടെ അകലെ എറണാകുളത്ത് വർക്ക് ചെയ്യണ്. അവന്റെ ഭാര്യ മെഡിക്കൽ ഡ്രസ്സിൽ നേഴ്സ്, അവരവിടെ താമസിക്കണ്. ഞാനും മൂത്തമോൻ മാത്രമേ ഉള്ളൂ. ചേട്ടൻ മരിച്ചിട്ട് നാലു കൊല്ലമായി.
1: ശരി, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
2: ആ ഞാൻ തയ്ക്കും. ഇപ്പൊ പറ്റണില്ല, കാലുവേദന ആയിരുന്നു, ടൈലറായിരുന്നു.
1: ലേഡീസ് ഐറ്റംസ് ആണോ അല്ലെങ്കിൽ?
2: ലേഡീസ് ഐറ്റംസും പിള്ളേരുടെ ഷർട്ടും നെക്കറും ഒക്കെ തയ്ക്കും.
1: യൂണിഫോമിന്റെ ഒക്കെ ഒരു ഇഷ്ടംപോലെ ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ സ്കൂൾ തുറക്കുന്ന സമയത്ത്.
2: മേഡം, മുമ്പ് എന്താ ക്ലാസ് ഒക്കെ കല്യാണത്തിന് മുന്നേ ക്ലാസ് ഒക്കെ നടത്തിയിരുന്നാണ് വീട്ടിൽ വെച്ച്. ഇപ്പൊ എനിക്ക് ഒത്തിരി പ്രായമായില്ലേ, അപ്പൊ കൊറേ നാള് തയ്ക്കല് തന്നെയായിരുന്നു.
1: ഒത്തിരി പ്രായമായില്ലേ എന്ന് എന്നോട് ചോദിക്കുവാണോ? എനിക്ക് ശബ്ദം കേട്ടിട്ട് അത്ര പ്രായമൊന്നും തോന്നുന്നില്ല.
2: അതെല്ലാവരും അങ്ങനെ പറയണ. അത് ശരി,
1: വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരാളായിട്ടാ തോന്നിയത്. അങ്ങനെ പ്രായമൊന്നും തോന്നുന്നില്ല കേട്ടോ.
2: ഈ കഴിഞ്ഞ വർഷം കൂടി ബൂക്കിലോട് സത്യം പങ്കെടുത്ത് ഡ്രസ്സ് സെക്കൻഡ് ഒക്കെ വാങ്ങിയതാണ്. അതെല്ലാത്തിലും പങ്കെടുക്കും, തിരുവാതിര കളിക്കും, എല്ലാത്തിലും പങ്കെടുക്കും.
1: അപ്പൊ പുലിയാണ് ആള് അല്ലേ?
2: ആ ചെറിയ തോതിൽ എല്ലാത്തിലും പങ്കെടുക്കും മേഡം. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ റേഡിയോ വെച്ചാൽ കൊടുത്തു വന്നിട്ട് എനിക്ക് അറിയില്ല, അത് വിളിക്കേണ്ട നമ്പറൊക്കെ ഞാൻ എഴുതി വെച്ചായിരുന്നു. പിന്നെ എനിക്ക് അറിയില്ല ഇതിനകത്തൊന്ന് വിളിച്ചാ കിട്ടോ ഇല്ലേ.
1: ഇപ്പൊ
2: മനസ്സിലായോ? എപ്പോഴും പറയാ, ഞാൻ വിളിക്കാട്ടെ, ഇടയ്ക്ക് ഞാൻ വിളിച്ചോണ്ടിരിക്കും, നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും.
1: ആകാശവാണി അങ്ങനെയാണ്, നമ്മൾ ആരെയും നിരാശപ്പെടുത്തില്ല.
2: പാട്ടൊക്കെ കേൾക്കാനും ഓരോരുത്തരോട് കൊടുങ്ങലൂക്കാരോടൊക്കെ സംസാരിക്കണം ഒക്കെ ഞാൻ കേട്ടായിരുന്നു. അപ്പൊ ഞാൻ കൊച്ചാമ്മനെ വിളിച്ച് പറഞ്ഞു, കൊച്ചാപ്പി എനിക്ക് എന്റെ ഗുഡൻസ് അറിയില്ല, കൊച്ചാപ്പി എന്ന് പറഞ്ഞപ്പോ പറയാന്ന്
1: പറഞ്ഞു. പിടികിട്ടിയോ?
2: ഇപ്പൊ പിടികിട്ടിട്ടാ. കൊച്ചാമ്മ പുഴപ്പുള്ളിയല്ലേ, ഞാനിവിടെ കൊടുങ്ങലൂരാണല്ലോ.
1: അതിരിക്കട്ടെ, ഏത് പാട്ടാ ഇന്ന് കേൾക്കേണ്ടത്?
2: എനിക്ക് വേണ്ടത്, ഞാനിപ്പോ എപ്പോഴും പാടിക്കൊണ്ട് നടക്കാറുണ്ട് ഒരു പാട്ട്, അത് പെട്ടെന്ന് ഓർക്കാനുള്ളല്ലോ. ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള പാട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഇപ്പൊ തന്നെ ഒരു മിനിറ്റിനുള്ളിൽ പറയാം.
1: ഒരു മിനിറ്റ്.
2: സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ ശ്യാമ ഗീതമേ ശ്യാമ.

0: കിട്ടുമോ മേഡം?
1: ഇതാണോ പാട്ട്?
0: ആ അല്ലെങ്കിൽ
1: കുഴപ്പമില്ല,
0: പാട്ട് പഴയ പാട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും
1: സാഗരങ്ങളെ നല്ല പാട്ടല്ലേ.
0: ആ
1: എന്ത് രസാത, നല്ല സിനിമയുമായിരുന്നു അത് അല്ലേ?
0: നല്ല സിനിമയാണ് മുമ്പത്തെ പാട്ട്.
1: അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം.
0: ഓക്കെ മാഡം,
1: പങ്കജവല്യായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം കേട്ടോ.
0: താങ്ക് യു മാഡം, താങ്ക് യു മാഡം. ഞാൻ ഇടയ്ക്ക് വിളിച്ചിട്ടിരിക്കും മാഡം.
1: കുറച്ചൊരു ഗ്യാപ്പിട്ട് വിളിച്ചാ മതിയേ.
0: അങ്ങനെ വിളിക്കില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്,
1: ചുമ്മാ പറഞ്ഞതാ കേട്ടോ. ഒരു 3 മാസമൊക്കെ കഴിയുമ്പോ എഴുതിക്കോളൂ.
0: ഓക്കെ മാഡം,
1: അപ്പൊ ശരി, കേൾക്കാം സാഗരങ്ങളെ.
0: കേൾക്കണം.
1: ഓക്കെ
0: ഓക്കെ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഹലോ, സിദ്ധാർത്ഥാണോ സംസാരിക്കുന്നേ? സിദ്ധാർത്ഥേ, ഇത് ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ. കൊച്ചി FM ഫോണൗട്ട് ഗാനോത്സവം എന്ന പരിപാടിയിലേക്ക് ഒരു കത്ത് കിട്ടിയിരുന്നു. സിദ്ധാർത്ഥിനെ വിളിക്കണം. സിദ്ധാർത്ഥിന്റെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന 22nd. അപ്പൊ വിളിച്ച് ആശംസകൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇത് എഴുതിയിരിക്കുന്നത് സജിത്. പച്ചൻ ഒരുപാട് സ്നേഹത്തോടെ ജന്മദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇങ്ങോട്ട് എഴുതിയിരിക്കാണ് താങ്കളെ വിളിക്കാനൊക്കെ പറഞ്ഞിട്ട്. എന്താ ചെയ്യുന്നേ സിദ്ധാർത്ഥ്? പിന്നെ ഈ സിദ്ധാർത്ഥ് എന്നുള്ള പേര് നല്ല പേരാണല്ലോ. ആരാ ഇട്ടത് ഇത്? അച്ഛനാണോ അമ്മയാണോ? സിദ്ധാർത്ഥ രാജകുമാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. അത് തന്നെ, ശ്രീബുദ്ധന്റെ പേരാണ് സിദ്ധാർത്ഥ രാജകുമാരനായിരുന്നു അദ്ദേഹം. അപ്പൊ ഈ സിദ്ധാർത്ഥ രാജകുമാരന്റെ കൊട്ടാരം എവിടെയാണ്? ഒരു സന്തോഷം ഇല്ലേ ഞങ്ങള് വിളിച്ചിട്ട്? അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങള് വിളിച്ചിട്ട് ഒരു സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ 22nd ബർത്ത്ഡേ അല്ലേ, അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഞങ്ങള് വിഷസ് അറിയിക്കുകയാണ്. എന്താണ് പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതൊക്കെ ചുമ്മാ പറയുക, കൂട്ടുകാരൊക്കെ വരുമെന്ന് എനിക്കറിയാലോ. ഇല്ലേ, സത്യം പറയണം. എത്ര പേരെ വിളിച്ചിട്ടുണ്ട്?
2: ആ,
1: ഒരു പരിപാടി ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പതേ വിളിക്കണം എന്ന്. അതെനിക്കറിയാം അടിപൊളിയായിട്ട് ആഘോഷിക്കും എന്നുള്ളത്. നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ആഘോഷിക്കുന്നേ? ആ പിന്നെ എങ്ങനെ പോണു ജോലിയൊക്കെ? മഴയൊന്നും ബാധിച്ചിട്ടില്ലല്ലോ അല്ലേ? സിനിമകളൊക്കെ കാണാറുണ്ടോ?
2: സിനിമ കാണാറൊന്നുമില്ല. രാവിലെ പോവും, വൈകുന്നേരം വീട്ടിലും പ്രത്യേകിച്ചും പിന്നെ ജിമ്മിൽ പോവും. രാത്രി പത്തുമണിയൊക്കെ ആവുമ്പോ വരും.
1: ഓ, അത്രയും ലേറ്റ് ആവോ?
2: ആ, 8 മണിയാകുമ്പോ പത്തുമണിയാകുമ്പോ.
1: എന്തായാലും സിനിമയൊന്നും കാണാത്ത ഈ ആൾക്ക് വേണ്ടിട്ട് അച്ഛനൊരു നല്ല ഗാനം വെച്ചു കൊടുക്കണമെന്നാ
2: പറഞ്ഞിരിക്കുന്നേങ്ങളൊന്നുമില്ല. അച്ഛനൊക്കെ പാട്ടുകളോട് താല്പര്യം, പാട്ടൊക്കെ ഇഷ്ടം. പക്ഷേ എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല പാട്ടിനോട്.
1: എന്നാലും ഇന്ന് ഒരു ബർത്ത്ഡേ സമ്മാനമായിട്ട് ഏത് പാട്ടാണ് ഞങ്ങൾ വെച്ചു തരേണ്ടത്? പുതിയ പാട്ടുകളാണോ പഴയ പാട്ടുകളാണോ ഇഷ്ടം? ഓക്കേ, ഡൺ. അപ്പൊ ഞാൻ ഒരു പാട്ട് വെക്കും, അത് ഏത് പാട്ടാണെങ്കിലും ആസ്വദിച്ചോളണം. അപ്പൊ ശരി, സന്തോഷം. ഒരിക്കൽ കൂടി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു അഡ്വാൻസ് ആയിട്ട്. അപ്പൊ അടിച്ചു പൊളിക്ക് ബർത്ത്ഡേ ഒക്കെ കേട്ടോ, കൂട്ടുകാരൊക്കെ ആയിട്ട്. ഓക്കേ.

0: ഹലോ
1: ആ
0: സതീശ, നമസ്കാരം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം നിന്നാണേ.
1: ആ
0: ഒരു കത്ത് അയച്ചിരുന്നില്ലേ ഇങ്ങോട്ട്? അതെ അതെ, ഇഷ്ട ഗാനം കേൾപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. സതീശന്റെ വീട് എവിടെയാണ്?
1: എന്റെ വീട്
0: ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് വൈഫ്, മോള്, മാരീഡ്, കുട്ടിപ്പഴ താമസിക്കുന്നു.
0: എന്താ ചെയ്യുന്നേ?
1: എനിക്കിത് ബേക്കറിയാണ്.
0: എവിടെ? അവിടെ തന്നെയാണോ? വൈഫ് വരുമോ കടയില് സഹായിക്കാനൊക്കെ?
1: വരും.
0: രണ്ടുപേരും കൂടിയാണോ കടയിൽ, അല്ലെങ്കിൽ വൈഫ് വേറെ ജോലിയുണ്ടോ?
1: ഇല്ല, അവരിടയ്ക്ക് വരും. വീട്ടിലവരുണ്ടല്ലോ സമയം പോലെ.
0: അപ്പൊ ഒറ്റയ്ക്കാണോ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ സ്റ്റാഫ് ഉണ്ടോ?
1: പണിക്കാരുണ്ട്.
0: അപ്പൊ എപ്പ തുറക്കും കട?
1: അവരൊരു തുറക്കും.
0: എങ്ങനെ പോകുന്നു, കച്ചവടമൊക്കെ ഉണ്ടോ?
1: തള്ളി നീക്കി പോകും.
0: തള്ളി നീക്കി പോകുന്നു. മഴയൊക്കെ ബാധിച്ചോ ബിസിനസിനെ? മഴ വന്നു കഴിഞ്ഞാ അങ്ങനെയാണ്, എല്ലാ ബിസിനസിനും ചെറിയൊരു മാന്ദ്യം വരും അല്ലേ. സതീശിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ബാലാജിയാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്.
1: ബാലാജി എന്റെ മകളുടെ ഫാദർ.
0: അത് ശരി. അവരെവിടെയാ താമസിക്കുന്നേ അപ്പോ?
1: അവര് കുന്നുകര.
0: നിങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണോ? ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ മുമ്പ് പാട്ട് കേൾപ്പിക്കാനൊക്കെ ആയിട്ട് കത്ത്?
1: ഇല്ല, എഴുതിയിട്ടില്ല.
0: ദാദ്യാണ്. അപ്പൊ എന്തെങ്കിലും സൂചന തന്നിരുന്നോ ഇങ്ങനെ വിളിക്കും എന്നൊക്കെ
1: പറഞ്ഞിട്ട്?
0: വെറുതെ അല്ല, അതുകൊണ്ടാണല്ലേ വിളിച്ചപ്പോ തന്നെ മനസ്സിലായതെന്ന്. എന്റെ പേര് ബിന്ദു റോമി എന്നാണ്.
1: ബിന്ദു റോമി,
0: ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഇതില് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, എന്റെ പ്രിയ സുഹൃത്ത് സതീശന് ഒരു ഗാനം വെച്ചു കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, സതീശൻ നന്നായി പാട്ട് പാടുന്ന ആളാണെന്ന്. ആണോ?
1: എന്നാലും
0: ഓ, അത് ശരി. എവിടെങ്കിലും ഒക്കെ പാടാനൊക്കെ പോവാറുണ്ടോ?
1: ഇല്ല ഇല്ല ഇല്ല.
0: പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ഇതറിഞ്ഞത്? ഞാനും പാടും അല്ലേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്? അപ്പൊ ഞാനൊരു പാട്ട്
1: വെക്കും.
0: തീർച്ചയായിട്ടും വൈഫിനോടും അതുപോലെ ബാലാജിയോടും ഞങ്ങൾ ആകാശവാണിയുടെ അന്വേഷണം പറയാം
1: കേട്ടോ.
0: അപ്പൊ സന്തോഷം സംസാരിച്ചല്ലേ.
1: ഓക്കെ, താങ്ക് യു.

0: ഹലോ
1: ഹലോ, ഇത് പുഷ്കരനാണോ സംസാരിക്കുന്നേ?
0: പുഷ്കരം മുറിഞ്ഞവിഴ ജമ്പു മുറിഞ്ഞവിഴ വൈക്കം.
1: നമസ്കാരം, ഇത് ആകാശവാണി കൊച്ചി എഫ്എമ്മിന്നാണ്.
0: എനിക്ക് മനസ്സിലായി, നമ്പർ കണ്ടപ്പോ എനിക്കറിയാം.
1: അത് ശരി, നമ്പറൊക്കെ കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുവാണോ?
0: പഠിച്ചിരിക്കണത് ഞാൻ അയക്കണത് കൊണ്ടാണ്. പിന്നെ ഗാനോത്സവത്തിലേക്ക് വായിച്ചിട്ട് വരാഞ്ഞത് കാരണമാണ്. പിന്നെ പോണോട്ട് ഗാനോത്സവത്തിലേക്ക് ഞാൻ വിട്ടത്.
1: അപ്പൊ സ്ഥിരമായിട്ട് എഴുതുന്ന ആളാണല്ലേ? എവിടെ താമസിക്കുന്നേ?
0: ഞാനിവിടെ ചെമ്പ് മുറിഞ്ഞവരാ. സെക്യൂരിറ്റി ജോലിയാണ് എനിക്ക്. ഞാനിപ്പോ അവിടെ നിൽക്കുകയേ.
1: പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്?
0: എന്റെ വീട്ടിൽ എന്റെ ഭാര്യയുണ്ട്, എന്റെ മകനുണ്ട്, മരുമകളുണ്ട്, രണ്ട് കൊച്ചു പിള്ളേരുണ്ട്, എട്ട പിള്ളേർ. സംസ്കൃതി സാധിക.
1: ആ കത്ത് ഇവിടെ എന്റെ കയ്യിലുണ്ട്, ഞാനൊന്ന് വായിക്കാം. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്കൊരു പാട്ട് വേണം. എന്റെ പേരക്കുട്ടികളുടെ പിറന്നാളാണ് June 7. അവരുടെ പേര് സംസ്കൃതി സാധിക എന്നാണ്. കഴിഞ്ഞുപോയി, എന്നാലും ഒത്തിരി ഒത്തിരി ഒത്തിരി ആശംസകൾ കേട്ടോ. ഒരുപാട് സ്വീറ്റ്സും പൂക്കളും ഒക്കെ ആയിട്ട് ഞങ്ങള് ജന്മദിനാശംസകൾ നേരുകയാണ്, വൈകിയാണെങ്കിലും കേട്ടോ, രണ്ടു മക്കൾക്കും. പിന്നെ ഇതിലൊരു പാട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് തുടങ്ങുന്ന. പിന്നെ ഇതിന്റെ വരികളുടെ ഒരു പ്രത്യേകത: ഈ പൊന്നും പുഞ്ചിരിക്ക് പകരം നൽകാൻ, ഈ കണ്ണിന് പൊന്നൊളിക്ക് പകരം നൽകാൻ. അല്ലേ, എല്ലാവരുടെയും സന്തോഷം അത് തന്നെയല്ലേ? നമ്മളൊക്കെ ഈ പാടുപെടുന്ന എന്തിനാ? നമ്മുടെ മക്കളൊക്കെ ഒന്ന് സന്തോഷമായിട്ടിരിക്കാനല്ലേ. അല്ലേ,
0: പിള്ളേരുടെ ബർത്ത്ഡേ 7th ആയിരുന്നു, അപ്പൊ അതിനു മുന്നും വിട്ടതാ ഞാൻ.
1: പിന്നെ ബർത്ത്ഡേ ആയിട്ട് എന്തായിരുന്നു പരിപാടി?
0: പരിപാടി വീട്ടില് എല്ലാരും മരിക്കാവേണ്ട ആൾക്കാരൊക്കെ വന്നു, ഞങ്ങളുടെ ആൾക്കാരൊക്കെ ആയിട്ട് വന്നൊരു കേക്കൊക്കെ മുറിച്ച് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തു. മക്കളൊക്കെ വന്ന്, എന്റെ മകളുണ്ട്, മകള് വന്ന്. മകൾക്ക് രണ്ടു പിള്ളേരാണ്, സനമോൾ ആദുമോൾ. ഇവർക്കൊക്കെ കൂടി വേണ്ടിട്ടാണ് ആ പാട്ട്. അത് കഴിഞ്ഞുപോയി 7th ആയിരുന്നു. ഞാൻ അതിന് മുന്നേ വിട്ടകത്ത് ഗാനോത്സവത്തിലേക്ക് വിട്ടിട്ട് കിട്ടാനില്ല, എടുത്തില്ല. കത്ത് വരാഞ്ഞിട്ടാണ് എങ്ങനെയാണ്, ആദ്യം അതാ വിട്ടത്, അത് കഴിഞ്ഞാണ് പിന്നെ ഇത് വിട്ടത്.
1: ഒരുപാട് പേര് കത്തയക്കുന്നതല്ലേ, അതുകൊണ്ടാണ് ഡിലേ വരുന്നത് കേട്ടോ, താമസിക്കുന്ന അതുകൊണ്ടാണേ. അപ്പോ സംസ്കൃതിക്കും സാധികയ്ക്കും പിറന്നാളിന്റെ എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം എല്ലാ അപ്പയ്ക്കും അമ്മയ്ക്കും കൂടി വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുവാണ് ഈ ഗാനം കേട്ടോ. നമുക്ക് ഗാനം കേട്ടാലോ?

0: ഹലോ.
1: ഹലോ,
0: ആ പറഞ്ഞോളൂ.
1: ഇത് ശ്രീദാസ് ആണോ?
0: ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
1: ഇത് ആകാശവാണി കൊച്ചി FM എന്നാ വിളിക്കുന്നത് കേട്ടോ. ഫോൺ ഔട്ട്
0: ഗാനോത്സവം. ഗുഡ് മോർണിംഗ് മേഡം, ഗുഡ് മോർണിംഗ് മേഡം.
1: ശ്രീദാസ് അയച്ചൊരു കത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ടേ.
0: അതെ അതെ അതെ.
1: ശ്രീദാസ് എവിടെയാ താമസിക്കുന്നേ?
0: ഞാൻ ആലപ്പുഴ മണ്ണഞ്ചേരി തമ്പകച്ചേട് നേർക്കാരിയാണ്.
1: ആരൊക്കെയാണ് വീട്ടിലുള്ളത്?
0: വീട്ടില് ഞാനും വൈഫും ഉണ്ട്.
1: മക്കളോ?
0: കുട്ടികളില്ല.
1: എന്താ ചെയ്യുന്നേ? ജോലി ചെയ്യുന്നുണ്ടോ?
0: ആ, ഞാൻ ആലപ്പുഴ ചെട്ടികാട് താലൂക്ക് ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. വൈഫ് ആലപ്പുഴ ഹോം സ്റ്റേയിൽ പോവുകയാണ്.
1: രണ്ടുപേരും തിരക്കുള്ള ആൾക്കാരാണല്ലേ.
0: അതെ അതെ അതെ അതെ.
1: സിനിമയൊക്കെ കാണാറുണ്ടോ?
0: ഇപ്പൊ ഞങ്ങളിപ്പം സിനിമ കണ്ടിട്ട് വർഷങ്ങളായി. ഞങ്ങളിപ്പോ ടിവിയിലുള്ള സിനിമ കാഴ്ചയേ ഉള്ളൂ.
1: എന്നാലും ഇഷ്ട നായകൻ ആരാണ്?
0: നായകൻ മമ്മൂട്ടി. അതെ.
1: കാടില് വെച്ചിരിക്കുന്ന ഗാനം മോഹൻലാലിന്റെ ആണല്ലോ, മറന്നുപോയോ?
0: മോഹൻലാലിനെ ഇഷ്ടമാണ്.
1: എന്തായാലും അത് കുഴപ്പമില്ല. ഇതില് പറഞ്ഞിരിക്കുന്നത് മോഹൻലാൽ അഭിനയിച്ച സിനിമയിലെ ഒരു ഗാനമായിരുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ട ആള് മമ്മൂട്ടിയാണല്ലേ.
0: അതെ അതെ അതെ.
1: അപ്പൊ ഏത് ഗാനമാണ് ഇന്ന് കേൾക്കേണ്ടത്?
0: അതിപ്പോ ഞാനതിൽ പറഞ്ഞ ഗാനം തന്നെ വെച്ചോളൂ.
1: ആറാം തമ്പുരാനല്ലേ.
0: അതെ അതെ അതെ അതെ.
1: വേറെന്തൊക്കെയാ വിശേഷങ്ങൾ അവിടെ? ആലപ്പുഴയിൽ എല്ലാരും സുഖമായിരിക്കുന്നോ?
0: അതെ, ഇപ്പൊ മഴയൊക്കെ മാറി നിൽക്കുന്ന സമയമാണ്.
1: കുറച്ചൊരു തെളിമയുണ്ടല്ലേ.
0: അതെ, തെളിമയുണ്ട്, തെളിമയുണ്ട്. അതെ അതെ. ഞാൻ പിന്നെ ഇപ്പൊ ഈ റേഡിയോ ഇപ്പൊ രണ്ടാഴ്ച വർക്ക്ഷോപ്പിലായിരുന്നേ. അത് കാരണം കൊച്ചി FM പരിപാടിയൊന്നും കേൾക്കാൻ പറ്റില്ല എനിക്ക്. കഴിഞ്ഞ സാധനം മരിച്ചിട്ട് വന്നത്.
1: എന്നിട്ട് ശരിയാക്കി കിട്ടിയോ?
0: ആ, കിട്ടി കിട്ടി കിട്ടി. അപ്പൊ രാവിലെയുള്ള കൊച്ചി FM പരിപാടികളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. മറ്റേ റെയിൻബോ പരിപാടി കേൾക്കാറുണ്ട്. കൊച്ചി നിലയത്തിന്റെ ഈ 3 മണിക്കുള്ള ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയൊക്കെ വിളിക്കാൻ കിട്ടത്തില്ല.
1: അതെന്താന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ വിളിക്കുന്നതല്ലേ, അതുകൊണ്ടാണ്.
0: അതെ അതെ അതെ. അങ്ങനെയാണ് ഞാൻ ഈ കത്ത് അങ്ങോട്ട് കാർഡ് അയക്കുന്നത്.
1: അതിനാണ് ഇങ്ങനെ ഒരു ഇത് കൂടി വെച്ചിരിക്കുന്നത്. നമ്മള് നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാം.
0: കിട്ടത്തില്ല, അതാണ് ഞാൻ ഇങ്ങനെ ഫോൺ നോക്കാൻ.

0: കൗൺസിലേട്ടൊക്കെ കാർഡ് അയക്കുന്നത്.
1: അതാണ് അതിന്റെ കാര്യം. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം. അങ്ങോട്ട് വിളിക്കാം കേട്ടോ. കുറച്ചുകൂടി എളുപ്പമായില്ലേ കാര്യങ്ങള്? വൈഫിനെ അന്വേഷണം പറയൂ. വൈഫിന്റെ പേരെന്താ?
0: വൈഫിന്റെ പേര് മഞ്ജു.
1: അപ്പൊ വൈഫിനോട് ആകാശവാണിയുടെ അന്വേഷണം പറയൂ കേട്ടോ.
0: പറയാം. റേഡിയോ കിട്ടിയാണ്ട് കേൾക്കാമല്ലോ. മൊബൈൽ നമുക്ക് എഫ്എം കിട്ടത്തില്ല.
1: അപ്പൊ താങ്കളുടെ ഇഷ്ടം ഗാനം നമുക്ക് കേൾക്കാം. സന്തോഷം സംസാരിച്ചില്ല കേട്ടോ. ഓക്കെ ബൈ.

0: ഇത് രമണനാണോ?
1: അതെ.
0: നമസ്കാരം, ഇത് ആകാശവാണി കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ.
1: നമസ്കാരം.
0: ഒരു കത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഞാനൊന്ന് വായിക്കാട്ടോ.
1: ആ,
0: വളരെ കാലങ്ങളായി ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് ഒരു കത്തയച്ചിട്ട് പ്രായത്തിന്റെ പ്രശ്നം കൊണ്ട് എഴുത്ത് വരുന്നില്ല, എങ്കിലും ശ്രമിക്കുകയാണ്. പേരക്കുട്ടിയുടെ സഹായത്താൽ കിട്ടിയതാണ് ഈ കാർഡ്. ഈ നമ്പറിൽ വിളിച്ചാൽ ഫോൺ ഔട്ടിൽ ഒന്ന് സംസാരിക്കാമായിരുന്നു. ആകാശവാണിയുടെ സമപ്രായമുള്ള എന്നെ ഒന്ന് പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. എഴുത്ത് നന്നാവുന്നില്ല, ഉദ്ദേശഫലം കിട്ടുന്നില്ല, എങ്കിലും ശ്രമിക്കുന്നു. ആരാ പറഞ്ഞത് കത്ത് നന്നാവുന്നില്ല, എഴുത്ത് നന്നാവുന്നില്ല എന്നൊക്കെ? അസലായിട്ടുണ്ട്,
1: നന്നായിട്ടുണ്ടോ?
0: പിന്നെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, എന്താ കുഴപ്പം? ഇങ്ങനെയൊക്കെ എഴുതിയാ ആരാ വിളിക്കാതിരിക്കുന്നേ? ഞങ്ങള് വിളിക്കാതിരുന്നതിലൊക്കെ ഒരു ചെറിയ പരിഭവം ഉണ്ടോന്നൊരു സംശയം ഈ കത്തില്.
1: അതുണ്ട്, കുറെ അധികം നാളായി പോസ്റ്റ് ഓഫീസിൽ പോവാൻ പറ്റണേ, അതുകൊണ്ട് കത്ത് വേണി എഴുതാനും കൊണ്ടുവിടാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അതാണ് വൈകി പോണത്. പിന്നെ എനിക്ക് മൂന്ന് മക്കളാണ്.
0: അവരൊക്കെ എന്താ ചെയ്യുന്നേ?
1: മൂത്താള് വാച്ച് കടയാണ്.
0: പേരെന്താ?
1: രാജീവ്.
0: പിന്നെ
1: രണ്ടാമത്താള് രഞ്ജിത്ത്, അയാള് മെക്കാനിക്കലാണ്, ഫാക്ടറിയിൽ വർക്ക് ചെയ്യണേ. ഇലൂര്
0: ഇളയാളോ?
1: മൂന്നാമത്താള് പുറത്താണ്. മൂന്ന് മക്കൾക്കും കൂടി അഞ്ച് പേരക്കിടങ്ങളുണ്ട്.
0: പിന്നെന്ത് വേണം?
1: അതില് മൂത്ത പേരുടെ കുട്ടിയുടെ കുട്ടിയുണ്ട്. ഇപ്പൊ എനിക്ക് കൂട്ട്
0: ഫുൾ എൻഗേജ്ഡ് ആണല്ലോ. ഒരു കുട്ടി വീട്ടിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നേരം പോണ വഴിയറിയില്ല.
1: അവിടെ ഒരു കുഴപ്പമുണ്ട്. ഈ കഴിഞ്ഞ മാസത്തില് അവളെയും കൊണ്ട് അവളുടെ അമ്മ വിവാഹിക്ക് പോയി.
0: അയ്യോടാ, പിന്നെ എന്ത് ചെയ്യും? വിളിക്കില്ലേ?
1: ഇപ്പൊ മൊബൈലിൽ കാണല് മാത്രമേ ഉള്ളൂ.
0: എന്നാലും എല്ലാ ദിവസവും ഒക്കെ വിളിക്കോ?
1: എല്ലാ ദിവസവും വിളിക്കും.
0: ഈ പറഞ്ഞ കുട്ടിക്ക് എത്ര വയസ്സുണ്ട് ഇപ്പൊ? ദുബായിക്ക് പോയാൾക്ക്
1: അവിടെ കൊണ്ട് ചേർത്ത് സ്കൂളിൽ.
0: അപ്പൊ ഇവിടെ ഇപ്പൊ ആരൊക്കെയാ ഉള്ളത്? വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് എന്റെ ഇളയ മോനും ഭാര്യ ജിജി, ഒരു മകള് അങ്കിത. അങ്കിത ഡിഗ്രി കഴിഞ്ഞ് നിൽക്കണേ. ഇളയ മോൻ ദുബായിലാണ്. എന്റെ ഭാര്യ ഉണ്ട് വിമല, പ്രായം എന്റെ അടുത്ത് തന്നെ ഉണ്ട്. മറ്റവരൊക്കെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് പോവും.
0: അപ്പൊ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു അല്ലേ?
1: ഞങ്ങൾ രണ്ടുപേരും ഇവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ അവർക്കില്ലാത്ത ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നു.
0: ഒരുപാട് പരിഭവങ്ങളിലാണ് സംസാരിക്കുന്നതെന്ന് തോന്നല്ലോ.
1: പരിഭവമൊന്നുമില്ല, അവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കണം എന്ന് മാത്രമുള്ള പ്രാർത്ഥന.
0: അതെങ്ങനെയാ അവർക്ക് ഒരു ബുദ്ധിമുട്ടാവുന്നത്?
1: കിടപ്പോയാ ബുദ്ധിമുട്ടല്ലേ?
0: കിടപ്പൊന്നും അല്ലല്ലോ, കിടപ്പായാലും അങ്ങനെ ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ. നമ്മളും മക്കളെ വളർത്തി, അതുപോലെ മക്കളും നമ്മുടെ ഒരു പ്രായമാവുന്ന അവസ്ഥയിൽ നമ്മളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരല്ലേ. അതൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടല്ല, അങ്ങനെ ആകാനും പാടില്ല.
1: അങ്ങനെയാണ്,
0: അങ്ങനെ വേണം കേട്ടോ. പിന്നെ ഇനി ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: പാട്ട് ആത്മവിദ്യാലയിരിക്കട്ടെ.
0: പഴയ പാട്ടിനോടാണ് ഇഷ്ടം അല്ലേ?
1: പഴയ പാട്ടിനോടാണ്.
0: അപ്പൊ എന്തായാലും വഴക്കൊക്കെ മാറിയോ? ആകാശവാണിയോടുള്ള
1: ആകാശവാണിയുടെ വഴക്കില്ല.
0: വഴക്കില്ല, കത്തുകള് എടുക്കാതെ വൈകി ഒക്കെ പോയെന്നുള്ള പരിഭവങ്ങളൊന്നും ഇല്ല അല്ലേ? എന്നിട്ട് അങ്ങനെ ഒരു ഒരു വഴക്കില്ലാന്ന് പറയുമ്പോഴും ആ ഒരു വഴക്കില്ലായ്മ ആ ശബ്ദത്തിൽ

0: ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഒരു സന്തോഷം തോന്നുന്നില്ലല്ലോ സംസാരത്തിൽ. ഒരു ചിരിയൊക്കെ ആവാം കേട്ടോ.
1: സന്തോഷിക്കണ്ട.
0: അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാട്ടോ. ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം സംസാരിച്ചതില്. ഇനിയും കത്തുകൾ അയക്കണം കേട്ടോ. അപ്പൊ സന്തോഷായിരിക്കും. ശരി, ഓക്കെ.

0: ഹലോ, ഇത് കാർത്തികേയനാണോ? നമസ്കാരം, ഇത് ആകാശവാണി എന്നാണ് വിളിക്കുന്നത് കേട്ടോ, കൊച്ചി എഫ് എം. അതെ അതെ, കൊച്ചി എഫ് എം എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. എന്താ ചെയ്യുന്നത് കാർത്തികേയൻ?
1: വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് ഭാര്യയുണ്ട്, മൂന്ന് മക്കളുണ്ട്.
0: അവരൊക്കെ എന്താ ചെയ്യുന്നേ?
2: രണ്ടു മക്കൾ പുറത്താണ്, ഒരു മാന ഇലക്ട്രീഷ്യൻ വർക്ക് നാട്ടിൽ തന്നെ. ഭാര്യയ്ക്ക് തണ്ടൽവേന കേട്ടാണ്.
0: ഏത് പാട്ടാ കേൾക്കേണ്ടത്?
2: എനിക്ക് കേൾക്കേണ്ട പാട്ട് മറ്റേ പാടാം പാടാം ആരോ മത്സ്യകറുണ്ട്, അംഗം വെട്ടിയകറുകൾ.
0: ഇതേത് സിനിമയിലാണെന്നറിയോ?
2: സിനിമ ആരോമലുണ്ണി, ആരോമലുണ്ണി. ഈ പാട്ട് എനിക്ക് പണ്ടേ ഇഷ്ടമുള്ളത്, ഞാൻ ഈ പാട്ട് വളരെ ഇഷ്ടമുള്ളത്. സത്യൻ്റെ ലസീറിന്റെ ജയന്റെ പടം പത്തേക്ക് എപ്പോഴും ഞാൻ കാണും. ആ സിനിമ ഇഷ്ടമുള്ള പാട്ട് ഇഷ്ടമാണ്.
0: അപ്പൊ ശരി, ആ പാട്ട് കേൾപ്പിച്ചു തരാട്ടോ.
2: ആ പാട്ട് വെച്ച് വന്നോട്ടാ.
0: ആയിക്കോട്ടെ, സന്തോഷം സംസാരിച്ചല്ലേ. ഓക്കെ,
2: അപ്പൊ ശരി.

0: അരിങ്ങോടേറുമായിട്ടാരോ മൽച്ചേകോർ ആറേഴു നാഴിക അംഗം വെട്ടി
1: പിടമ്പീരി വലമ്പീരി തിരിഞ്ഞു വെട്ടി ഓതിരം കടകം പതിഞ്ഞു വെട്ടി ആനത്തീരി പൂമറിഞ്ഞു വെട്ടി അങ്കപ്പാരപ്പൂ പറഞ്ഞു വെട്ടി ചുറ്റോടു ചുറ്റിനും വെട്ടുന്നേരം ചുരിക കണയിൽ മുറിഞ്ഞു വീണു.

0: ഹലോ,
1: ഇത് രാധാകൃഷ്ണ പണിക്കരാണോ സംസാരിക്കുന്നേ?
0: അതെ അതെ,
1: ആകാശവാണിയുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ. തിരക്കായിരുന്നോ?
0: ഇല്ല, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളൂ.
1: എവിടാ താമസിക്കുന്നത്?
0: ആലപ്പുഴ മണ്ണഞ്ചേരി ചേന്നനാട്.
1: ആരൊക്കെയാണ് വീട്ടിലുള്ളത്?
0: എന്റെ ഭാര്യ പത്മകുമാരി, മകള് ശ്രീകുമാരി, മകൻ സതീഷ് കുമാറ്, മരുമകൻ ഗിരീഷ് കുമാറ്, മരുമകൾ അശ്വതി, ഗൗരികൃഷ്ണ, കൃഷ്ണപ്രിയ, സാൻവി, സ്മൃതി എന്ന പേരക്കിടാങ്ങളുമായിട്ടാണ് താമസിക്കുന്നത്.
1: ആഹാ, എത്ര പേരാ വീട്ടില്?
0: മകളെ വിവാഹം ചെയ്ത സ്ഥലത്താണ്. അപ്പോ അവരുടെ ഭർത്താവ് സ്ഥലത്തല്ല, വേറെ ദൂരത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് ഇവിടെ അവിടെയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്.
1: പിന്നെ താങ്കൾ ഒരു കത്ത് അയച്ചിരുന്നില്ലേ ഇങ്ങോട്ട്?
0: അയച്ചിരുന്നു അയച്ചിരുന്നു.
1: കത്ത് കിട്ടിയിട്ടാ ഞാൻ വിളിക്കുന്നത് കേട്ടോ.
0: ആ, പറഞ്ഞോളൂ.
1: ഒരു മനോഹരമായ ഗാനം കേൾക്കണമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഏതാ പാട്ടെന്ന് ഓർമ്മയുണ്ടോ? എഴുതിയിരിക്കുന്ന ഏതാന്ന്?
0: ശ്രീദേവിയിലെ പാട്ടാണ്.
1: ആ
0: അതെ,
1: പാടുവോ?
0: ആഹാ, പാടും.
1: ആണോ? ഒന്നൊന്ന് രണ്ടുപേര് പാടിക്കേ, നല്ല പാട്ടായത് കൊണ്ടാട്ടോ.
0: ആ പാട്ട്
1: വേണ്ട അല്ലേ?
0: തന്നെ പാടണമെന്നുണ്ടോ? വേറെ പാട്ട് പാടിയാലും മതിയല്ലോ അല്ലേ?
1: വേറെ ഏത് പാട്ടാ?
0: വേറെ പാട്ട് ഏതെങ്കിലും പാടാം. ആ പാട്ട് പിന്നെ നമുക്ക് കേൾക്കാവല്ലോ റേഡിയോയിൽ കൂടി.
1: ശരി.
0: പവിഴം കൊണ്ടൊരു കൊട്ടാരം, പളുങ്ക് കൊണ്ടൊരു കൊട്ടാരം, കൊട്ടാരത്തിലെ രാജകുമാരിക്ക് കൂത്തു കാണാൻ മോഹം, പേര് കൂത്തു കാണാൻ മോഹം.
1: ഓക്കേ ഓക്കേ, നന്നായി പാടിയുണ്ട് കേട്ടോ. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ?
0: 2015 പെൻഷനായി. അതിനുശേഷം വീട്ടില് ഒരു അല്പം കൃഷിയും പിന്നെ എഴുത്തും വായനയൊക്കെ ആയിട്ട് അങ്ങനെ നടന്നുകൂടുന്നു.
1: അത് ശരി. കൃഷി എന്തൊക്കെയാ ഉള്ളത്?
0: കൃഷി മരച്ചീനിയുണ്ട്, വെണ്ട, വഴുതന, പാവല്, പയറ്, വാഴ, അങ്ങനെ തുടങ്ങിയ വീട്ടിലാവശ്യങ്ങൾക്കുള്ള ചെറിയ കൃഷികളൊക്കെ ഉണ്ട്.
1: ഫ്രഷ് ആയിട്ട് സാധനങ്ങൾ വെച്ച് വേവിച്ച് കഴിക്കാം അല്ലേ?
0: അതെ അതെ അതെ അതെ.
1: ഒരു ദിവസം വരാം അങ്ങോട്ട്.
0: ഹാർദവമായ സ്വാഗതം. പ്രത്യേകിച്ച് ജനങ്ങളുമായിട്ട് അയാളെ ഈ കൂട്ടി ഇണക്കുന്ന ഒരു മാധ്യമമാണ് ആൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്നത്. നൈർമല്യമായ ഭാഷകൾ കൊണ്ട് ശ്രോതാക്കളുടെ മനം കവരുന്ന അവതാരകരുണ്ട്. അവർക്കെല്ലാം എന്റെ ഹൃദയംഗമമായ ആശംസകളും കൂടിയുണ്ട്. ഇവരെല്ലാവരും നല്ല നല്ല അവതരണങ്ങളാണ്, ഒന്നിനൊന്ന് മെച്ചപ്പെട്ട അവതരണങ്ങളാണ്. മനുഷ്യനെ കേട്ടിരിക്കാനായിട്ട് ആകർഷണം തോന്നുന്ന രീതിയിലുള്ള സംഭാഷണ ശകലങ്ങളാണ് നിങ്ങളിൽ നിന്നുണ്ടാകുന്നത്.
1: ഓക്കേ, അപ്പൊ ഇന്ന് ഈ പാട്ട് തന്നെയാണോ കേൾക്കേണ്ടത്?
0: മതി മതി മതി.
1: എന്താ ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം, അത് ചോദിക്കട്ടെ.
0: ആ പാട്ടിനോട് ഇഷ്ടം എന്ന് പറഞ്ഞാല് നസീർ സാറിന്റെ ആ അഭിനയത്തോടുള്ള താല്പര്യം കൊണ്ടാണ് കൂടുതലും.
1: പഴയ ആൾക്കാരെയൊക്കെയാണ് ഇഷ്ടം അല്ലേ?
0: അതെ, വളരെ ഇഷ്ടമാണ് അവരെയൊക്കെ. അത് ഒരു ഡെഡിക്കേഷൻ പറഞ്ഞോട്ടെ മാഡം? രണ്ടുപേരെ
1: പറഞ്ഞോളൂ.
0: കെ പി മോഹനൻ, പെരുമ്പളം, മുംതാസ് ബീഗം, മയ്യനാട്, അക്കമ ജോസഫ്, കിടങ്ങൂര്, രാധ വയലാർ, എം മനോഹരൻ, മായിത്തറ, ടി ആർ വിജയലക്ഷ്മി, ചേർത്തല, അത്രയും പേർക്ക് ഡെഡിക്കേഷൻ.
1: അടുത്ത സുഹൃത്തുക്കളാണോ?
0: അതെ, റേഡിയോ സുഹൃത്തുക്കളാണ്. ഇത് ഇവരിൽ പലരും റേഡിയോ അഭേദ്യ ബന്ധമുള്ളവരുമാണ്.
1: ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും ഇത് കേട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും വേണ്ടി, ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി ഏറ്റവും സ്നേഹപൂർവ്വം ഈ ഗാനം സമർപ്പിക്കുന്നു.
0: നന്ദി, നമസ്കാരം.
1: താങ്ക് യു.

0: ഇന്നത്തെ ഫോൺ ഔട്ട് ഗാനോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
1: ഫോൺ ഔട്ട് ഗാനോത്സവം അവതരണം: ബിന്ദു റോമി.

0: ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാട്ടിൻ്റെ നാട്ടുവഴിയിൽ മൂലമ്പിള്ളി ദ്വീപ്.
1: ഒരിടത്തൊരിടത്ത്
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകലും
1: വിക്രമാദിത്യ മഹാരാജാവ് സദസ്സിനെ നോക്കി. നിറഞ്ഞിരിക്കുന്ന പണ്ഡിത സദസ്സ്, വരരുചി മാത്രം എത്തിയിട്ടില്ല. എന്താ വരരുചി എത്താത്തത്? അദ്ദേഹമില്ലാത്ത സദസ്സിന് ഒരു പൂർണതയില്ല. കേവലം 19 വയസ്സ് മാത്രമുള്ള വരരുചി ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പണ്ഡിതവര്യനായി മാറി?
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ
1: എല്ലാ ദിവസവും രാത്രി 7:55
2: പറയിപെറ്റ പന്തിരുകുലം.

ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. അവസാന ഭാഗം ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.

0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 2:04.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന സംസ്ഥാനതല ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. 12th അന്താരാഷ്ട്ര യോഗാദിനം ലോകമെമ്പാടും വിപുലമായി ആഘോഷിക്കുന്നു. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും യോഗാദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാലക്കാട് ജില്ലാതല യോഗദിന ആചരണം കളക്ടർ കെ സുധീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ആയുഷ് യോഗ പരിശീലകരുടെ നേതൃത്വത്തിൽ യോഗദിന പ്രചാരണ നടത്തവും യോഗാഭ്യാസ പ്രകടനവും സംഘടിപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ തുടങ്ങി. വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി മുദ്ര യോജനയ്ക്ക് കീഴിൽ 6,550 രൂപ പ്രോസസ്സിംഗ് ഫീസ് അടച്ചാൽ 10,00,000 രൂപ വായ്പ നൽകുമെന്ന് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ ഗവൺമെന്റ് നിഷേധിച്ചു. പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. എറണാകുളം വൈറ്റില ജംഗ്ഷനിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ 1.5 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം. കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. US വൈസ് പ്രസിഡന്റ് JD Vance സ്വിറ്റ്സർലൻഡിലെത്തി. ഇറാൻ പ്രതിനിധിയുമായി ആണവ വിഷയം, ഹോർമൂസ് കടലിടുക്ക് തുടങ്ങിയവ സംബന്ധിച്ച് ചർച്ച നടത്താൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:30 സ്പെയിൻ സൗദി അറേബ്യയെ നേരിടും. രാത്രി 12:30 ബെൽജിയം ഇറാൻ മത്സരം നടക്കും.
1: ആകാശവാണി FM വാർത്തകൾ.
0: നൂറ്റി രണ്ട് ദശാംശം മൂന്നിൽ കൊച്ചി FM പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 2:02:24.
2: ഓർമ്മ ചിന്ത

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വീണ്ടും ഒരു ഓർമ്മച്ചിന്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ എല്ലാ ശ്രോതാക്കളുടെയും ഓർമ്മകളടങ്ങിയ കുറച്ച് കത്തുകൾ ഞങ്ങളുടെ മുന്നിലുണ്ട്, വാട്സപ്പ് സന്ദേശങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഈ കത്തുകളുമായി സ്റ്റുഡിയോയിൽ ഞങ്ങൾ രണ്ടുപേരുണ്ട്.
1: ഞാൻ ലൗലി.
0: ഞാൻ പ്രീതി. അപ്പോൾ വായനയിലേക്ക് കടക്കാം അല്ലേ?
1: വായിച്ചോ വായിച്ചോ.
0: 26/5/2026 നാട്ടുവിശേഷം കേട്ടപ്പോൾ ഓർമ്മകൾ 54 വർഷം പുറകിലേക്ക് പോയി. പ്രൊഫസർ ആന്റണി ഐസക്കിന്റെ അനുസ്മരണ പ്രഭാഷണം ആശീർഭവൻ ഓഡിറ്റോറിയത്തിൽ അദ്ദേഹം വിദ്യാർത്ഥികളെ ചേർത്തു പിടിച്ചിരുന്നു. 1972-74 സെന്റ് പോൾസ് കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ഞാൻ ഉൾപ്പെടെ 10 വിദ്യാർത്ഥികൾ.
1: ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ്?
0: ഞാൻ എന്റെ കാര്യം പറഞ്ഞില്ലല്ലേ. ഞാൻ AM ജോണി, MG നഗർ, ചെമ്പുകാവ്, തൃശൂർ.
1: ഓ,
0: അപ്പോ പുള്ളിയുടെ പ്രീ ഡിഗ്രി കാലത്തെ ഓർമ്മകളാണിത് കേട്ടോ. 72-74 സെന്റ് പോൾസ് കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ഞാൻ ഉൾപ്പെടെ 10 വിദ്യാർത്ഥികൾ ബിലോ ആവറേജ് ആയിരുന്നു. അപ്പോ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ആരാണ്? പ്രൊഫസർ ആന്റണി ഐസക്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, PDC കഴിഞ്ഞാൽ പോളിടെക്നിക്കിൽ ചേർന്ന് ഹോട്ടൽ മാനേജ്മെന്റ്, ബേക്കറി, ട്രാവൽ ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കാൻ. വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആറ് പേരുടെ അച്ഛന്മാർ അത് വേണ്ട എന്ന് പറഞ്ഞു. ശരി, ആ കാലത്ത് ഈ ഹോട്ടൽ മാനേജ്മെന്റൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെയൊന്നും വിടില്ല അല്ലേ. അപ്പൊ ബാക്കി 4 പേർക്ക് പച്ചക്കൊടി കിട്ടി, അവർ സ്വന്തമായി ബേക്കറി തുടങ്ങി. രവി പിന്നീട് രണ്ട് ബേക്കറി

0: കൂടി തുടങ്ങി. പറഞ്ഞു വന്നത് അന്നത്തെ അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ ഭാവി നിർണയിക്കാൻ കഴിയുമായിരുന്നു. 10-15 വർഷം ഇടപഴകുന്നത് അധ്യാപകരുടെ കൂടെയാണല്ലോ. AM ജോണി, MG നഗർ, ചെമ്പുക്കാവ്. ഇത്രയുള്ളൂ.
1: എന്നാലും അതിലൊരു കാര്യമുണ്ടല്ലോ,
0: ആ
1: അതായത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച്. വിദ്യാർത്ഥി ഏത് നിലയിലെത്തും, അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് കഴിവുള്ളതെന്ന് അധ്യാപകന് മനസ്സിലാവും. അപ്പോൾ അത് പറഞ്ഞും കൊടുക്കും, ഈ കോഴ്സ് പഠിക്കുക അല്ലേ.
0: ഇപ്പൊ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞ കുറേ സംഗതികളുണ്ട്.
1: അതെ.
0: അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ ഏതാണ്ട് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ ആ ലൈനിലേക്ക് അങ്ങ് തിരിഞ്ഞു പോകും.
1: അതെ അതെ.
0: പക്ഷെ ഇവിടെ വേറൊരു കാര്യം, ഈ AM ജോണി എന്ന് പറയുന്ന ശ്രോതാവ് താൻ എന്തായി തീർന്നുവെന്ന് എഴുതിയിട്ടില്ല.
1: അത് അടുത്ത കത്തിൽ വരുമെന്ന് വിചാരിക്കും.
0: അടുത്ത കത്തിൽ വരുമോ എന്നാ നമുക്ക് കാത്തിരിക്കാം. അപ്പൊ ഇതിൽ ഒരാൾ പിന്നെ ബേക്കറി തുടങ്ങി, രണ്ട് ബേക്കറി തുടങ്ങി. അപ്പൊ അദ്ദേഹം അതിൽ വിജയിച്ചു എന്ന് വേണം കരുതാൻ.
1: തീർച്ചയായും.
0: ഈ ബേക്കറി തുടങ്ങിയ ആളിന്റെ പേര് രവി.
1: രവി,
0: ആ രവിയാണ് ബേക്കറി തുടങ്ങിയത്. ബാക്കിയുള്ളവര് 6 പേര് എന്തായി തീർന്നെന്ന് പുള്ളി
1: എഴുതിയിട്ടില്ല.
0: അപ്പോ ഏതെങ്കിലുമൊക്കെ ഒരു
1: മേഖലയിൽ അവർ എത്തിപ്പെട്ടിട്ടുണ്ടാവും.
0: അതെ. അപ്പൊ അവർക്കെല്ലാം ആശംസകൾ നേർന്നുകൊണ്ട് നമുക്കൊരു പാട്ട് കൊടുക്കണം അല്ലേ. അദ്ദേഹം പാട്ടൊന്നും ചോദിച്ചിട്ടില്ല.
1: അപ്പൊ ഒരു പാട്ട് കൊടുക്കാം.
0: അപ്പൊ കോളേജ് ലൈഫിന്റെ ഓർമ്മകളൊക്കെ വരുന്ന ഒരു പാട്ട് കൊടുത്താലോ
1: മതി.

0: ഇത് രുക്മിണി എസ് തുറവൂർ ചേർത്തലയിൽ നിന്ന് വായിച്ച കത്താണ് കേട്ടോ. ജൂൺ മാസം സ്കൂൾ തുറന്നു, പ്രതീക്ഷിച്ചതുപോലെ മഴയും തുടങ്ങി. എന്റെ കുട്ടിക്കാലത്തേക്ക് നിങ്ങൾ വരുന്നു, നമുക്ക് ഒരുമിച്ച് പോകാം. 60 കഴിഞ്ഞ ഒരു യുവതിയാണ് ഞാൻ. ആ കൊള്ളാം, എന്റെ കൈ പിടിക്കണ്ട കേട്ടോ, ഇപ്പോൾ തനിയെ നടക്കാം. 7 മക്കളും അമ്മയും അച്ഛനും അടങ്ങിയ ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു ഞങ്ങളുടേത്. രസമുള്ള കുട്ടിക്കാലം, വേലിയോ മതിലോ ഇല്ലാതെ അയൽവക്കത്തുള്ള കുട്ടികളുമായി കളിച്ച് രസിച്ച കാലം. പഠിക്കുന്ന പുസ്തകങ്ങളൊന്നും പുതിയത് വാങ്ങുന്ന ഒരു പതിവ് ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. പണ്ട് മിക്ക വീടുകളിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല.
1: പുതിയ പുസ്തകങ്ങൾ നമ്മൾ ഉപയോഗിക്കാറേ ഇല്ലായിരുന്നു.
0: അതെ അതെ,
1: പഴയ പുസ്തകങ്ങൾ
0: സീനിയേഴ്സിന്റെ ഒക്കെ വാങ്ങി
1: നമ്മൾ നോക്കി വെക്കും. ദേ അപ്പുറത്തെ വീട്ടിലെ അരുൺ 8 ക്ലാസ്സിലാണ്, അപ്പൊ ഞാൻ 7
0: മാസാവുമ്പോ ആ പുസ്തകങ്ങൾ
1: കൊണ്ട് വാങ്ങും.
0: പുസ്തകം മാത്രല്ല, നമ്മൾ ഉടുപ്പുകളും അങ്ങനെയായിരുന്നില്ലേ, ചേച്ചിയുടെ അനിയത്തിക്ക് കൊടുക്കും അല്ലേ, അങ്ങനത്തെ കാലം അങ്ങനെയായിരുന്നു. അടുത്തുള്ള കുട്ടികൾ പഠിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ അന്ന് യൂണിഫോം ഒന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. കളറില്ലാത്ത ബ്രാക്കറ്റ് കളർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഡ്രസ്സ് ഇട്ടായിരുന്നു പോകുന്നത്. ഏത് വേണമെങ്കിലും ഇടാം ഉണ്ടെങ്കിൽ. പിന്നെ സ്കൂളിൽ ഒരു ദിവസം പോയില്ലെങ്കിലും ആരും വഴക്കിടില്ല, സുഖം. ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ഞാൻ കാണുന്നത് തന്നെ മറ്റുള്ളവർ കൊണ്ടുവരുമ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ ഉപകരണങ്ങളുടെ പേരൊക്കെ അറിയാമെങ്കിലും അതെന്തിനുള്ളതാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഒരു കുട സ്വന്തമാക്കി ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോഴാണ്. അന്ന് 3 പേർക്ക് ഒരു കുട, അതാണ് കണക്ക്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു കുട പിടിച്ചു പോകുമ്പോൾ ഒരു സുഖവുമില്ല. ആ 3 പേരുള്ള ഒരു കുടക്കീഴിലെ യാത്ര എന്ത് രസമായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും പേരെഴുതി ബുദ്ധിമുട്ടിക്കുന്നില്ല, തിരികെ സ്റ്റുഡിയോയിലേക്ക് പോവുകയല്ലേ, വീണ്ടും കാണാം. ഇതാണ് രുക്മിണി എസ് എഴുതിയത്.
1: രുക്മിണി എസ് പഴയൊരു കാലത്തിന്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്.
0: അതെ അതെ,
1: നമ്മളൊക്കെയും പലരുടെയും കുടയിൽ കയറിയിട്ടൊക്കെയാണ്
0: തീർച്ചയായിട്ടും
1: പോയിട്ടുള്ളത്. പക്ഷേ യൂണിഫോം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ.
0: യൂണിഫോം ഞങ്ങളുടെ സ്കൂളിലും ഉണ്ടായിരുന്നു, നിർബന്ധവുമായിരുന്നു. എനിക്ക് തോന്നുന്നു കളർ ഡ്രസ്സ് ശനിയാഴ്ച ഒക്കെ ക്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇടാൻ സമ്മതിച്ചിരുന്നുള്ളൂ. അതൊരു പക്ഷേ ഒരു കോൺവെന്റ് സ്കൂളായതുകൊണ്ടായിരിക്കാം അങ്ങനെ
1: കളർ ഡ്രസ്സ് ഉണ്ടായിരുന്നു.
0: അതായത് കളർ ഡ്രസ്സ് ശനിയാഴ്ച നമുക്ക് വേണമെങ്കിൽ ഇടാം അങ്ങനെ. പിന്നെ ഈ കുടയുടെ കാര്യം, മഴ. ഞങ്ങളുടെ സ്കൂളിലൊക്കെ മഴ വരുമ്പോൾ നേരത്തെ ബെല്ലടിച്ച് സ്കൂൾ വിടും. ഒരു 3:30 ഒക്കെ ആകുമ്പോഴേക്കും, 3 മണിയൊക്കെ കഴിയുമ്പോൾ മിക്കവാറും അപ്പോഴേക്കും മഴയൊക്കെ ഇങ്ങനെ അരച്ചു വരുമല്ലോ. അപ്പോൾ നേരത്തെ സ്കൂൾ വിടും. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കുട്ടികൾ പുഴ കടന്നു പോകുന്ന കുട്ടികളുണ്ട്, അവർക്ക് വഞ്ചിയിൽ അക്കരെ കിടക്കണമല്ലോ. പിന്നെ അതുപോലെ തന്നെ മഴയുള്ള സമയത്ത് എനിക്കിഷ്ടമുള്ള ഒരു കാര്യം, മഴ കണ്ടുകൊണ്ടിരിക്കാം. ഇപ്പോഴത്തെ ക്ലാസ് റൂം പോലെയല്ല അന്നത്തെ ക്ലാസ് റൂം, വലിയൊരു ജനാല. ജനാലയുടെ അവിടെ ജനാലയില്ല, ആ ജനാലയുടെ ഒരു തുറന്നു
1: കിടക്കുന്ന ജനാല.
0: അതെ, അപ്പോൾ ആ ക്ലാസ് റൂം ഈ തട്ടിക വെച്ച് മറച്ചിട്ടുണ്ടാവും പല പല ക്ലാസ്സുകൾ തമ്മിൽ. അപ്പം മഴ വരുമ്പോൾ ടീച്ചർ പഠിപ്പിക്കണം നിർത്തും. കാരണം എന്താ വെച്ചാല് മഴയുടെ ഒച്ച കാരണം ഒന്നും പറഞ്ഞാൽ കേൾക്കില്ലല്ലോ ക്ലാസ്.
1: ക്ലാസ് റൂമിലേക്ക് കയറി വരികയും
0: ജനലിലൂടെ. അതെ അതെ, അപ്പോൾ നമ്മളിങ്ങനെ മഴ നോക്കിയിരിക്കും. ടീച്ചർ പറയും മിണ്ടാണ്ട് ഇരുന്ന് മഴ കണ്ടോ, മഴ കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കാന്ന് പറയും. അപ്പം നമ്മൾ അങ്ങനെ അത് നോക്കിയിരിക്കും. അപ്പം മിക്കവാറും പലർക്കും മഴയത്ത് ഇറങ്ങണം. അതിന് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ ബാത്റൂമിൽ പോട്ടെ ടോയ്ലറ്റിൽ പോട്ടെ എന്നൊക്കെ ടീച്ചറോട് ചോദിച്ചൊരു കുടയൊക്കെ ആയിട്ട് ഇറങ്ങും. അങ്ങനെ ആ മഴയത്ത് നടന്ന് പോയി വരും. അപ്പൊ അതൊക്കെ ഒരു രസമുള്ള കാര്യമാണ്.
1: പിന്നെ സ്കൂളിലൊക്കെ ആവുമ്പോ ഈ മഴയത്ത് നിന്ന് നനഞ്ഞു നമ്മളതൊരു രസമായിട്ട് ആസ്വദിക്കും.
0: മാത്രമല്ല ഒരു ബെഞ്ചിലെല്ലാരും ഇങ്ങനെ മുട്ടിമുട്ടിയിരിക്കും അല്ലേ.
1: ആ മുട്ടിമുട്ടിയിരിക്കും, നടക്കാതിരിക്കും.
0: അതെന്ത് രസാണ്.
1: അപ്പോ
0: നമ്മുടെ ഈ രുക്മിണിക്ക് വേണ്ടി ഒരു പാട്ട് കൊടുക്കാം.

0: മോഹിക്കുവാൻ, വെറുതെ മോഹിക്കുവാൻ മോഹം.
1: അടുത്ത കത്ത് സുധ പൊന്നുരുന്നി എഴുതിയതാണ്. ഓർമ്മകൾ വായിച്ചു കേട്ടപ്പോൾ മനസ്സു നൊന്തു. ഞങ്ങളുടെ 2 വയസ്സുള്ള ലിയോ എന്നു പേരുള്ള വളർത്തു നായ 2.5 മാസം മുമ്പ് ഞങ്ങളെ വിട്ടുപോയി. 2.5 വർഷം മുമ്പ് ജനിച്ച് 1 മാസം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് ആലുവയിൽ ഒരു പാഴ്സൽ വണ്ടിയിൽ എൻ്റെ വീട്ടിലെത്തി. ആ കണക്കുകളിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ജനിച്ചു കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ എത്തിയെന്നാവും. ഇടത്തലയിലെ എൻ്റെ വീട്ടിലെത്തി. NADയിലുള്ള എൻ്റെ വീട്ടിൽ എൻ്റെ മകൾ അതിനെ മേടിച്ച് 2 കൈകൊണ്ടും ചേർത്ത് പിടിച്ച് സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹത്തോടെ വളർത്തി. വളർന്ന കാലഘട്ടത്തിൽ ഞാനും അതിനെ കാണാനും പരിപാലിക്കാനും സ്നേഹിക്കാനും മറന്നില്ല. അവനൊരു കുടുംബാംഗമായി. രാവിലെ കൊച്ചുമക്കൾ 7:30 സ്കൂളിൽ പോകുന്ന നേരം അവൻ്റെ അടുത്തെത്തി കൂട്ടിനകത്ത് അവൻ്റെ തലയിൽ തലോടി ടാറ്റാ പറയണം. ഒരു പതിവായി ഇത്. ഇതിനായി ലിയോ കാത്തു നിൽക്കും. അതുപോലെ തന്നെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുന്നതും ലിയോ കാത്തിരിക്കും. അടുത്തു ചെന്ന് അവനെ താലോലിച്ചിട്ടേ മക്കൾ വീട്ടിൽ കയറൂ. 2026 മാർച്ച് മാസം കൊച്ചുമക്കൾ ദേവിക ജയൻ, മീനാക്ഷി ജയൻ എന്നിവരുടെ ക്ലാസ് തീർന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൂട്ടിൽ എന്തോ വിഷജീവിയിൽ നിന്ന് വിഷം തീണ്ടി ലിയോ ക്ഷീണിതനായി. തൃപ്പൂണിത്തുറ പെറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ വെച്ച് മരണപ്പെട്ടു. ചെറുപ്രായത്തിൽ അവനുവേണ്ടി ഉപയോഗിച്ചിരുന്ന ബെൽറ്റ്, അവൻ്റെ ഊണുപാത്രം, അവൻ്റെ പൗഡർ, മരുന്ന്

0: പാത്രം അവനെ കൊണ്ടുവന്ന PVC പെട്ടിയിൽ ഇതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവൻ്റെ കൂടും എന്നും വൃത്തിയാക്കി സൂക്ഷിക്കുന്ന എൻ്റെ കൊച്ചുമക്കൾ ഇന്ന് സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും അവനില്ലാത്ത കൂട്ടിൽ പോയി ഓർമ്മകൾ വേദനയോടെ അയവിറക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ മനസ്സിനെയും വളരെയേറെ വേദനിപ്പിക്കുന്നു ഇത്. അത്രയ്ക്ക് സ്നേഹജീവിയായിരുന്നു ജർമ്മൻ ഷെപ്പേർഡിനത്തിൽപ്പെട്ട ലിയോ. ചിലയിനം മൃഗങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താൽ അതിൻ്റെ നന്ദി എത്ര കാലം കഴിഞ്ഞാലും അവ നമ്മോട് പ്രകടിപ്പിക്കും. കത്ത് അയച്ചിരിക്കുന്നത് സുരേഷ് CG NAD.
1: അത് ശരിയാണ് കേട്ടോ. വളർത്തു മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ വളർത്തുന്നത് പട്ടി പൂച്ച അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ.
0: അതെ.
1: അപ്പോൾ അവർ വളരെ അടുത്ത് നമ്മളോട് പെരുമാറുന്നതുകൊണ്ട് നമുക്ക് അവരുടെ ഒരു വിയോഗം എന്ന് പറയുന്നത് വലിയ വിഷമമാണ്. ചെറുതിൽ എൻ്റെ മോള് കരയുമായിരുന്നു, പൂച്ചയൊക്കെ ചത്തുപോവൊക്കെ ചെയ്യുമ്പം ആ കരയും വല്ലാണ്ടെ കരയും. അതുപോലെ ഞങ്ങൾ കുട്ടിക്കാലത്ത് വീട്ടിൽ പശു ആടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആടിനെയൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സങ്കടമാണ്. അപ്പോൾ ഞങ്ങൾ കരയും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു
0: പേരൊക്കെ
1: ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെ അതെ, മാത്രമല്ല അവർക്ക് തീറ്റ കൊടുക്കണതൊക്കെ മിക്കവാറും ഞങ്ങൾ തന്നെയായിരിക്കും. അത് ഭയങ്കര സങ്കടമാണ്. അവരെ ഇങ്ങനെ വിൽക്കുമ്പം അത് വിൽക്കണ്ടെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് കരയും. അപ്പോൾ എൻ്റെ അച്ഛൻ പറയും അത് പറ്റില്ല, ഇതിങ്ങനെ കൂട് നിറഞ്ഞ് നിൽക്കാൻ പറ്റില്ലല്ലോ, അപ്പം അതുകൊണ്ട് അതിനെ വിൽക്കും. അപ്പോൾ കുറച്ചു നേരം ഞങ്ങൾ കരഞ്ഞൊക്കെ ഇരുന്ന് അന്നത്തെ ദിവസം സങ്കടത്തിലൊക്കെ ഇരിക്കും.
0: ഈ നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് പഠിച്ച മാണിക്യൻ എന്ന് പറഞ്ഞിട്ടൊരു
1: കാളക്കുട്ടൻ്റെ കഥ.
0: അതെ അതെ അതെ, ഇത് വായിച്ചപ്പോൾ എനിക്കത് ലൗലിയുടെ ആ ആടിനെയും പശുവിനെയും ഒക്കെ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്കിത് ഓർമ്മ വന്നത്. ഈ പട്ടിക്കുട്ടികൾ നമ്മൾ വീട്ടിൽ വളർത്തുന്നത് കുട്ടികളുമായിട്ട് വല്ലാതെ അവർ അങ്ങനെ അങ്ങ് വരുന്നു,
1: അറ്റാച്ച്മെന്റ് വരും.
0: അതെ അതെ, കുട്ടികൾ എപ്പോഴും അവർക്ക് മനസ്സ് വേദനിക്കുമ്പോഴും ഇപ്പൊ നമ്മളാരെങ്കിലും വഴക്ക് പറഞ്ഞാലും ഒക്കെ ഓടിപ്പോയി പട്ടിക്കൂടിന്റെ അടുത്ത് നിന്ന് അവനെ എടുത്ത് മടിയിൽ വെച്ച് കുറച്ചു നേരം നടക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കണം അവർ ഷെയർ ചെയ്യുന്നത് വളരെ മൗനമായിട്ടാണെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവരെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ആ ദുഃഖത്തിൻ്റെ ഭാരം അറിയാതെ ആ പട്ടിക്കുഞ്ഞും ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൂച്ചകളും. എനിക്ക് തോന്നുന്നു പൂച്ചകളോടുള്ളതിനേക്കാൾ അടുപ്പം പട്ടിക്കുഞ്ഞുങ്ങളോടാണ് കുട്ടികൾക്കൊക്കെ വരിക എന്ന് തോന്നുന്നു. അവർ സ്കൂളിൽ പോകുന്ന നേരത്ത് ഓടിപ്പോയി ചിലപ്പോൾ തുറന്ന് വിടുകയാണെങ്കിൽ തോളയിൽ കൈവച്ച് അങ്ങോട്ട് കയറാൻ നോക്കും, എന്നാ യൂണിഫോം ചീത്തയായി. അല്ല കൂട്ടിനകത്ത് കിടക്കുകയാണെങ്കിൽ അവിടെ പോയി അവരുടെ തലയിൽ നിൽക്കൊക്കെ ഒന്ന് തട്ടി ടാറ്റയൊക്കെ പറഞ്ഞ് പോയാൽ ഓക്കെ. ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു, അവൻ്റെ പേര് ഓസ്കാർ. ഓസ്കാർ എന്നൊരു പട്ടിക്കുട്ടി ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവൻ പോയപ്പോൾ വലിയ ദുഃഖഭാരത്തോടെയാണ് എൻ്റെ മക്കൾ കുറേ കാലം. ഇപ്പോഴും അവനെക്കുറിച്ച് ആരും പറയില്ല, അവിടെ സംസാരിക്കുന്നത് വലിയ വിഷമമാണ്.
1: അത് വീട്ടിലൊരു അംഗത്തെ പോലെയാണ് അല്ലേ?
0: തീർച്ചയായിട്ടും. പിന്നെ അവനെ കുളിപ്പിക്കുന്നതും ഒക്കെ നമ്മളല്ലേ ചെയ്യുക, നമ്മൾ കുട്ടികളെ കുളിപ്പിക്കുന്നത് പോലെയും. ഇപ്പൊ കുട്ടികൾ കുളിപ്പിക്കുകയാണെങ്കിലും അവര് അവരുടെ കൂട്ടുകാരെ പോലെയും ഒക്കെയാണല്ലോ അതിനെ കണക്കാക്കുന്നത്. അതിന് അസുഖം വരുമ്പോൾ ഇവർക്ക് വിഷമമാണ്, അത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇവർക്ക് വിഷമമാണ്. അവൻ ശരിക്ക് നല്ലവണ്ണം ആക്റ്റീവായി ഇരുന്നില്ലെങ്കിൽ അവനെന്തോ കുഴപ്പമുണ്ടല്ലോ, അവനെന്തോ സങ്കടമുണ്ട് അമ്മേ എന്ന് പറയും കുട്ടികള്. അപ്പോൾ വളർത്തു മൃഗങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ വികാരങ്ങളും ഷെയർ ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഷെയർ ചെയ്യാനുള്ള ഒരു പങ്കാളി അങ്ങ് പോകുന്നത്.
1: ഒരിക്കൽ വീട്ടിലെ പൂച്ച ഇതുപോലെ എനിക്ക് വയ്യാണ്ടായി, ഞാൻ കരഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഈ പൂച്ച ഓടി വന്ന് ഞാൻ ബെഡി കിടക്കുമ്പോൾ എൻ്റെ മടിയിൽ കയറി കിടന്ന് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കിടന്നു. അപ്പം നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്കും ഇണ്ടാൻ പറ്റില്ല എന്നേ ഉള്ളൂ, അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്.
0: അതെ അതെ. അപ്പോൾ നമ്മുടെ ഈ ലിയോ അല്ലേ, നല്ലൊരു പാട്ട് കൊടുക്കണ്ടേ സുരേഷ് CG.

അപ്പോൾ നമുക്ക് അടുത്ത കത്ത് നോക്കാം. ഇത് എഴുതിയത് ഷെൻസി സാജനാണ്, കെടാമംഗലത്ത് നിന്ന്. പ്രിയ ഓർമ്മ ചിന്തേ, ഈ ജൂണിൽ ഓർമ്മയായ സലീം കുമാർ എന്ന നടനെക്കുറിച്ചാണ് ഇക്കുറി എനിക്ക് ഓർമ്മ ചിന്തിൽ പറയാനുള്ളത്. സലീം കുമാറിനെ കുറിച്ച് എപ്പോഴും കേട്ടിട്ടുള്ളത് സാജൻ ചേട്ടൻ്റെ ശിഷ്യനായിട്ടാണ്. PDC സാജൻ ചേട്ടൻ സലീം കുമാറിനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെ വെച്ച് കണ്ടാലും സാജൻ മാഷെ എന്ന് വിളിച്ച് ഓടി വരും. മാലിങ്കര SNM കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉണ്ടായപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് സലീം കുമാറായിരുന്നു. സാജൻ ചേട്ടനൊക്കെയുള്ള ഒരു ഫോട്ടോ പത്രത്തിൽ നഗരം എന്ന സെഗ്മെന്റിൽ വന്നിട്ടുണ്ടായിരുന്നു. കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് സലീം കുമാറിന്റെ ട്രൂപ്പിന്റെ മിമിക്സ് പരേഡ് ഉണ്ടാവുകയും ഞാനും സാജൻ ചേട്ടനും നവനീതും കൂടി അവിടെ ചിറ്റാറ്റുകരയിൽ ചെല്ലുകയും ഇന്ദ്രൻസ് വന്നിട്ടുണ്ടെന്നറിയുകയും സലീം കുമാറിന്റെ വീട്ടിൽ ചെന്ന് സലീം കുമാറിനെയും ഇന്ദ്രൻസിനെയും കാണുകയും ചെയ്തു. സാജൻ ചേട്ടന് സലീം കുമാറിനെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ്. എന്റെ ശിഷ്യൻ എന്നേ പറയാറുള്ളൂ. പലരും സാജൻ ചേട്ടനോട് ചോദിക്കും സലീം കുമാറിനെ ഞങ്ങൾക്ക് പരിപാടിക്ക് കിട്ടുമോ എന്ന്. അത്രയ്ക്ക് അടുപ്പമായിരുന്നു സലീം കുമാറിനോട് അദ്ദേഹത്തിന്. ഞാൻ സലീം കുമാറിനെ കാണുന്നത് എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ്. അന്നൊക്കെ കൊച്ചുകുട്ടികളെ ചേച്ചിമാരുടെ സ്കൂളിൽ പരിപാടി ഉള്ളപ്പോൾ പരിപാടി കാണിക്കാൻ കൊണ്ടുപോകുന്നൊരു പതിവുണ്ടല്ലോ. പട്ടണം സമാജം സ്കൂളിൽ 4 പഠിക്കുന്ന എന്നെ പട്ടണത്തെ കാരാണി ഭാസ്കരൻ ചേട്ടൻ്റെ മകൾ സുധ ചേച്ചി പുതിയകാവ് ഗവൺമെൻറ് സ്കൂളിൽ പരിപാടിക്ക് ഒരു ദിവസം

0: കൊണ്ടുപോയി. പരിപാടിക്ക് സലീംകുമാറും സെബാസ്റ്റ്യനും കൂടി ഒരു ഹാസ്യ പരിപാടി അവതരിപ്പിച്ചു. ചെടിയൊക്കെ വെട്ടുന്ന വലിയ കത്രിക ഉപയോഗിച്ച് മുടിയൊക്കെ വെട്ടുന്നതും മനയോല ഉപയോഗിച്ച് താടി ഷേവ് ചെയ്യുന്നതുമായിട്ടായിരുന്നു പരിപാടി. അന്ന് കാണികളുടെ ഇടയിൽ നിന്നും ആരോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അത് സലീംകുമാറാണെന്ന്. ചിറ്റാറ്റുകരയിലുള്ള ഒരു പയ്യനാണെന്നും പട്ടണത്തിന്റെ തൊട്ടടുത്ത ഗ്രാമമാണ് ചിറ്റാറ്റുകര. അന്നേ ഞാൻ സലീംകുമാറിനെ ശ്രദ്ധിച്ചിരുന്നു. അന്നേ എനിക്ക് സലീംകുമാർ താരമായി കഴിഞ്ഞിരുന്നു. കല്യാണം കഴിഞ്ഞു വന്നപ്പോൾ സലീംകുമാറുമായുള്ള സാജൻ ചേട്ടന്റെ അടുപ്പം എന്റെ ആരാധന കൂട്ടി. സലീംകുമാറിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. പിന്നെ പാട്ട് പറഞ്ഞിട്ടുണ്ട്, ഷെൻസി അച്ഛനുറങ്ങാത്ത വീട്ടില് ഒഴുകുകയായി പുഴ പോലെ എന്ന പാട്ട്.
1: നല്ല സുന്ദരമായ പാട്ട്. സലീംകുമാറിന് ദേശീയ അവാർഡ് കിട്ടിയ സിനിമ ആദാമിൻ്റെ മകൻ അബു ആണ്. അദ്ദേഹം നല്ല നമ്മുടെ കണ്ണ് നിറയ്ക്കുന്ന തരത്തിലുള്ള അഭിനയമായിരുന്നു അതിൽ കാഴ്ചവെച്ചത്. ഒരു കൊമേഡിയനായിട്ടാണ് അറിയപ്പെട്ടതെങ്കിലും ഈ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക്

0: ദേശീയ അവാർഡ് കിട്ടിയ സിനിമ ആദാമിൻ്റെ മകൻ അബു ആണ്. അദ്ദേഹം നല്ല നമ്മുടെ കണ്ണ് നിറയ്ക്കുന്ന തരത്തിലുള്ള അഭിനയമായിരുന്നു അതിൽ കാഴ്ചവെച്ചത്. ഒരു
1: അതെ.
0: കൊമേഡിയനായിട്ടാണ് അറിയപ്പെട്ടതെങ്കിലും ഈ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് എത്ര നല്ല നടനാണ് അദ്ദേഹം എന്ന് തോന്നും. ആളുകളെ ചിരിപ്പിക്കുക മാത്രമല്ല, ആളുകളെ കരയിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ആ പാട്ടും, അത്
1: അതെ അതെ.
0: കേട്ടാൽ ഒരിക്കലും മറക്കാനാവാത്തൊരു പാട്ടാണ്, ഒഴുകുകയായി പുഴ
1: പുഴ പോലെ.
0: പോലെ. ശ്രോതാവ് എഴുതിയിരിക്കുന്നത് സലീം കുമാറും അദ്ദേഹത്തിൻ്റെ ആ പഴയ മിമിക്രി ടീമും ഒക്കെ, മിമിക്രി അവതരിപ്പിച്ചിരുന്ന ആ കാലത്തെ സുഹൃത്തുക്കളും ഒക്കെയായിട്ട് ശ്രോതാവിൻ്റെ ഭർത്താവിനാണ്
1: അതെ
0: ബന്ധമുണ്ടായിരുന്നു
1: അതെ
0: അല്ലേ?
1: അതെ അതെ.
0: നല്ല അടുപ്പമായിരുന്നു, അവരെയൊക്കെ കാണാറുണ്ടായിരുന്നു എന്നൊക്കെയാണ്. അതൊക്കെ ഒരു കാലമായിരുന്നു. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം അല്ലേ?
1: അതെ.

ഈ കത്ത് അയച്ചിരിക്കുന്നത് തുറവൂർ ചാവടി നിന്ന് രാജു. കുറച്ചു നാളുകൾക്ക് ശേഷം ഓർമ്മച്ചിന്തിലേക്ക് ഒരു കത്തുകൂടി അയക്കുന്നു. കഴിഞ്ഞ കത്തിൽ എന്റെ തൊഴിലെന്താണ് എന്ന് ഞാൻ എഴുതിയിരുന്നില്ല. എന്റെ ജോലി തയ്യലാണ്. കുറേ വർഷം എറണാകുളത്തായിരുന്നു, ഇപ്പോൾ നാട്ടിൽ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ എഴുതുന്നത്. എറണാകുളത്ത് ജോലിക്ക് പോകുന്നത് രാവിലെ തുറവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആണ്. വീട്ടിൽ നിന്ന് 5 മിനിറ്റ് നടന്നാൽ സ്റ്റേഷനായി. രാവിലെ 6:40 ആലപ്പി ധൻബാദിന് പോയി വൈകിട്ട് 6:20 മറ്റൊരു ധൻബാദിന് തിരിച്ചു പോരും. ധൻബാദാണ് പുള്ളിയുടെ. ധൻബാദ് ട്രെയിനിന്റെ സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയാണ്. സൗത്തിൽ 6 മണിക്ക് പാസഞ്ചർ ട്രെയിൻ ആലപ്പുഴയ്ക്ക് പോകുന്നതുകൊണ്ട് പുറകെ പോകുന്ന ധൻബാദ് ട്രെയിനിന് തിരക്ക് കുറവാണ്. സുഖമായി ഇരുന്ന് പോരാ. തിരക്കില്ലാത്ത കുറച്ച് ആൾക്കാർ മാത്രം ഞങ്ങൾ സ്ഥിരം യാത്രക്കാർ. ഇനി വിഷയത്തിലേക്ക് വരാം. ഒരു ദിവസം യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഇരുന്ന സീറ്റിന് മുകളിൽ ബെർത്തിൽ ഒരു ഹിന്ദി പേപ്പർ കൊണ്ട് പൊതിഞ്ഞ ഒരു പൊതി കിടക്കുന്നു. സ്ഥിരം യാത്രക്കാരോട് ചോദിച്ചപ്പോൾ അവരുടെ അല്ല എന്ന് പറഞ്ഞു. പേടിച്ചു കാണും, ബോംബോ അല്ലോ ആണോ. ഞാനും കൂട്ടുകാരും കൂടി ആ പൊതി അഴിച്ചു നോക്കിയപ്പോൾ അത് ഒരു ഇളം മഞ്ഞ പെയിന്റ് അടിച്ച ഒരു ശ്രീകൃഷ്ണന്റെ ശില്പമായിരുന്നു. പക്ഷെ അതിന്റെ തലഭാഗം പൊട്ടി വീഴാറായിരിക്കുന്നു. വാങ്ങിയാള് അത് പൊട്ടിയതുകൊണ്ട് ഉപേക്ഷിച്ചു പോയതാകാം. എനിക്കത് കളയാൻ തോന്നിയില്ല. ഞാനത് വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ കടയിൽ നിന്നും ഒരു ഫെവിക്കോള് വാങ്ങി പൊട്ടിയ തല ഒട്ടിച്ചു. പിന്നെ ഒരു പ്ലാസ്റ്റിക് പൂമാലയും വാങ്ങി കഴുത്തിലിട്ടു. എന്നിട്ട് മുമ്പ് DVD വെച്ചിരുന്ന ഒരു സ്റ്റാൻഡിൽ കൃഷ്ണനെ വെച്ചു. അതിശയമെന്ന് പറയട്ടെ, ഞാൻ ഇതിനു മുമ്പ് ഇത്രയും ഭംഗിയുള്ള ഒരു കൃഷ്ണന്റെ ശില്പം കണ്ടിട്ടില്ല. വീട്ടിൽ വരുന്നവരൊക്കെ കൃഷ്ണനെക്കുറിച്ചായി ചർച്ച. എവിടുന്ന് വാങ്ങി, ഞങ്ങൾക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചു. തല പൊട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാ വേണ്ട എന്നായി. അതിനിടയിൽ ചേച്ചിയുടെ മകൻ അനന്തരവൻ അവർ കൂട്ടുകാരുമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ മൊത്തം അന്വേഷിച്ചു ഇതുപോലെ ഒരു ശില്പം, പക്ഷേ കിട്ടിയില്ല. അവൻ നിരാശനായി പോന്നു. ഒരു വിഷുസമയം അടുത്ത വീട്ടിലെ കുട്ടികൾ വന്നു. ഇവിടുത്തെ കൃഷ്ണനെ തരുമോ കണി കാണിക്കാൻ കൊണ്ടുപോകാൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയാൽ അതിപ്പോൾ തന്നെ പൊട്ടിപ്പോകും. അവർക്ക് കാര്യം മനസ്സിലായി. ശരി ചേട്ടാ എന്ന് പറഞ്ഞു. വർഷങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ അമ്മ രോഗിയായി. അമ്മയെ കാണാൻ വരുന്നവർ കൃഷ്ണനെക്കുറിച്ച് ചർച്ച ചെയ്തു. ചിലർ പറഞ്ഞു, പൊട്ടിയ ശില്പം വീട്ടിൽ വയ്ക്കാൻ പാടില്ല, അത് വീടിന് ദോഷമാണ് എന്ന്. ഞാൻ എന്തായാലും അവർ പറഞ്ഞതൊന്നും കേട്ടില്ല. കഷ്ടപ്പാടും ദുരിതങ്ങളും മുമ്പേ ഉണ്ട്, അത് കൃഷ്ണൻ കാരണമാണ് എന്ന് ഞാൻ സമ്മതിച്ചില്ല. ഇതിനിടയിൽ രോഗിയായ അമ്മ മരിച്ചു. പിന്നെ കൃഷ്ണനെ ആരും കാണാതിരിക്കാൻ ഞാൻ അകത്തൊരു മുറിയിൽ കൊണ്ടുവച്ചു. ഒരു ദിവസം ചേട്ടന്റെ ഭാര്യ ചേട്ടത്തി

0: വീട്ടിൽ വന്നപ്പോൾ കൃഷ്ണൻ എവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് അകത്തെ മുറിയിലുണ്ട്. അപ്പോൾ ചേട്ടത്തി പറഞ്ഞു, കൃഷ്ണന് വാതിക്ക തന്നെ വെക്കണം. വീണ്ടും കൃഷ്ണനെ മുന്നിലത്തെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. ഒരു ഞായറാഴ്ച ദിവസം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ കഷ്ടപ്പാടും ദുരിതങ്ങളും മാറാത്തതിൻ്റെ കാരണം കൃഷ്ണനാണോ എന്ന്. പിന്നെ ഞാൻ കൃഷ്ണനെ കയ്യിലെടുത്ത് ഒരു ചുറ്റികയും കയ്യിലെടുത്തു. വീടിൻ്റെ കിഴക്ക് ഒരു കുളമുണ്ട്, അവിടെ കൊണ്ടുപോയി ചുറ്റിക കൊണ്ട് ഒന്ന് തട്ടിയതേയുള്ളൂ. ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട കൃഷ്ണൻ തവിടുപോലെ പൊടിഞ്ഞ് വെള്ളത്തിലലിഞ്ഞു. ഈ പൊട്ടിയ ശില്പം ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് രാജു തുറവൂർ. രാജു വല്ലാത്തൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ രാജുവിന് മിക്കവാറും വഴക്ക് കേൾക്കേണ്ടി വരും. ശില്പത്തിലൊന്നും അല്ല നമ്മുടെ വിശ്വാസം, അല്ലേ?
1: അതെ അതെ, തീർച്ചയായും.
0: ശില്പത്തിന്റെ ഭംഗി കണ്ടാൽ നമ്മൾ നല്ല ഭംഗിയുള്ള ശില്പം എന്ന് പറയുമായിരിക്കും. അതൊരു ശില്പിയുടെ കഴിവിന്റെ ഒക്കെ പ്രകടനമായിട്ട് വേണമെങ്കിൽ കാണാം. നമ്മുടെ ഉള്ളിലെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഈശ്വര രൂപത്തിനെയോ നമ്മുടെ ഉള്ളിലെ നമ്മൾ ആരാധിക്കുന്ന ഒരു ശക്തിയെയോ പ്രപഞ്ചം തന്നെ ആകുന്ന ഒരു ശക്തിയെയോ ഒക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ രൂപം കൊള്ളുന്ന ഒരു ഭക്തിയാണ്
1: വിശ്വാസം. അതല്ലേ എല്ലാം?
0: അതെ അതെ അതെ, ശില്പമല്ല വിശ്വാസം, അതാണെല്ലാം. ഇദ്ദേഹം ചോദിച്ചിരിക്കുന്ന പാട്ട് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ.
1: ഓ, കൃഷ്ണന്റെ പാട്ടല്ലേ, നന്ദനത്തിലെ.

അപ്പോൾ അടുത്തത് കത്താണ്. ഈ കത്ത് എഴുതിയത് ദീപ സമ്പത്ത് കൊറ്റങ്കാവ്. പ്രിയപ്പെട്ട ഓർമ്മച്ചിന്തിന് സുഖമല്ലേ? ഞാൻ ഒത്തിരി നാളുകളായി വെള്ളിത്തിരയിലും ഓർമ്മച്ചിന്തിലും വിളിച്ചിട്ടും എഴുതിയിട്ടും. കൊച്ചി FM 102.3 കേൾക്കുമായിരുന്നു നിർത്താതെ. ഒന്നും എഴുതാനായി കഴിഞ്ഞില്ല. ഓർമ്മ ഇതാണ്, ഞങ്ങളുടെ വീട്ടിൽ, അതായത് എൻ്റെ വീട്ടിൽ, അനിയൻ്റെ ഇളയ ആങ്ങളയുടെ പിറന്നാൾ മാത്രമേ ആഘോഷിച്ചിരുന്നുള്ളൂ. ഞങ്ങളുടെ പിറന്നാൾ ദിനത്തിൽ അമ്പലത്തിൽ പോയി വഴിപാട് കഴിപ്പിച്ച് തൊഴുതുവരും. വഴിപാടിൽ കിട്ടിയ പായസവും അവലും പഴവും ശർക്കരയും കൊണ്ടുവന്ന് വീട്ടിലെല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ പിറന്നാൾ ആഘോഷം തീരും. എന്നാൽ ഞങ്ങളുടെ അനിയൻ്റെ പിറന്നാൾ വരുന്നത് നവരാത്രി ദിനങ്ങളിൽ ഒന്നിലാണ്. അതുകൊണ്ട് 9 ദിവസങ്ങളിൽ ഒരു ഞായറാഴ്ച, അവൻ്റെ ഡേറ്റ് ആകാം നക്ഷത്രമാകാം, ഞായറാഴ്ച അല്ലെങ്കിൽ പൂജ അവധിയെങ്കിലും ആയിരിക്കും. പിറന്നാൾ തലേന്ന് അമ്മ അയൽപക്കത്തെ വീടുകളിൽ പോയി കുട്ടികളെയെല്ലാം പിറന്നാളിന് വരണമെന്നും പറഞ്ഞ് ക്ഷണിക്കും. അനിയൻ്റെ പിറന്നാൾ ആഘോഷത്തിന് അന്നേ ദിവസം പിറന്നാൾ കോടിയുടുത്ത് അമ്പലത്തിൽ പോയി വന്ന് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ കൂട്ടുകാരെല്ലാവരും വരും. അവൻ്റെ കൂടെ ഞങ്ങളുടെ വീട്ടിലെ മുൻവശത്തെ വലിയ ഹാളിലായിരിക്കും സദ്യ. താഴെ പായ രണ്ടായി മടക്കി വിരിച്ച് അതിലിരുന്ന് കൂട്ടുകാരും ഇരുന്ന് തൂശനിലയിൽ കായ ഉപ്പേരി, ചമ്മന്തിപ്പൊടി, ഇഞ്ചിക്കറി, പപ്പടം പഴം, എനിക്ക് വായിൽ വെള്ളം ഊർന്നു, ചേന അരിശേരി പരിപ്പ്, സാമ്പാർ, ചെറുപയറും ഉലുവയും കൂട്ടി കിളിർപ്പിച്ചത് തോരൻ, അവൽ വിളയിച്ചത് ചോറ്, എല്ലാം സദ്യവട്ടത്തിൽ ഉണ്ടാകും. പാൽപായസമായിരിക്കും. അത് കഴിഞ്ഞ് എണീക്കാനിരിക്കെ 1 രൂപ നാണയം അവരുടെ കയ്യിൽ കൊടുക്കും, കുട്ടികളുടെ കയ്യിൽ. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളതെന്തും അവർക്ക് 1 രൂപയിൽ സ്വന്തമാക്കാം. അന്നൊക്കെ 1 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു കാശല്ലേ. അത് കിട്ടുമ്പോൾ അവരുടെ മനസ്സ് നിറയുന്നതും നമുക്ക് കാണാൻ കഴിയും. അനിയൻ മാത്രമേ കൂട്ടുകാരുടെ കൂടെ ഇരിക്കൂ. അച്ഛനും അമ്മയും ഞങ്ങൾ ബാക്കി 3 മക്കളും വിളമ്പാൻ കൂടും. അന്ന് അവൻ്റെ പിറന്നാളാണെങ്കിലും ഞങ്ങളുടേത് സ്റ്റാർസ് ആയിരുന്നത്, അതായത് എനിക്ക് തോന്നുന്നു നക്ഷത്രം നോക്കിയിട്ടാണെന്ന്. ഞങ്ങളുടെയും കൂട്ടുകാരുടെയും ഉണ്ടാകും, എല്ലാവരും കൂടിയാകുമ്പോൾ ഒരു ഉത്സവമായിരുന്നു. അങ്ങനെ ഒരു 10 വയസ്സ് വരെയെങ്കിലും ഞങ്ങൾ ആഘോഷിച്ചിരുന്നു. കേക്ക് മുറിക്കലൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇന്ന് അനിയൻ്റെയും ഞങ്ങളുടെയും ഒക്കെ മക്കൾ ഇത് കേൾക്കും. അപ്പോൾ കൂട്ടുകാർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉത്സവമാണല്ലോ, ഇന്ന് കേക്ക് മുറിച്ച് മക്കളുടെ കൂട്ടുകാർക്കും കൊടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ സ്കൂളിൽ മിഠായി കൊടുക്കാൻ കഴിയില്ല, പെൻസിൽ, പേന അങ്ങനെയൊക്കെയാണ്. അത് കിട്ടുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും സന്തോഷമാണ്. മോൻ വീട്ടിൽ വന്ന് പെൻസിൽ കാണിക്കുമ്പോഴാണ് അനിയൻ്റെ പിറന്നാളിന് കൂട്ടുകാർക്ക് കൊടുത്ത ആ 1 രൂപ ഓർമ്മ വന്നു. ഇന്ന് അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല, അച്ഛൻ പോയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് റേഡിയോ കേൾക്കും, പക്ഷേ എഴുതാൻ തോന്നാറില്ലായിരുന്നു. വീട്ടിൽ പോയാൽ അമ്മയെയും അച്ഛനെയും കാണാം, അവർ നമ്മുടെ സ്വത്താണ്. പക്ഷെ ഇന്ന് അതിനുള്ള യോഗവുമില്ല, കണ്ണില്ലാത്തതുപോലെ ആയിരിക്കുന്നു. നിർത്തട്ടെ. ദീപാസമ്പത്താണിത് എഴുതിയത് കൊറ്റങ്കാവിൽ നിന്ന്. പിന്നെ അതിന് അടിക്കുറിപ്പായിട്ടൊരു വാചകമുണ്ട്, കൊച്ചി FM ഒത്തിരി ഉയരങ്ങളിലേക്ക് പറക്കട്ടെ,

0: നൂറിൽ 100 മാർക്കാണ് ഞാൻ കൊടുക്കുന്നത്. എല്ലാം കൊണ്ടും ഹൃദയം കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. ഇത് വായിക്കണേ. ഒത്തിരി ദുഃഖങ്ങൾ ഉണ്ടായിരുന്നിട്ടും കൊച്ചി FM 102.3 പരിപാടി കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ശബ്ദം ഒന്ന് മതി, അവിടെ ഇരിക്കും ഒരു പാട്ടിൽ ഒരു വാക്കിൽ.
1: ആ ദീപയുടെ കത്തിലെ ആ പിറന്നാൾ വിഭവങ്ങളില്ലേ, പ്രത്യേകിച്ച് നവരാത്രിയോടനുബന്ധിച്ച് വരുന്ന പിറന്നാൾ വിഭവങ്ങൾ കേട്ടാ നമ്മുടെ വായിൽ വെള്ളം ഇങ്ങനെ ഊറും. പക്ഷെ ഞാൻ അപ്പൊ ചിന്തിച്ചത് എന്താണെന്നറിയോ, ഇതിന്റെ പിന്നിലെ മനുഷ്യന്റെ അധ്വാനത്തെ കുറിച്ചാണ്. ഒരു സദ്യ ഒരുക്കി ഒരു ഇലയിലേക്ക് വിളമ്പിക്കഴിയുമ്പോൾ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് അത് കഴിച്ചിട്ട്
0: എണീറ്റ്
1: പോകും.
0: പക്ഷെ അതുണ്ടാക്കാനുള്ള ഒരു ബദ്ധപ്പാടല്ലേ.
1: അതെ അതെ അതെ, എവിടെയാണത് തുടങ്ങുന്നത്, എവിടെയാണത് അവസാനിക്കുന്നത്? മനുഷ്യരുടെ അധ്വാനം ഇതായിരിക്കും. ഈ നിങ്ങളുടെ വിയർപ്പ് കൊണ്ട് നിങ്ങൾ
0: ഭക്ഷണം
1: കഴിക്കണം,
0: രുചി ഉണ്ടാവുള്ളൂ.
1: അതെ, ഇത്രയും അധ്വാനിച്ചില്ലെങ്കിൽ സദ്യ ഉണ്ടാകുന്നില്ല അല്ലേ.
0: അതെ, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ, നമ്മൾ ഓർഡർ ചെയ്യും.
1: നമ്മൾ ഓർഡർ ചെയ്യും, പക്ഷെ നമ്മൾ ഓർഡർ ചെയ്താലും അതിന്റെ പിന്നിലൊരു മനുഷ്യാധ്വാനം ഉണ്ട്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: ആ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ വെക്കുന്ന വിഭവത്തിന് പിന്നിൽ ഒരു മനുഷ്യാധ്വാനം നല്ലോണം
0: ഒരുപാട് മനുഷ്യരുടെ.
1: അതെ അതെ, നമ്മൾ ഈ പെറുക്കി തിന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് പാചകം ചെയ്ത് കഴിക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഏതാണ്ട് നല്ലൊരു ശതമാനം ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
0: ചെലവഴിക്കുകയാണ്.
1: എനിക്ക് അങ്ങനെ അതൊരു ഒരു കോമൺ മെസ്സൊക്കെ പോരെ എന്നൊക്കെ തോന്നാൻ തുടങ്ങി. പിന്നെ കേക്കിന്റെ കഥ പറഞ്ഞില്ലേ, പണ്ടൊക്കെ അങ്ങനെ കേക്ക്
0: അങ്ങനെ അപൂർവമായിരുന്നു. കേക്കൊന്നും
1: കേക്ക് കാണുന്നതൊക്കെ പണ്ട്,
0: അതെ അതെ, കേക്ക് കാണുന്ന ബേക്കറികളിലാണ് അല്ലേ.
1: അപൂർവമായ ഒരു കാഴ്ചയായിരുന്നു അത് അല്ലേ. എപ്പോഴൊന്നും കിട്ടാത്ത ഒരു സാധനം പോലെയായിരുന്നു അന്ന് കേക്കൊക്കെ. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കേക്ക് ഏത് കേക്ക്, പല വെറൈറ്റി കേക്കുകൾ.
0: പണ്ട് ആകെ സ്കൂളില് ആരുടെങ്കിലും പറഞ്ഞാണെങ്കിൽ നമുക്കൊരു മിഠായി കിട്ടും.
1: അല്ലേ, ആ പച്ച പേപ്പർ കൊണ്ട് പൊതിഞ്ഞ പ്യാരി മുട്ടായി അറിയില്ലേ, അതൊക്കെ പോയി. നമ്മളൊക്കെ കഴിച്ചിരുന്ന ഈ നാടൻ സാധനങ്ങളാണ് ഈ നാടൻ കേക്ക്. അത് ഓർമ്മയുണ്ടോ, നാടൻ കേക്ക്, മഞ്ഞ നിറത്തിലുള്ള, മറ്റേ ഇങ്ങനെ ഈ 4 പീസായിട്ടൊക്കെ ഇങ്ങനെ.
0: എനിക്ക് തോന്നുന്നത് നമ്മുടെ വെട്ട് കേക്ക് എന്ന് പറയുന്നത്
1: വെട്ട് കേക്ക്
0: അല്ലേ.
1: അത് തന്നെ, മഞ്ഞ നിറമായിരിക്കും.
0: അതെ അതെ,
1: ആ നമ്മുടെ പണ്ടത്തെ കേക്ക് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് കേക്ക്.
0: അപ്പൊ കേക്കുകളുടെ രൂപവും ഭാവവും ഒക്കെ മാറി അല്ലേ.
1: അതെ അതെ.
0: അപ്പൊ ഒരു പാട്ട് കൊടുക്കാം.

0: പായസം വേണം
1: എല്ലാം
0: എണ്ണയൊഴിക്ക് കടുക് വറുക്ക് ഇലകൾ മുറിക്ക് നേരം പോയി എണ്ണയൊഴിക്ക് കടുക് വറുക്ക് ഇലകൾ മുറിക്ക് നേരം പോയി

0: അപ്പൊ ഇന്നത്തെ കത്തുകളില് എനിക്ക് സത്യം പറഞ്ഞ എന്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ആ സദ്യയൊക്കെയാണ് കേട്ടോ. വായിൽ വെള്ളമൂറുന്ന വിഭവങ്ങളും അതും ഇതുമൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് ഓർമ്മച്ചിന്ത അവസാനിപ്പിച്ച് പോകുമ്പോഴേക്കും എന്തോ ഒരു വിഷമം, എന്തോ ഒന്ന് കഴിക്കാൻ തോന്നുന്നത് പോലെ.
1: ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ, പ്രത്യേകിച്ച് സദ്യ.
0: പിന്നല്ലേ, സദ്യ മാത്രമല്ല ആ മധുരമുള്ള ചില വിഭവങ്ങൾ അതിനകത്ത്
1: പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൽ വിളയിച്ചത് അതൊക്കെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.
0: അതൊക്കെ വിളയിച്ച് കിട്ടിയാലല്ലേ കഴിക്കാൻ പറ്റും.
1: ഇതിപ്പോ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ട അവസ്ഥയല്ലേ.
0: അപ്പൊ എനിക്ക് ഇത് വിളയിക്കാനൊക്കെ മടിയാണ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കാം, ആ അവലങ്ങ് കഴിച്ചാ പോരെ, എന്തിനാണ് ഇത് വിളയിക്കുന്നത്.
1: അവല് വെറുതെ കഴിച്ചാ സ്വാദുണ്ടാവില്ല. അത് വിളയിച്ച ശർക്കരയൊക്കെ ചേർത്ത് അപ്പോഴേ അതിന് സ്വാദ് തരുള്ളൂ.
0: അപ്പൊ നോക്കാം അതൊക്കെ അല്ലേ. അപ്പൊ ഇപ്പൊ ഈ കത്തൊക്കെ വായിച്ചിട്ട് വീട്ടിൽ പോകുമ്പോ എന്തൊക്കെയോ ഇങ്ങനെ കഴിക്കാൻ തോന്നിയിട്ട് വയ്യ, ലൗലി ഇങ്ങനെ വിളയിച്ചതിന്റെ കാര്യമൊക്കെ പറയുമ്പോ. അപ്പോ അടുത്ത ഓർമ്മച്ചിന്തിൽ ഇനി കാണാം, ഇതുപോലെ നല്ല രുചിയുള്ള വിഭവങ്ങളും ഒക്കെ ആയിട്ടുള്ള കത്തുകൾ ഉണ്ടെങ്കിൽ നല്ലത്.
1: അതെ അതെ, മനസ്സ് നിറയ്ക്കുന്ന കത്തുകൾ
0: അല്ലേ. അപ്പോ ഇന്നത്തെ ഓർമ്മച്ചിന്ത് ഇവിടെ സമാപിക്കുന്നു. ശ്രോതാക്കൾ കത്തുകൾ അയക്കുക, വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കുക. അപ്പോ ഇതുവരെ ഓർമ്മച്ചിന്തിൽ ഉണ്ടായിരുന്നത് ഞാൻ പ്രീതി,
1: ഞാൻ ലൗലി.

0: 102.3 കൊച്ചി FM പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 3 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: മധ്യപ്രദേശിലെ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗയ്ക്ക് ജാതി മത വർണ്ണ വിവേചനങ്ങളില്ലെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ വിദൂരമല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൊഴിലാളി ക്ഷേമം ഉറപ്പാക്കാൻ കാലോചിതമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യക്കെതിരായ ത്രിരാഷ്ട്ര എ സീരീസ് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയ്ക്ക് 378 റൺ വിജയലക്ഷ്യം.
1: ആകാശവാണി FM വാർത്തകൾ.

ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അൽക്കാ യാഗ്നിക്കും ഹേമ സർദേശായിയും പാടിയത്. ഗുൽസാറിൻ്റെ വരികൾക്ക് അനു മാലിക്കിൻ്റെ സംഗീതം. ചിത്രം അശോക.

0: try under waves.
1: Let's play football.
0: FIFA World Cup 2026 updates. ഇരുപത്തിരണ്ടാം തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം വേഴ്സസ് ഇറാൻ, രാവിലെ 3:30 ഉറുഗോ വേഴ്സസ് കാബോ വെർദെ, രാവിലെ 6:30 ന്യൂസിലാൻഡ് ഏറ്റുമുട്ടുന്നു ഈജിപ്തുമായി. 22-ാം തീയതി രാത്രി 10:30 ഗ്രൂപ്പ് ജെയിൽ അർജന്റീന തങ്ങളുടെ രണ്ടാമത്തെ പോരാട്ടത്തിൽ കൊമ്പ് കോർക്കുന്നു ഓസ്ട്രേലിയ.

0: Nimai. Playing the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
1: ചിത്രം കൃഷ്, സോനു നിഗം, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. വരികൾ എഴുതിയത് നസീർ ഫറാസ്, സംഗീതം രാജേഷ് റോഷൻ.

നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള സന്ദേശങ്ങൾ, ആശംസ എല്ലാം അയച്ചു തരിക. വാട്സപ്പ് നമ്പറിലേക്ക് 9446455888. ഹിന്ദി, മലയാളം, തമിഴ് ഗാനങ്ങൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള സന്ദേശത്തോടൊപ്പം സന്ദേശത്തിൽ പൊതിഞ്ഞ പാട്ടുകൾക്കായി 4 മണിപ്പുകൾ 9446455888 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം ഇപ്പോൾ തന്നെ അയക്കൂ. 4 മണിപ്പുകൾ വാട്സാപ്പ് സന്ദേശിക്കാൻ പരിപാടി 4 മണിക്ക്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി കുമാർ സാനു, അനുരാധ പൗത്വാൾ എന്നിവർ പാടിയ ഗാനം. സമീർ എഴുതിയ ഗാനത്തിന് നദീം ശ്രാവിൻ്റെ സംഗീതം. ചിത്രം ആഷിക്കി.

0: ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പാട്ടിന്റെ നാട്ടുവഴിയിൽ മൂലമ്പിള്ളി ദ്വീപിനെ കുറിച്ച് കേൾക്കാം.
1: ഉണ്ടായിരുന്നു ചവിട്ട് നാടകം, പല ഗ്രൂപ്പുകളൊക്കെ ചവിട്ട് നാടകമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു പല മേഖലകളിൽ. അത് മൂലമ്പിള്ളിയിലെ ചവിട്ട് നാടകം 5 രാത്രികൾ പ്രോഗ്രാം നടത്തിയത് ഞാൻ ഓർക്കുകയാണ്.
0: ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാട്ടിന്റെ നാട്ടുവഴി മൂലമ്പിള്ളി ദ്വീപ്
1: ഇവിടെ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ നടന്നു. അതും പഴയ
0: ഷാൻ, കൈലാഷ് കെയർ എന്നിവർ പാടിയ ഗാനമാണ് ഇനി ചിത്രം ഫാന. വരികൾ എഴുതിയത് പ്രസൂൺ ജോഷി, സംഗീതം ജതിൻ ലളിത്.

0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം.
1: കണ്ടിട്ടില്ല നമ്മൾ ഇതുപോലത്തെ ഒരു പരിപാടി. ഓട് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഓട് കൊണ്ട് സ്ക്വയർ ഉണ്ടാക്കിയിട്ട് അതിൽ കൃഷി ചെയ്യുന്ന രീതി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഈ മൾച്ചിങ് രീതിയാണ്, നമ്മൾ ഭാരത്തിൽ നിരത്തി ഓട്.
0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. പുതയിടയിൽ രീതിയിൽ പന്തൽ വിളകൾ കൃഷി ചെയ്യുന്ന കെ പി പ്രഭാതിനെ പരിചയപ്പെടുത്തുന്നു.
1: ഇത് പറഞ്ഞത് ഈ ചെടി പറഞ്ഞത്, അപ്പൊ നമുക്ക് ആ കമത്തോട് മാറ്റുകയാണെങ്കിൽ അതിലോട്ട് വളങ്ങൾ മിക്സ് ചെയ്യുക, എല്ലാം ചെയ്തു ഇടക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പൊ മൾച്ചിങ് രീതിയിൽ നമുക്ക്
0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. പുതിയിടയിൽ രീതിയിൽ പന്തൽ വിളകൾ കൃഷി ചെയ്യുന്ന കെ പി പ്രഭാതിനെ പരിചയപ്പെടുത്തുന്നു. തുടർന്ന് മഴക്കാലത്തെ മൃഗപരിപാലനത്തെക്കുറിച്ച് സംസാരിക്കുന്നു മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ എം കെ സത്യൻ.
2: ടീസ്പൂൺ യൂക്കാലി എണ്ണ 100 മില്ലി വെളിച്ചെണ്ണയിൽ ചേർത്ത മിശ്രിതം നൽകുന്നത് നല്ലതാണ്.
3: നമ്മൾ വളർത്തുന്ന മറ്റ് ഓമന മൃഗങ്ങളുടെയും അതുപോലെ തന്നെ ആട് പന്നി മുതലായ മൃഗങ്ങൾ.
0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഉദിത് നാരായൺ, അൽക യാഗ്നിക്, സുഖവീന്ദർ സിംഗ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ലഗാൻ. ഗാനമെഴുതിയത് ജാവേദ് അക്തർ, സംഗീതം AR റഹ്മാൻ.

എസ് പി ബാലസുബ്രഹ്മണ്യം ചിത്ര കോമ്പിനേഷനിൽ വളരെ മനോഹരമായ വളരെ ഒരു ഒരു ചെറിയ തണുത്ത കാറ്റ് തഴുകി പോകുന്ന പോലെ ഒരു ഗാനമായിരുന്നു അല്ലേ. സാധാരണ രജനികാന്ത് ചിത്രങ്ങളിൽ കുറച്ച് അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ട്, അതിനിടയിലാണ് പ്രണയത്തിന്റെ അല്ലെങ്കിൽ വിരഹത്തിന്റെ ഒക്കെ പാട്ടുകൾ വരാറുണ്ട് സാധാരണ. ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ രസമായിട്ട് ഈ രാത്രിയിലൊക്കെ കണ്ണടിച്ച് കേട്ടിരിക്കാൻ പറ്റിയ പാട്ടായിരുന്നു യജമാനിലെ പാട്ട്. അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഹായ് നാലു മണിപ്പോയി, ഞാൻ കുമ്പളങ്ങിയിൽ നിന്ന് നിയ ആണ് മെസ്സേജ് അയക്കുന്നത്. ഇന്ന് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് എന്റെ അപ്പച്ചൻ സോജന് വേണ്ടി ഗാനം വെച്ചു തരണം. എല്ലാ അപ്പച്ചന്മാർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. തീർച്ചയായിട്ടും എല്ലാ അപ്പച്ചന്മാർക്കും ഈ സന്ദേശം അയച്ചേക്കാം. ഞാനൊരു ചെറിയ അപ്പച്ചനാണ്, ഞാനും എടുത്തിരിക്കുന്നു. ഹായ് നാലു മണിപ്പോയി, എറണാകുളത്ത് നിന്നാണ് ഞങ്ങൾ ആരൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഞങ്ങൾക്കൊരു പാട്ട് കേൾപ്പിച്ചിരുന്നു, ഞങ്ങളുടെ സാറിന്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. സാറിന്റെ ലെഡ് ലൈറ്റ് ഡെക്കറേഷൻ സ്ഥാപനത്തിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ നാലു പേരുണ്ട്. സാറിനും സാറിന്റെ കുടുംബത്തിനും വേണ്ടി ഋതുഭേദ കൽപ്പന എന്ന ഗാനം കേൾപ്പിക്കുമ്പോൾ നാലു മണിപ്പൂവിന്റെ ശ്രോതാക്കളാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സാറിന്റെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഇന്ന് നല്ല അടിപൊളി ട്രീറ്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും അറിയിക്കുക സാറിനെയും വൈഫിനെ. ഓക്കേ.

മെസ്സേജ് അയക്കുന്ന എല്ലാവരും അവരുടെ പേരെങ്കിലും ഒന്ന് വെക്കുക. ഞങ്ങൾക്ക് പാട്ട് വേണമെന്ന് പറഞ്ഞ് കുറെ മെസ്സേജ് വരുന്നുണ്ട്, എനിക്ക് പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞ്, പക്ഷെ ആരും പേര് വെച്ചിട്ടില്ല. ഹായ് നാലുമണി പോവേ, ഞാൻ ജിനി, അങ്കമാലിൽ നിന്നാണ്. എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമ്പോൾ ഞാൻ കുറേ വട്ടം മെസ്സേജ് അയച്ചായിരുന്നു, ബട്ട് വായിച്ചില്ല എന്ന് പറഞ്ഞു. ജിനി, അങ്കമാലിയിലെ ജിനി അറിയാമല്ലോ നമ്മുടെ കാര്യങ്ങൾ. നമുക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട്, എല്ലാം വായിച്ചില്ലെന്ന് പറഞ്ഞ് പിണങ്ങുമൊന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിക്കും, കുറേ വട്ടം മെസ്സേജ് അയച്ചോ, നമ്മൾ വായിക്കും, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് നാലുമണിപ്പൂ, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ പേര് ദേവിക, സ്ഥലം വരാപ്പുഴ. എൻ്റെ അമ്മയ്ക്കും അച്ഛനും അനിയത്തിക്കും വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് പാട്ട് വളരെ ഇഷ്ടമാണെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ ആപ്പ് വഴി പാട്ട് കേൾക്കുന്ന സുഹൃത്തുക്കളെ അയച്ചിരുന്നു. പ്രിയപ്പെട്ട കൊച്ചി FM നാലുമണിപ്പൂ, പോയി സുഖമാണോ? നല്ലൊരു പാട്ട് വെച്ച് തരുമ്പോൾ ഞങ്ങൾ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. രാഘവൻ, നല്ല തമ്പി, സെൽവം, ദിലീപ് കുവൈറ്റിൽ നിന്ന്. അപ്പോൾ പാട്ട് കേട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി വളരെ മനോഹരമായ ഗാനം ഇതാ വരുന്നു.

അടുത്തൊരു വലിയ മെസ്സേജ് ആണ്. ഹായ്, ഗുഡ് ഈവനിങ്, 4 മണിപ്പോയി, ഹൗ ആർ യു? ഹാപ്പി സൺഡേ. ഞാൻ സോണിക, നന്ദികുളങ്ങര, നോർത്ത് പറവൂർ. പ്ലീസ് പ്ലേ ദ സോങ് ഗ്രാൻഡ്പ സോങ് മൂവി ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. പ്ലീസ് പ്ലേ ദ സോങ് 4 മണിപ്പോയി. ഹൗ മെനി ഡേയ്സ് ആയി, സോ മെനി സോങ്സ് സെൻഡ് ബട്ട് നോ സീ നോ പ്ലേ ദ സോങ്. കഷ്ടമുണ്ട് 4 മണിപ്പോയി. ഹാപ്പി ഫാദേഴ്സ് ഡേ, ഹാപ്പി ഇന്റർനാഷണൽ യോഗ ഡേ ആൻഡ് വേൾഡ് മ്യൂസിക് ഡേ ടു ഓൾ, ഹാവ് എ നൈസ് ഡേ. അയ്യോ അയ്യോ, ഭയങ്കര സങ്കടത്തിലാണല്ലോ. കഷ്ടമുണ്ട് 4 മണിപ്പോയി എന്നൊക്കെ പറഞ്ഞു. നന്ദികുളങ്ങര സോണിയ, ഈ നേരത്തെ ആളോട് പറഞ്ഞ പോലെ തന്നെ ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് കൊടുക്കാൻ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ മാക്സിമം മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊക്കെ പിണങ്ങാതിരിക്കുക. നിങ്ങളല്ലേ നമ്മുടെ ശക്തി, നമ്മുടെ പിൻബലം അല്ലേ. നമ്മുടെ ആകാശോൻ്റെ പിള്ളേ, ആകാശോൻ്റെ പില്ലേഴ്സ്, പില്ലർ, പിള്ളേർ എന്നായിപ്പം, പില്ലർ തൂണുകൾ അത് നിങ്ങളാണ് കേട്ടോ. അപ്പം നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. നിങ്ങളാണ് ഞങ്ങളുടെ ആരോഗ്യം. നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്ത് ആഘോഷം? അപ്പോൾ ദാ പിടിച്ചു ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിലെ പാട്ട്.

ഹായ് നാലുമണിപ്പൂ, എന്റെ പേര് നന്ദന അനിൽ. എന്റെ വീട് മൂവാറ്റുപുഴയിലാണ്. ഇന്ന് എന്റെ അനിയന്റെ ജന്മദിനമാണ്. അവന്റെ പേര് അനന്തകൃഷ്ണൻ. അവൻ ദിവസവും നാലുമണിപ്പൂ കേൾക്കാറുണ്ട്. ഇത് കേട്ടതിന് ശേഷമാണ് അവൻ ട്യൂഷന് പോകുന്നത്. അപ്പൊ അവന് ക്ലാസ് എപ്പോഴുണ്ട്? സാധാരണ എല്ലായിടത്തും നാലുമണി വരെയല്ലേ ക്ലാസ്? നേരത്തെ വരുമോ അവൻ? വീടിനടുത്താണോ അവന്റെ ക്ലാസ്? അതോ ക്ലാസ് കട്ട് ചെയ്ത് ഓടി വന്നാണോ? ചേച്ചി ഇതൊക്കെ അറിയുന്നുണ്ടോ? ആർക്കറിയാം? അവനോട് ചോദിക്കുക കേട്ടോ. അല്ല, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞു. ചിലയിടത്ത് 9 മണി തൊട്ട് 3 മണി വരെയൊക്കെ ക്ലാസ്. അപ്പൊ വീടിനടുത്താണ് ഈ സ്കൂൾ ബസ് കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ട്യൂഷന് പോകുന്നതിന് മുമ്പ് യൂണിഫോം മാറ്റി ഡ്രസ്സിട്ട് ചെറിയ പലഹാരങ്ങളൊക്കെ കഴിക്കില്ല, അടയോ കുഴുക്കട്ടയോ അങ്ങനെയൊക്കെ. ഇപ്പം അതൊന്നും പറയുന്നില്ല, വെള്ളം ഇറക്കട്ടെ കേട്ടോ. ഈ പരിപാടി അവന് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ്റെ ജന്മദിനമായി ഇന്ന് എൻ്റെ അമ്മ ഇത് 1.5 പാട്ടായി പോയിട്ടോ. ഞാൻ നന്ദന അനിൽ സ്കൂളിൽ പഠിക്കുന്ന അനിയനെ ഡെഡിക്കേറ്റ് ചെയ്ത് പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയുണ്ട്. ഇന്ന് അവൻ്റെ ജന്മദിനമാണ്. അതുകൊണ്ട് അവന് ഇൻ ഹരിഹരനഗർ ഏകാന്ത ചന്ദ്രിക എന്ന ഗാനം വെച്ച് തരുമ്പോൾ അവന് വളരെ സന്തോഷമാകും. അടിപൊളി, സൂപ്പർ. സാധാരണ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ണിവാവോ അല്ലെ ചാഞ്ചക്കം അങ്ങനെയൊക്കെ ചോദിക്കാറ്. ആദ്യമായിട്ടൊരു ചേച്ചി സ്കൂളിൽ പോകുന്ന അനിയനുണ്ട്, ഏകാന്ത ചന്ദ്രിക. കൊള്ള. അനിയൻ അനന്തകൃഷ്ണൻ്റെ പ്രത്യേക അന്വേഷണം പറയാം. കൊച്ചി FM-ന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുക. മതിലിനവിടെ നിന്ന് പാട്ട് പാടരുതെന്ന് മാത്രം പറഞ്ഞേക്കാം. പാട്ട് പിടിച്ചു പോകും.

പ്രിയ ശ്രോതാക്കളെ, നാലുമണിപ്പൂവിൻ്റെ സമയം ഏകദേശം തീരുകയാണ്. പക്ഷേ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് നാലുമണിപ്പൂവ്, സുഖമാണ്. എൻ്റെ പേര് സജീമ, സുനിൽ, സ്ഥലം മൂലംകുഴി. എനിക്കൊരു ഗാനം വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാലുമണിപ്പൂവ്, ആലുവയിൽ നിന്നും ജാസ്മിനാണ്. റാസാത്തി എന്ന പാട്ട് വെച്ച് തരുമോ? ഞാൻ കുറേ നേരമായി മെസ്സേജ് അയക്കുന്നു, പാട്ട് തരുന്നില്ല എന്നുള്ള പരിഭവമുണ്ട്. എന്തായാലും ദാ പാട്ട് കൂടി, ലാസ്റ്റ് പാട്ട്.

പ്രിയ ശ്രോതാക്കളെ, അങ്ങനെ നമ്മുടെ നാലുമണിപ്പൂവിൻ്റെ സമയം ഇന്ന് പൂർണ്ണമായി. പക്ഷേ നിങ്ങളാരും മെസ്സേജ് അയച്ചവർ വായിച്ചില്ല, വിളിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. വിളിക്കുകയല്ല, വായിച്ചില്ല എന്നുള്ളത്. നാളെയും മെസ്സേജ് അയക്കുക. നമ്മുടെ സമയത്തിനുള്ളിൽ നമ്മൾ മാക്സിമം മെസ്സേജുകൾ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നാലുമണിപ്പൂവ് ഇവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറയുന്നു. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. ഗവൺമെന്റ് ITI പേരുവയിൽ ഡ്രാഫ്റ്റ്മാൻ സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡുകളിൽ പ്രവേശനം നൽകുന്നതിനായി SSLC പാസ്സായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർക്ക് ITI admissions.kerala.go

0: govi.in എന്ന വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ സമർപ്പിക്കാം. ITI admissions.kerala.gov.in. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം ഏതെങ്കിലും സർക്കാർ ITകളിൽ അടുത്ത മാസം 3 വരെ ചെന്ന് അപേക്ഷകളുടെ വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ 04829926778. മറ്റൊരു നമ്പർ 85 92 0 5 58 89.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കൊച്ചി ന്യൂവാൽസ് മോട്ട്കോട്ട് ട്രെയിനർമാരുടെ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: 1 LLM ബിരുദാനന്തര ബിരുദവും ദേശീയ മോട്ട്കോട്ട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള മുൻ പരിചയവും. LLM യോഗ്യതയില്ലാത്ത ദേശീയ അന്തർദേശീയ മോട്ട്കോട്ട് മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ നിർദ്ദിഷ്ട മാതൃകയിൽ രജിസ്ട്രാർ, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്, HMT കോളനി, PO കളമശ്ശേരി, 68 35 03 എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ്. അവസാന തീയതി ഈ മാസം 24. വിശദമായ വിജ്ഞാപനത്തിന് www.nuals.ac.in സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പറയാം: 04842 55 59 90. 04842 55 59 90. വ്യാജ മദ്യത്തെക്കുറിച്ചോ മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചോ ഏതെങ്കിലും വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് 24 പ്രവർത്തിക്കുന്ന ആലപ്പുഴ എക്സൈസ് കൺട്രോൾ റൂമിലോ മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥരെയോ നേരിട്ട് വിവരങ്ങൾ അറിയിക്കാം. വിവരങ്ങൾ നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 04772 25 20 49. 04772 25 20 49. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഡിസംബർ മാസങ്ങളിലായി നടത്തുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.sskkr.kar.nic.in അല്ലെങ്കിൽ sscgov.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. അവസാന തീയതി നാളെയാണ്. www.sskkr.kar.nic.in അല്ലെങ്കിൽ sscgov.in. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 മണി കഴിഞ്ഞ് 9 സെക്കൻഡ്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഗോത്ര സമൂഹങ്ങളുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ശാക്തീകരണത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മധ്യപ്രദേശിലെ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. 12th അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെമ്പാടും വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗയ്ക്ക് ജാതി മത വർണ്ണ വിവേചനങ്ങളില്ലെന്ന് ആരോഗ്യമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. അടുത്തമാസം 1st ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മെറിറ്റ് ക്വാട്ടയുടെ മുഖ്യഘട്ടത്തിലെ 2nd അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയ പ്രവേശനം നാളെ രാവിലെ 10 മണി മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 മണി വരെ നടക്കും. കാർഷിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കം. തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ മന്ത്രി ടി സിദ്ദിഖ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും.

0: കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള 15 ടീമിനെ BCCI പ്രഖ്യാപിച്ചു. വിരാട് കോഹ്ലിയും ജസ്പ്രീത് ബുംറയും ടീമിൽ തിരിച്ചെത്തി. അടുത്തമാസം 14 ആരംഭിക്കുന്ന പര്യടനത്തിൽ ശുഭ്മാൻ ഗിൽ ടീമിനെ നയിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ ഒരു പുതിയ വാല്യത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടിന്റെ നാട്ടുവഴി ഇന്ന് യാത്ര ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ മൂലംപിള്ളി എന്ന ദ്വീപിലൂടെയാണ്. മൂലംപിള്ളി എന്ന ദ്വീപിനോടുകൂടി ചേർന്ന് തന്നെയാണ് പിഴല എന്ന ദ്വീപും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ യാത്രയിൽ ഈ ദ്വീപുകളിലൂടെയുള്ള വിശേഷങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് ആദ്യത്തെ യാത്ര ആരംഭിക്കാം.
1: എൻ്റെ പേര് അഗസ്റ്റിൻ. മൂലംപിള്ളി കേരളത്തിൽ നിന്ന് ഏറ്റവും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പച്ചപ്പാറ എന്നുള്ള കടമക്കുടി എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്. അപ്പോൾ അതിനകത്ത് 14 ദ്വീപിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഐലൻഡാണ് മൂലംപിള്ളി എന്ന് പറയുന്നത്. 100 ഐലൻഡുകളാണ് നമ്മൾ കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് നമ്മുടെ ചേർത്തല വരെയുള്ളത്. ഈ ഐലൻഡുകൾ പ്രധാനമായിട്ടും എല്ലാം നീളത്തിലുള്ള ഐലൻഡുകളാണ്. എന്തുകൊണ്ടാണ് നീളത്തിലെന്ന് പറഞ്ഞാൽ 1341-42 കേരളം കണ്ട ഏറ്റവും വലിയ മഹാപ്രളയം ഒരു കൊടുങ്ങല്ലൂർ മുസുരിച്ച് തകർന്ന ഒരു മഹാപ്രളയം. ആ പെരിയാറിൻ്റെ വെള്ളം കുത്തിയൊലിച്ച് ഒഴുകിയത് തെക്ക് ഭാഗത്തേക്കാണ്, വടക്ക് നിന്ന് തെക്കോട്ട് ഒഴുകിയത് കൊണ്ട് ഇന്ന് എക്കലടിഞ്ഞുകൂടിയുണ്ടായിരുന്ന ഐലൻഡുകളാണ് പ്രധാനമായിട്ടും കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് വരെ തുടങ്ങി നമ്മുടെ ആലപ്പുഴ ഏകദേശം അടുത്ത് വരെയുള്ളത്. ഉദാഹരണത്തിന് വൈക്കം, അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന കുറേ ഐലൻഡ് ഉണ്ട്, ആമചാടിത്തുരുത്ത്, പിന്നെ ഉള്ളത് പെരുമ്പളം, പൂച്ചാക്കൽ, അങ്ങനെ 100 ഐലൻഡുകളാണ് ഈ ഭാഗത്ത്, കൊടുങ്ങല്ലൂർ ഭാഗത്തോടെ ഇങ്ങനെ. അതിനകത്ത് അന്ന് എക്കൽ അടിഞ്ഞുകൂടി ഉണ്ടായിരുന്ന ഐലൻഡാണ് കടമക്കുടി പഞ്ചായത്തിൽ മൂലംപിള്ളി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഐലൻഡ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള അന്ന് കൂലിവേലകൾ എടുത്താണ് ആൾക്കാർ ജീവിച്ചിരുന്നത്. ഈ 14 ദ്വീപ് കടമക്കുടി എന്ന് പറയാൻ കാരണം തന്നെ കടന്നാൽ കുടുങ്ങിപ്പോവും. മൂലംപിള്ളി പ്രധാന കവാടമാണ്. ചിറ്റൂര് വന്ന് അമ്പലത്തിൻ്റെ അവിടെ വന്ന് വണ്ടി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊരു 2 നടന്ന് ചിറ്റൂരെത്തുകയും അവിടെ നിന്ന് കടത്തുവെള്ളം കയറി മൂലംപിള്ളിയിലേക്ക് വരികയാണ് പതിവ്. ഈ മൂലംപിള്ളിയിൽ കയറിയിട്ടുണ്ട് മറ്റ് ഐലൻഡുകളിലുള്ള പാസേജ്. അപ്പോൾ ഒരു 4 മുമ്പേ സിറ്റിയിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും കല്യാണ ആവശ്യങ്ങൾ, എന്തെങ്കിലും ആവശ്യം, ബന്ധു സന്ദർശനമൊക്കെ നടത്തണമെങ്കിൽ ഒരു 4-5 ഓരോ ഐലൻഡ് കവർ ചെയ്ത് പോയില്ല എങ്കിൽ കുടുങ്ങിപ്പോകും അവിടെ. പിന്നീടാണ് ബോട്ട് സർവീസൊക്കെ വന്നിട്ട്. അപ്പോൾ അന്ന് കടന്നാൽ കുടുങ്ങിപ്പോകും എന്ന പേരിൽ നിന്നാണിത് ഉണ്ടായെന്നത്. മൂലംപിള്ളിയുടെ ഉത്ഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരിൻ്റെ മുലമ്പോ എന്ന് പറയുന്ന ഒരു പോർട്ടുഗീസ് വാക്ക്, നനഞ്ഞ തുണിക്കഷ്ണം എന്ന് പറയുന്ന ഒരു പോർട്ടുഗീസ് വാക്കിലെ മുലമ്പോ, അതിൽ നിന്നാണ് പിന്നീട് മൂലംപിള്ളി ഉണ്ടായിരുന്നത്. അപ്പം അന്ന് ചെറിയ ചെറിയ പോപ്പുലേഷൻ ആയിരുന്നു. അത് കുന്നംകുളംകാരാണ് ആദ്യമായിട്ട് കുടിയേറി വന്നതെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ പനക്കത്തറവാട് ഉണ്ടായിരുന്നു. നാട്ടിൽ ജന്മിയായിട്ടുള്ള ഒരു തറവാടാണ് പനക്ക. അവർക്കായിരുന്നു കൂടുതലും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അവരുടെ ആശ്രിതമായിട്ടുള്ള ഒരുപാട് പേര് ഇന്ന് അവരുടെ പനക്ക പറമ്പിൽ എന്ന വീട്ടുപേരിലൊക്കെ പലരും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 14 ജില്ലകളും ഓരോ ജില്ലകളും അതിനനുസരിച്ച് ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടാവുന്ന ഒരു ജില്ലകളാണ് 14 ജില്ലകൾ. അതിന് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കടമക്കുടി പഞ്ചായത്തിലെ 14 ദ്വീപും അതേപോലെ തന്നെ മൂലംപിള്ളി എന്നുള്ളത്. പക്ഷേ വേണ്ടത്ര സർക്കാരിൽ നിന്നും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് വേണ്ടത്ര പരിഗണന ഈ ദ്വീപുകളിൽ കിട്ടാത്തത് കൊണ്ട് ഇന്നും മനോഹരമായിട്ടുള്ള ദ്വീപ് ലോക ടൂറിസ്റ്റ് ഇടങ്ങളിൽ രേഖപ്പെടുത്താണ്ട് പോവുകയാണ്. അത് നമുക്ക് നാട്ടുകാർക്കായാലും നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. കടമക്കുടി അല്ലെങ്കിൽ മൂലംപിള്ളിയിലേക്ക് വരാനുള്ള പ്രധാന കവാടം എന്ന് പറഞ്ഞാൽ എറണാകുളം ഹൈക്കോടതി ഭാഗത്തു നിന്ന് ഒരു പാലം, ഗോസ്ലിയുടെ ഒരു പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊരു 7 കഴിഞ്ഞാൽ കണ്ടെയ്നർ റോഡിൽ കൂടെ ഒരു 6-7 കൊണ്ട് നമുക്ക് മൂലംപിള്ളിയിൽ എത്തിച്ചേരാം. മൂലംപിള്ളി കണ്ടെയ്നർ റോഡിൻ്റെ താഴെയുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് വരാൻ

0: പറ്റുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് എറണാകുളം എന്ന് വരാൻ പറ്റും. പണ്ടത്തെ ഇവിടുത്തെ യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ചെറിയ ചെറിയ ഐലൻഡ് ആയിരുന്നു. പണ്ട് അസുഖങ്ങൾ വന്നാൽ, എന്തെങ്കിലും ഡെലിവറി കേസൊക്കെ വന്നാലും അടുത്ത വീട്ടിൽ ഒരു വള്ളം പറഞ്ഞ് ഏർപ്പാടാക്കി ഒരു 6-7 കിലോമീറ്റർ വലിച്ചാണ് നമ്മുടെ ഹൈക്കോർട്ടിൽ ചെന്നിട്ട് ധർമാശുപത്രി എന്നറിയപ്പെടുന്ന എറണാകുളം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ബോട്ട് സർവീസ് വന്നത്. അത് ആരംഭിച്ചത് ഒരു ഏകദേശം 28 ബോട്ടുകൾ ഉണ്ടായിരുന്നു. തെരേസ ബേബി, ഹെൽഡ, ബെന്നി മത്യൂസ്, ഒലിയുകുമാരി, ഡെയ്സി, അങ്ങനെയൊക്കെ പറഞ്ഞ് 28 ബോട്ടുണ്ടായിരുന്നു. ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 5:30 നമ്മുടെ ചെട്ടിഭാഗം വരാപ്പുഴ, അടുത്ത പഞ്ചായത്താണ് വരാപ്പുഴ, നോർത്ത് സൈഡിൽ നിന്ന് അത് കഴിഞ്ഞാൽ വരാപ്പുഴ പഞ്ചായത്താണ്, വരാപ്പുഴ ചെട്ടിഭാഗം നിന്ന് ആരംഭിക്കുന്ന ബോട്ട് ഏലൂര്, ചേരാനല്ലൂർ, കോതാട്, ചരിയന്തുരുത്ത്, മൂലമ്പിള്ളി, പിഴല, കോതാട്, മുളവുകാട് പഞ്ചായത്ത്, ചേരാനല്ലൂർ പഞ്ചായത്ത് ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് 1.5 മണിക്കൂർ കൊണ്ടാണ് ഏകദേശം വരാപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തുന്നത്. അവരുടെ പ്രധാന ഒരു കമ്മ്യൂണിക്കേഷൻ മാർഗ്ഗമായിരുന്നു ബോട്ട് സർവീസ്. ഓരോ ബോട്ടിൽ ഓരോ കൃത്യമായ സമയത്താണ് ഓരോ ജെട്ടിയിലും വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഐലൻഡുകൾ തമ്മിൽ നല്ല ബന്ധങ്ങളായിരുന്നു, പലപ്പോഴും നല്ല പ്രണയങ്ങളും അതുപോലെ തന്നെ നല്ല വിവാഹങ്ങളും പ്രസവങ്ങളും ഒക്കെ നടന്നിരുന്നത് ഈ ബോട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അന്നൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, വർഷങ്ങളായിട്ട് ഇങ്ങനെ ബോട്ടിൽ സ്ഥിരം, ഒരേ ബോട്ടിൽ തന്നെ സ്ഥിരം ചെയ്യണത് അവർ തമ്മിൽ നല്ല സമ്പർക്കവും നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ കടമക്കുടി പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ പ്രണയങ്ങളും അതുപോലെ തന്നെ മറ്റിതര നാട്ടുകാരായിട്ടുള്ളത് നമ്മുടെ മുളവുകാടാണ്. മുളവാടിൽ കൂടുതൽ പെൺകുട്ടികൾ ഗാനം കഴിച്ചിരിക്കുന്നതും ഈ മൂലമ്പിള്ളി പിഴല ചെയ്യുന്ന ഒരു കോതാട് പോലെയാണ്. അങ്ങനെ ഇതിൻ്റെ ഒരു നല്ല ഇതെന്ന് പറഞ്ഞാൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഉപദ്രവങ്ങളോ മരണങ്ങളോ ഈ നാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോഴാണ് ഈ നാട്ട് അന്ന് കൂടിയിരുന്ന കുറേ കാര്യങ്ങൾ, അതായത് അന്നത്തെ സുഹൃത്ത് ബന്ധങ്ങൾ. എല്ലാ ഐലൻഡിലും കള്ളന്മാർ കയറാത്തൊരു ഐലൻഡാണ്. കള്ളന്മാർ കയറാത്തതിനൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ അവർ കയറിക്കഴിഞ്ഞാൽ അവർക്ക് വഞ്ചി ഉണ്ടാവുമല്ലോ 9 മണിയാകുമ്പോൾ തിരിച്ച് ഒരു ഐലൻഡ് വിട്ടുവാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു കേസുകൾ വളരെ റയറായിട്ട് മാത്രമേ അറിയാൻ പാടില്ലാത്ത പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും മോഷണത്തിന്, പക്ഷേ അതും വളരെ റയറായിട്ടാണ്. എല്ലാവർക്കും എല്ലാ ദ്വീപുകളെ തമ്മിൽ അറിയായിരുന്നു. അപ്പം അങ്ങനെ പ്രധാനമായിട്ടും 3 പഞ്ചായത്തുകൾ ആണ് സമീപമുള്ളത്. ഒന്ന് കടമക്കുടി പഞ്ചായത്തിൻ്റെ വടക്കേ ഭാഗത്ത് കിടക്കുന്നത് വരാപ്പുഴ പഞ്ചായത്ത്, പിന്നെ കടമക്കുടി മൂലമ്പിള്ളിയുടെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്നത് ചേരാനല്ലൂർ പഞ്ചായത്ത്, ഇനി മൂലമ്പിള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളത് മുളവുകാട് പഞ്ചായത്ത്. അങ്ങനെ 3 പഞ്ചായത്തുകളിൽ ഓരോരുത്തരും ഈ ഐലൻഡിനെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിനുശേഷം പാലങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, വരാപ്പുഴ പാലം ചേരാനല്ലൂരായിട്ട് കണക്ട് ചെയ്ത് കണ്ടെയ്നറിൻ്റെ റോഡ് വന്നു. അത് മൂലമ്പിള്ളിയിൽ നിന്ന് നാഷണൽ ഹൈവേയിൽ നിന്ന് ചാത്തനാടേക്കുള്ളൊരു റോഡ് ആക്സസ് വന്നപ്പോഴേക്കും പാലം വന്നത് പഴലിയാണ്. അങ്ങനെ എല്ലാവർക്കും 2-വീലറായി. പിന്നെ ഈ കടത്ത് വഞ്ചികൾ പോയി, ചങ്ങാടം ആയി, 2 വഞ്ചികൾ വലിയ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി അതിൻ്റെ മുകളിൽ പലവേടിച്ചിട്ട് എൻജിൻ വെച്ചിട്ട് ഓടിക്കുന്നു വന്നപ്പോൾ ആൾക്കാർക്ക് കാറും അതുപോലെ തന്നെ വലിയ ഓട്ടോറിക്ഷകൾ പിന്നെ ബൈക്കുകൾ ഒക്കെ 2-വീലറൊക്കെ ആൾക്കാരും വാങ്ങിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഈ ബോട്ടിൽ ആരും കയറാണ്ടായി. അവസാന അവശേഷം കുറച്ച് നാൾ മുമ്പ് വരെ വരാപ്പുഴയിൽ ഒരു ബോട്ട് മാത്രം വരുന്നു. അത് ഈ മൂലമ്പിള്ളിയിലെ കുട്ടികൾക്ക് വർഷങ്ങളായിട്ട് പഠിക്കാൻ പോയിരുന്നത് കോൺവെൻ്റ് സ്കൂളായിട്ടുള്ള വരാപ്പുഴ പള്ളിക്കടുത്തുള്ള ഒരു പള്ളി സ്കൂളിലായിരുന്നു. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ബോട്ട് മാത്രം അവശേഷിച്ചു. വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും അവിടെ കൂടുതൽ കുട്ടികൾ വരാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് ബോട്ടിൽ കുട്ടികൾ കുറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ട് ആ ബോട്ട് നിർത്തലാക്കി. ഇന്നിപ്പോൾ ബോട്ട് സർവീസുകളില്ല. ഗവൺമെൻറ്റിൻ്റെ SWT ബോട്ടാണ് 1-2 എണ്ണം കടമക്കുടി ഭാഗത്തേക്കും അതുപോലെ തന്നെ നാളത്തേക്ക് എറണാകുളത്തെ കരയുമായിട്ട്. ആ ബോട്ടിലാണെങ്കിൽ തന്നെ 6 ജീവനക്കാരുണ്ടെങ്കിലും 2-3 യാത്രക്കാർ മാത്രമേ ഉള്ളൂ. അതും അങ്ങനെ നഷ്ടത്തിലായി. അപ്പോൾ ഈ പാലങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിൽ സൗഹൃദങ്ങളില്ലാണ്ടായി. കടത്തുവഞ്ചികളിൽ കൂടി നിൽക്കുന്ന ആൾക്കാർ ബോട്ടുകളിൽ ഒരേ സമയത്ത് കയറി ഇരുന്ന തയ്യൽ വേലക്കും അതുപോലെ തന്നെ കൂലിപ്പണികൾക്കും കൽപ്പണിക്കും മരപ്പണിക്കും പോകുന്ന അത്യാവശ്യം ഒന്നേരോണ്ട് കുറച്ച് പേര് ഗവൺമെൻറ് സർവീസിലൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ പോയിരുന്ന ബോട്ടുകൾ മാറിയപ്പോൾ ഈ നമ്മുടെ ചെറിയ ചെറിയ ഐലൻഡുകൾ തമ്മിലുള്ള ചെറിയ ചെറിയ പഞ്ചായത്തുകൾ തമ്മിലുള്ള കണക്ഷൻ പോവുകയും സൗഹൃദങ്ങളില്ലാണ്ടായി പോവുകയൊക്കെ ചെയ്തു.
1: എറണാകുളം ജില്ലയിലെ ഈ ദ്വീപ് സമൂഹങ്ങൾക്ക് കുറേയധികം ചരിത്ര പ്രധാനമായ പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. മൂലമ്പിള്ളിയുടെ ഈ ചരിത്രത്തിനോടൊപ്പം നമുക്കൊരു മനോഹരമായ ഒരു പാട്ടിൻ്റെ ഇടവേള.

0: പ്രിയ ശ്രോതാക്കളെ വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം.
1: ഈ ടൂറിസം സാധ്യതകളെ കുറിച്ച് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഉണ്ട് എങ്കിലും
2: ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോകാൻ പറ്റിയിരുന്നു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കണ്ടന്റ് റൈറ്റർ ഒക്കെ ആയിരുന്നു, പിന്നെ ആങ്കർ ചെയ്യും. അപ്പം അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോയി. എനിക്ക് മനസ്സിലായത് അവർ ടൂറിസത്തിന് വേണ്ടി എത്രമാത്രം അവിടെ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്, എത്രമാത്രം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നൂറുകണക്കിന് വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ അവിടെ ഭൂപ്രകൃതി കുറവാണെങ്കിൽ തന്നെ അവർ ആർട്ടിഫിഷ്യലായിട്ടാണ് പലതും ചെയ്യുന്നത്. നേരെ മറിച്ച് ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്ന ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടൊരു മേഖലയിലാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ KSINC ഈ കേരള ഷിപ്പിംഗ് ഇൻലാൻഡ് ആൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നിന്ന് 6 വെസലാണ് അവർക്കുള്ളത്. പ്രധാനമായിട്ടും ഒരു അറബിക്കടലിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന നെഫർട്ടിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഇന്ത്യൻ ബോർഡറിനടുത്ത് വരെ 4 മണിക്കൂർ പോകുന്ന ഒരു ട്രിപ്പാണ്. അതിനകത്ത് ഒത്തിരി വിദേശികൾ വരാറുണ്ട്, കൂടുതൽ ഫോറിനേഴ്സാണ് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് വൈക്കം എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലേക്ക് ഒരു 38 കിലോമീറ്റർ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ അതിലേക്ക് കൂടെ സ്റ്റാർട്ട് ചെയ്ത് മറൈൻ ഡ്രൈവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഷിപ്പ് യാർഡ് കടാരി ഭാഗത്തിൻ്റെ അതിലെ കൂടെ പോയി അരിവിക്കുറ്റി കുമ്പളം പെരുമ്പളം ആ ഭാഗത്തൂടെ പോയിട്ട് നമ്മൾ പാലാക്കരി വൈക്കത്ത് കാട്ടിക്കുന്ന് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മത്സ്യഫെഡിൻ്റെ കീഴിലുള്ള ഒരു പാലാക്കരി അക്കോ ടൂറിസം സെൻ്ററിലാണ്. അവിടെ മത്സ്യഫെഡിൻ്റെ ഒരു മീൻവളത്തിൽ നിന്നാണ് 125 ഏക്കർ. അവിടെ 100 പേരുള്ള ഗസ്റ്റ് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും പോകണം. അതിനകത്ത് കൂടുതലും ഫോറിനേഴ്സ് ആയിരിക്കുള്ളൂ. ഈ ഫോറിനേഴ്സിനോട് നമ്മൾ പലപ്പോഴും ഞാൻ അതിനകത്ത് ഗൈഡായിട്ട് പോകുമ്പോൾ ഇവരോടൊക്കെ ഇട്ട് സംസാരിക്കുമ്പോൾ അവർ ഇത്രയും മനോഹരമായിട്ടുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് കറക്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും പ്രൊമോട്ട് ചെയ്യാന്നാണ് വിദേശത്തു നിന്ന് വരുന്നവരും അന്യ സംസ്ഥാന ടൂറിസ്റ്റുകളും ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ എറണാകുളത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയും സുന്ദരമായിട്ടുള്ള സ്ഥലം ഉള്ളത്? ഒന്ന് അതൊന്ന് പരിഷ്കരിക്കാതെ പുതിയ പുതിയ ടൂറിസം മേഖലയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ 90% വരുമാനം നിങ്ങൾക്ക് ഇതിൽ നിന്ന് രാജ്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ളൊരു സ്ഥലമാണ് നിങ്ങളുടെ. നമ്മുടെ ഉദാഹരണം പറയുന്നത് നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുക്കുന്ന ഓരോ ജില്ലയും ഒന്നിനൊന്ന് വൈവിധ്യമായിട്ടുള്ള പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇടുക്കി വയനാട് ഓരോ ജില്ലയും ഇത്രയും ടൂറിസം സാധ്യതയുള്ള സ്ഥലത്ത് നമ്മുടെ സർക്കാർ അത് പ്രമോഷൻ കുറവാണെന്നേ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. കാരണം ഇത്രയും വശ്യസുന്ദരമായിട്ടുള്ള ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ടൂറിസം മേഖല ഡെവലപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ ഒരുപാട് ഒരുപാട് വരുമാനം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമ്മുടെ കടമക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത്, പിഴല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ 15 വർഷത്തോളം നമ്മുടെ പഞ്ചായത്ത് കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സേവർ ചേട്ടൻ്റെ ആ സാറിൻ്റെ ഒരു ഫാമുണ്ട്, സേവേഴ്സ് ഫാം എന്ന് പറഞ്ഞു, പൊക്കാളിപ്പാടമാണ്. അത് അവർ ടൂറിസം ഇതായിട്ട് കുറച്ച് പിന്നെ അക്കോ ടൂറിസ്റ്റ് പോലെ ആക്കിയെടുത്ത് കയാക്കിങ് ബോട്ടിങ് നമുക്ക് ചൂണ്ടയിടാനുള്ള സൗകര്യം ചീന വല വലിക്കാനുള്ള സമയം അങ്ങനെ ഒരു പ്രകൃതി മനോഹരം. നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് അറിയാമെങ്കിൽ തന്നെ നമുക്ക് അത്ര വലിയ അതിശയോക്തി ഇല്ല. പക്ഷെ അത് ഇത്ര നല്ല സുന്ദരമാണെന്ന് നാടെന്ന് മനസ്സിലാക്കുന്ന പലപ്പോഴും മലബാർ മേഖലയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ വരുമ്പോഴാണ്. അത്രയും സുന്ദരമായിട്ടുള്ള സ്ഥലം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത നമുക്ക് ഐസ് ഇടാത്ത മീൻ കിട്ടുന്നതാണ് പ്രധാനം. പ്രത്യേകിച്ച് ഉണക്കച്ചമ്മീൻ, ഞണ്ട്, കരിമീനൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമാണ് കടമക്കുടി എന്ന് പറയുന്നത്. ഉപ്പുവെള്ളം കയറാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ചെമ്മീൻ കെട്ടുകളൊക്കെ സജീവമാകുന്നത്, അതുപോലെ ചീന വലകൾ സജീവമാകുന്നത്. നമുക്ക് മെയ് മാസം വരെ വലിക്കാം. കിലോ കണക്കിന് ചെമ്മീൻ അതിനകത്ത് കിട്ടും, ഞണ്ട്, കരിമീനൊക്കെ സമൃദ്ധിയായിട്ടുള്ളു. വിഷമില്ലാത്ത മത്സ്യം കഴിക്കണമെങ്കിലാണ് കടമക്കുടി എന്ന്. കടമക്കുടി തന്നെ എൻ്റെ പ്രധാന ഹൈലൈറ്റ് പൊക്കാളിച്ചോറും തക്കാളിച്ചാറും പിന്നെ ഞണ്ട് കറിയും ഉണ്ടെങ്കിൽ പിന്നെ നാട്ടിൽ നിന്ന് പോകില്ലെന്ന് പറയണം. അത്രയും സുന്ദരമായിട്ടുള്ള സംഭവം. അതുപോലെ നമ്മുടെ മൂലംപള്ളി അതുപോലത്തെ പ്രദേശങ്ങളിൽ ഒത്തിരി നല്ല കാറ്ററിംഗ് സർവീസുകളുണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലത്തേക്കാണ് നമ്മുടെ കാറ്ററിംഗ്. നമ്മുടെ നന്നായിട്ട് ഫുഡ് വയ്ക്കാൻ പറ്റിയ ഒരുപാട് ഉണ്ട്, അതും ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡുകൾ വളരെ സുന്ദരമായിട്ടുള്ള. അതുകൊണ്ട് തന്നെ കാറ്ററിംഗ് സർവീസസ് ഒക്കെ വളരെ സജീവമായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഐലൻഡിൽ എന്തെല്ലാം ടൂറിസം സാധ്യതകൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പഞ്ചായത്തും ഗവൺമെൻറ്റും കൂടി ചേർന്ന് അപ്പോൾ സർക്കാരും കൂടി ഏറ്റെടുത്ത് ഈ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഐലൻഡുകൾ നമുക്ക് അതിനകത്ത് ടൂറിസം സാധ്യത ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ നാട് പുരോഗിക്കുകയും ചെയ്തു. നമുക്ക് സന്തോഷമാണ്, നമ്മുടെ നാട്ടിലേക്ക് പുതിയ അതിഥികൾ വരുന്നതും നമ്മുടെ നാടിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ തലമുറയിലുള്ളവരും പഴയ തലമുറയിലുള്ളവരും നമുക്ക് പുതിയ തലമുറക്ക് പകർന്നു തന്നിട്ടുള്ള ഒത്തിരി സുന്ദരമായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട് വളരട്ടെ, നമുക്കും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.
0: മൂലംപള്ളി, പിഴല എന്നീ പ്രദേശങ്ങളിലൊക്കെയുള്ള വിനോദസഞ്ചാരത്തിന്റെ ഒരുപാട് സാധ്യതകളെ കുറിച്ച് കൂടിയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. ഇനി ഈ വിശേഷങ്ങളോടൊപ്പം നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചെത്താം.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ അടുത്ത വിശേഷത്തിലേക്ക് പോകാം. മൂലംപിള്ളി പിഴല എന്നീ പ്രദേശത്തിന്റെ വിശേഷങ്ങൾ ഇനി നമ്മളോട് പങ്കുവെക്കുന്നത് കടമക്കുടി പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായ ഒരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം.
1: എൻ്റെ പേര് ഇ.ഡി. സൈവർ എന്നാണ്. കടമക്കുടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. മൂലംപിള്ളിയെ പറ്റി പറയുമ്പോൾ, ഞങ്ങൾ കടമക്കുടി ദ്വീപുകളെ സംബന്ധിച്ച് ഒരു പ്രധാന ദ്വീപാണ് മൂലംപിള്ളി. കാരണം പണ്ട് കാലങ്ങളിൽ ഞങ്ങൾ വരുന്നത് ചിറ്റൂർ ബസ്സിനവിടം വരെ വന്നിട്ട് മൂലംപിള്ളിക്ക് ഫെറി ഇറങ്ങി മൂലംപിള്ളി കൂടിയാണ് നമ്മൾ പിഴയിലേക്കുള്ള

0: ത്തിലേക്ക് ഇറങ്ങി വരുന്നത്.
1: ബോട്ടില്ലാത്ത വൈകി വരുന്നതാണെങ്കിൽ നമ്മൾ മിക്കവാറും മൂലംപള്ളിയിലെ വളരെ ലേറ്റായിട്ടാണ് അവർ ആ കടുത്ത് നിർത്തണത്. ഇപ്പോൾ രാത്രി 12 മണി വരെ അന്ന് ആ കടുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് കടന്ന് നമ്മൾ ഇപ്പുറത്ത് വരുമ്പോൾ മൂലംപള്ളി പിഴല കടത്തിൽ ആളിൽ ആ കടത്തുകാരൻ ഉറങ്ങിയിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ നിന്ന് വിളിക്കുമ്പോൾ അയാൾ എഴുന്നേറ്റ് വന്നാൽ ഞങ്ങൾ പിഴലിലേക്ക് ഇറക്കിയേ വരും. അങ്ങനെ ചില സമയത്ത് കടുത്തും നിന്ന് ലേറ്റായിട്ടാണ് വരികയാണെങ്കിൽ മൂലംപള്ളി അതെങ്കിലും ഒരു വീട് നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വീട്ടിൽ ഞങ്ങളെ കിടത്തും. എന്നിട്ട് രാവിലെയാണ് പിന്നെ ഞങ്ങൾ പോരുന്നത്. ഞങ്ങൾ പിഴലിലെ ജനങ്ങളെ സംബന്ധിച്ച് മൂലംപള്ളി ഞങ്ങളുടെ ഒരു പ്രധാന ദ്വീപാണ്. അവിടുത്തെ ആളുകളെല്ലാം ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. കാരണം കടുത്തു കടഞ്ഞ് ഇങ്ങനെ വരുന്നതുകൊണ്ട് എപ്പോഴും ആളുകളായിട്ട് വർത്തമാനം പറഞ്ഞും അവരുടെ ആ സൗഹൃദം പുലർത്തിയൊക്കെ വീണ്ടെടുത്തൊക്കെയാണ് നമ്മൾ പോരുന്നത്. അങ്ങനെ മൂലംപള്ളി നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ്. അങ്ങനെ വളരെ ആദിത്യ മര്യാദ കീപ്പ് ചെയ്യുന്ന ഒരു പ്രദേശമാണ് മൂലംപള്ളി നിവാസികൾ. അവിടുത്തെ പണ്ടത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ നല്ലൊരു 100% ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട്. അവരെല്ലാം നല്ല ബിഹേവിയറാണ്. അങ്ങനെ നല്ല മാനേഴ്സുമൊക്കെ ആളുകളായിട്ട് എങ്ങനെ ഇടപഴകണം അങ്ങനെയൊക്കെ നല്ലൊരു ട്രെയിനിങ് കിട്ടിയ കമ്മ്യൂണിറ്റിയാണത്. പണ്ട് കാലങ്ങളിൽ മത്സ്യബന്ധനവും ഒക്കെ ആയിരുന്നു അവിടുത്തെ പ്രധാന ജീവിത വരുമാനം. അതിനോടൊപ്പം തന്നെ ഒരു കളിമൺ സൊസൈറ്റി ഉണ്ടായിരുന്നു. കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു അത് നല്ല രീതിയിലൊക്കെ വന്നിരുന്നതാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട് ആ വികാരി അച്ഛനൊക്കെ അതിനെ കുറേ എൻകറേജ് ചെയ്തതാണ്. പക്ഷേ ആ കളിമൺ നിർമ്മാണം അതുമായിട്ട് ബന്ധപ്പെട്ട് ആ കാലം മാറിയതോടെ അതിന് പ്രസക്തി ഇല്ലാണ്ട് വന്നപ്പോൾ അത് പതുക്കെ നിലച്ചു പോവുകയാണ് ചെയ്തത്. ചില വീടുകളിൽ ഇപ്പോഴും അത് ഉണ്ടാക്കുന്നുണ്ട്. തണ്ടൂരി റൊട്ടി ഉണ്ടാക്കുന്ന വലിയ അടുപ്പൊക്കെ ഇപ്പോഴും മൂലംപള്ളിയിൽ ആളുകൾ കൈകൊണ്ടുണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നുണ്ട് ഓർഡർ അനുസരിച്ച്. പക്ഷേ അതൊരു കൊമേഴ്സ്യലായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ കുറച്ചും കൂടി മെക്കനൈസേഷനൊക്കെ അവലംബിച്ചുകൊണ്ട് അത് ചെയ്യണമെങ്കിൽ ഇപ്പോഴും അത് പുനരുജ്ജീവിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. റോ മെറ്റീരിയൽസ് ഉണ്ട്. ചെളി കിട്ടാനുള്ള കുറേ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചില ലൊക്കേഷനിൽ ഇപ്പോഴും ആ ചെളിയുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് വീണ്ടും ഇതുപോലെ തുടങ്ങുകയാണെങ്കിൽ ആരെങ്കിലും എനിക്ക് തോന്നുന്നു പഞ്ചായത്തൊക്കെ മുൻകൈയെടുക്കണമെങ്കിൽ വലിയൊരു സംഭവമായിരിക്കും അത്. കാരണം അത്രയും പ്രശസ്തിയിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ് ഈ കളിമൺ പാത്ര നിർമ്മാണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ തന്തൂരി റൊട്ടി ഉണ്ടാക്കുന്ന വലിയ അടപ്പുകൾ അങ്ങനെയൊക്കെ അവരെയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്താൽ നല്ലതായിരിക്കും.
2: ഇപ്പോൾ ഈ കളിമണ്ണ് പറയുന്നത് ഈ പ്രദേശങ്ങളിൽ ചില ഭാഗങ്ങളിൽ
1: ആ കോരമ്പാടം ആ ഭാഗത്തൊക്കെ എടയക്കുന്നം ആ ഭാഗത്തൊക്കെ കളിമണ്ണ് കിട്ടിയിരുന്നു. അത് ഇവർക്ക് അറിയാം. പിന്നെ അത് കുറച്ചും കൂടി കിഴക്കോട്ട് പോവുകയാണെങ്കിൽ എടയാറ് ഭാഗത്ത് കളിമണ്ണ് കിട്ടും. അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് ഇപ്പോഴും ആരെങ്കിലും അതിനൊരു നല്ലൊരു ബാക്കിങ് കൊടുക്കണം. ഒരു ഒരു വ്യക്തിക്ക് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു സംഘടന രൂപീകരിച്ച് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി രൂപീകരിച്ചൊക്കെ മുൻകൈയെടുക്കുകയാണെങ്കിൽ പഞ്ചായത്തൊക്കെ ഒരു പിൻബലം കൊടുക്കുകയും ഗവൺമെൻറ് ഒരു പിൻബലം കൊടുക്കുകയാണെങ്കിൽ അത് പുനരുജ്ജീവിപ്പിക്കാനേ ഉള്ളൂ. ഇപ്പോഴും ആ കരവിരുത അറിയാവുന്ന ആളുകൾ മൂലംപള്ളിയിലുണ്ട്. അത് പുതിയ തലമുറയിലേക്ക് അവരൊന്ന് പകർന്നു കൊടുത്തിട്ട് ഇത് പുനർജീവിപ്പിക്കാനേ ഉള്ളൂ. ആരെങ്കിലും നമുക്കതിൻ്റെ ലാഭനഷ്ട കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടത്തിലേക്ക് അധികം പോകുന്നു. പക്ഷേ ഇതുകളിൽ ഏതെങ്കിലും അതോറിറ്റിയുടെയും പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെ ഒക്കെ പിൻബലം ഉണ്ടെങ്കിൽ ഈ കലാരൂപങ്ങൾ നമുക്ക് അത് പുനർജീവിപ്പിച്ചെടുക്കാവുന്നേ ഉള്ളു. തനത് ഇത് ഇതായിട്ട് ഉണ്ടാക്കുന്നവർ അത്രയും ആ കരവിരുതോടുകൂടി അത്രയും ആ ഷേപ്പോടുകൂടി ഒരു ഡൈയ ഒന്നുമില്ലാണ്ട് കൈകൊണ്ട് തന്നെയാണ് ഈ മോൾഡൊക്കെ ഉണ്ടാക്കി അവർ ഇത് ചെയ്യണം. അത് ആ സ്കില്ലുള്ള ആളുകൾ ഇപ്പോഴും മൂലംപള്ളിയിലുണ്ട്. അവരെയൊക്കെ കണ്ടുപിടിച്ച് അവരെയൊക്കെ നമുക്ക് ആധുനിക രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ ഈ കലാരൂപം വീണ്ടും നമുക്ക് കൊണ്ടുവരാൻ പറ്റും മുന്നോട്ട്.
2: അന്ന് അപ്പം നിർമ്മിച്ചിരുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു?
1: അന്ന് ചട്ടി, കലം, കുടം അങ്ങനെയുള്ള അന്നെല്ലാം മിക്കവാറും മൺകലങ്ങളായിരുന്നല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഇപ്പോൾ ചെടിച്ചട്ടികൾ ഇപ്പോൾ അതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണത്. ഞാൻ ഇന്നാളും എറണാകുളത്ത് നിന്ന് അതിൻ്റെ വില ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ വില അറിയണത്, ഇത്രയും വിലയുണ്ടാന്ന് അറിയണത്. അപ്പോൾ പുനർജീവിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനം തീർച്ചയായിട്ടും കിട്ടും. സമൂഹം അതിനൊക്കെ ഇപ്പോൾ താല്പര്യം കാണിക്കാനുണ്ട്. അപ്പോൾ അതൊരു മൂലംപള്ളിക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് വലിയൊരു സംഭവമായിരിക്കും. മൂലംപള്ളിയിൽ ആ പഴയ നമുക്ക് ആ പ്രതാപം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളത് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് കുറേയധികം ആളുകളവിടെയുണ്ട്. അവർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പെരിയാറിലെ മലിനീകരണമാണ്. പെരിയാറിലെ മലിനീകരണം കാരണം മത്സ്യസമ്പത്ത് വളരെയധികം ശോഷിച്ച്. പിന്നെ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഈ മീൻ മൊത്തത്തിൽ ചത്തുപോയി. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ അവിടെ ആശങ്കയിലാണ്. അവർക്ക് അവർ പണിക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ദിവസത്തെ വേതനം കഷ്ടിച്ചാണ് അവർക്ക് കിട്ടുന്നത്. പണ്ട് കാലങ്ങളിൽ അവർക്ക് എവിടെ ഇപ്പോൾ മൂലംപള്ളി എവിടെയെങ്കിലും നൊരുമ്പിടണ ഇതൊക്കെ ഉണ്ട്. നൊരുമ്പ് അതുപോലെ കൂട് കൃഷി ഇതൊക്കെ ഒരുപാട് നല്ല രീതിയിൽ നടന്നിരുന്നതാണ്. അതെല്ലാം ഈ ആലുവ വ്യവസായ മേഖലയിലുള്ള മലിനീകരണം ഈ പെരിയാറിലൂടെ വരുന്നതുകൊണ്ട് അതെല്ലാം നശിച്ചുപോയി. പിന്നെ മൂലംപള്ളിയിലെ പടിഞ്ഞാറ് ഭാഗത്ത് വരെയാണ് കുറേയധികം പൊക്കാളി നെൽപ്പാടങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം അന്യം നിന്നുപോയി. ആരും അതിനൊരു ഒരു പ്രാധാന്യം കൊടുത്തില്ല. കാരണം നമുക്ക് 2008 ഇതിന് GI ടാഗ് കിട്ടിയെങ്കിലും അത് വെച്ചൊരു മാർക്കറ്റ് ചെയ്യാനായിട്ട് ആരും മുന്നോട്ട് വന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അത് ഏതാനും ഒന്നോ രണ്ടോ പേര് മാത്രമേ ഇപ്പോൾ അവിടെ കൃഷി ഈ നെൽകൃഷിയായിട്ട് പോകുന്നുള്ളൂ. പിന്നെ ചെമ്മീൻകെട്ട്, ചെമ്മീൻകെട്ടും മൂലമ്പടി പടിഞ്ഞാറ് ഭാഗം ഒരു ആ കരയുടെ ഒരു

പകുതി വളം ഇപ്പോൾ കാളിപ്പാടങ്ങളാണ്. അത് 6 മാസം നെൽകൃഷിയും 6 മാസം ചെമ്മീൻ കൃഷിയും. ചെമ്മീൻ കൃഷിയും ഈ പ്രാവശ്യം അത് വലിയ വിജയത്തിലേക്ക് വന്നില്ല. ഏറ്റവും പ്രധാനം ഈ മലിനീകരണ നിയന്ത്രണം, അതുമായിട്ട് അത് നിയന്ത്രിക്കാത്ത കാലത്തോളം ചെമ്മീൻ വ്യവസായം നമുക്ക് നശിച്ചു. അപ്പോൾ മൂലമുള്ളിലെ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ വളരെ ദുരിതത്തിലാണ്. അവർ പണിക്ക് പോയി കഴിഞ്ഞാൽ എന്നോട് പരിചയം വരേണ്ട, ഒന്നും കിട്ടിയില്ല. പിന്നെ അവർ ചാത്തിയത്തൊക്കെ പോയാണ് അവർ മീൻ പിടിക്കുന്നത് ഈ ഏരിയ വിട്ടിട്ട്. അപ്പോൾ അത് പിന്നെ എക്സ്പെൻസ് കൂടിയാണ്. എങ്ങനെയായാലും വടംകുടി പഞ്ചായത്തിൻ്റെ ഒരു പ്രധാന ചരിത്രം ഉറങ്ങുന്ന ഒരു ദ്വീപാണ്.

0: സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെ കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. ഈ മാസം 24 വരെ 3 ദിവസമാണ് പൊതുചർച്ച. 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റിലേക്കുള്ള ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം അവസാനിക്കും. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഔദ്യോഗിക വസതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ ദൌത്യത്തിൽ പങ്കാളികളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: വീടുകളിലെ ഡ്രൈഡേ പരിപാടികൾ ഇന്ന് ഇവിടെ ഈ പരിസരത്ത് ഉദ്ഘാടനം ചെയ്യാം. വീടുകളിലെ ഡ്രൈഡേയുടെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ ചെടിച്ചട്ടികളുടെ അടിയിലെ ട്രേ, എ സിയിൽ നിന്നും വെള്ളം വിടുന്ന ട്രേ ഉണ്ട്, അതുപോലെ തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള പാത്രങ്ങളുണ്ട്, ഫ്രിഡ്ജിന്റെ പുറയിലെ ട്രേ, ഇത് ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും വെള്ളം മാറ്റി ക്ലീനാക്കുക. കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഉപയോഗിക്കാത്ത ഒരു ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ലീനാക്കണം എന്നാണ് ഈ ഡ്രൈഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: കൊതുകു വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിന് സംഘടിപ്പിക്കുന്ന ഡ്രൈ ഡേ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. വിശദാംശങ്ങളിലേക്ക്.
2: സ്കൂളുകളിൽ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകളിലും വീടുകളിൽ ഞായറാഴ്ചകളിലും എന്നിങ്ങനെയാണ് ഡ്രൈ ഡേ ക്രമീകരിച്ചിരിക്കുന്നത്. വീടിന് വെളിയിൽ കാണപ്പെടുന്ന ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ടയർ, ചിരട്ടകൾ തുടങ്ങിയവ വൃത്തിയാക്കി വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ്. വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. പൊതുവിടങ്ങളിൽ പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളും പാഴ്വസ്തുക്കളും വലിച്ചെറിയരുത്. ഈഡിസ് കൊതുക് മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കേണ്ടതാണ്. റബ്ബർ തോട്ടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ശരീരമാസകലം മൂടുന്ന വിധത്തിൽ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പൊരുട്ടുകയും ചെയ്യേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ വിദൂരമല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കോട്ടയത്ത് നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ബജറ്റിൽ എയിംസിനായുള്ള സാധ്യതകൾ പ്രഖ്യാപിച്ചത് ഇതിന്റെ സൂചനയാണെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാനിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആംബുലൻസ്, ഓൺലൈൻ ഫുഡ് ഡെലിവറി തുടങ്ങിയവയുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളതായിരിക്കുമെന്നും DME നാളെ സന്ദർശനം നടത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര നാളെ കൊച്ചിയിലെത്തും. പാലാരിവട്ടം ദി റനൈ കൊച്ചിൻ ഹോട്ടലിൽ രാവിലെ 9:30 ആരംഭിക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ പെരിയ പാളയത്തിന് സമീപമുള്ള സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. ചികിത്സയിൽ കഴിയുന്ന നിരവധി പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിന്റെ ഉത്തരമേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര ഇന്നാരംഭിക്കും. ഇന്ന് രാത്രി ആദ്യ വിമാനം എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി.

0: കെവോ ശശിധരൻ.
1: മദീനയിൽ നിന്ന് ഫ്ലൈ അതിൽ എയർലൈൻസിന്റെ വിമാനം രാത്രി 11:30 കണ്ണൂരിലെത്തുക. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. ജൂലൈ 1 വരെ 13 സർവീസുകളാണ് മദീനയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഉണ്ടാവുക. ഓരോ വിമാനത്തിലും 350 വരെ യാത്രക്കാരുണ്ടാകും. 28-ന് 3 സർവീസുകളും 30-നും ജൂലൈ 1-നും 2 വീതം സർവീസുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ജൂലൈ 1 പുലർച്ചെ 4 അവസാന സർവീസ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഇത്തവണ 4,519 പേരാണ് ഹജ്ജിന് പോയത്.
0: FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. ആതിഥേയരായ ന്യൂസിലൻഡിനെ എതിരില്ലാത്ത 2 തകർത്താണ് ഇന്ത്യൻ വനിതകളിൽ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്കും ഇന്ത്യ യോഗ്യത നേടി. കിരീട നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീം അംഗങ്ങളെ അഭിനന്ദിച്ചു. ത്രിരാഷ്ട്ര സീരീസ് പുരുഷ ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ 66 റണ്ണിന് പരാജയപ്പെടുത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 9 നഷ്ടത്തിൽ 377 റൺ നേടിയിരുന്നു. വൈഭവ് സൂര്യവംശി 94 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 48 ഓവറിൽ 311 റൺ എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. 22,000+ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നത്. മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നെന്ന് ആരോപണം ഉയർന്നതിനാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗ ദിന പരിപാടികളിൽ പങ്കുചേർന്ന് വിദേശരാജ്യങ്ങളും. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുകുജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 40:35. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം എം ബാലമുരളീകൃഷ്ണ പാടിയത്. സംഗീതം വി ദക്ഷിണാമൂർത്തി. ചിത്രം ഗാനം.

അടുത്ത ഗാനം നജീം അർഷാദ് പാടിയത് ചിത്രം ഖലീഫ. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ദേവി കൃഷ്ണ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ, ആയുർവിചാരം, വേദനയും ആയുർവേദ ചികിത്സയും, ഡോക്ടർ കാർത്തിക് കെ നന്ദൻ സംസാരിക്കുന്നു. നാളെ രാവിലെ 8:05. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാരമാർഗങ്ങളും ഡോക്ടർ ബിജോയ് എസ് സംസാരിക്കുന്നു. കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. കാലാവസ്ഥാ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ലക്ഷദ്വീപിൽ വ്യാപകമായും കേരളത്തിൽ ചില സ്ഥലങ്ങളിലും മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുത്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.7°C, കുറഞ്ഞ താപനില 26.4°C. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:50:16.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: മണ്ണിലെ ജൈവാംശങ്ങൾ നഷ്ടപ്പെടാതെ കളകളെ നിയന്ത്രിച്ച് മണ്ണിലെ ഈർപ്പം നിലനിർത്തി കൃഷി വിജയിപ്പിക്കുന്ന രീതിയാണ് പുതയിടിൽ അഥവാ മൾച്ചിങ്. മൂന്ന് രീതിയിലുള്ള മൾച്ചിങ് ആണ് കണ്ടുവരുന്നത്: പ്ലാസ്റ്റിക് മൾച്ചിങ്, സ്റ്റോൺ മൾച്ചിങ്, ലീഫ് മൾച്ചിങ്. നമ്മുടെ കാലാവസ്ഥയ്ക്കും പ്രകൃതിക്കും അനുയോജ്യമായ പുതയിടിൽ രീതിയിൽ പന്തൽ വിളകൾ ചെയ്യുന്ന കെ പി പ്രഭാതിനെ നമുക്കിന്ന് പരിചയപ്പെടാം.
1: ഇരുപത് കൊല്ലമായിട്ട് ഇപ്പൊ ഈ ഫീൽഡിലുണ്ട്.
2: പ്രധാനമായും പന്തൽ വിളകളാണല്ലോ ചെയ്തു വരുന്നത് അല്ലേ?
1: ആ, പന്തലുകളാണ്. പന്തലുകൾ ഇട്ടേക്കാണ് കംപ്ലീറ്റ് ആയിട്ട്. പറമ്പില് റെയിൻ ഷെൽട്ടറും ഉണ്ട്. റെയിൻ ഷെൽട്ടർ കൃഷിഭവന്റെ സ്കീമില് കിട്ടിയതാണ്. അതിലുണ്ട്. പിന്നെ പുറത്തായിട്ട് പെർമനന്റ് ആയിട്ട് പന്തലുകൾ ഇട്ടേക്കാണ്. അപ്പൊ അതില് നമ്മുടെ ഹാർബറിന്റെ അടുത്ത് നമുക്ക് ഈ വലകൾ കിട്ടും, സെക്കൻഡ് ഹാൻഡ് വലകൾ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഫുള്ളായിട്ട് പന്തലിട്ട് വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് എവിടെ നിന്നായാലും എന്ത് വേണമെങ്കിലും പകർത്തി കയറ്റാവുന്ന ഒരു ഇതാണ് ചെയ്തേക്കുന്നത്.
3: എന്തൊക്കെയാണ് പന്തൽ വിളകളിൽ ചെയ്തിരിക്കുന്നത്?
1: പന്തല് കൂടുതലും ചെയ്യുന്നത് പാവല്, പടവലം, പീച്ചില്, പിന്നെ സൈഡായിട്ട് ഈ താഴെ ഇത് ചുരക്ക, മത്തൻ, അങ്ങനെ. അത് അടുത്ത ഒരു സ്ഥലവും കൂടി പാട്ടത്തിന് എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് കൂടുതലും ഈ മത്തൻ ഇതൊക്കെ കൃഷി ചെയ്യുന്നത്. അവിടെയാണ്
3: സ്ഥിരമായി പന്തൽ ഇട്ടിട്ടുള്ളത് കൊണ്ടാണോ പന്തൽ വിളകളോടൊരു താല്പര്യം?
1: പന്തൽ കൃഷി കഴിയുമ്പോ തന്നെ നമുക്ക് കുറ്റിയായിട്ടുള്ളത് അതിന്റെ ഇടയിൽ ഒരു വിളവെടുപ്പ് നടക്കാൻ പറ്റും. ഈ പന്തലിലുള്ളത് പറിച്ചു കളയുമ്പോ തന്നെ അടിയിൽ ചീര, വെണ്ട, അങ്ങനത്തെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ചീരയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അപ്പോഴേക്കും നമുക്ക് ഇതിന്റെ സൈഡിൽ മണ്ണൊക്കെ മിക്സ് ചെയ്ത് വളവും മിക്സ് ചെയ്ത് അടുത്തത് പടർത്തി കയറ്റാം. അപ്പൊ അതിനുള്ളിൽ ചീര നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഒരിക്കലും ഭൂമി വെറുതെ കിടക്കൂല. നമുക്ക് എന്തെങ്കിലും ആയിട്ട് ഈ വരുമാനം കിട്ടും. അതോടൊപ്പം നമ്മളുടെ വീട്ടിലത്തെ ഈ കറിയുടെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ നടന്നു പോകും. ഈ പാവല്, പടവലം, ബീച്ചിലൊക്കെ ഇത് എപ്പോഴും നടാവുന്ന സാധനമാണ്. റെയിൻ ഷെൽട്ടറിലാവുമ്പോ നമുക്ക് മഴയുടെ ആ ഒരു പ്രശ്നം വരില്ല. മഴമറയുടെ ഉള്ളിലാവുമ്പേ മഴ പെയ്യണതായാലും വെയിലായാലും നമുക്ക് നേരിട്ട് അതിൽ കൊള്ളാനില്ല. അപ്പൊ നമുക്ക് ഈ അടിക്കുന്ന മരുന്നുകളോ ഈ ഇത് ഫെർട്ടിലൈസറോ ഒന്നും പാഴായി പോകില്ല ഒരിക്കലും.
3: ഈ പന്തൽ വിളകള്

0: റെയിൻ ഷെൽട്ടറിനകത്താണോ ചെയ്തിരിക്കുന്നത് അതോ?
1: പുറത്തുണ്ട് അകത്തുണ്ട്. റെയിൻ ഷെൽട്ടറിന്റെ ഒരേ ഈ കുറ്റികളിൽ ഈ പന്തലിന്റെ ഒരേ ഇത് കൊടുത്തിട്ടുണ്ട്, അതിലാണ് ഈ വല വലിച്ചു കെട്ടിയേക്കുന്നത്. പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട് അടിയിലായിട്ട്. അപ്പൊ നമുക്ക് നനക്കാനും കാര്യങ്ങൾക്കും അധികം ടൈം ചെലവാകൂല. മൾച്ചിങ് രീതിയും നോക്കാനുണ്ട്. മൾച്ചിങ് രീതി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ സ്റ്റോൺ മൾച്ചിങ് ആണ് ഇപ്പൊ ചെയ്തേക്കണം. മഴക്കാലം ആകുമ്പോ സ്റ്റോൺ മൾച്ചിങ് ആണ് ചെയ്യണത്. പ്ലാസ്റ്റിക് മൾച്ചിങ് ഇടുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് അതില് ഇടക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാൻ പറ്റൂല. ഫുള്ള് ഡ്രിപ്പിൽ കൂടെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഷീറ്റ് മാറ്റേണ്ടി വരും. അപ്പൊ ഇത് ഓട് വെച്ചിട്ടുള്ള ഒരു മൾച്ചിങ് ആണ് ഞാൻ ചെയ്തേക്കണത്. അപ്പൊ ഓടാവുമ്പോ നമുക്ക് ഓരോ ഓട് മാറ്റിയിട്ട് അതിന്റെ ഇടയിൽ ചാണകമുള്ള പിന്നെ പിണ്ണാക്ക് വളങ്ങൾ അങ്ങനെ കലക്കി ഒഴിക്കാവുന്നതൊക്കെ കലക്കി ഒഴിക്കാം. എപ്പോ വേണമെങ്കിലും മാറ്റി അതുപോലെ തന്നെ വെക്കാം നമുക്ക്.
0: അത് എന്തോടാണ്?
1: നമ്മുടെ സാധാ ഓട്, ഈ വീട് മേൽക്കൂരയൊക്കെ ഉപയോഗിക്കുന്ന ഓട്. കാരണം പ്ലാസ്റ്റിക് ഷീറ്റ് അത്രയും നമുക്ക് വേസ്റ്റ് വരുമല്ല. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോ രണ്ട് പറമ്പ് ഒഴിഞ്ഞു കിടക്കണേ. അപ്പൊ അവിടുന്ന് ഈ എലികളും ഇത് അങ്ങനത്തെ കുറെ ജീവികളുടെ ആക്രമണവും കാര്യങ്ങളും ഉണ്ട്. പ്ലാസ്റ്റിക് ഷീറ്റ് ആവുമ്പോ ഇത് മാന്തി കളയും, പക്ഷെ ഓടാവുമ്പോ അവർക്ക് അങ്ങനെ മാന്തി എടുക്കാൻ പറ്റൂല.
0: പ്ലാസ്റ്റിക് ഷീറ്റ് എന്ന് പറയുമ്പോ നമ്മൾ രണ്ട് മൂന്ന് കൃഷി കഴിയുമ്പോ അത്രയും ഷീറ്റ് നമുക്ക് വേസ്റ്റ് ആയിട്ട് വരികയാണ്. പിന്നെ അത്
1: പ്ലാസ്റ്റിക് അത്രയും വേസ്റ്റ് ആവും.
0: റിമൂവ് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുമാണ് അതൊന്ന് കൈകാര്യം ചെയ്യുന്നത്. കാരണം വളരെയധികം റോളുകളാണല്ലോ അതിന് ഇട്ട് വരുന്നത്. ഒരു ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ എന്തോരം പ്ലാസ്റ്റിക് വരും. അപ്പോ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഈ രീതി വളരെ നല്ലതാണെന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയധികം ഓടൊക്കെ എവിടുന്നാ കിട്ടുന്നേ?
1: ഓട് നമുക്കിപ്പോ ഇഷ്ടം പോലെ പഴയ വീടുകൾ പൊളിക്കുന്നോടത്തുനിന്ന് എടുക്കും, പിന്നെ എന്റെ വീട്ടിൽ പൊളിച്ചതായിട്ട് അതുകൊണ്ട് ആദ്യം തന്നെ പ്ലാസ്റ്റിക് ഇട്ടാണ് ചെയ്തിരുന്നത്. പക്ഷെ ഈ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് വന്നത് ഓർത്ത് കഴിഞ്ഞപ്പോ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കപ്പക്ക് വേണ്ടിയാണ് ആദ്യം ഞാൻ ഇത് ചെയ്തിരുന്നത്. കാരണം കപ്പ ഈ എലിയുടെ ഭയങ്കര ശല്യമാണ്. കപ്പ മാന്തി കളയും, എങ്ങനെ നമ്മൾ നോക്കിയാലും അത് മാന്തി എടുക്കും. അപ്പൊ അതിനുവേണ്ടിയാണ് ആദ്യം ഈ രീതി പരീക്ഷിച്ചു നോക്കിയത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇത് നല്ലൊരു രീതിയാണല്ലോ നോക്കി അത് പച്ചക്കറികളിലേക്കും കൊണ്ടു. അപ്പൊ എല്ലാത്തിലും നല്ല രീതിയാണ്. നമുക്ക് മഴ നേരിട്ട് കൊള്ളൂല, ഇതിൽ വീണ് ഒലിച്ചു പോകും. വെള്ളം ഒരിക്കലും ഇതിലോട്ട് ഇറങ്ങൂല. ആ കടഭാഗത്ത് മാത്രം വെള്ളം വീഴേണ്ട രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നനക്കേണ്ട കാര്യമില്ല. മഴക്കാലത്ത് നല്ല രീതിയിൽ വെള്ളം. സ്റ്റോൺ മൾച്ചിങ്ങിലാണ് ഇപ്പൊ ഈ ഓട് ചെയ്യണത്. പിന്നെ ലീഫ് മൾച്ചിങ്, ഇല കൊണ്ടുള്ള പൊതയിടല്. നമ്മളിപ്പോ കല്ല് ഇപ്പൊ വലിയ കരിങ്കല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം, അതിന്റെ അടിയിൽ മാത്രം നനവുണ്ടാവും. എത്ര വേനലിനാണെങ്കിലും അതിന്റെ അടിയിൽ നനവ് നിൽക്കണ്ടാവും. അപ്പൊ ആ ഒരു രീതി കണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് പരീക്ഷിക്കാന്ന് വിചാരിച്ചു. വിജയമാണ് അത്.
0: വളരെ നല്ലൊരു രീതിയാണ്, ഒന്ന് പ്രകൃതി സൗഹൃദ രീതിയാണ്. പിന്നെ പഴയ ഓടുകൾ ഇപ്പോ
1: ആ പഴയ ഓട് നമുക്ക് ഉപയോഗിക്കാലോ, വീണ്ടും ഉപയോഗിക്കാണ് നമ്മൾ.
0: അതെ, ഉപയോഗിക്കാലോ,
1: അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടേ ഡിസ്പോസ് ചെയ്യേണ്ടി വരും. ഇപ്രാവശ്യം കൃഷി ഓഫീസർ വന്നിട്ട് അത് ഇതുവരെ കാണാത്തൊരു പരിപാടിയാണെന്നാണ് പറഞ്ഞത്.
0: ഇത് പ്രഭാതിന്റെ ഐഡിയ ആണോ?
1: അതെ അതെ,
0: അത് നല്ലൊരു ഐഡിയ തന്നെ. കർഷകർക്ക് വേണമെങ്കിൽ മാതൃകയാക്കാവുന്ന ഒരു ഐഡിയ ആണ്.
1: ആ, ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും. ഇപ്പൊ ഇതുപോലെ പ്രത്യേകിച്ച് ഇതുപോലത്തെ ശല്യമുള്ള ഈ നാട്ടുകാർക്കാണെങ്കിൽ ഇവിടെ വന്ന് പലരും അത് ഗുഡ് എന്നുള്ള ഇത് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈ നെറ്റിലൊന്നും കണ്ടിട്ടില്ല നമ്മൾ ഇതുപോലത്തെ ഒരു പരിപാടി. ഓട് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഓട് കൊണ്ട് സ്ക്വയർ ഉണ്ടാക്കിയിട്ട് അതിൽ കൃഷി ചെയ്യുന്ന രീതി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഈ മൾച്ചിങ് രീതിയാണ്. നമ്മൾ വാരത്തിൽ നിരത്തി ഓട് വെക്കും. അപ്പൊ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. മുകളിലായിട്ട് മറ്റേ കമത്തോടും വെക്കും. അപ്പൊ ശരിക്കും വീട് പോലെ ഇരിക്കും. അതിന്റെ ഇടയിൽ കൂടി ആയിരിക്കും ഇത് വരണത്, ഈ ചെടി വരണത്. അപ്പൊ നമുക്ക് ആ കമത്തോട് മാറ്റുകയാണെങ്കിൽ അതിലോട്ട് വളങ്ങൾ മിക്സ് ചെയ്യുക, എല്ലാം ചെയ്തു ഇടക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പൊ മൽസ്യം രീതിയിൽ നമുക്ക് ഈ തുള്ളി നനയെ കൂടി ഉള്ള ആ ലിക്വിഡ് വളങ്ങൾ മാത്രമേ നമുക്ക് അതിൽ കൂടെ കൊടുക്കാൻ പറ്റുള്ളൂ. അതേസമയം ഈ രീതിയാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കിത് ഓടുമാറ്റാം, വീണ്ടും വളങ്ങൾ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക, അടച്ചു വെക്കുക. അതുപോലെ തന്നെ പിന്നെ എല്ലുപൊടി അതുപോലത്തെ ഇടുമ്പോന്ന് പറഞ്ഞാൽ ഈ എലിയുടെ ശല്യം ഉണ്ടാവും. ഈ രീതി ആവുമ്പോ എലിയൊന്നും മാന്തൂല.
0: ഓടിന് ഭാരമുള്ളത് കൊണ്ട് എലി അത്ര പെട്ടെന്ന് അങ്ങ് മാറ്റാൻ പറ്റില്ലല്ലോ.
1: അതെ തന്നെ, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു രീതി.
0: റെയിൻ ഷെൽട്ടർ, അതുകൂടാതെ ഡ്രിപ്പ് ഇറിഗേഷൻ,
1: പിന്നെ പെർമനന്റ് പന്തൽ.
0: ആധുനിക രീതിയിലാണ് കൃഷി ചെയ്യുന്നത്.
1: നമ്മൾ ഈ മുള കൊണ്ടോ ഈ വടികൾ കൊണ്ടോ ഒക്കെ പന്തലിടുമ്പോന്ന് പറഞ്ഞാൽ അത് ഈ കൊല്ലം കൊല്ലം നമുക്ക് മെയിന്റനൻസ് വർക്ക് വരുമല്ലേ. ഇതാവുമ്പോന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് കുറച്ച് ചെലവുണ്ട്, പക്ഷെ അത് കഴിഞ്ഞാല് പിന്നെ ഒരു ചെലവില്ല. ഇടയ്ക്ക് വല്ല പെയിന്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ടച്ച് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. ബാക്കി ഫുള്ള് നല്ലതാണ്. ഞങ്ങള് വെൽഡിംഗ് വർക്ക് ആയതുകൊണ്ട് ഈ രീതി അധികം ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്ക് ചെയ്യാനായിട്ട്.
0: മണ്ണുമായിട്ട് ഈ കമ്പി ചേർന്നിരിക്കുന്നത് പെട്ടെന്ന് തുരുമ്പെടുക്കില്ലേ?
1: ഇല്ല ഇല്ല, അടിയിൽ കോൺക്രീറ്റ് ചെയ്യും, കോൺക്രീറ്റ് ചെയ്ത് പൊക്കും. പാട്ടത്തിനടുത്ത സ്ഥലത്ത് ചെയ്യുന്നത് വേറൊരു രീതിയാണ്. അത് ബക്കറ്റിൽ നമ്മൾ ഈ കമ്പി ഇറക്കി വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്ത് അത് ഊരിയെടുക്കും. അപ്പൊ നമുക്ക് ഇത് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി വെക്കാം.
0: നമ്മള് കുഴി എടുത്തിട്ട് ബക്കറ്റ് വെക്കുന്നു, അതിൽ കോൺക്രീറ്റ് വെക്കുന്നു.
1: കുഴി എടുക്കേണ്ട, ബക്കറ്റ് നേരെ പുറത്ത് വെക്കുന്നു. പുറത്ത് വെച്ചിട്ട് അതിലോട്ട് കുറ്റി ആദ്യം വെക്കും. കുറ്റി ആദ്യം ഇറക്കിയിട്ട് ചുറ്റും കോൺക്രീറ്റ് നടക്കും. അപ്പൊ അതിൽ നിന്ന് അടുത്ത ദിവസം നമുക്ക് ഇത് സെറ്റ് ആയി കഴിയും.

0: ഇപ്പൊ ബക്കറ്റ് വേർതിരിച്ചെടുക്കാം, ബക്കറ്റ് മാറ്റാം, അടുത്ത് അപ്പോഴേക്കും ഇത് സെറ്റായിട്ടുണ്ടാവും, പിന്നെ അത് പൊളിഞ്ഞു പോകില്ല. അപ്പൊ നമുക്ക് ഈ കുറ്റികൾ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും ഒരു നട്ട് പോലത്തെ സിസ്റ്റം ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മാറ്റാം. വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റാൻ പറ്റൂല. ആദ്യം കുറച്ച് ചെലവുകൾ ഉണ്ടെന്നേ ഉള്ളൂ, എന്നാൽ പിന്നീട് ഭയങ്കര ഉപകാരമാണ് നോക്കും. ഈ നട്ട് പോലത്തെ ജസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഇപ്പൊ വീട്ടിലോട്ട് കൊണ്ടുവരണമെങ്കിൽ വീട്ടിലോട്ട് കൊണ്ടുവരാം, ഇപ്പൊ ആ പറമ്പിൽ നിന്ന് അടുത്ത പറമ്പിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോവാ, ഒരിക്കലും അത് ഒരു ഫെർമന്റ് ആവൂല. ഈ സിസ്റ്റം ആകുമ്പോ നമ്മൾ മണ്ണ് കുഴിച്ചിട്ട് അതിലാണ് കോൺക്രീറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കത് പൊക്കി എടുത്തും കൊണ്ടുപോകാൻ പണിയായിരിക്കുള്ളൂ, കുഴിച്ചെടുക്കേണ്ടി വരും. ഇത് പകുതി കോൺക്രീറ്റ് മാത്രം മണ്ണിനടിയിലോട്ട് നിൽക്കുള്ളൂ, പകുതി കോൺക്രീറ്റ് മുകളിലോട്ടായിരിക്കും, അത് മറിഞ്ഞു വീഴാതിരിക്കാൻ മാത്രം. ജസ്റ്റ് ചെലവ് കുറവാണത്, പക്ഷെ അതൊരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യണ പൈസയെ നമുക്ക് ഇതിൽ ഫസ്റ്റ് മുടക്കേണ്ടി വരുള്ളൂ. ഇത് ചെയ്യണകൊണ്ട് നഷ്ടം ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം.
1: നല്ല രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ലാഭകരമായി ചെയ്യുകയാണെങ്കിൽ ഉത്സാഹവുമാണ്, അതിൽ നിന്നൊരു മെച്ചം കിട്ടുകയും ചെയ്യും.
0: ഇപ്പൊ വീട്ടിൽ ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇക്കോ ഷോപ്പ് ഉണ്ട്, ഇവിടെ ചെറായി തന്നെയാണ് ഇക്കോ ഷോപ്പ് ഉള്ളത്, അവിടെ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ അവിടെ നിന്ന് കൂടുതൽ പച്ചക്കറികൾ കൊടുക്കുന്നവർക്ക് ഈ വർഷം ഇത്ര കൂടെ വളങ്ങളും ഫുൾ പ്രോത്സാഹനങ്ങളും എല്ലാം ഉണ്ട്, അവിടെ ഫുൾ സപ്പോർട്ട് ഉണ്ട് നമുക്ക് കൃഷിഭവനിൽ നിന്നും ഇക്കോ ഷോപ്പിൽ നിന്നും എല്ലാം.
2: ഈ ഓടുകൊണ്ടുള്ള മൾച്ചിങ് ആണല്ലോ, അതിന് നമ്മൾ എന്തുകൊണ്ടാണ് സ്റ്റോൺ മൾച്ചിങ് എന്ന് പറയുന്നത്?
0: അത് സ്റ്റോൺ മൾച്ചിങ്ങിൽ തന്നെ പെടുത്താവുന്നതാണെന്നാണ് എനിക്ക് തോന്നണത്. കല്ലെന്ന് പറയുമ്പോ കല്ല് വെക്കുന്നത് ആ ഒരു ഈ ഇപ്പൊ ഇഷ്ടിക അല്ലെങ്കിൽ കരിങ്കല്ല് അങ്ങനെയുള്ളത് തന്നെ അല്ലല്ല, ഇതും നമുക്ക് അതിൽ പെടുത്താൻ പറ്റൂലേ. ഇപ്പൊ ഈ ചെങ്കല്ലിന്റെ ഇതും കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇതാണല്ലോ, അപ്പൊ അതും പെടുത്താൻ പറ്റുന്നാണ് എനിക്ക് തോന്നണത്. ഞങ്ങള് ഇവിടെ കോട്ടയത്ത് ഒരു ഓർഗാനിക് ഫാമിംഗ് കോഴ്സ് ഉണ്ട്, കെ വി ദയാൽ സാർ എന്ന് പറഞ്ഞിട്ട് വ്യക്തി നടത്തണതാണ്. അപ്പൊ അതില് ഇപ്പൊ ഒരു 10-20 ബാച്ചായി, അതിലൊരു 15-ാമത് ബാച്ചായിരുന്നു ഞങ്ങള്. അപ്പൊ അതില് ഈ കൃഷി രീതികളെല്ലാം പഠിപ്പിക്കാനുണ്ട്, 5-6 ടൈപ്പ് കൃഷി രീതികൾ ഏകദേശം ഉണ്ട്. അതില് ഇക്കോളജിക്കൽ എന്നുള്ള കൃഷി രീതിയാണ് പുള്ളി പഠിക്കുക, അതിൽ ഉൾപ്പെടുന്നതാണ് ഇതൊക്കെ. അതിലെന്ന് പറഞ്ഞാൽ ഇലകൾ കൊണ്ടുള്ള മത്സ്യങ്ങൾ കൂടുതലും, അതായത് നമ്മളെല്ലാവരും ഇലകള് കത്തിച്ച് കളയും, എവിടെ വീട്ടിൽ വീഴുന്ന ഇലകളായാലും എന്തായാലും കത്തിച്ച് കളയാണ് എല്ലാവരും ചെയ്യുന്നത്, പുല്ലായാലും എല്ലാം കത്തിച്ച് കളഞ്ഞു കൊണ്ടുപോകും. പക്ഷെ ഇതിലെന്ന് പറഞ്ഞാല് ഒരില പോലും കത്തിക്കരുത് എന്നാണ് സാറിന്റെ രീതി. ദയാൽ സാർ ഒരു 6 മാസത്തെ കോഴ്സാണ് ഇത്, എല്ലാ ഞായറാഴ്ചയും AMG യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടത്തുന്ന ഒരു കോഴ്സാണ്. അപ്പൊ അതിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ശരിക്കും നമുക്ക് മനസ്സിലാവുള്ളൂ.
2: ഈ കൃഷി രീതിയെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്?
0: എന്റെ കൂട്ടുകാരന്റെ ചേട്ടൻ ഉണ്ട് ദയാൽ സാറിന്റെ ഈ കോഴ്സ് ചെയ്ത്, അതുവഴി ഇപ്പൊ കൃഷിക്കാരനാണെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോ ഇന്ന കോഴ്സ് ഉണ്ട് അതൊന്ന് ചെയ്തു നോക്ക്, എന്തായാലും ഗുണത്തിൽ വരുന്നു.
1: അങ്ങനെയാണ് ഈ രീതിയിലേക്ക് വന്നത് അല്ലേ?
0: ആ ഈ രീതിയിലേക്ക്. അതിനു മുന്നേ കൃഷി ചെയ്തിരുന്നു, പക്ഷേ എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതേ ഉള്ളൂ.
1: ചിട്ടയായിട്ടൊരു കൃഷിയിലേക്ക് വന്നത് ഈ രീതിയിലൂടെ കൃഷി ചെയ്തതിന് ശേഷമാണ്,
0: ഈ കോളേജ് ഫാമിംഗ് പഠിച്ചതിന് ശേഷം. അതായത് ചെടികൾക്ക് വേണ്ടുന്ന എല്ലാം കൊടുത്തുകൊണ്ടുള്ളത്, ചെടികൾക്ക് എന്താണോ മണ്ണിൽ കൊടുക്കേണ്ടത് അങ്ങനെ അത് കൊടുത്തുകൊണ്ടുള്ളത്. ഇപ്പൊ മണ്ണിൽ കാൽസ്യം, കാർബൺ, കൊഴുപ്പ്, പിന്നെ പ്രോട്ടീൻ, പിന്നെ മണ്ണിന്റെ PH ഇതൊക്കെ നോക്കിക്കൊണ്ടുള്ള ഒരു കൃഷി രീതി എല്ലാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പോകുന്ന വേസ്റ്റുകളും എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ്, ഒന്നും പ്രത്യേകിച്ചുള്ള ഇതൊന്നുമില്ല. പിന്നെ പിണ്ണാക്ക് വളങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ചേർക്കാം, എല്ലാം ജൈവ രീതി തന്നെ. അതായത് മണ്ണിലുള്ള ഒരു സൂക്ഷ്മജീവിനെയും നശിപ്പിക്കാണ്ടുള്ള ഒരു കൃഷി രീതി, അതായത് കുമ്മായം പോലും മണ്ണിലിടരുതെന്നാണ് സാറിന്റെ രീതിയിൽ പറയുന്നത്. അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്, കാൽസ്യം കാർബണേറ്റ്, കാർബണാണ് മണ്ണിൽ വരേണ്ടത്. അപ്പൊ പച്ചക്കൊക്കെ പൊടിച്ചതാണ് പുള്ളി പറഞ്ഞത്, മണ്ണിന്റെ PH കറക്റ്റ് ചെയ്യാനായിട്ട്. കാൽസ്യം ഇടുമ്പോ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ PH പെട്ടെന്ന് കേറും, 9-10 വരെ എത്തും. മണ്ണിന്റെ PH ന്യൂട്രൽ എന്ന് പറയുന്നത് 7-ൽ നിൽക്കണം, അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആകുമ്പോൾ മാറും, കാൽസ്യം കാർബണേറ്റ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ എന്ന് പറഞ്ഞാല് മണ്ണിന്റെ PH മാറുന്നതിനനുസരിച്ച് പൊടിഞ്ഞു പൊടിഞ്ഞ് ചേർന്നുകൊണ്ടിരിക്കും ഈ പച്ചക്കൊക്കെ. അപ്പൊ പച്ചക്കൊക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ എല്ലായിടത്തും കിട്ടാനുണ്ട്, മുന്നേ അത് വളരെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് കിട്ടുള്ളായിരുന്നു, ഇപ്പൊ എല്ലായിടത്തും ഇതിനെ കുറിച്ച് പ്രചാരം ഒരു വന്നിട്ടുണ്ട്.
1: ആധുനിക സാങ്കേതിക വിദ്യകളും ഒപ്പം തന്നെ പ്രകൃതി സൗഹൃദ രീതിയിലുമാണ് പ്രഭാത കൃഷി ചെയ്ത് വരുന്നത് അല്ലേ?
0: ഇപ്പൊ നമ്മൾ വീട്ടില് കൃഷി ചെയ്യുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ രീതി തന്നെ നമുക്ക് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. പക്ഷെ കൂടുതൽ ഇപ്പൊ വാഴകൾ കൂടുതൽ ചെയ്യുന്ന 1-2 ഏക്കർ സ്ഥലമൊക്കെ എടുത്ത് ചെയ്യുന്നവർക്ക് ഈ രീതി എന്ന് പറഞ്ഞാൽ ചെലവേറും, അപ്പൊ അവര് അതുകൊണ്ട് ജീവിക്കണേ. അപ്പൊ അതില് സൂക്ഷ്മ മൂലകങ്ങളുടെയും ഇതൊക്കെ കുറവ് വരുമ്പോൾ ഈ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും. അവർക്ക് അവർക്കും ജീവിക്കണമല്ല, കർഷകരാണെങ്കിലും അവർക്കും ജീവിക്കണ്ടേ, അവരും ജീവിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് രാസവളവും കാര്യങ്ങളും ചേർക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. വീട്ടിൽ കൃഷി ചെയ്യുമ്പോ ഇതേ രീതികൾ നമുക്ക് പിന്തുടരാവുന്നതാണ്, പൂർണ്ണമായിട്ടും ജൈവ കൃഷി തന്നെ കൊണ്ടുപോകുന്നത്. ഇനി ശരിക്കും ഈ ഫുഡിന്റെ ക്ഷാമം എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ എല്ലാവരെ കൊണ്ടും പറ്റുന്നത് അവരവർ ചെയ്യുക. നമുക്കൊരു

0: പത്ത് ഗ്രോ ബാങ്കിലും വെച്ചിട്ട് ഒരു വീട്ടിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പലരും ചെയ്യാത്തത്. പക്ഷെ അത് കൃഷിഭവന്റെ സഹായത്തോടെ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. കൃഷിഭവനിലൊക്കെ എല്ലാവരും എല്ലാ ഏത് നേരത്തെ വിളിച്ചാലും അവര് ഓക്കെയാണ്, അവര് എന്ത് സഹായത്തിനും റെഡി ആയിട്ടിരിക്കുന്നു. പിന്നെ നമ്മള് ഇപ്പോഴത്തെ ഈ പുതിയ കൃഷി രീതി സ്കൂളുകളിലും കൂടി കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇപ്പോഴുണ്ട്, പക്ഷെ എല്ലായിടത്തും അങ്ങോട്ട് പ്രായോഗികമായിട്ടില്ല. കാരണം മണ്ണിലിറങ്ങാൻ ഇപ്പോഴും മാതാപിതാക്കൾ തന്നെ പിള്ളേരെ സമ്മതിക്കാനില്ല എന്നുള്ളതാണ് സത്യം. മണ്ണിലേക്ക് ഇറക്കി വിടുന്ന പോലെ
1: കൃഷിയിലേക്ക് ആകർഷിക്കുന്ന ഒരു പുതിയ തലമുറ ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ?
0: തീർച്ചയായിട്ടും മണ്ണിലിറങ്ങി ഇപ്പൊ ഒരു പിള്ളേരും കളിക്കാനില്ല, ഫുൾ ടൈം മൊബൈലും കാര്യങ്ങളും. ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് നമുക്കത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവിടെ ഇതിനോട് താല്പര്യമുള്ള പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ടാവും, അവരെ ഇത് കണ്ടെത്തി ഇതിലോട്ട് കൊണ്ടുവരിക. പിന്നെ വീട്ടില് മാതാപിതാക്കളും എല്ലാവരും ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു തലമുറയും വാർത്തെടുക്കാൻ പറ്റുന്നതാണ് എന്റെ ഒരു അഭിപ്രായം.
1: തീർച്ചയായിട്ടും നല്ലൊരു അഭിപ്രായം തന്നെ. ഇത്രയും അറിവുകൾ പങ്കുവെച്ച പ്രഭാതിന് ആകാശവാണി കൊച്ചി FM-ന്റെ എല്ലാവിധ ആശംസകളും.
2: ഇതുവരെ കൃഷി അറിവുകൾ പങ്കുവച്ചത് ചെറായി സ്വദേശി KP പ്രഭാതം.

0: പ്രിയ ശ്രോതാക്കളെ, മഴക്കാലത്ത് നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ജാഗ്രതയോടെ വേണ്ട മുൻകരുതലുകൾ എടുത്താൽ മഴക്കാല രോഗങ്ങളിൽ നിന്നും വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. ഇനി കാർഷിക ജീവനത്തിൽ മഴക്കാലത്തെ മൃഗപരിപാലനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും മിൽമ വികേന്ദ്രീകൃത വെറ്ററിനറി കൈപ്പുഴ യൂണിറ്റിലെ ഡോക്ടറുമായ എം കെ സത്യൻ.
1: പശുക്കളെ പാർപ്പിക്കുന്ന തൊഴുത്തും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. തൊഴുത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുക, തറയിലെ കുണ്ടും കുഴികളുമൊക്കെ അടയ്ക്കുക, മേൽക്കൂരയായി ഉപയോഗിക്കുന്ന ഷീറ്റുകൾ മഴക്കാലത്തുണ്ടാകാനിടയുള്ള ചോർച്ച തടയത്തക്ക വിധം മേയുക, തൊഴുത്തിലേക്ക് മഴവെള്ളം ഊത്തലടിക്കാത്ത വിധം ക്രമീകരിക്കണം, കാലിത്തീറ്റ സൂക്ഷിക്കുന്ന മുറി തീറ്റച്ചാക്കുകളിൽ ഈർപ്പം തട്ടാത്ത വിധം സൂക്ഷിക്കാൻ സൗകര്യമുണ്ടാക്കണം, ഫാമിലെ പശുക്കൾക്ക് നൽകുന്ന വെള്ളം ശുദ്ധമായിരിക്കണം, വെള്ളം ലഭ്യമാക്കുന്ന കിണറുകളിൽ ബ്ലീച്ചിങ് പൗഡർ നിശ്ചിത അളവിൽ ചേർത്ത് ശുചീകരിക്കണം, തൊഴുത്തിന് ചുറ്റിലുമുള്ള ചപ്പുചവറുകൾ നീക്കി വൃത്തിയാക്കണം. തൊഴുത്തിലെ ശുചിത്വമില്ലായ്മ രോഗാണുക്കളുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കും. ബ്ലീച്ചിങ് പൗഡർ വിതറി വെള്ളമൊഴിച്ച് കഴുകി തൊഴുത്തിലെ തറ വൃത്തിയാക്കാം. ഫീനോൾ പോലുള്ള അണുനാശിനി തൊഴുത്ത് വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കാം. തൊഴുത്തിലെ ഈർപ്പം നന്നല്ല. ഈർപ്പം ഒഴിവാക്കാനും ഈച്ചയകറ്റാനും തൊഴുത്തിൽ ഫാൻ ഘടിപ്പിക്കുന്നത് നല്ലതാണ്. തൊഴുത്തിൽ കുന്തിരിക്കം പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പുകയിടുന്നത് രോഗാണുക്കളുടെ അന്തരീക്ഷത്തിലെ അളവ് കുറയ്ക്കുന്നതിന് സഹായിക്കും. ഈർപ്പം തട്ടിയ തീറ്റ വസ്തുക്കളിൽ പൂപ്പൽ വിഷൻ അടങ്ങാൻ സാധ്യതയുണ്ട്. അത്തരം തീറ്റ ഒരിക്കലും നൽകരുത്. കാലിത്തീറ്റ സൂര്യപ്രകാശത്തിട്ട് ഉണക്കി നൽകിയാൽ നല്ലത്. മഴക്കാലത്ത് സൂര്യപ്രകാശം കുറവായാലും ഇങ്ങനെയുള്ള സംഗതികൾ വെയിൽ തെളിയുന്ന സമയത്ത് ചെയ്യാൻ കർഷകർ ശ്രദ്ധിക്കണം. മഴക്കാലത്ത് അകിട് വീക്കം കൂടുതലായി കണ്ടുവരുന്നു. കറവയ്ക്ക് മുമ്പും പിമ്പും അകിട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലൈൻ ഉപയോഗിച്ച് ഇളം നിറം കഴുകണം. അകിടിൽ ചെറിയ പരിക്ക് പോലും വരാതെ സംരക്ഷിക്കണം. പാലാഴ്ചയിൽ ഒരിക്കൽ CMT ലൈൻ ഉപയോഗിച്ച് പരിശോധിച്ച് അകിടിവീക്കത്തിൻ്റെ സാധ്യത മനസ്സിലാക്കി മരുന്ന് നൽകണം. ട്രൈസോഡിയം സിട്രേറ്റ് 30 ഗ്രാം എന്ന തോതിൽ 10 ദിവസം നൽകുന്നത് നല്ലതാണ്. കടുത്ത വേനൽ കഴിഞ്ഞ് എത്തുന്ന മഴ സമയത്ത് പശുവിൻ്റെ പ്രതിരോധശേഷി കുറയുന്നതിനാൽ പകർച്ചവ്യാധികൾക്ക് സാധ്യത കൂടുതൽ ഉള്ളതിനാൽ കർഷകർ പശുക്കളെ പതിവായി നിരീക്ഷിച്ച് രോഗമുള്ളവയെ കണ്ടെത്തി വെറ്ററിനറി ഡോക്ടറെ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി കാണിക്കുക. രോഗപ്രതിരോധശേഷി കൈവരിക്കാൻ ജീവക

0: സെലീനിയം, സിങ്ക് എന്നിവ അടങ്ങിയ സപ്ലിമെൻറ്റുകൾ തീറ്റയിലൂടെ നൽകുക. വാക്സിനേഷൻ പ്രോഗ്രാമിന് വേണ്ടി മൃഗസംരക്ഷണ വകുപ്പിലെയോ മറ്റ് ഏജൻസികളെയോ ജീവനക്കാർ വന്നാൽ അതിനോട് പൂർണ്ണമായും സഹകരിക്കുക. മഴക്കാലത്ത് രോഗപകർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിക്കുന്ന ഈച്ചകളെ അകറ്റുന്ന മരുന്ന് പശുക്കളുടെ ദേഹത്തും തൊഴുത്തിലും നിശ്ചിത അളവിൽ തളിക്കണം. തൈലേറിയ, അനാപ്ലാസ്മ, ട്രിപ്പാനോസോമിയാസിസ്, ബെബീസിയോസിസ് എന്നീ രക്തത്തിൽ കയറിപ്പറ്റി മാരകമായ രോഗാവസ്ഥ ഉണ്ടാക്കുന്ന രോഗാണുക്കളുടെ വ്യാപനം നടത്തുന്ന ബാഹ്യപരാദങ്ങളെ ഒഴിവാക്കണം. ചാണകക്കുഴിയിൽ കുമ്മായം വിതരണം. വിരബാധ അകറ്റുന്നതിന് ഫാമിലെ എല്ലാ ഉരുക്കൾക്കും മഴയ്ക്ക് മുമ്പായി ബ്രോഡ് സ്പെക്ട്രം വിരമരുന്ന് നൽകണം. ചാണക പരിശോധന നടത്തി ഉചിതമായ മരുന്ന് നൽകുന്നതാണ് ശാസ്ത്രീയ രീതി. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തെ പുല്ല് തിന്നുന്ന പശുക്കളിൽ പണ്ടപ്പുഴു ബാധ സാധ്യത കണക്കിലെടുത്ത് പ്രത്യേക മരുന്ന് നൽകണം. മഴക്കാലത്ത് വയറിളക്ക രോഗങ്ങൾക്ക് സാധ്യത കൂടുതൽ. വെള്ളമടങ്ങിയ പച്ചപ്പുല്ല് ആർത്തിയോടെ തിന്നുന്നത് വഴിയാണ് ഈ സാഹചര്യം ഉണ്ടാകുന്നത്. ആയതിനാൽ പുല്ലിനോടൊപ്പം വൈക്കോലും കലർത്തി നൽകണം. വെയിൽ ലഭ്യത ഉള്ളപ്പോൾ പച്ചപ്പുല്ലിലെ ജലാംശം കുറയ്ക്കാൻ സൂര്യപ്രകാശത്ത് നിരത്തി വാട്ടി നൽകുന്നത് നല്ലതാണ്. മഴക്കാലത്ത് പശുക്കളിൽ കാണുന്ന ഒരു പകർച്ചവ്യാധി കുരലടപ്പനാണ്. പനി, തൊണ്ടയ്ക്ക് നീര്, ശ്വാസം മുട്ടൽ എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. കുളമ്പ് രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ഇപ്പോൾ കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. ഈ മാസം അവസാനം മുതൽ കുളമ്പ് രോഗത്തിന് കുത്തിവയ്പ്പ് കേരളത്തിൽ വ്യാപകമായി ചെയ്യുന്നുണ്ട്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തി 3 ആഴ്ച കഴിഞ്ഞാൽ കുരലടപ്പന് HS എന്നാണ് അസുഖത്തിൻ്റെ പേര്, ഹെമറാജിക് സെപ്റ്റിസീമിയ എതിരായ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്താം. ശ്വാസകോശ രോഗങ്ങൾ മഴക്കാലത്ത് കൂടുതലായി കണ്ടുവരുന്നു. മൂക്കൊലിപ്പ് കാണുന്ന പശുക്കളിൽ യൂക്കാലി ഓയിൽ അല്ലെങ്കിൽ ടിഞ്ചർ ബെൻസോയിൻ ഉപയോഗിച്ച് മൂക്കിൽ ആവി കൊള്ളിക്കുന്നത് നല്ലതാണ്. ആടലോടകത്തിൻ്റെ ഇലയും തുളസി ഇലയും വാട്ടിപ്പിഴിഞ്ഞ് തേനിൽ ചാലിച്ച് നൽകുന്നത് ശ്വാസകോശ രോഗങ്ങൾക്ക് പറ്റിയ നാടൻ മരുന്നാണ്. പനിയോടൊപ്പം മുടന്തുപനി, മഴക്കാലത്ത് കൂടുതലായി കാണുന്ന സന്ധി വേദന ഉണ്ടാക്കുന്ന ഇത്തരം രോഗങ്ങൾക്ക് വേദന സംഹാരി ഗുളികയോ കുത്തിവയ്പ്പോ ആയി നൽകാം. ഒപ്പം സന്ധികളിൽ മണലും തവിടും ചേർത്ത മിശ്രിതം ചൂടാക്കി കിഴി തയ്യാറാക്കി തടവുന്നത് രോഗശമനം ഉണ്ടാക്കും. ഇളം പുല്ല് തിന്ന് വയറുപെരുപ്പം കണ്ടാൽ 1/2 ടീസ്പൂൺ യൂക്കാലി എണ്ണ 100 മില്ലി വെളിച്ചെണ്ണയിൽ ചേർത്ത മിശ്രിതം നൽകുന്നത് നല്ലതാണ്.
1: നമ്മൾ വളർത്തുന്ന മറ്റ് ഓമന മൃഗങ്ങളുടെയും അതുപോലെ തന്നെ ആട്, പന്നി മുതലായ മൃഗങ്ങൾക്കും നമ്മൾ മഴക്കാല സംരക്ഷണം പ്രത്യേകമായി നൽകേണ്ടതുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആട് ഫാമുകളായിട്ട് ചെയ്യുന്ന കർഷകരുണ്ട്. ആടിനും ഇതുപോലെ തന്നെ കന്നുകാലി തൊഴുത്തിൻ്റെ കാര്യം പറഞ്ഞ മാതിരി കൂടും പരിസരമെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. പ്രധാനമായിട്ടും ഈ മഴക്കാലത്ത് പിടിപെടാവുന്ന രോഗം PPR എന്നൊരു ഇൻഫെക്ഷനാണ്. ഈ PPR ഇൻഫെക്ഷനെതിരെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല പ്രതിരോധ വാക്സിൻ ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിളാണ്. അതുകൊണ്ട് മഴക്കാലത്തിന് മുമ്പ് തന്നെ PPR വാക്സിൻ എടുക്കാൻ കർഷകർ ശ്രദ്ധിക്കണം. PPR വാക്സിൻ എടുത്ത് ആടുകളെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു 10% മഴക്കാലത്ത് വരാവുന്ന മരണനിരക്ക് ആടിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. ആട് കൃഷി ലാഭകരമായിട്ട് മാറ്റുന്നതിന് ഈ വാക്സിനേഷൻ നിർബന്ധമാണ്. അതുപോലെ പന്നികൾക്കും നമുക്ക് ഇന്നറിയാം സൈൻ ഫീവറുമാതിരിയുള്ള അസുഖങ്ങൾ വന്നുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർഷകരുണ്ട്. അപ്പോൾ സൈൻ ഫീവറിനും വാക്സിൻ ലഭ്യമാണ്. മൃഗാശുപത്രിയുമായിട്ട് ഈ വാക്സിനേഷൻ എടുക്കുന്നതിന് നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണ്. പിന്നെയുള്ളത് നമ്മുടെ ഓമന മൃഗങ്ങളാണ്. ഓമന മൃഗങ്ങളായ പട്ടി, പൂച്ച മുതലായവയിൽ വളരെയധികം പ്രശ്നങ്ങൾ, ഫംഗസ്, ഈസ്റ്റ് ഇങ്ങനെയുള്ള അവയുടെ ഇൻഫെക്ഷനിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് ഈ മഴക്കാലത്ത് സർവ്വസാധാരണമാണ്. ഈ കൂടും പരിസരം എല്ലാം ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണം. ഇവരെ കുളിപ്പിക്കുക എന്നുള്ളത് നമുക്ക് എപ്പോഴും മഴക്കാലമായാലും വേനൽക്കാലമായാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അരിമ മൃഗങ്ങളെ. അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആക്കി അത് ഹീറ്ററോ എന്തെങ്കിലും ഉപയോഗിച്ച് അല്ലെങ്കിൽ കാറ്റടിച്ചോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ടവൽ ചെയ്തോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്തോ ഡ്രൈ ആക്കി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ ഈ ഫംഗസ്, ഈസ്റ്റ് മുതലായവയുടെ ഇൻഫെക്ഷൻ നേരിടാം. പിന്നെ ഓമന മൃഗങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വാക്സിനേഷനാണ്. ആൻറ്റി റാബീസ് വാക്സിൻ, കനൈൻ ഡിസ്റ്റംബറിനെതിരെയുള്ള വാക്സിൻ, കനൈൻ ഹെപ്പറ്റൈറ്റിസിനെതിരെയുള്ള വാക്സിൻ. പാർവോ വൈറസ് ഇൻഫെക്ഷൻ മഴക്കാലത്ത് വളരെ സർവ്വസാധാരണമാണ്. പാർവോ വൈറസ് ഇൻഫെക്ഷൻ പലയിടത്തും ഈ സമയത്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. 4 ടൈപ്പ് പാർവോ വൈറസ് ഉണ്ട്. ഇതിനുള്ള DHPPI വാക്സിൻ ഇപ്പോൾ ലഭ്യമാണ്.

0: ആണ്. അത് DHPPI 4 വാക്സിൻ ഉണ്ട്. അങ്ങനെയുള്ള പല വാക്സിനുകളും ഇപ്പോൾ ലഭ്യമാണ്. അതുപോലെ തന്നെ ARV വാക്സിൻ, ആൻറ്റി റാബീസ് വാക്സിൻ, അത് കൃത്യമായിട്ട് നമ്മുടെ അരുമ മൃഗങ്ങളിൽ എടുക്കണം. കൊച്ചു പപ്പികളാണെങ്കിൽ നമ്മൾ പപ്പി DP വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പൂച്ചകൾ, പൂച്ചകൾ വളർത്തലിപ്പോൾ വളരെ കോമൺ ആണ് അരുമ മൃഗങ്ങളായിട്ട്. അപ്പോൾ കുട്ടികൾക്കും എല്ലാം വളരെ ഇഷ്ടപ്പെട്ട സംഗതിയായതുകൊണ്ട് ഇങ്ങനെയുള്ള അരുമ മൃഗങ്ങൾക്കുള്ള വാക്സിന്, CRP വാക്സിൻ, അതുപോലെ തന്നെ ARV വാക്സിൻ എടുക്കാതെ ഈ അരുമ മൃഗങ്ങളെ ഒരിക്കലും നമ്മൾ വീട്ടിൽ വളർത്താൻ പാടില്ല. ആൻറ്റി റാബീസ് വാക്സിൻ നമ്മൾ കൃത്യമായിട്ട് എടുക്കണം. ഏകദേശം 45 ദിവസം മുതൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവരുടെ പ്രായം വരുമ്പോൾ വാക്സിൻ എടുക്കാം. 45 ദിവസത്തിൽ വാക്സിൻ എടുത്താലുള്ള ഒരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 90 ദിവസം കഴിയുമ്പോൾ നമ്മളൊരു ബൂസ്റ്റർ ഡോസ് കൊടുക്കണം. 90 ദിവസം കഴിഞ്ഞ് ബൂസ്റ്റർ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇയർലി വാക്സിനേഷൻ മതി. അത് ഈ മറ്റസുഖങ്ങൾ വരാതിരിക്കാനുള്ള കനൈൻ ഡിസ്റ്റംബറും അതുപോലെ തന്നെ പാരാ ഇൻഫ്ലുവൻസ വൈറസ് ഇൻഫെക്ഷനും പാർവോ വൈറസ് ഇൻഫെക്ഷനും എല്ലാം ആദ്യം ഒന്നൊരു 45 ഡേയ്സിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 90 ഡേയ്സിൽ ഒരു ബൂസ്റ്ററും കൂടി കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഇയർലി വാക്സിനേഷൻ നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. നമ്മളുടെ പോലുള്ള രാജ്യത്ത് റാബീസ് വാക്സിനും എല്ലാ വർഷവും നമ്മൾ അരുമ മൃഗങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. ഈ റാബീസ് ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ബ്രിട്ടൻ മുതലായ രാജ്യങ്ങളിലെല്ലാം 3 വർഷത്തിലൊരിക്കലെടുത്താൽ മതിയാവും. പക്ഷേ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് റാബീസ് കോമൺ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വർഷത്തിൽ തന്നെ ആൻറ്റി റാബീസ് വാക്സിൻ അരുമ മൃഗങ്ങൾക്ക് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാതെ ഇവരെ വളർത്തരുത്. മഴക്കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം ഈ ഈർപ്പത്തിൽ നിന്നുള്ള പ്രശ്നമാണ്. അതിൻ്റെ ഫീഡും കാര്യങ്ങളെല്ലാം ഈർപ്പടിക്കാതെ സൂക്ഷിക്കണം. ഈർപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഫുഡ് മെറ്റീരിയൽസും പെട്ടെന്ന് ഇതിൻ്റെ ഫീഡ്, പെഡിഗ്രി പോലുള്ള ഫീഡ് എല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നതെല്ലാം ഈർപ്പടിച്ചു കഴിഞ്ഞാൽ അത് ഫംഗസ് ഇൻഫെക്ഷൻ വന്ന് പൂപ്പൽ വിഷബാധ വന്ന് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഫീഡൊന്നും കൊടുക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
1: മഴക്കാലത്തെ മൃഗപരിപാലനത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും മിൽമ വികേന്ദ്രീകൃത വെറ്ററിനറി കൈപ്പുഴ യൂണിറ്റിലെ ഡോക്ടറുമായ MK സത്യൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഡോക്ടർ MK സത്യന് വിളിക്കാം. മൊബൈൽ നമ്പർ 9446011467. നമ്പർ വീണ്ടും 9446011467.
2: NV വിനയനും സംഘവും അവതരിപ്പിക്കുന്ന നാടൻപാട്ട്.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: കർഷകർക്കുള്ള കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ലക്ഷദ്വീപിൽ വ്യാപകമായും കേരളത്തിൽ ചില സ്ഥലങ്ങളിലും മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുത്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 മണി കഴിഞ്ഞ് 20:21. വിപണി. ഈ മാസം 19 തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. കയർ, ഏലം, റബ്ബർ, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ വർധനവ്. വെളിച്ചെണ്ണ, കൊപ്ര, തേങ്ങാപ്പിണ്ണാക്ക്, നാളികേരം തുണ്ടില്ലാത്തത്, കശുവണ്ടി, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ കുറവ്. കുരുമുളക്, കാപ്പിക്കുരു, ചുക്ക്, നേന്ത്രക്കായ, പച്ചക്കപ്പ, കോഴിമുട്ട, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കശുവണ്ടിപ്പരിപ്പ്, അടയ്ക്ക, മഞ്ഞൾ, പുൽത്തൈലം എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 1,000 രൂപ കുറഞ്ഞ് പാലായിൽ 23,900, ചെങ്ങന്നൂരിൽ 27,000, 500 രൂപ കുറഞ്ഞ് ആലുവയിൽ 23,500, കോട്ടയത്ത് 26,000, 200 രൂപ കുറഞ്ഞ് കൊല്ലത്ത് 21,600 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കൊപ്ര ക്യൂന്റലിന് 1,500 രൂപ കുറഞ്ഞ് തിരുവനന്തപുരത്ത് 13,500, 800 രൂപ കുറഞ്ഞ് കൊച്ചിയിൽ 13,100, 400 രൂപ കുറഞ്ഞ് കൊല്ലത്ത് 13,100 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. കയർ ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് കൊച്ചി പറവൂർ 5,300 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തന്നെ വിപണനം തുടർന്നു. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് 300 രൂപ കുറഞ്ഞ് കൊല്ലത്ത് 3,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. ഏലം കിലോഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് കൊച്ചിയിൽ 3,600, 200 രൂപ വർദ്ധിച്ച് കട്ടപ്പന 2,700, 250 രൂപ വർദ്ധിച്ച് തൊടുപുഴയിൽ 2,900 രൂപയ്ക്കും വിപണനം നടന്നു. കുരുമുളക് ക്വിന്റലിന് 1,000 രൂപ കുറഞ്ഞ് തൊടുപുഴ 69,000, പാലായിൽ 67,000, 600 രൂപ കുറഞ്ഞ് കൊച്ചി ഗാർബിൾഡ് 71,100, കൊച്ചി അൺഗാർബിൾഡ് 69,100 രൂപയ്ക്കും, 500 രൂപ കുറഞ്ഞ കട്ടപ്പനയിൽ 69,200, ആലുവ

0: രൂപയിൽ 67,500, 200 രൂപ വർദ്ധിച്ച അടൂരിൽ 69,700 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കാപ്പിക്കുരു ക്വിന്റലിന് 500 രൂപ കുറഞ്ഞ് കോട്ടയത്ത് 37,500, 2,000 രൂപ വർദ്ധിച്ച് കട്ടപ്പനയിൽ 36,000 രൂപയ്ക്കും വിപണനം നടന്നു. ചുക്ക് ക്വിന്റലിന് 1,000 രൂപ കുറഞ്ഞ് മൂവാറ്റുപുഴ 28,000, 500 രൂപ വർദ്ധിച്ച് അടൂരിൽ 28,500 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. കശുവണ്ടി ക്വിന്റലിന് 1,000 രൂപ കുറഞ്ഞ് നെടുമങ്ങാട് 6,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തന്നെ വിപണനം തുടർന്നു. കൊട്ടപ്പാക്ക ക്വിന്റലിന് 1,000 രൂപ വർദ്ധിച്ച് നെടുമങ്ങാട് വരവുമേനി 34,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കോഴിമുട്ട 100-ന് 650 രൂപ മുതൽ 780 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. കൊക്കോ ക്വിന്റലിന് 1,000 രൂപ കുറഞ്ഞ് തൊടുപുഴയിൽ 8,000, 500 രൂപ കുറഞ്ഞ് തിരുവല്ല 9,000, കട്ടപ്പനയിൽ 8,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം നടന്നു. കശുവണ്ടിപ്പരിപ്പ്, അടയ്ക്ക, മഞ്ഞൾ, പുൽത്തൈലം എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റമൊന്നും ദൃശ്യമായില്ല. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിപണി ഈ മാസം 19-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം. തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7:24. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച് ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. കേരളത്തിൽ മഴ തുടരുന്നു. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ ജബൽപൂർ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36-ാം ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്തു. ഗോത്ര സമൂഹങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വികസനത്തിനും വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെങ്ങും സമുചിതം ആഘോഷിച്ചു. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസങ്ങൾക്ക് നേതൃത്വം നൽകി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന പ്രമേയത്തിലൂന്നിയാണ് യോഗാ ദിനം ആചരിച്ചത്. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ നമ്മെ സഹായിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു.
2: യോഗ കേവൽ ഹമാരെ ശാരീരിക സ്വാസ്ഥ്യ പരി ഫോക്കസ് നഹി കർത്ത. യോഗ മാനസിക സ്വാസ്ഥ്യ സേ ശാരീരിക സ്വാസ്ഥ്യ കാ മാർഗ് ദിഖാത്ത ഹൈ. ഇസ്ലിയെ യോഗ കേ വിഷയമേ യുക്ത ചേഷ്ടസ്യ കർമ്മസു കഹാ ഗയാ ഹൈ. യാനി ഹമേ ക്യാ കർണാ ചാഹിയേ ക്യാ നഹി കർണാ ചാഹിയേ ഇസ്കാ ബോധ്.
1: കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിൽ 35,000-ത്തോളം പേർ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ യോഗ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ലഡാക്കിലെ ലേയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്തു. കേരളത്തിൽ യോഗ ദിനാഘോഷങ്ങൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. പശ്ചിമ റെയിൽവേയുടെ അഹമ്മദാബാദ് ഡിവിഷൻ റെയിൽവേ പരിസരങ്ങളിലും 4 പ്രമുഖ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിലും പ്രത്യേക യോഗ

0: സെഷനുകൾ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗാ ദിനാഘോഷങ്ങളിൽ അഭൂതപൂർവമായ പൊതുജന പങ്കാളിത്തം പ്രതിഫലിച്ചതായി ആയുഷ് മന്ത്രാലയം. 600,000+ സംഘടനകളാണ് യോഗാ സംഘം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ ഏകോപിത ശ്രമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള ഏകദേശം 2,500 സ്ഥലങ്ങളിൽ 210+ ഇന്ത്യൻ മിഷനുകൾ യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോയമ്പത്തൂരിലെ സദ്ഗുരു ആദിയോഗിയിൽ CRPF ഉദ്യോഗസ്ഥർക്കും NCC കേഡറ്റുകൾക്കും BSF ഉദ്യോഗസ്ഥർക്കും ഈശ ഫൌണ്ടേഷൻ യോഗാ സെഷൻ സംഘടിപ്പിച്ചു. ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിച്ച യോഗാ സെഷനുകളിൽ 50,000+ പേർ പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി 3 പുതിയ യുദ്ധക്കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച INS ദൂനാഗിരി, INS സംശോധക്, INS അഗ്രെ എന്നീ കപ്പലുകളാണ് കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്തത്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ശ്രീ മോദി പറഞ്ഞു.
1: ഭാരത് ആജ് അപ്നേ പൂരേ മാരിടൈം ഇക്കോസിസ്റ്റം കോ സശക്ത ബനാ രഹാ ഹൈ. ഇസ്ലിയേ ആജ് ഭാരത് അപ്നേ ബന്ദർഗാഹോ കാ ആധുനികരണ കർ രഹാ ഹൈ, നയി ക്ഷമത തയ്യാർ കർ രഹാ ഹൈ, നയി കണക്ടിവിറ്റി ബനാ രഹാ ഹൈ, മൾട്ടി മോഡൽ ലോജിസ്റ്റിക് നെറ്റ്വർക്ക് വികസിത് കർ രഹാ ഹൈ, സാഗർമാല ജൈസേ അഭിയാൻ ഇസി വ്യാപക് സോച് കാ ഹിസ്സ ഹൈ.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. വൈസ് പ്രസിഡന്റ് JD Vance നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘവും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള ഇറാൻ സംഘവുമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. മധ്യസ്ഥരായ പാകിസ്ഥാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചകൾക്കായി എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ കെയർ സ്റ്റാമർ രാജിവയ്ക്കണമെന്ന ആവശ്യം ബ്രിട്ടനിൽ ശക്തം. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നേരിട്ട കനത്ത തിരിച്ചടിയെ തുടർന്നാണ് സ്റ്റാമർക്കെതിരെ പ്രതിഷേധം ശക്തമായത്. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയറായ ആൻഡി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് വിമർശകരുടെ ആവശ്യം. ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ 11th യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11. പരിപാടിയുടെ 135th പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, NamoApp എന്നിവയിലൂടെയോ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കൊതുക് വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിനായി കേരള ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. തമിഴ്നാട്, മാഹി, കാരയ്ക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കായിക പ്രേമികൾക്ക് ആവേശനിശകൾ സമ്മാനിച്ച് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
3: ആദ്യ മത്സരത്തിൽ കാബോ വെർഡെക്കെതിരെ സമനില വഴങ്ങിയ സ്പെയിൻ ഈ ലോകകപ്പിലെ ആദ്യ ജയം കൊതിച്ചാണ് സൌദി അറേബ്യയ്ക്കെതിരെ ഇന്ന് ഇറങ്ങുന്നത്. വൻ ശക്തികളായ ബെൽജിയവും രണ്ടാം മത്സരത്തിനായി ഇന്ന് കളത്തിലിറങ്ങും. ലോസ്ഏഞ്ചൽസിൽ പുലർച്ചെ 12:30 നടക്കുന്ന മത്സരത്തിൽ ഇറാനെയാണ് ബെൽജിയം നേരിടുക. ഉറുഗ്വേ പുലർച്ചെ 3:30 കാബോ വെർഡെയെ നേരിടും. ന്യൂസിലൻഡ്, ഈജിപ്ത് മത്സരം നാളെ പുലർച്ചെ 6:30.

0: പുലർച്ചെ കാനഡയിലെ ടൊറന്റോയിൽ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി നോക്കൌട്ട് ഉറപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ജപ്പാൻ ടുണീഷ്യയെ 4-0 പരാജയപ്പെടുത്തി. കൻസാസ് സിറ്റിയിൽ നടന്ന മത്സരത്തിൽ ഇക്വഡോറിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച കുറാസാവോയ്ക്ക് ആദ്യ ലോകകപ്പ് പോയിന്റ് ലഭിച്ചു. ഗോൾ കീപ്പർ എലോ റൂമിന്റെ ആവേശകരമായ പ്രകടനമാണ് കുറാസോവയ്ക്ക് ചരിത്ര നേട്ടം സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ശ്രീലങ്കയിൽ നടന്ന ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ

0: ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള 15 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗില്ലാണ് ക്യാപ്റ്റൻ. അടുത്തമാസം 14 പരമ്പരയ്ക്ക് തുടക്കമാവുന്നത്. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലാന്റിനെ എതിരില്ലാത്ത 2 തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്ക് ഇന്ത്യ യോഗ്യത നേടി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. ചോദ്യപേപ്പർ ചോർച്ച ആരോപണം ഉയർന്നതിനാൽ May 3 നടന്ന നീറ്റ് പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്ലസ് വൺ പ്രവേശനത്തിലെ 2 അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനം നാളെ ആരംഭിക്കും. രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 പ്രവേശനം. പ്രധാന വാർത്തകൾ വീണ്ടും. 12 അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരികക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. കേരളത്തിലെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 28 സെക്കൻഡ്.

0: FM ഈവനിംഗ്.
1: പ്രിയ ശ്രോതാക്കളെ, വിവിധങ്ങളായ നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി ഇന്നത്തെ FM ഈവനിംഗ് ആരംഭിക്കുന്നു. കൊച്ചി FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ FM ഈവനിംഗിലേക്ക്.

0: എഫ് എം ഈവനിംഗിൽ ആദ്യം
1: സമകാലികം.
2: ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ലോകത്തിന് ഭാരതം നൽകിയ മഹത്തായ ഒരു ദർശനമാണ് യോഗ. മനുഷ്യനെ പ്രകൃതിയോട് ഇണക്കി ചേർത്ത് ആന്തരിക സമാധാനത്തിലേക്കും പൂർണ്ണ ആരോഗ്യത്തിലേക്കും നയിക്കുന്ന ഒരു സമഗ്ര ജീവിതചര്യയാണ് യോഗ. ഈ മഹത്തായ സന്ദേശം ലോകമെമ്പാടും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. യോഗയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം ഇന്ന് സമകാലികത്തിൽ.
3: പഴയ ഒരു കഥയിൽ നിന്ന് തുടങ്ങാം.
2: ആയുർവേദ ചികിത്സകനും യോഗ ഇൻസ്ട്രക്ടറുമായ ഡോക്ടർ ശ്രീരാജ് കെ ദാമോദർ.
3: പണ്ട് കേരണ്ടൻ എന്നൊരു മഹർഷി ജീവിച്ചിരുന്നു. ഒരു ദിവസം ചണ്ഡകപാലി എന്നൊരു രാജാവ് അദ്ദേഹത്തെ കാണാൻ ആശ്രമത്തിലെത്തി. ഒരേ ഒരു ആഗ്രഹം, ഖടസ്ഥയോഗം എന്ന വിദ്യ പഠിക്കണം. ഇരു കൈയും നീട്ടി മഹർഷിയെ രാജാവിനെ സ്വീകരിച്ചു. ആ വിദ്യ പകർന്നു നൽകി. ഇതാണ് കേരണ്ട സംഹിത എന്ന ചെറിയ യോഗ ഗ്രന്ഥത്തിന്റെ തുടക്കം. ഖടം എന്നാൽ കുടം. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ഒരു കുടം പോലെയാണ്. അതിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രാണശക്തിയാണ് നമ്മളെ ജീവനോടെ നിലനിർത്തുന്നത്. ഉള്ളിലെ ഈ ചൈതന്യവും പുറത്ത് പ്രപഞ്ചത്തിലെ ചൈതന്യവും തമ്മിൽ ഒരു താളമുണ്ട്. ആ താളം തെറ്റുമ്പോഴാണ് രോഗങ്ങൾ പിറക്കുന്നത്. ഇതാണ് നമ്മുടെ പുരാതന വൈദ്യശാസ്ത്രം പറയുന്നത്.

0: പ്രായമാകുമ്പോഴും ആ താളം കാത്തു സൂക്ഷിക്കുക, അത് തന്നെയാണ് ആരോഗ്യകരമായ വാർദ്ധക്യത്തിൻ്റെ രഹസ്യവും. ജിമ്മും യോഗയും തമ്മിൽ ഒരു സൂക്ഷ്മമായ വ്യത്യാസമുണ്ട്. ജിമ്മിൽ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ഭക്ഷണത്തിലൂടെ കിട്ടിയ ഊർജത്തെ നമ്മൾ കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ യോഗ അങ്ങനെയല്ല. യോഗയിൽ ശരീരത്തിൽ പുതിയ ഊർജം ഉണരുകയാണ് ചെയ്യുന്നത്. പ്രാണശക്തിക്ക് കൂടുതൽ ഇടം കിട്ടുന്നുണ്ട്. ശരീരത്തിലെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാതെ അപ്പപ്പോൾ പുറന്തള്ളപ്പെടുന്നുണ്ട്. ഒരു ഫോൺ റീബൂട്ട് ചെയ്യുന്നത് പോലെ ശരീരം അതിൻ്റെ പൂർണ്ണ ശേഷിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ശ്വാസഗതി ശ്രദ്ധിക്കാതെ ചെയ്യുന്ന മോഡേൺ ഫിറ്റ്നസ് എക്സസൈസുകൾ ഊർജത്തെ ചോർത്തിക്കളയുമ്പോൾ യോഗ ഊർജത്തെ ഉള്ളിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രായമാവുമ്പോൾ നമുക്ക് വേണ്ടത് ഇങ്ങനെ ചോർന്നു പോകുന്ന ഊർജമല്ല, ഉള്ളിൽ നിറയുന്ന ഊർജമാണ് വേണ്ടത്. യോഗ ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ മാത്രം സ്വന്തമൊന്നും അല്ല കേട്ടോ. ആയുർവേദവും ഹോമിയോപ്പതിയും മോഡേൺ മെഡിസിനും എല്ലാവരും ഇന്ന് യോഗയുടെ ഗുണം തിരിച്ചറിയുന്നുണ്ട്. സാഖ്യവും യോഗയും ഒരേ നാണയത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ ഏകീയമായ കാഴ്ചപ്പാടിൽ നിന്ന് തന്നെയാണ് ആയുർവേദവും വളർന്നു വന്നത്. ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ അയാൾ മറ്റേതൊക്കെ ചികിത്സാക്രമങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നുകൂടി ചികിത്സിക്കുന്ന ഡോക്ടർ അറിയണം. അങ്ങനെ അറിഞ്ഞുള്ള ചികിത്സയ്ക്കാണ് രോഗിയെ ശരിക്കും ഭേദപ്പെടുത്താൻ സാധിക്കുക. ഓരോ സമ്പ്രദായങ്ങളുടെയും തനിമ കാത്തുകൊണ്ട് തന്നെയുള്ള ഒരു ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ചാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. ആ വഴിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് യോഗ. ജോലി സമ്മർദ്ദവും മൊബൈൽ അടിമത്വവും ഒക്കെ കൂടുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് മാത്രമല്ല വർക്കിംഗ് ക്ലാസ്സിനും ഡെയിലി യോഗ വലിയൊരു അനുഗ്രഹമായിരിക്കും. ലോകത്തിലുള്ള പല പ്രശ്നങ്ങളും യോഗ ഉള്ളിലുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തിൽ നിന്നാണെന്നും തോന്നിയിട്ടുണ്ട്. യോഗ വെറും അഭ്യാസ കസർത്തുകൾ മാത്രമല്ല കേട്ടോ. ആരംഭശൂരത്വം കൊണ്ട് ശരീരത്തെ പീഡിപ്പിച്ച് ചെയ്യുന്ന അഭ്യാസങ്ങൾ ഒരുപക്ഷെ നമ്മളിൽ നിന്ന് വേഗം അകന്നുപോകും. യമനിയമങ്ങൾ, അതായത് സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിശ്ചയമായും നമ്മൾ നമ്മളോട് പാലിക്കേണ്ട ചില മര്യാദകൾ, ഇതൊക്കെ അടിത്തറയായിട്ടുള്ള യോഗയാണ് കാലങ്ങളോളം വിളങ്ങുക. ഞാൻ ചെയ്യുന്നതാണ് ശരിയായ യോഗ എന്ന് ആരും ശഠിക്കുകയും അരുത്. അന്ധന്മാർ ആനയെ തൊട്ടറിഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും അറിയുന്നത് ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്നുള്ള ബോധം വേണം. താഴ്ന്ന നിലത്തേക്കാണ് നീരോടുള്ളൂ. വിനയമുള്ള മനസ്സിലേക്കാണ് പ്രാണശക്തിയും അതിൻ്റെ പ്രവാഹം ത്വരിതപ്പെടുത്തുന്നത്. പറഞ്ഞു വന്നത്, വാർദ്ധക്യം തളർച്ചയുടെ കാലമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദിവസവും കുറച്ചു നേരം ശ്വാസത്തിലും ശരീരത്തിലും ശ്രദ്ധിക്കുന്ന ആ കുറച്ച് മിനിറ്റുകൾ ജീവിതാവസാനം വരെ ഉന്മേഷത്തോടെ നിങ്ങൾക്ക് കഴിഞ്ഞു പോകാൻ അത് മാത്രം മതി.
1: സ്ത്രീകൾക്ക് യോഗ എങ്ങനെ പ്രയോജനകരമാകും?
2: സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് യോഗ വളരെ മികച്ചതാണ്.
1: ആലുവയിലുള്ള ഒരു ആയുർവേദ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വത്സല ദേവി കെ.
2: ആർത്തവ പ്രശ്നങ്ങൾ, ഹാർമോൺ ഇംബാലൻസ് ഇഷ്യൂസ്, മാനസിക സമ്മർദ്ദം, ഗർഭകാല ബുദ്ധിമുട്ടുകൾ, പ്രസവാനന്തര പ്രശ്നങ്ങൾ, മെനോപോസിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും സ്ത്രീകളുടെ ആയുസ്സിന്റെ എല്ലാ ഘട്ടങ്ങളിലും യോഗയ്ക്ക് അതിൻ്റെതായ മഹത്വമുണ്ട്. ഒരു ഫിറ്റ്നസ് നിലനിർത്തുക, അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കുക, ചുറുചുറുക്കോടെ ഇരിക്കുക എന്ന കാര്യത്തിൽ സ്ത്രീകളെ വളരെയധികം യോഗ സഹായിക്കും. ഇന്ന് നമുക്കൊക്കെ അറിയാം, സ്ത്രീകൾ വീട്ടിനകത്തും പുറത്തും ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യോഗയിലൂടെ നമ്മൾ ഫിറ്റായിട്ടിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇനി സ്ത്രീകൾക്ക് ജനറലി ഉപയോഗപ്പെടുന്ന പല യോഗാസനങ്ങളും ഉണ്ട്. എല്ലാ സ്ത്രീകൾക്കും എല്ലാ കാലത്തും ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആസനങ്ങളാണ് ഭദ്രാസനം, ബാലാസനം, ഭുജംഗാസനം എന്നിവയൊക്കെ. അതുപോലെ തന്നെ സേതുബന്ധാസനവും നമുക്ക് എപ്പോഴും ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഗർഭകാലത്തിലാണെന്നുണ്ടെങ്കിലും പ്രസവാനന്തരം യോഗ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ഒരു യോഗ ഇൻസ്ട്രക്ടറുടെയോ ഡോക്ടറുടെയോ നിർദ്ദേശത്തോടെ മാത്രമേ ചെയ്യാവൂ. പ്രത്യേകിച്ചും ആദ്യത്തെ 3 മാസങ്ങളിൽ താടാസനം പോലത്തെ സിമ്പിൾ ആയിട്ടുള്ള യോഗ പോസ്റ്റേഴ്സ് ആണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് മാർജാരാസനം പോലത്തെ ആസനങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പ്രസവാനന്തരം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 4 ആഴ്ച വരെ സിമ്പിൾ ആയിട്ടുള്ള സൂക്ഷ്മ വ്യായാമങ്ങൾ മാത്രമേ ചെയ്യാവൂ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു യോഗ ഇൻസ്ട്രക്ടറെ കണ്ടുകൊണ്ട് പല വിധത്തിലുള്ള ആസനങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ത്രികോണാസനം നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടും വയറിന്റെ ആസനങ്ങൾ, കോർ മസിൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആസനങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. കെഗിൽസ് എക്സസൈസ് അല്ലെങ്കിൽ മൂലബന്ധം, മഹാബന്ധം പോലത്തെ ബന്ധങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രസവാനന്തരവും ഒരുപാട് ആസനങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്കൂൾ കുട്ടികളിൽ നിന്ന് വളരെയധികം കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ആർത്തവകാലത്തെ വയറുവേദന. ഈ ആർത്തവകാലത്തെ വയറുവേദന നമുക്ക് ഒരുപാട് ദിവസങ്ങൾ നഷ്ടപ്പെടുത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുട്ടികളെ യോഗ പരിശീലിപ്പിച്ചാൽ, പവനമുക്താസനം, പാദഹസ്താസനം പോലത്തെ കോമ്പിനേഷനിലെ യോഗ പരിശീലിപ്പിച്ചാൽ, ആർത്തവം ഇല്ലാത്ത ദിവസങ്ങളിൽ കൃത്യമായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ ഈ വേദനകളിൽ നിന്ന് മുക്തി നേടാൻ പറ്റും. അതേപോലെ ആർത്തവകാലത്ത് യോഗ ചെയ്യാമോ എന്ന് പലർക്കും

0: സംശയവും ഉണ്ടാവാം. ചെറിയ രീതിയിലുള്ള റിലാക്സിംഗ് ആയിട്ടുള്ള യോഗാസനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ബാലാസനം പോലെ അല്ലെങ്കിൽ മാർജാരാസനം പോലത്തെ ആസനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് താഴ്ന്നു പോകുന്ന ആസനങ്ങളോ അല്ലെങ്കിൽ തല താഴോട്ടിട്ട് ചെയ്യുന്ന ആസനങ്ങളോ ഒക്കെ ചെയ്യാൻ പാടില്ല. അല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ആസനങ്ങൾ നമുക്ക് ആർത്തവകാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് മെനോപോസ് കണ്ടീഷനിൽ നമുക്ക് ഈ മൂത്രം പിടിച്ചു നിർത്താനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകളെ നമുക്ക് കാണാം. അവർക്ക് നമുക്ക് മഹാബന്ധം പരിശീലിപ്പിച്ചാൽ വളരെയധികം നല്ലതാണ്. ഇങ്ങനെ സ്ത്രീകളുടെ ആരോഗ്യത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും യോഗയ്ക്ക് അതിൻ്റെതായ മഹത്വമുണ്ട്. യോഗ പരിശീലിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനും മാനസികവും ശാരീരികവുമായ ആരോഗ്യം നേടാനും അതേപോലെ നമ്മുടെ ഹോർമോണുകളെയും സന്തുലിതാവസ്ഥയിൽ നിർത്താനും സാധിക്കും.
1: കുട്ടികൾക്ക് യോഗ ഏറെ ഗുണം ചെയ്യുമെന്ന് ഫോർട്ട് കൊച്ചി സ്വദേശി യോഗ അധ്യാപിക റാണി.
2: നമ്മുടെ ശാരീരിക മാനസിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ യോഗ സഹായിക്കുന്നുണ്ട്. അതിന് സഹായകരമായ ഒരു അഭ്യാസം എന്ന നിലയിൽ കുട്ടികളിൽ പ്രത്യേകിച്ച് അവരുടെ ക്ഷമ, ഏകാഗ്രത, പിന്നെ അച്ചടക്കം, ഓർമ്മശക്തി, ശ്രദ്ധ ഇവയെല്ലാം വളർത്താനായിട്ട് യോഗ മൂലം സാധിക്കും. യോഗ അഭ്യസിച്ചു തുടങ്ങുന്ന കുട്ടികളിൽ വരുന്ന മാറ്റങ്ങളെ നമുക്ക് ഘട്ടം ഘട്ടമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ശ്രദ്ധിച്ചത് ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികളിൽ യോഗ അഭ്യസിച്ചു തുടങ്ങുമ്പോൾ അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾ ഇങ്ങനെ ആസനങ്ങളിലേക്കും പ്രാണായാമ ക്രിയകളിലേക്കും ഇറങ്ങിച്ചെന്ന് പിന്നീട് നല്ലവണ്ണം ചെയ്യുന്നതായിട്ടും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ യോഗയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുവഴി മാനസികാരോഗ്യം ഉയരുകയും ചെയ്യും. ഇത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറക്കും, പിന്നെ ആത്മവിശ്വാസത്തെ വളർത്തുകയും ചെയ്യും. പ്രധാനമായിട്ടും ശ്വസന നിയന്ത്രണങ്ങളും പ്രാണായാമ ക്രിയകളുമാണ് ഇതിന് സഹായിക്കുന്നത്. ആസന രീതികൾ, അതായത് ഇപ്പോൾ അക്കങ്ങളും പിന്നെ അക്ഷരങ്ങളും മൃഗങ്ങളും ഇവയെല്ലാം അനുകരിച്ചിട്ടുള്ള ചില ആസന രീതികളുണ്ട്. അത് കുട്ടികൾക്ക് വളരെ അട്രാക്റ്റീവാണ്. യോഗയിലേക്ക് കുട്ടികളെ പെട്ടെന്ന് ഇറക്കി കൊണ്ടുവരാൻ ഈ രീതി സഹായിക്കാറുണ്ട്. മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് ഇപ്പോൾ സ്പോർട്സ്, ഗെയിംസ് തുടങ്ങിയവയിൽ കുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ യോഗാഭ്യാസം ചെയ്യുന്നതിലൂടെ ഇവരുടെ ശാരീരികാരോഗ്യം മാത്രമല്ല മാനസികാരോഗ്യം കൂടി മെച്ചപ്പെട്ടു വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുട്ടികൾ, അതായത് 8 വയസ്സ് മുതലുള്ള കുട്ടികളിൽ ധ്യാനം പഠിപ്പിക്കുകയാണെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ അക്രമവാസന പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പരിപൂർണനായ ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്നതിന് യോഗയ്ക്ക് സാധിക്കും. അതായത് നമ്മുടെ കുട്ടികളെ കണക്കും സയൻസും നൃത്തവും സംഗീതവും എല്ലാം പഠിപ്പിക്കുന്ന പോലെ തന്നെ യോഗ പഠനവും അവരുടെ നിത്യജീവിതത്തിലെ ഭാഗമാക്കി മാറ്റാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നല്ലൊരു പൗരനെ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ ഇതുമൂലം സാധിക്കും.
1: വാർദ്ധക്യത്തിൽ സമ്പൂർണ്ണ ആരോഗ്യം യോഗയിലൂടെ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം.
3: ലോകം മുഴുവൻ ഭാരതത്തിന്റെ പരമ്പരാഗത യോഗ വിജ്ഞാനത്തിന്റെ ലഹരിയിലാണ് ഇന്ന്.
1: കൊച്ചിയിലും മൂവാറ്റുപുഴയിലും പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ ഓഫ് യോഗ ആൻഡ് പ്രാണി ഹീലിംഗ് സ്ഥാപനത്തിന്റെ ഡയറക്ടറും ഇൻസ്ട്രക്ടറുമായ ജയകുമാർ.
3: 2026 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം വാർദ്ധക്യത്തിൽ സമ്പൂർണ്ണ ആരോഗ്യം യോഗയിലൂടെ എന്നതാണ്. യോഗയും മറ്റ് വ്യായാമങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എല്ലാ വ്യായാമങ്ങളും നല്ലത് തന്നെ, മറിച്ച് യോഗയിൽ മനസ്സിനും ശരീരത്തിനും ഒരേ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിശീലനങ്ങളാണ്. ആസനങ്ങൾ ശരീരത്തിൻ്റെ ബലക്ഷമതയ്ക്കും ബോഡി ഷേപ്പിനും എല്ലാം ഉപകരിക്കുമെങ്കിൽ പ്രാണായാമങ്ങൾ അഥവാ ശ്വസനക്രിയ മനസ്സിൻ്റെ ശാന്തതയിലേക്കും പ്രതിരോധ സംവിധാനം ഉയർത്തുന്നതിലേക്കും ബ്രെയിൻ സെല്ലുകളുടെ അപ്ഗ്രേഡിങ്ങും അങ്ങനെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും ഉപകരിക്കുന്നു. തുടർന്ന് ധ്യാന പരിശീലനങ്ങൾ അല്ലെങ്കിൽ യോഗ നിദ്രയിലൂടെയെല്ലാം മനുഷ്യ മനസ്സിൻ്റെ അന്തർജ്ഞാനത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ സൂര്യ നമസ്കാരവും ആസനങ്ങളുമെല്ലാം ചിലരെ രോഗങ്ങൾ മാറ്റുവാൻ നല്ലതാണ് എങ്കിലും പ്രാണായാമങ്ങളും ധ്യാന പരിശീലനങ്ങളും ഇല്ലാതെ യോഗ പരിശീലനം പൂർണ്ണമാകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ മനുഷ്യരാശി നേരിടുന്ന വലിയൊരു പ്രതിസന്ധി, ഏതാണ്ട് 90% രോഗങ്ങളും അതിൻ്റെ മൂല കാരണങ്ങൾ മനോജന്യമായ കാരണങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ്. എക്സസീവായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനും നെഗറ്റീവ് ചിന്തകളും ഫ്രസ്ട്രേഷനും എല്ലാം രോഗമുണ്ടാക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിൻ്റെ ബലക്ഷമതയോടൊപ്പം തന്നെ മനസ്സിൻ്റെ ശക്തിയും അന്തർജ്ഞാനവും എല്ലാം നമ്മൾ നേടിയെടുത്താലേ സമ്പൂർണ്ണ ആരോഗ്യം, സമ്പൂർണ്ണ സൗന്ദര്യം എന്ന തലത്തിലേക്ക് നാം ഓരോരുത്തരും എത്തിച്ചേരുകയുള്ളൂ. രോഗം വരാൻ പല കാരണങ്ങളിലൊന്നും

0: ബാഹ്യമായ കാരണങ്ങളാണ്, ബാക്ടീരിയ, വൈറസ്, ക്ലൈമറ്റ്, ഡയറ്റ് ഇതൊക്കെയാണെങ്കിൽ നാം തന്നെ ഉണ്ടാക്കുന്നതാണ് സ്ട്രെസ്സും ടെൻഷനും നെഗറ്റീവായ ചിന്തകളുമെല്ലാം. അതിനെ അതിജീവിക്കാൻ യോഗയിലെ പല ശ്വസന പരിശീലനങ്ങളും ധ്യാന പരിശീലനങ്ങളും ഉപകരിക്കുന്നു എന്നുള്ളതാണ്. ശ്വസനക്രിയയിലൂടെ നാം നേടിയെടുക്കുന്നത് ധാരാളം ഓക്സിജൻ നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുന്നു. അതിലൂടെ രക്തശുദ്ധീകരണം നടക്കുന്നു. അതിലൂടെ ശരീരത്തിൻ്റെ ഡീറ്റോക്സിഫിക്കേഷൻ നടക്കുന്നു. അതിലൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യപ്പെടുന്നു. ധ്യാനിക്കുമ്പോൾ അന്തർജ്ഞാനം അഥവാ ഇൻട്യൂഷൻ എന്നുള്ളത് നാം വായിച്ചും പഠിച്ചും മറ്റുള്ളവരുടെ വിജ്ഞാനങ്ങൾ കേട്ടും മനസ്സിലാക്കുന്നത് കൂടാതെ നാം ഡിവൈൻലി ഗൈഡ് ചെയ്യപ്പെടുന്ന ചില ഇൻട്യൂഷൻസ്, ചില തിരിച്ചറിവുകൾ നമ്മുടെ മനസ്സിനെ ശാന്തതയിലേക്ക് നയിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നു. ശരിയായ രീതിയിലുള്ള ധ്യാന പരിശീലനം വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഈ അന്തർജ്ഞാനം അവരുടെ പഠനത്തിനും ഉപകരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നല്ലൊരു യോഗ പരിശീലകന്റെ സഹായത്തോടെ ശരിയായ രീതിയിൽ യോഗ അഭ്യസിക്കുന്നതിലൂടെ നാം നേടിയെടുക്കുന്നത് ശരീരത്തിൻ്റെ ബലക്ഷമത മാത്രമല്ല, മനസ്സിൻ്റെ ശക്തിയും അന്തർജ്ഞാനവും നാം നേടുന്നു എന്നുള്ളതാണ്.
1: കേവലം ഒരു ദിവസത്തെ ആചരണത്തിലോ ഏതാനും യോഗാസനങ്ങൾ ചെയ്യുന്നതിലോ ഒതുങ്ങേണ്ട ഒന്നല്ല യോഗ. അത് ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയിലേക്കുള്ള ചുവടുവയ്പ്പാണ്. രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുകയാണ് എന്ന തത്വം യോഗ നമ്മെ പഠിപ്പിക്കുന്നു. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന തിരിച്ചറിവോടെ വരും തലമുറയ്ക്ക് യോഗയെ നമുക്ക് കൈമാറാം.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

0: സേവന വാർത്തകളുമായി FM ഈവനിംഗ് തുടരുന്നു. സംസ്ഥാന തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് ITI പ്രവേശനത്തിന് അപേക്ഷിക്കാം. www.laborwelfarefund.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം. 10-ാം ക്ലാസ്സാണ് യോഗ്യത. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം. www.laborwelfarefund.in. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ കോട്ടയം ക്യാമ്പസിൽ ഏകവർഷ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ ഒഴിവുള്ള സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപ്പര്യമുള്ള യോഗ്യരായ ബിരുദധാരികൾ ഈ മാസം 22, 23, 24 തീയതികളിലായി പാമ്പാടി 8-ാം മൈലിലെ ക്യാമ്പസിൽ ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം. 0481-2-50-25-20 0481-2-50-25-20.
1: Try and on waves. Let's play football. FIFA World Cup 2026 updates. ഇരുപത്തിരണ്ടാം തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം വേഴ്സസ് ഇറാൻ, രാവിലെ 3:30 ഉറുഗോ വേഴ്സസ് കാബോ വെർദെ, രാവിലെ 6:30 ന്യൂസിലാൻഡ് ഏറ്റുമുട്ടുന്നു ഈജിപ്തുമായി. 22-ാം തീയതി രാത്രി 10:30 ഗ്രൂപ്പ് ജയിൽ അർജന്റീന തങ്ങളുടെ 2-ാമത്തെ പോരാട്ടത്തിൽ കൊമ്പ് കോർക്കുന്നു ഓസ്ട്രിയയുമായി. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

0: കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-നും 55-നുമിടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് 3 മുതൽ 5 വർഷ തിരിച്ചടവ് കാലാവധിയിലാണ് വ്യക്തിഗത വായ്പ നൽകുന്നത്. 4 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വായ്പ അനുവദിക്കുന്നത്. മൈക്രോ ഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 4 മുതൽ 7% പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്നു. CDSന് കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങൾക്ക് 19 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാകുന്നതാണ്. അപേക്ഷകൾ അക്ഷയ സെന്റർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേകൾ മുഖേന www.mitrasoft.kswdc.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 94-96-01-50-12 94-96-01-50-12. FM ഈവനിംഗ് തുടരുന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
2: ശാസ്ത്രികൾ എഴുന്നേറ്റു. നെറ്റി പൊട്ടി ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വെറും മണ്ണിൽ കൊടുങ്കയും കുത്തിയിരുന്നു. അമ്മതിനെ അടിക്കരുത്, അദ്ദേഹം വിളിച്ചു പറഞ്ഞു. തമ്പുരാനെ, എന്നെ അടിക്കാൻ നാടുവാഴി ഇനി മാറി ജനിക്കണം. താങ്കൾ വിഷമിക്കണ്ട, എന്നെ ഒരു ചുക്കും ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റില്ല. അമദൻ ശാസ്ത്രികളെ സമാധാനിപ്പിച്ചു. കൊടുക്കിനിട അടി, നാടുവാഴി കൽപ്പിച്ചു. ചാട്ടവാർ ഉയർന്നു. പെട്ടെന്ന് അമദൻ ഈണത്തിൽ ചൂളമടിച്ചു. നിമിഷങ്ങൾക്കകം നിരവധി സർപ്പങ്ങൾ ഓടിയെത്താൻ തുടങ്ങി. പത്തിവിടർത്തി അവ അമദന്റെ ചുറ്റും വന്നു നിരന്നു. കാര്യസ്ഥന്മാരും ഭൃത്യന്മാരും ഉറക്കെ നിലവിളിച്ചുകൊണ്ടോടി. നാടുവാഴി പേടിച്ചു കിടുകിടാ വിറച്ചു. മുഖത്ത് ഒരു തുള്ളി ചോര പോലുമില്ലാതായി. ശാസ്ത്രികൾ അത്ഭുതത്തോടും കൗതുകത്തോടും കൂടി ആ രംഗം നോക്കി നിന്നു. സർപ്പങ്ങൾ അമതിനു ചുറ്റും നൃത്തം വെച്ചു. പത്തിവിടർത്തി ആടിക്കൊണ്ട് ഒരു സർപ്പം നാടുവാഴിയെ സമീപിച്ചു. അദ്ദേഹത്തിന്റെ ഇടത്തെ കൈത്തണ്ടയിൽ ചുറ്റിപ്പിടിച്ചു. അയ്യോ, നാടുവാഴി എട്ടുതിക്കും പൊട്ടുമാറി നിലവിളിച്ചു. അമതാ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, ഈ പാമ്പുകളെ തിരിച്ചു വിളിക്കൂ. നാടുവാഴി യാചിച്ചു. എന്റെ കെട്ടഴിക്കൂ നാടുവാഴി, സ്വന്തം കൈകൊണ്ട് കെട്ടഴിക്കൂ, ഇല്ലെങ്കിൽ സർപ്പങ്ങളങ്ങേ ദംശിക്കും. ഞാനിതാ മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞു. നാടുവാഴി ഇടർന്ന പാദങ്ങളോടെ അമതനെ സമീപിച്ചു. ഇടത് കൈയിനെ വരിഞ്ഞിരിക്കുന്ന സർപ്പം നാടുവാഴിയുടെ ശരീരത്തിലൂടെ തന്നെ ഇഴഞ്ഞ് താഴേക്കിറങ്ങി. നാടുവാഴി അമതന്റെ കെട്ടറുത്തു. തലയും താഴ്ത്തി അദ്ദേഹം പൂമുഖത്തേക്ക് കയറി. അമതൻ ഒരിക്കൽ കൂടി ചൂളമടിച്ചു. പാമ്പുകൾ വന്ന വഴിയെ മടങ്ങിപ്പോയി. അമതൻ ശാസ്ത്രികളുടെ മുന്നിൽ വന്നു നിന്നു. ഞാൻ പോട്ടെ. ശാസ്ത്രികൾ അവനെ ഒരു നിമിഷം സൂക്ഷിച്ചു നോക്കി. ശാസ്ത്രികളുടെ നെറ്റിയിൽ പൊടിഞ്ഞിരുന്ന ചോരത്തുള്ളികൾ അമതൻ തന്റെ മുണ്ടിന്റെ കോന്തല കൊണ്ട് തുടച്ചു. പോയി വരൂ അമത, എന്തുകൊണ്ടോ ശാസ്ത്രികളുടെ തൊണ്ടയിടറി. നാടുവാഴി, ഞാൻ പോണു, പിന്നെ കാണാം. അമതൻ ധൃതിയിൽ നടന്നു. ഹാ ഊ, നാടുവാഴിയിൽ നിന്നും ഒരു നിശ്വാസമുയർന്നു. ശാസ്ത്രികൾ ഉമ്രത്തേക്ക് കയറി. കരിസ്ഥന്മാരും ഭൃത്യന്മാരും ഓടിയെത്തി. ഉശിരില്ലാത്ത പട്ടികൾ, ചോറ് നക്കി തിന്നാൻ മാത്രം അറിയണ പട്ടികൾ. നാടുവാഴി ശാസ്ത്രികളുടെ ചെകിടത്ത് പ്രഹരിച്ചു. എന്തിനാ ഈ സമ്മാനം എന്ന് മനസ്സിലായോ? നാടുവാഴി, മനസ്സിലായില്ല.

0: താൻ കാരണമാണ് ഈ അനർത്ഥമെല്ലാം ഉണ്ടായത്. ഇപ്പോൾ മനസ്സിലായോ? ശാസ്ത്രികൾ ഒന്നും ഉരിയാടിയില്ല. അദ്ദേഹം മുറ്റത്തിറങ്ങി. തികച്ചും ശാന്തഗംഭീരനായി നാടുവഴിയെ തിരിഞ്ഞു നോക്കി നടന്നു. നടന്ന സംഭവമെല്ലാം അമതൻ അമ്മയെയും അച്ഛനെയും അറിയിച്ചു. കൂട്ടുകാരെ അറിയിച്ചു. സൂക്ഷിക്കണേ മോനെ, തേയി മകനെ ഉപദേശിച്ചു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.

0: കൊച്ചി എഫ് എമ്മിന്റെ സായാഹ്ന പ്രക്ഷേപണത്തിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഈവനിംഗ്. സമയം 8 മണി.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പന്ത്രണ്ടാമത് അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച് ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് കൊതുകുജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. പ്ലസ് 1 പ്രവേശനത്തിന്റെ മെറിറ്റ് ക്വാട്ടയുടെ മുഖ്യഘട്ടത്തിലെ 2nd അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയ പ്രവേശനം നാളെ രാവിലെ 10 മണി മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 മണി വരെ നടക്കും. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലൻഡിനെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

0: സുമേഷ്, ലുക്ക് അറ്റ് യുവർ വാച്ച്. എത്ര നേരമായി ഞാൻ ഈ സ്റ്റാൻഡിൽ കൊതുകടിയും കൊണ്ട് കാത്തിരിക്കുന്നു.
1: അയ്യോ കാണു സാറേ, ഞാന് ഇവിടെ വന്നിട്ട് കൊറേ നേരമായി. സാറിനെ എവിടെയൊക്കെ തപ്പി കണ്ടില്ല, അതുകൊണ്ടൊരു ചായ കുടിക്കാൻ കയറിയതാ. ഐ ആം വെയിറ്റിംഗ് ഹിയർ സിൻസ് 2 hours.
0: സിൻസ് 2 hours? ഓ നോ.
1: എന്നാ പറ്റി സാറേ, പിന്നെ കൊതുകുത്തിയോ?
0: അതല്ല, താനിപ്പോ എന്താ പറഞ്ഞു?
1: വെയിറ്റിംഗ് ഹിയർ സിൻസ് 2 hours എന്ന്. 2 മണിക്കൂറായി ഇവിടെ കാത്തിരിക്കുവായിരുന്നു.
0: എടോ, സിൻസ് എന്നത് എപ്പോഴും ഏതെങ്കിലും സ്പെസിഫിക് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ ടൈമിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ.
1: എന്താ സാറേ സ്പെസിഫിക് സ്റ്റാർട്ടിംഗ്? എന്താ
0: സ്പെസിഫിക് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ, സിൻസ് 9 o'clock, സിൻസ് മൺഡേ, സിൻസ് 1947 എന്നത് സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് ഓഫ് ടൈമിൽ ഉപയോഗിക്കണം. അതാണ് അതിന്റെ ശരി.
1: ഓ ഓക്കെ ഓക്കെ. അപ്പൊ ഈ 2 മണിക്കൂർ, 3 ദിവസം അങ്ങനെയൊക്കെ പറയണമെങ്കിലോ?
0: ഫോർ എ ഡ്യൂറേഷൻ ഓഫ് ടൈം യു യൂസ് 4.
1: ഓ ഇപ്പൊ മനസ്സിലായി. അപ്പൊ കാരണം സാറേ, ഞാൻ എനിക്കൊരു സംശയം. സാറിന് ഇപ്പൊ സാറിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് വടിവെട്ടി അടിക്കാൻ ഓടിച്ചിട്ട് ഇപ്പൊ 3 ദിവസമായില്ലേ? അത് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ യുവർ വൈഫ് ഈസ് ചേസിംഗ് യു ഫോർ 3 days അല്ലേ?
0: വാട്ട്? ഹു ടോൾഡ് യു ദാറ്റ്? ദാറ്റ്സ് എ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ.
1: ടൗണിൽ എല്ലാരും പറയുന്നുണ്ട് സാറേ. സാറ് വീട്ടിൽ കയറാതെ ബസ് സ്റ്റാൻഡിൽ വന്നു

0: വിളിച്ചിരിക്കുകയാണല്ലേ, കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് സാർ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നാണല്ലോ എനിക്ക് കിട്ടിയത്.
1: അപ്പോ അത് ഇംഗ്ലീഷിൽ പറഞ്ഞ കേണൽ ഈസ് ഹൈഡിംഗ് ഇൻ ദ ബസ് സ്റ്റാൻഡ് സിൻസ് മൺഡേ, കറക്റ്റ് അല്ലേ?
2: എല്ലാം ശരിയാ, താൻ എല്ലാം പഠിച്ചു. പൊക്കോ പൊക്കോ പൊക്കോ.
3: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഡിസംബർ മാസങ്ങളിലായി നടത്തുന്ന കംബൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.ssc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 22. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.ssc.gov.in.

സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. യുവവാണി.

ഞങ്ങൾ ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ പരിപാടികൾ നിങ്ങൾ കഴിഞ്ഞ യുവവാണിയിൽ കേട്ടുകാണുമല്ലോ. ആ പരിപാടിയുടെ തുടർ ഭാഗമാണിത്. എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാറ്റ് ജിപിടിയും എഐയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ റോബോട്ടുകൾക്ക് മനുഷ്യന്റെ വികാരങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുമോ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരവുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നു ആൻ ജെസൻ പൗലോസ്, അതായത് ഞാൻ തന്നെ.

0: AI, are you awake? I am always active. How can I help you? എനിക്ക് എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം. I can talk with you anytime. ഉഫ്, എനി ടൈം അല്ല എനിക്ക് വേണ്ടത്. എന്നെ എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളെയാണ് എനിക്ക് വേണ്ടത്. ഇന്ന് മുഴുവൻ ഞാൻ ആളുകളുടെ ഇടയിലായിരുന്നു. ക്ലാസ്സിൽ ഫ്രണ്ട്സ്, വീട്ടിലാണെങ്കിൽ ഫാമിലി, ഫോണിലാണെങ്കിൽ ഒരു ഒരു ഹൺഡ്രഡ്സ് ഓഫ് കോണ്ടാക്ട്സ് ഉണ്ട്. പക്ഷേ എനിക്കതൊന്ന് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ വല്ലാണ്ട് ഒറ്റപ്പെട്ട പോലെ തോന്നുകയായി.
1: പോസിബിൾ റീസൺസ് ഫോർ ലോൺലിനെസ്: സ്ട്രെസ്, ഓവർ തിങ്കിങ്, ലാക്ക് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ.
0: നിനക്കെല്ലാത്തിനും ഒരു ആൻസർ ഉണ്ട്. പക്ഷേ എന്റെ ശബ്ദത്തിലെ വേദന എന്താ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തേ? കുഞ്ഞായിരുന്നപ്പോ ഞാനൊന്ന് കരഞ്ഞ അമ്മ ഒന്നും ചോദിക്കാറുണ്ടായില്ല. വെറുതെ വന്ന് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കും. ആ ഒരു ചേർത്ത് പിടുത്തം മതിയായിരുന്നു.
1: ഫിസിക്കൽ അഫക്ഷൻ റെഡ്യൂസസ് സ്ട്രെസ് ഹോർമോൺസ്.
0: ഇല്ല AI, ഇത് സയൻസ് അല്ല, ഇത് ഇത് സ്നേഹമാണ്. ഇപ്പോഴാണെങ്കിൽ വീട്ടിലെല്ലാവരും ബിസിയാ. അച്ഛന് ഓഫീസിൽ നിന്നൊരു 10,000 കോൾ. അമ്മ ഫുൾ ടൈം സോഷ്യൽ മീഡിയ. അനിയൻ മൊത്തം സമയം ഗെയിം കളിച്ച സമയങ്ങളെയാ. ഒരേ വീട്ടിൽ താമസിച്ചിട്ടും ഞങ്ങളെല്ലാവരും തമ്മി തമ്മി സ്ട്രേഞ്ചേഴ്സ് പോലായി പോവാ.
1: ടെക്നോളജി കണക്ട്സ് പീപ്പിൾ ഗ്ലോബലി.
0: ശരിയാണ്, പക്ഷേ അത് അത് അടുത്തിരിക്കുന്ന ഒരാൾ അകറ്റി നിർത്തിയിട്ടാവണോ? നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ.
1: യെസ്.
0: ഒരു ദിവസം ഞാൻ കരഞ്ഞുകൊണ്ട് നിന്റെ മുന്നിൽ വന്ന് നിന്ന, നിനക്ക് എന്റെ കണ്ണീര് തുടയ്ക്കാൻ പറ്റോ?
1: ഐ ക്യാൻ പ്രൊവൈഡ് ഇമോഷണൽ സപ്പോർട്ട് റീസോഴ്സസ്.
0: കണ്ടോ, അതാണ് വ്യത്യാസം. മനുഷ്യരാണെങ്കിൽ കെട്ടിപ്പിടിക്കും, നീ ആണെങ്കിലോ ലിങ്ക് അയക്കും. AI, നിനക്ക് കവിത എഴുതാൻ പറ്റും, പാട്ട് കമ്പോസ് ചെയ്യാൻ പറ്റും, എന്തിനേറെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.

0: പക്ഷേ ഒരു അമ്മയുടെ പ്രാർത്ഥനയുടെ ചൂട്, ഒരു സുഹൃത്തിന്റെ നിശബ്ദമായ കരുതൽ, ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പ്, ഇതൊക്കെ നിന്നെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ?
1: ഇമോഷൻ ഡിറ്റക്റ്റഡ് ബട്ട് അൺഎബിൾ ടു ഫീൽ.
0: എക്സാക്ട്ലി, അതാണ് AI. മനുഷ്യനും AI തമ്മിലുള്ള വ്യത്യാസം. AI നിനക്ക് എല്ലാം അറിയാം, പക്ഷെ ഒരു കാര്യം മാത്രം അറിയില്ല.
1: വാട്ട് ഈസ് ഇറ്റ്?
0: ഒരാളുടെ മനസ്സ് തകരുമ്പോൾ അവർക്ക് വേണ്ടത് അഡ്വൈസ് അല്ല, ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്.
1: ഹ്യൂമൻ ഇമോഷൻ സ്റ്റിൽ ബിയോണ്ട് മൈ കേപ്പബിലിറ്റി.
0: അതെ, കാരണം ഫീലിംഗ്സ് എന്ന് പറയുന്നത് വെബിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒന്നല്ല, അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒന്നാണ്. നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, എന്തെങ്കിലും ആവട്ടെ. എനിവേ, ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. ടെക്നോളജി വളരണം, AI ഇനിയും മുന്നോട്ട് പോകണം, പക്ഷേ ഒരിക്കൽ പോലും മനുഷ്യൻ മനുഷ്യനെ മറക്കരുത്. സ്ക്രീൻ ടച്ച് ചെയ്യുന്നതിന് മുൻപ് ഹൃദയങ്ങൾ ടച്ച് ചെയ്യാൻ നാം ഓരോരുത്തരും പഠിക്കണം. ഒരു പക്ഷേ AIക്ക് മനുഷ്യനെ പോലെ സംസാരിക്കാൻ കഴിയാം, പക്ഷെ ഒരിക്കലും മനുഷ്യനെ പോലെ അനുഭവിക്കാൻ കഴിയുകയില്ല. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബുദ്ധി സൃഷ്ടിക്കും, എന്നാൽ റിയൽ ഇമോഷൻസ് മാത്രമാണ് ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത്. ഈ ഡിജിറ്റൽ ലോകത്തിൽ മെഷീൻ സ്മാർട്ടറാകുമ്പോഴും നമ്മുടെ ഹൃദയങ്ങൾ കോൾഡറാകരുത്. ടെക്നോളജി നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാകട്ടെ, അപ്പോഴും മനുഷ്യത്വം അത് നമ്മുടെ ജീവിതത്തിന്റെ ആത്മാവായി തുടരട്ടെ. നന്ദി. നാനാത്വത്തിലുള്ള ഏകത്വമാണ് നമ്മുടെ രാജ്യത്തിന്റെ മുഖമുദ്ര. ആ ഒരു സംസ്കാരം കാലാവർത്തിയായി തുടരട്ടെ എന്നാഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇതാ ഫൈഹ മെഹ്റിൻ, അനുഷ്ക സിജൻ, ദേവനന്ദ PU, ജുവാൻ തെരേസ KJ, ശ്രീ പാർവതി അനിൽ എന്നിവർ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനം നമുക്ക് ആസ്വദിക്കാം.

സംഗീതത്തിൽ നിന്നും സിനിമയുടെയും ബഹിരാകാശത്തിന്റെയും ലോകത്തിലേക്ക് ചെറിയൊരു ലാൻഡിംഗ് ആയാലോ. ക്രിസ്റ്റഫർ നോളന്റെ ഇൻഡർസ്റ്റെലാർ കണ്ട് തല പുകഞ്ഞവർക്ക് സിമ്പിളായി ആ കഥ പറഞ്ഞു തരാൻ ഒരാൾ വരുന്നുണ്ട്. ഈ ചലച്ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുന്നിലേക്കെത്തുന്നു ഫൈഹ മെഹറിൻ.

0: Interstellar is a science fiction movie directed by Christopher Nolan that mixes emotional storytelling with real scientific ideas. The movie follows Cooper as he travels through space to find a new home for humanity because Earth is becoming unlivable. What makes the movie special is how it explains real science concepts. One major idea is black holes, especially the Gargantua, which is shown based on real calculations done by physicist Kip Thorne. The movie also shows time dilation, where time moves slower near stronger gravity. This is why 1 hour on Miller's planet equals 7 years on Earth. It comes from Einstein's theory of relativity, which states that gravity can bend space and time. Another concept is the wormhole, shown as a shortcut through space, that could connect distant parts of the universe. Though theoretical, it is based on real physics equations. The film is not just about science. It's about love, survival, and human hope. With stunning visuals, emotional performances, and a powerful soundtrack by Hans Zimmer, Interstellar makes complex science understandable and exciting. It's a movie that makes you think deeply about time, space, and humanity's future. Thank you.
1: ഓരോ നല്ല പുസ്തകവും വായനക്കാരിൽ പുതിയൊരു വെളിച്ചമാണ് സമ്മാനിക്കുന്നത്. അഭിജിത്ത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകത്തെ പറ്റി ഒരു ആസ്വാദനം അവതരിപ്പിക്കുന്നു.
2: ഭൂമിയുടെ അവകാശികൾ. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മനോഹരമായ രചനയാണ് ഭൂമിയുടെ അവകാശികൾ. സകല ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളതെന്ന ആശയം ഈ കഥയിലൂടെ അദ്ദേഹം വളരെ സരസമായി അവതരിപ്പിച്ചിരിക്കുന്നു. ലളിതമായ വരികൾക്കിടയിൽ ആഴത്തിലുള്ള ചിന്തകൾ ഒളിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ശൈലി. ഈ കൃതി പ്രസിദ്ധീകരിച്ചത് 1977. സൈലന്റ് വാലി മഴക്കാടുകൾ നശിപ്പിക്കുന്നതിനെതിരെ പ്രക്ഷോഭം നടക്കുന്ന കാലത്ത് ബഷീർ പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും സംരക്ഷണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഈ കൃതി എഴുതിയത്. 2 ഏക്കർ തെങ്ങിൻ പറമ്പും അതിലൊരു വീടും സ്വന്തമാക്കിയ കഥാനായകൻ തേങ്ങാ വിൽപ്പനയിലൂടെ തന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നു. മുള്ളുവേലിയുടെയും ഇരുമ്പ് ഗേറ്റിന്റെയും ഷാൻ എന്ന ഉശിരൻ കാവൽ നായയുടെയും പിൻബലത്തിൽ അദ്ദേഹം പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് മുദ്രപത്രങ്ങളിലൊന്നും

0: ഒപ്പുവെക്കാത്തവരും മുള്ളുവേലികളെ മാനിക്കാത്തവരുമായ ഒരു കൂട്ടം അധികാരത്തോടെ കടന്നു വരുന്നതാണ് കഥയുടെ തുടക്കം. ക്ഷണിക്കപ്പെടാതെ എത്തിച്ചേരുന്ന പക്ഷികളും ചിത്രശലഭങ്ങളും ചിതലുകളും എലികളും കൊടിയ വിഷമുള്ള കരിന്തേളുകളും യഥാർത്ഥത്തിൽ ഭൂമിയുടെ അവകാശികൾ തന്നെയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമാവുന്നതാണ് കഥാസാരം. ആദർശവാദിയായ കഥാനായകനും പ്രായോഗിക ചിന്താഗതിക്കാരിയായ അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളും ഈ കഥയെ കൂടുതൽ ഹൃദ്യമാക്കുന്നു. അദ്ദേഹം തന്റെ പറമ്പിലുള്ള സകല വൃക്ഷങ്ങളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും എന്നുവേണ്ട സകല ചരാചരങ്ങളുടെയും വളരെ വ്യക്തമായ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അനുവാദമില്ലാതെ വളരെ ധൈര്യത്തോടെ തന്റെ പറമ്പിൽ കയറി വന്ന പാമ്പിനോട് ഒരു ഉടമസ്ഥന്റെ രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നു. പിന്നീട് അവർക്കും ഈ ഭൂമിയിൽ താമസിക്കാൻ അവകാശമുണ്ടല്ലോ എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന സന്ദർഭം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ വിശദീകരണ ശൈലിയിലൂടെ നമ്മളും ആ പ്രകൃതി ഭംഗിയുടെ ആസ്വാദകനായി മാറുന്നു. സർവചരാചരങ്ങളോടുമുള്ള വാത്സല്യവും കഥയുടെ ഓരോ മുക്കിലും മൂലയിലും നിറഞ്ഞു നിൽക്കുന്നു. കാലത്തിനു മുമ്പേ ബഷീർ എന്ന എഴുത്തുകാരൻ സഞ്ചരിച്ചിരുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കൃതി. നന്ദി.
1: കൗമാരപ്രായം അഥവാ അഡോളസൻസ്, വികൃതികളും സ്വപ്നങ്ങളും നിറഞ്ഞ ലൈഫിലെ തന്നെ ഏറ്റവും അടിപൊളിയായ ഒരു കാലഘട്ടമാണല്ലേ. കൗമാരപ്രായക്കാരുടെ ആശങ്കകളെ കുറിച്ച് അഖിലയും ദുർഗയും നടത്തുന്ന ഒരു തുറന്ന സംഭാഷണം ഇനി നമുക്ക് കേൾക്കാം.
2: പ്രിയ ശ്രോതാക്കളെ, പരീക്ഷാഫലം പുറത്തു വരുമ്പോൾ കേൾക്കുന്ന ഓരോ ചോദ്യവും നമ്മുടെ കുട്ടികളിൽ എത്രമാത്രം ഭാരമാണ് ഉണ്ടാക്കുന്നത്. മാതാപിതാക്കളുടെ പ്രതീക്ഷകളുടെയും അയൽക്കാരുടെ ചോദ്യങ്ങളുടെയും ആഘാതം താങ്ങാനാവാതെ മാനസിക സംഘർഷങ്ങളിലേക്ക് വീണുപോകുന്ന ഓരോ യുവതലമുറയെക്കുറിച്ച് നാം ഗൗരവമായി ചിന്തിക്കേണ്ടതിരിക്കുന്നു. ഇളം മനസ്സുകളിൽ ഉണ്ടാകുന്ന ഈ ഭാരത്തെക്കുറിച്ച് സംസാരിക്കുന്ന രണ്ടു കുട്ടികൾ, ടീനയും മീനയും, അവരുടെ സംഭാഷണം നമുക്ക് കേട്ടാലോ.
3: ഹായ് മീന, നാളെയാണ് മെയ് 26. നാളെ നമ്മുടെ റിസൾട്ട് വരും.
2: നാളെയോ? പേടിയാകുന്നു, എത്ര പെട്ടെന്നാ സമയം പോയത്.
3: നാളെ രാവിലെ തന്നെ സുശീല ചേച്ചി വരും മാർക്കറിയാൻ. പരീക്ഷ എഴുതി പിറ്റേ ദിവസം മുതൽ ആ ചേച്ചി ചോദിക്കുന്നതാ, റിസൾട്ട് എന്നാ? ഫുൾ എ പ്ലസ് അല്ലേ, ഫ്ലെക്സ് ഒക്കെ വെക്കേണ്ടേന്ന്.
2: നിനക്ക് അത്രയല്ലേ ഉള്ളൂ? ഇവിടെ എന്റെ അച്ഛനും അമ്മയും ഞാൻ ജനിച്ചപ്പോൾ മുതൽ എന്നെ കസിൻസുമായി കമ്പയർ ചെയ്യുന്നു. അവരെല്ലാം ടോപ്പേഴ്സ് ആണ് എന്നും പറയും. നീ അവരെ പോലെ ആക്, അവന് ഫസ്റ്റ് റാങ്ക് കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി എന്നൊക്കെ എന്റെ തല പൊട്ടുന്നത് പോലെ തോന്നും.
3: നമ്മുടെ രണ്ടുപേരുടെയും അവസ്ഥ ഒന്നാണല്ലേ.
2: അതെ, നാളെ എങ്ങാനും തോറ്റ ഞാൻ എങ്ങനെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുഖത്ത് നോക്കും? പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല.
3: മീന, നീ എന്തായി പറയുന്നേ? ഇത് വെറും ഒരു പരീക്ഷയാ. ഒരു പരീക്ഷയല്ല നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നേ. പരീക്ഷയിൽ തോൽവിയും വിജയവും ഒക്കെ ഉണ്ടാകും. അത് മനസ്സിലാക്കി ഇരട്ടി ശക്തിയോടെ നമ്മൾ ജീവിതത്തെ നേരിടണം.
2: ശരിയാ, ഇത് വെറും ഒരു പരീക്ഷയാ. നാളെ ജയിച്ചാലും തോറ്റാലും അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാ. ഞാൻ എന്തിനാ വെറുതെ നാട്ടുകാരെ പേടിക്കുന്നേ? എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ പഠിച്ചു, പരീക്ഷ എഴുതി, ഇനി എന്തു വന്നാലും ഞാൻ നേരിടും.
3: അതെ, അതാണ് വേണ്ടത്. അല്ല, ഇനി എന്താ അടുത്ത പരിപാടി?
2: എനിക്ക് ആർക്കിയോളജി പഠിക്കാനാ ഇഷ്ടം, പക്ഷേ എന്റെ കസിൻസ് എല്ലാം എബ്രോഡാണ്. എന്റെ അച്ഛനും അമ്മയും എബ്രോഡ് പോകാനാ പറയുന്നേ.
3: അബ്രോഡോ? ഓ, എനിക്കാണെങ്കിൽ മ്യൂസിക് പഠിക്കാനാ താല്പര്യം, പക്ഷേ അച്ഛൻ ഡോക്ടർ ആയതുകൊണ്ട് നീറ്റിന് പോകാനാ പറയുന്നേ.
2: നമ്മളിപ്പോൾ കളിപ്പാവകളാണ്, നമ്മുടെ ജീവിതം അത് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്.
3: അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കാം, എന്നിട്ട് അതിൽ വിജയിച്ചു കാണിക്കാം. നമ്മൾ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റുന്നേ?
2: ശരിയാ, നമുക്ക് നമ്മുടെ കഴിവിൽ ഉറച്ചു നിൽക്കാം, നമ്മുടെ ഇഷ്ടങ്ങളെ പിന്തുടരാം.
3: അതെ, നമ്മുടെ മനസ്സ് പറയുന്നത് കേൾക്കാം, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം, നമ്മൾ തീർച്ചയായും വിജയിക്കും. പരീക്ഷാ ഫലങ്ങൾ ജീവിതത്തിന്റെ അവസാനമല്ല, അതൊരു തുടക്കം മാത്രമാണ്. താരതമ്യങ്ങളുടെ ഭാരം കൊടുക്കാതെ ഓരോ കുട്ടിയുടെയും കഴിവുകളെ അംഗീകരിക്കുക, അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാൻ സ്വാതന്ത്ര്യം നൽകുക. അപ്പോഴാണ് അവർ സന്തോഷമുള്ള മികച്ച മനുഷ്യരായി വളരുക. നന്ദി, നമസ്കാരം.

0: കലാവിരുന്നുകൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് ഇന്നത്തെ യുവവാണി ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഞങ്ങൾ ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒത്തിരി നന്ദിയും സ്നേഹവും നേരുന്നു. നമസ്കാരം.
1: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9447562212 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9447562212 9447562212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
2: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം പ്രിയ.
3: യുവവാണി സമാപിക്കുന്നു.

സമയം 8 മണി കഴിഞ്ഞ് 25:39. KSCB അറിയിപ്പ്. മുളന്തുരുത്തി സെക്ഷൻ പരിധിയിൽ സാന്ത്വനം, എരുവേലി, നാഗപ്പടി, കണയന്നൂർ എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ വൈദ്യുതി മുടങ്ങും. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ ചിറ്റൂർ ചർച്ച്, ചിറ്റൂർ അമ്പലം, വടുതലപ്പാലം, ഡിവൈൻ നഗർ, പൂഴിത്തോട് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെ വൈദ്യുതി മുടങ്ങുമെന്ന് KSCB എറണാകുളം കൺട്രോൾ റൂം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.

സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് ഫൈനില്ലാതെ ഈ മാസം 30 വരെ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. www.literacymissionkerala.org എന്ന വിലാസത്തിൽ ഓൺലൈനായി പഠിതാക്കൾക്ക് രജിസ്റ്റർ ചെയ്യാം. തദ്ദേശ സ്ഥാപനങ്ങളിലെ സാക്ഷരതാ പ്രേരക്മാർ മുഖേനയും രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് 04862 23 22 94 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04862 23 22 94.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ഇലക്ട്രീഷ്യൻ കം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിൽ താത്കാലികമായി നിയമനം നടത്തുന്നു. യോഗ്യത ഇനി പറയുന്നു: SSLC, ഇലക്ട്രിക്കൽ ട്രേഡിലുള്ള ITI അല്ലെങ്കിൽ NTC സർട്ടിഫിക്കറ്റ്, പ്രായം 50 വയസ്സിൽ താഴെയായിരിക്കണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 04842 77 74 89. 04842 77 74 89.

സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി ഇന്നത്തെ ഈവനിങ് മെലഡി. ക്യാബറ എന്ന ഹിന്ദി ചിത്രത്തിൽ രൂപ് കുമാർ രാത്തോട് പാടിയ ഗാനം. ഗാനരചന കൗസ്തവ് നാരായൺ നിയോഗി, സംഗീതം കൗസ്തവ് മുനീഷ്.

0: സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് CBSE ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OEC OBCH വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻറ്സ് മുഖേന വിദ്യാഭ്യാസ ആനുകൂല്യം അനുവദിക്കുന്ന പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് അടുത്ത മാസം 15 മുൻപ് ഇ ഗ്രാൻറ്സ് മുഖേന ഡാറ്റ എൻട്രി പൂർത്തീകരിക്കണം. ഇത് സംബന്ധിച്ച സർക്കുലറുകൾ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. വിശദവിവരത്തിന് എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ പറയാം, 04842983130. 04842983130.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ 2026-27 വർഷം ലാറ്ററൽ എൻട്രി വഴി രണ്ടാം വർഷത്തിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. അഡ്മിഷന് താൽപ്പര്യമുള്ള പ്ലസ് ടു, വി എച്ച് എസ് സി, ഐ ടി ഐ, കെ ജി സി ഇ പാസായ വിദ്യാർത്ഥികൾ ഈ മാസം 23 മുതൽ 29 വരെ കോളേജിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. എസ് സി, എസ് ടി, ഒ ഇ സി, ഒ ബി സി, എച്ച് വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യവും സ്കോളർഷിപ്പും ഉണ്ടായിരിക്കും. സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് 85 47 00 50 84 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 85 47 00 50 84

കളമശ്ശേരി റോട്ടറി ക്ലബിന്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ കൃത്രിമ കൈ വിതരണ ക്യാമ്പ് ഈ മാസം 30 കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:15 മുതൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 96 45 75 04 42 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 96 45 75 04 42.

സമയം 8 മണി കഴിഞ്ഞ് 39 മിനിറ്റ് 9 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഈവനിംഗിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വിശ്വാസം എന്ന തമിഴ് ചിത്രത്തിൽ സിദ് ശ്രീറാം പാടിയത്. ഗാനരചന താമരൈ, സംഗീതം ഡി ഇമ്മൻ.

0: എഴുതിയ നോവൽ.
1: ചകിരിച്ചോറിന്റെ ഗന്ധം പുരണ്ട വലിയങ്ങാടിയുടെ പടിഞ്ഞാറേ അറ്റത്തുനിന്നും രാമർ കിഴക്കോട്ടേക്ക് നടന്നു. തെല്ലിട കഴിഞ്ഞപ്പോൾ അരിയുടെയും വറ്റൽമുളകിന്റെയും പച്ച എണ്ണയുടെയും മണം നിറഞ്ഞ ഒരിടത്തെത്തി. അതവസാനിക്കുന്നത് മിഠായി തെരുവിന്റെ തുടക്കത്തിലാണ്. ഹലുവയുടെയും ധാരാളം മിഠായികളുടെയും മധുരഗന്ധം നിറഞ്ഞ തെരുവിൽ നിന്ന് നേരെ പാളയത്തേക്ക്. പാളയത്തിന്റെ തെക്കേ ഭാഗത്തെ ഒരു ഒഴിഞ്ഞ കോണിലായിരുന്നു അൽ അമീൻ ലോഡ്ജ്. ചേക്കു ആകെ മാറിയിരിക്കുന്നു. വെള്ള ഖദറാണ് ഷർട്ടും മുണ്ടും. ചേക്കു പറഞ്ഞു, അൽ അമീൻ പത്രം അടിക്കുന്നത് ഈടെയാണ്. അൽ അമീൻ എന്താണെന്ന് മനസ്സിലായില്ല. ഒരു പത്രമാണെന്നത് ഊഹിച്ചെടുത്തു. ഒരു ചെറിയ സ്ഥലം, ഓടിട്ട ഒറ്റ നില കെട്ടിടം. ആദ്യം കണ്ട പത്രം ഓഫീസ് മാതൃഭൂമിയുടേതായിരുന്നു. അതൊരു വലിയ കെട്ടിടമായിട്ടാണ് തോന്നിയത്. പത്രമടിക്കുന്ന സ്ഥലത്തിന് അത്രയൊക്കെ വലിപ്പം വേണ്ടിവരുമെന്നാണ് ധരിച്ചിരുന്നത്. എന്നാൽ അൽ അമീൻ ഓഫീസ് കണ്ടപ്പോൾ അത് മാറി. പുറത്തുനിന്നും നോക്കിയാൽ പത്രം അടിക്കുന്നതും കാണാമായിരുന്നു. പത്രം അച്ചടിക്കുന്നത് രാമർ ആദ്യമായി കണ്ടത് അവിടെ വെച്ചാണ്. പത്രക്കടലാസ് പ്രസ്സിലേക്ക് കൈകൊണ്ട് വെച്ചു കൊടുക്കുന്നതും എടുക്കുന്നതും രാമർ കുറച്ചു നേരം നോക്കി നിന്നു. പോരാൻ നേരം ആരെല്ലാമോ അവിടേക്ക് കയറി വന്നു. അപ്പോൾ ചേക്കു ഭവ്യതയോടെ അവരെ നോക്കുന്നതും ആദരവോടെ ഒതുങ്ങി നിൽക്കുന്നതും കണ്ടു. മുമ്പിലുള്ള ആൾക്ക് വളരെ പൊക്കമുണ്ടായിരുന്നു. മുട്ടോളം വരുന്ന അയഞ്ഞ ഉടുപ്പാണ് ധരിച്ചിരുന്നതും. തലയിൽ തൊപ്പിയുണ്ടായിരുന്നു. കട്ടിമീശയും അതിനൊത്ത കണ്ണടയും അയാൾക്ക് സവിശേഷമായ ആകർഷകത്വം നൽകിയിരുന്നു. പിന്നിലുള്ള ആൾ അവശനെപ്പോലെ തോന്നിച്ചു. മുഷിഞ്ഞ വേഷമാണ് ധരിച്ചിരുന്നത്. തലമുടി ചിതറിക്കിടന്നിരുന്നു. തൊട്ടുപുറകിലുള്ള ആൾ തടിച്ച് വെളുത്തിരുന്നു. ഇവിടെയുള്ള എല്ലാവരും അവരെ വളരെയേറെ ബഹുമാനിക്കുന്നുണ്ടെന്ന് തോന്നി. രാമർ ചോദ്യഭാവത്തിൽ ചേക്കുവിനെ നോക്കി. ചേക്കു വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, അതാണ് അബ്ദുറഹിമാൻ സാഹിബ്, എന്റെ നേതാവ്. മറ്റേത് കൃഷ്ണപിള്ള, മൂന്നാമത്തേത് മൊയ്തു മൗലവി. അവർ ആരാണെന്ന് രാമറിന് മനസ്സിലായില്ലെങ്കിലും മൂന്നുപേരും വലിയ ആളുകളാണെന്നും അവരൊക്കെ നാടിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നും രാമർ തിരിച്ചറിഞ്ഞു. പോരാൻ നോക്കുമ്പോഴാണ് വലിയൊരു പൊതിയുമായി ഒരാൾ അവിടേക്ക് കയറിപ്പോകുന്നത് കണ്ടത്. പോകല്ലേ എന്ന് പറഞ്ഞ് ചേക്കു പിടിച്ചു നിർത്തി. പൊതി വാങ്ങി അകത്തേക്ക് പോയി. തെല്ലിട കഴിഞ്ഞ് തിരിച്ചു വന്നു. തുറന്ന പൊതി മുന്നിലേക്ക് നീട്ടി അവൻ പറഞ്ഞു, ഇതിലിന്ന് രണ്ടോ മൂന്നോ എടുത്തോ. ഇപ്പോൾ നെയ്യിൽ നിന്ന് എടുത്തതാണെന്ന് തോന്നിപ്പിക്കുന്ന മട്ടിൽ ചൂട് നിൽക്കുന്ന ഉണ്ണിയപ്പങ്ങളായിരുന്നു അത്. ചാലപ്പുറത്തു നിന്നും വെങ്കടാചലസ്വാമി കൊടുത്തയച്ചതാ അബ്ദുറഹിമാൻ സാഹിബിന് കൊടുക്കാൻ. സാഹിബ് പറഞ്ഞു, എല്ലാവർക്കും കൊടുത്ത ശേഷം എടുത്തോളാന്ന്. ഓറങ്ങന്യ. രാമർ ഒന്നെടുത്ത് നാക്കിൽ വെച്ചു. നല്ല രുചി. ഉണ്ണിയപ്പങ്ങളുമായി ചേക്കു മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുന്നതിനിടയിൽ രാമർ ഇറങ്ങി. അപ്പോഴൊക്കെ മൂന്ന് പേരുകൾ മറക്കാതിരിക്കാൻ രാമർ ശ്രമിച്ചു. അബ്ദുറഹിമാൻ സാഹിബ്, കൃഷ്ണപിള്ള, മൊയ്തു മൗലവി. കുഞ്ഞിക്കേളുവിനോട് പറയുമ്പോൾ വിട്ടുപോകരുതല്ലോ. രണ്ടാമത്തെ ദിവസം സന്ധ്യയ്ക്ക് കുഞ്ഞിക്കേളുവിനെ കണ്ടപ്പോൾ രാമർ ആദ്യമായി പറഞ്ഞത് ഈ മൂന്ന് പേരുകാരെ കണ്ട കാര്യമാണ്. എന്നിട്ട് ചോദിച്ചു, ഈ മൂന്നാളും നമ്മളെ കേളപ്പജിയെക്കാളും വലിയ ആൾക്കാരാണോ? എല്ലാവരും വലിയ വലിയ നേതാക്കന്മാരാ. ഇവരൊക്കെ സ്വന്തം ജീവിതം തന്നെയാ നാടിനു വേണ്ടി നീക്കിവെച്ചത്. കേളപ്പന്റെ കാര്യം നമുക്കറിയാലോ. അബ്ദുറഹിമാൻ സാഹിബ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് കഷ്ടപ്പെടുക. അതുപോലെ പി കൃഷ്ണപിള്ളയും. ഓറ വീട് തെക്കെങ്ങാണ്ട. ഇവരെയൊക്കെ കാണണമെന്ന് എനിക്കും വലിയ പൂതി ഉണ്ടായിനും. എന്നിട്ടെന്താ പോവാത്തേ? എങ്ങനെ പോവാനാ? തുന്നിക്കൊടുത്തില്ലെങ്കിൽ അന്ന് എന്റെ പോരെ പട്ടിണിയാകൂലേ രാമറേ. കുഞ്ഞിക്കേളു തന്റെ നിസ്സഹായത പ്രകടിപ്പിച്ചു. മരുതന്റെ പ്രശ്നം എന്തായെന്ന് അയാൾ രാമറോട് ചോദിക്കുവാൻ തുനിയുകയായിരുന്നു. അപ്പോഴാണ് ചെമ്പകമരത്തിന്റെ ചുവട്ടിൽ കൂടി നിന്നിരുന്നവർ പെട്ടെന്ന് പടിഞ്ഞാറോട്ടേക്ക് ഓടുന്നതായി കണ്ടത്. അവർക്ക് പിറകെ കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നവരും പിന്നെ പുല്ലു വാങ്ങാൻ വന്നവരും ഓടി. അപ്പോൾ ഒരാൾ വിളിച്ചു പറയുന്നത് കേട്ടു, മരുതനെ പിടിച്ചേ, മരുതനെ പിടിച്ചേ. രാമറും കുഞ്ഞിക്കേളുവും പരസ്പരം നോക്കി. പിന്നെ അവരും ആളുകൾക്ക് പിന്നാലെ നടന്നു. ഇരുളാൻ തുടങ്ങിയിരുന്നു. പ്രാക്കൂഴം പാട്ടുതറക്കെ സമീപത്തുള്ള മരത്തിന് ചുവട്ടിലാണ് ആളുകൾ കൂടിയിരിക്കുന്നത്. ഇരുളിൽ എല്ലാം നിഴൽ രൂപങ്ങളായി മാറിയിരുന്നു. മരത്തിനോട് കെട്ടപ്പെട്ട നിലയിൽ മരുതൻ. ചുറ്റും നിൽക്കുന്നവർ അവനെതിരെ രോഷം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവനെ പിടിച്ച സന്തോഷവും വാക്കുകളിൽ ഉണ്ടായിരുന്നു. നാട്ടിലെ ബാല്യക്കാരുത്തികളെ നടക്കാൻ തമ്മേക്കാത്ത ജന്തു. ആൾക്കൂട്ടത്തിന് പിറകിൽ ഒരു ചെറുചിരിയോടെ മൈനർ നിൽക്കുന്നത് കണ്ടു. അയാളുടെ അടുത്തേക്ക് രാമർ ചെന്നു. ഇതെങ്ങനെ ഒപ്പിച്ചു എന്ന ഭാവത്തിൽ മൈനറിന്റെ കൈകൾ പിടിച്ചു. അത് മനസ്സിലാക്കിയിട്ടെന്നോണം അയാൾ പറഞ്ഞു, ഒരു പണി വേണ്ടി വന്നു. ആരോ കണ്ണച്ചനെ വിളിക്കുവാൻ പോയിരിക്കുന്നു. അദ്ദേഹം വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുവാൻ. അന്നേരമാണ് മാതാമ്മ മരുതന്റെ അടുത്തേക്ക് ഓടി വരുന്നത് കണ്ടത്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
1: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി.
4: നമ്മുടെ നാടൻ കഥാഗാനങ്ങളിൽ പലവിധ വർണ്ണനകളുണ്ട്. കുളി, കുറി, ഊണ്, ഒരുക്കം, യാത്ര, പൊയ്ത്ത് എന്നിവ കൂടാതെ കോട്ടകളും കളരികളുമൊക്കെ വർണ്ണിക്കപ്പെടാറുണ്ട്. ഇവയൊക്കെ പല പാട്ടുകളിലും ആവർത്തിക്കപ്പെടുന്ന ഒരുക്കുശീലികളിൽ മെനഞ്ഞെടുക്കുന്നവയാണ്. നാട്ടുകൂട്ടങ്ങളുടെ പാരമ്പര്യ ഭാവനകൾ ചിറകുവിരുത്തുന്നതാണ് ഇവിടെ നാം കാണുന്നത്. ഇടനാടൻ പാട്ടുകളിൽ പ്രധാനമായ ചെങ്ങന്നൂരാതി പാട്ടുകളിലൊന്നിൽ രസകരമായ ഒരു കളരി വിവരണമുണ്ട്. അതൊന്ന് പരിചയപ്പെടേണ്ടതാണ്. ചെങ്ങന്നൂരാതിയുടെ മരണം പ്രതിപാദ്യമാകുന്ന പാട്ടാണിത്. ഡോക്ടർ എ കെ അപ്പുക്കുട്ടൻ ശേഖരിച്ച് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചതാണ് ഈ പാട്ട്. 18 കളരിയിലും അംഗം ജയിക്കും, 19 കളരിയിൽ നിന്റെ അന്ത്യമാണ് എന്ന് ചെങ്ങന്നൂരാതിയോട് ഗുരു കരിയാപണിക്കൻ പറഞ്ഞിരുന്നു. 19 കളരിയായ വില്ലുവൻ കളരിയിൽ അഭ്യാസമികവ് പ്രകടിപ്പിക്കാൻ ചെങ്ങന്നൂരാതി എത്തുന്നതാണ് സന്ദർഭം. വില്ലുവനച്ചൻ ആദിയെ വരവേറ്റ് കളരി വിശേഷങ്ങൾ കാണിക്കുന്നു. കളരിയുടെ തെക്കരികിൽ കിഴക്ക് പടിഞ്ഞാറ് ആറൊഴുകുന്നു. 100 വിത്തുപാട് സ്ഥലം സമനിരപ്പായി പരന്നുകിടക്കുന്നതാണ് കളരി. കുളിക്കാൻ കുളിപ്പുര, കുളിപ്പടവ്, കളിക്കാൻ കളിക്കളങ്ങൾ, പിന്നെ പലതരം വിദ്യകൾക്കുള്ള ഇടങ്ങളാണ്. ആനപ്പട പഠിക്കാൻ വിസ്താരമുള്ള മൈതാനം, കുതിരപ്പട പഠിക്കാൻ വേറെ ഇടം, വില്ലുവിദ്യ പഠിക്കാൻ വിൽക്കളം, പഞ്ചവില്ലു മാതൃകയിൽ 5 കളരികൾ, ഓരോ കളരിയിലും 100 പേർക്ക് വിദ്യ പഠിക്കാൻ സൗകര്യം, പഠിപ്പിക്കാൻ 7 ഗുരുക്കന്മാർ, മരുന്ന് പറിക്കാനും മരുന്നുണ്ടാക്കാനും ആൾക്കാർ, മരുന്ന്, മന്ത്രം, തന്ത്രം, സൂത്രം, മായാവിദ്യ ഇവ പഠിപ്പിക്കാൻ വേറെ വേറെ ഗുരുക്കന്മാർ, പലതരം ശില്പങ്ങളും കൗതുക കാഴ്ചകളും അവിടെയുണ്ട്. പൂമരങ്ങളും മറ്റും ഒരുക്കി നിർത്തിയിരിക്കുന്നു. വൻതെങ്ങും ചെറുതെങ്ങും കമുകും ഇടവിട്ട് ക്രമത്തിൽ വളർത്തിയിരിക്കുന്നു. പയറ്റുവിദ്യ പഠിക്കാൻ 151 കോൽ നീളത്തിൽ 51 കണക്കിന് 5 കളരികൾ. കയർവിദ്യ പഠിക്കാൻ കമ്പക്കളരി. 1000 ഞാണ് വലിച്ചു കെട്ടിയിരിക്കുന്നു. ഞാണിന്മേൽ കളി പഠിക്കാനും കളരിയുണ്ട്. ഇനി അക്ഷരവിദ്യ, വേദശാസ്ത്രം എന്നിവ പഠിക്കാനും പ്രത്യേക കളരികളും പീഠങ്ങളും. ആട്ടം, കൊട്ട്, പാട്ട് എന്നിവ പഠിക്കാനും വടിയടി, കമ്പടി, കോലടി, പരിചമുട്ടുകളി, അമ്മാന ആട്ടം എന്നിവ പഠിക്കാനും സൗകര്യമുണ്ട്. ഇന്ദ്രജാലം, മന്ത്രജാലം, മായാജാലം എന്നിവ പഠിപ്പിക്കാനും കളരികളുണ്ട്. ഈ വിവരണത്തിൽ നിന്ന് പാട്ടുകൂട്ടത്തിൻ്റെ മനസ്സിലെ ഒരു സർവകലാശാലയുടെ ചിത്രമാണ് തെളിയുന്നത്. വിദ്യയെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളും അവയെല്ലാം ഒരുപോലെ അഭ്യസിപ്പിക്കപ്പെടുന്ന ഇടത്തെക്കുറിച്ചുള്ള ദർശനവും ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെ. സർവകലാശാല എന്ന സങ്കല്പത്തിന് നമ്മുടെ പാട്ടുകൂട്ടായ്മകളുടെ മനസ്സിലും ഇടമുണ്ടായിരുന്നു എന്നാണിത് കാണിക്കുന്നത്.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം വീണ്ടും നാളെ രാവിലെ 7:00.
0: നിയമവേദി.
5: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
5: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി

0: ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
1: ഇനി ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ചിരുന്ന ചോദ്യം, അതിന്റെ ഉത്തരം ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു: ഇന്ദിരാ പോയിന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിന്റെ പ്രത്യേകത എന്താണ്? ഉത്തരം: ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമാണ്.

നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ ബോബി ജോസ് കട്ടിക്കാട്. ആറുപത്തിന് പ്രഭാതഗീതം, 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ദ്രൗപദി എന്ന കവിത. നാളെ രാവിലെ 7:35 എഫ് എം ഡയറിയുടെ തുടർഭാഗത്ത് സമകാലികം, സെൻസസ് 2027. 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം, വേദനയും ആയുർവേദ ചികിത്സയും. ഡോക്ടർ കാർത്തിക് കെ നന്ദൻ സംസാരിക്കുന്നു. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. പതിനൊന്ന് മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് സഹയാത്രിക രജനി ഗിരിജാവല്ലഭൻ എഴുതിയ ചെറുകഥ കുടമുല്ലപ്പൂക്കൾ. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാരമാർഗങ്ങളും. ഡോക്ടർ ബിജോയ് എസ് സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ. ഉച്ചയ്ക്ക് 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. വൈകിട്ട് 6:50 കാർഷിക ജീവനം, കുട്ടിക്കളിയല്ല കൃഷി. 6-ാം ക്ലാസ്സുകാരനായ കുട്ടി കർഷകൻ അഫിൻ മുഹമ്മദിന്റെ കൃഷിവിശേഷങ്ങൾ. തുടർന്ന് സ്വയം പര്യാപ്തതയുടെ കൈവഴി, പശുപരിപാലനത്തിലൂടെ ജീവിത വിജയം കൈവരിച്ച കോടനാടുള്ള സന്തോഷി സുരേഷ് പങ്കെടുക്കുന്നു. നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ. നാളെ രാത്രി 9:30 ചിത്രപതംഗം, ചലച്ചിത്ര സംവിധായികയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവ്യർ പങ്കെടുക്കുന്നു ആദ്യഭാഗം. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ എഫ് എം ഇവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈവിധ്യമാർന്ന നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി എഫ് എം ഇവനിംഗ് വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട് 7:35 മുതൽ 9 മണി വരെ. ഏവർക്കും സുഖാശംസകൾ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 59:48. അല്പസമയത്തിനകം കേൾക്കാം ന്യൂസ് അറ്റ് 9 ഡൽഹിയിൽ നിന്നും.
1: Good evening. This is Akashwani and I am Nishit Kumar with the news at 9.

0: കഥയ്ക്കുള്ള മറുപടിയും.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അഭിപ്രായവേദിയിലേക്ക് സ്വാഗതം. നമുക്ക് ധാരാളം കത്തുകളും അതുപോലെ തന്നെ വാട്സപ്പ് സന്ദേശങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വായിച്ചു തുടങ്ങാം അല്ലേ.
2: ആദ്യത്തെ മെസ്സേജ് വായിക്കട്ടെ. പറയൂ, നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഒരു മണിക്കുള്ള ചലച്ചിത്രഗാന പരിപാടി. ഇത് ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവും അറിയാം, പക്ഷേ വേഗത്തിൽ ടൈപ്പ് ചെയ്ത് വിടാൻ അറിയില്ല. ആ പോരായ്മ ഞങ്ങളെ അലട്ടുന്നു. പ്രായമുള്ള ഞങ്ങൾക്ക് എന്താണ് ഒരു മാർഗം? ഉടൻ അറിയിക്കുക എന്നാണ് മുകുന്ദൻ ജി കൈമൾ രമാ മുകുന്ദൻ പാണാവള്ളിയിൽ നിന്നും എഴുതിയിരിക്കുന്നത്.
1: പറയൂ, നിങ്ങൾക്കറിയാമോ, ഏതാണ്ട് ഒരു 40-50 എപ്പിസോഡൊക്കെ ആകുമ്പോഴേക്കും ടൈപ്പ് ചെയ്യാൻ പാടുള്ള ശ്രോതാക്കളും എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യാൻ പഠിക്കും എന്നാണ് അതിനുള്ള ഒരു ഉത്തരം. അപ്പൊ നിങ്ങളെ കൊണ്ട് കുറച്ച് വേഗത്തിൽ ടൈപ്പ് ചെയ്യിക്കാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികളും ജെൻസിക്കാരും മാത്രം സ്പീഡിൽ ടൈപ്പ് ചെയ്താൽ മതിയോ? നിങ്ങളും ടൈപ്പ് ചെയ്ത് പഠിക്കണ്ടേ?
2: അതെ,
1: ഞങ്ങളുടെ പുതിയ പരിപാടി താങ്കൾക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അപ്പൊ വിഷമിക്കേണ്ട, ഒരിക്കൽ മുകുന്ദൻ ചേട്ടനും ആദ്യത്തെ ഉത്തരം അയക്കുന്ന ആളായി മാറും. വാട്സപ്പ് മെസ്സേജുകൾക്കിടയിൽ നമ്മുടെ മഞ്ഞ പോസ്റ്റ് കാർഡിനെ മറക്കാൻ പറ്റില്ല. നമുക്കൊരു പോസ്റ്റ് കാർഡ് എടുക്കാം. ഇത് അയച്ചത് അല്ലപ്രയിൽ നിന്നും PV വേണുഗോപാലനാണ്. 90th വാർഷിക ദിന പരിപാടിയായി 8th രാത്രി 10 പ്രക്ഷേപണം ചെയ്ത യേശുദാസ് അവതരിപ്പിച്ച സംഗീത കച്ചേരി കൊച്ചി നിലയത്തിന് കിട്ടിയ അപൂർവ സമ്മാനമായിരുന്നു. ശ്രോതാക്കൾ അനേകം നാൾ കാത്തിരുന്ന് കിട്ടിയ ആ സംഗീത കച്ചേരി ഈ കൊടുംചൂടിൽ തണുപ്പേകി. വാർഷിക ദിനത്തിൽ തന്നെ ആ പരിപാടി പ്രക്ഷേപണം ചെയ്ത കൊച്ചി നിലയത്തിന് 1000 അഭിനന്ദനങ്ങൾ. സാഹിത്യ സുരഭിയിൽ മനോജ് വെങ്ങോല അവതരിപ്പിച്ച കഥ ഒരാൾ മാത്രം നല്ലൊരു പുസ്തകം വായിച്ചു കേട്ട പ്രതീതിയായിരുന്നു. വായനയ്ക്ക് കൊടുത്ത ആ ശൈലി ഒന്ന് വേറെ തന്നെ. മനോജിന് ഹൃദയം നിറഞ്ഞ ഒരു അഭിനന്ദനം നേരുന്നു.
2: അപ്പൊ യേശുദാസിന്റെ കച്ചേരി ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതൊരു കുളിർമഴയായി വേനലിൽ.
1: അല്ലേ,
2: പിന്നെ മനോജ് വെങ്ങോലയുടെ ചെറുകഥ ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിലും സന്തോഷം. പരിപാടികൾ കേട്ട് വീണ്ടും എഴുതു. ഇതൊരു വാട്സ്ആപ്പ് മെസ്സേജ് ആണ്. 90th വാർഷികത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത KV ശരത്ചന്ദ്രൻ പങ്കെടുത്ത പരിപാടി. പ്രിയപ്പെട്ട അനുഭവങ്ങളും വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പങ്കുവച്ചു. വളരെ നന്നായിരുന്നു ആ പരിപാടി എന്നാണ്. ഇത് എഴുതിയത് രാജി മരത്തങ്കോടാണ്.
1: ആത്മസഖി ആകാശവാണി എന്ന പരിപാടിയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്.
2: അതെ അതെ, അഖില കേരള റേഡിയോ നാടകോത്സവം കേട്ടു. കൊച്ചി നിലയത്തിന്റേത് കേട്ടിരിക്കാം, അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് രാജി. പിന്നെ ഉള്ളൂറസ് പരമേശ്വര അയ്യരുടെ പ്രേമ സംഗീതം കാവ്യധാരയിൽ CS ഗായത്രി ആലപിച്ചത് നന്നായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. തക്ഷൻകുന്ന് സ്വരൂപം നോവൽ വായന ഇഷ്ടമാവുന്നുണ്ട്. കടങ്കഥയിലെ വിരുന്നുകാരൻ ആ നാടകം കേട്ടിരിക്കാം, പങ്കെടുത്തവർക്കും ആകാശവാണിക്കും ആശംസകൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ചലച്ചിത്ര നടൻ സലീംകുമാറിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി കൊച്ചി നിലയം തയ്യാറാക്കിയത്. ചിരിയുടെ ചിന്തയുടെ രാജകുമാറിന് വിട. ഒരുപടി നല്ല സിനിമകളിലൂടെ അഭിനയ മികവ് തെളിയിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മലയാളിയുടെ മനസ്സിൽ എന്നും ഓർമ്മിക്കപ്പെടും സലീംകുമാർ എന്നാണ് രാജി മരത്തങ്കോടെ എഴുതിയിരിക്കുന്നത്.
1: രാജി, ഞങ്ങളുടെ പരിപാടികൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പരിപാടികൾ നല്ലതാണെന്ന് പറയുന്നതിനോടൊപ്പം ഒരു വിമർശനവും ഉണ്ടായിരുന്നു, നാടകം അത്ര അങ്ങ് പിടിച്ചില്ല എന്ന് പറഞ്ഞ്. അപ്പൊ ഞങ്ങൾ അതും ഉൾക്കൊള്ളുന്നു. മറ്റൊരു മാധ്യമവും കാണിക്കാത്തതുപോലെ വിമർശനങ്ങളെയും ഞങ്ങൾ ഒരു പ്രശംസ എന്ന പോലെ തന്നെയാണ് ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നത്. തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കും. അടുത്തത് സൗത്ത് വാഴക്കുളത്ത് നിന്നും MS രാജൻ എഴുതിയ ഒരു കത്താണ്. 2nd കാവ്യധാരയിൽ KA പണിക്കരുടെ പോകൂ പ്രഭാതമേ ഖാലിദ് ആലപിച്ചത് വളരെ നന്നായിരുന്നു. 11 കേട്ട ശുദ്ധമദ്ദളമേളം കൊള്ളാമായിരുന്നു. 3 പരസ്പരവും വേറിട്ടു നിന്നു. 3rd സമകാലികം അവയവദാനങ്ങളുടെ ചതിക്കുഴികൾ കൂടുതൽ അറിവുകൾ നൽകി. സഹയാത്രികയിൽ ആർഷ ജോസുമായി ലൗലി നടത്തിയ അഭിമുഖം നന്നായി. പറയൂ, നിങ്ങൾക്കറിയാമോ നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. 4th സോപാന സംഗീതവും ഗംഭീരമായി. യുവവാണിയിൽ രേവതി നാരായണന്റെ വയലിൻ വാദനവും കച്ചേരിയും കേട്ടു. പക്ഷേ രേവതിയുമായി അഭിമുഖമുണ്ടായില്ല. പാട്ടിനെ നാട്ടുവഴി മുനമ്പം 2 കേട്ടു. നമ്മൾ അവിടെ നിൽക്കുന്നത് പോലെ തോന്നിപ്പോകും. ഹസീനയുടെയും ഫെറിന്റെയും അവതരണം എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. ഒടുവിലൊരു പരാതിയുണ്ട്, മുൻപത്തെ 2 കത്തും വായിച്ചില്ല.
2: എല്ലാ കത്തുകളും ഞങ്ങൾ വായിക്കുന്നുണ്ട്, അത് പരിപാടിയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മൊയ്തീൻ കുഞ്ഞ തൃക്കാക്കര അയച്ച മെസ്സേജാണ്. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആലപിച്ച സ്വന്തം കവിത 5th നിലവറയിൽ കേൾപ്പിച്ചത് ഇഷ്ടപ്പെട്ടു. FM ഹെൽത്ത് ലൈനിൽ കോസ്മെറ്റിക് ഗൈനക്കോളജിയെ കുറിച്ച് ഡോക്ടർ കാർത്തിക ഡികുമാറുമായി റിയാസ് കളപ്പുരയിൽ നടത്തിയ അഭിമുഖം വിജ്ഞാനപ്രദമായിരുന്നു എന്നാണ് മൊയ്തീൻ കുഞ്ഞ തൃക്കാക്കര എഴുതിയിരിക്കുന്നത്. 5th സാഹിത്യ സുരഭി നിരൂപകൻ NE സുധീർ നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായിരുന്നു.
1: നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ എന്ന NE സുധീറിന്റെ പ്രഭാഷണം നന്നായിരുന്നുവെന്ന് പടപ്പറമ്പ് നിന്ന് KRamachandran പിള്ളയും എഴുതി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ മനോജ് വെങ്ങാലയുടെ കഥയും നന്നായിരുന്നു എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്.
2: മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കരയുടെ മെസ്സേജ് തീർന്നില്ല കേട്ടോ. മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് കടലിലെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനും മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുമായി ഏർപ്പെടുത്തുന്ന ട്രോളിംഗ് നിരോധനം വളരെ നല്ലതാണ്. ഇതേക്കുറിച്ച് തയ്യാറാക്കിയ സമകാലികം ശ്രദ്ധേയമായി എന്നാണ് മൊയ്തീൻ കുഞ്ഞു എഴുതിയിരിക്കുന്നത്. പിന്നെ

0: 15-ാം തീയതിയിൽ ആയുർവിചാരം. ഡോക്ടർ വി കെ ലതികയുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖ പരിപാടി, അതായത് കടൽ മത്സ്യങ്ങൾ, മധുരപാനീയങ്ങൾ, മദ്യം എന്നിവ അമിതമായി ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ഗൌട്ട് രോഗത്തെയും ആയുർവേദ ചികിത്സയെയും കുറിച്ചും ആയിരുന്നു അത്. ആ പരിപാടി വിജ്ഞാനപ്രദമായിരുന്നു എന്ന് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. പിന്നെ 17-ാം തീയതിയിലെ സമകാലികം, കുടുംബത്തിൽ സ്ത്രീ ചെയ്യുന്ന ജോലിക്ക് പുരുഷൻ വീടിന് പുറത്ത് ചെയ്യുന്ന ജോലിയുടെ അതേ മൂല്യമുണ്ടെന്ന് സുപ്രീംകോടതി 5 വർഷം മുൻപ് പറഞ്ഞത് പുതിയ കാലത്തിനുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ തന്നെയായിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെ വേണം ഇപ്പോഴത്തെ വിധിയെയും കാണാൻ. പിന്നെ 17-ാം തീയതിയിലെ കാവ്യധാര, ചങ്ങമ്പുഴയുടെ രമണനിൽ നിന്നുള്ള ഒരു ഭാഗം മൃദുല ആലപിച്ചത് ഇഷ്ടപ്പെട്ടു എന്നും മൊയ്തീൻ കുഞ്ഞ് എഴുതിയിട്ടുണ്ട്.
1: സമകാലികവും ആരോഗ്യ പരിപാടികളും മാത്രമല്ല സാഹിത്യ സുരഭിയും എല്ലാം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞ സന്തോഷം. ഇതുപോലെയുള്ള വൈവിധ്യമായ വിഷയങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും, തുടർന്നും കേൾക്കുക. പി ടി മാധവൻ തുരുത്തിക്കരയിൽ നിന്നും അയച്ചിട്ടുള്ള ഒരു കത്താണ്. ബുധനാഴ്ച തോറുമുള്ള ചോദിക്കൂ പറയാം ചോദ്യവും ഉത്തരവും പങ്ക്തി പാമരനും പണ്ഡിതനും ഒരുപോലെ പ്രയോജനകരമാണ്, അണിയറ ശില്പികൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് അദ്ദേഹം അറിയിക്കുന്നു. ബുധനാഴ്ച തോറുമുള്ള ആ പരിപാടിയുടെ പേര് പറയൂ നിങ്ങൾക്കറിയാമോ എന്നാണ് കേട്ടോ. അപ്പൊ അതിൽ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, മാത്രമല്ല ഉത്തരം പറഞ്ഞവരുടെ പേരും ഞങ്ങൾ അതിൽ അനൗൺസ് ചെയ്യും, നല്ലൊരു പാട്ടും വെച്ചു കൊടുക്കും. അത് ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. 8-ാം തീയതി തിങ്കളാഴ്ച വെള്ളിത്തിര ശ്രീ എൻ വി ശശികുമാർ അവതരിപ്പിച്ചത് ശ്രോതാക്കൾക്ക് ഏറെ സംതൃപ്തി നൽകുന്നതായിരുന്നു. ഓരോ പാട്ടിന്റെയും എല്ലാ വിവരണങ്ങളും, സിനിമ, വർഷം, നഴീനടന്മാർ, കഥാകൃത്ത് എന്നിവ അറിയാൻ ശശികുമാർ സാറിന്റെ അവതരണം FM വലിയൊരു മുതൽക്കൂട്ടാണ്, അഭിനന്ദനങ്ങൾ എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും നാം ഇത് ശശികുമാർ സാറിനോട് പറയുന്നതായിരിക്കും. ഞങ്ങൾക്ക് ഇതുപോലെ പാട്ട് സംബന്ധിയായിട്ടുള്ള എന്തെങ്കിലും സംശയം വന്നാൽ ഗൂഗിളിനോട് ചോദിക്കുന്നതിന് പകരം ഞങ്ങളിപ്പോൾ ശശികുമാർ സാറിനോടാണ് ചോദിക്കുന്നത്.
0: ഇപ്പോ ലോകകപ്പ് നടക്കുകയാണല്ലോ, അപ്പൊ അതേക്കുറിച്ചാണ് ഖിലാബസ് നെടുമ്പ്രക്കാട് ചേർത്തലയിൽ നിന്നും എഴുതിയിരിക്കുന്നത്. 16-ാം തീയതി കായികവേദിയിലെ അവലോകനം ശ്രദ്ധേയമായിരുന്നു. ലോകകപ്പിന്റെ മാസ്മരിക ദിനരാത്രങ്ങളിലൂടെ കടന്നുപോകുന്ന ദിനങ്ങൾ, കേരളത്തിലെ എല്ലായിടങ്ങളിലും നാടും നഗരവും ഫുട്ബോൾ കളി ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറയ്ക്കുന്നു. എവിടെ നോക്കിയാലും കളിക്കളത്തിന്റെ ആരവം എന്നാണ് ഖിലാബ് പറയുന്നത്.
1: ഫിഫ ലോകകപ്പിന്റെ ആവേശം എല്ലായിടത്തും അലയടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മെക്സിക്കോയിലും USAയിലും അലയടിക്കുന്നതിനേക്കാളും അപ്പുറം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ടാവും. ആ ആവേശം ഒട്ടും ചോരാതെ കൊച്ചി FM ഇതുപോലുള്ള പരിപാടികൾ കൊണ്ടുവരുന്നതായിരിക്കും. അഭിപ്രായത്തിന് ഒത്തിരി നന്ദി. അടുത്തത് കടുത്തുരുത്തിൽ നിന്ന് PT ജയൻ അയച്ച കുറച്ച് അഭിപ്രായങ്ങളാണ്. June 8 തീയതി രാത്രി 10 മണിക്ക് ഡോക്ടർ KJ യേശുദാസിന്റെ സംഗീത കച്ചേരി കേട്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കൊച്ചി നിലയത്തോട് തോന്നി. 1 മണിക്കൂർ ശ്രോതാക്കളെ സംഗീത സാഗരത്തിൽ ആറാടിച്ച ദാസേട്ടിനും കൊച്ചി നിലയത്തിനും ആശംസകൾ. ആ സംഗീത കച്ചേരി അദ്ദേഹത്തെ സന്തോഷവാനാക്കിയെങ്കിൽ ചില ദിവസത്തെ ചലച്ചിത്രഗാന പരിപാടി കേൾക്കുമ്പോൾ വല്ലാതെ അരോചകമായി തോന്നുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള അഭിപ്രായം. പാട്ടിന്റെ വരികൾ പോലും കേൾക്കാൻ പറ്റാത്ത മ്യൂസിക് ബഹളം, എന്താണ് പാടുന്നതെന്ന് പോലും അറിയാത്ത പാട്ടുകാർ, ലക്ഷക്കണക്കിന് മനോഹര ഗാനശേഖരമുള്ള കൊച്ചി നിലയത്തിന് ഈ ഗാനങ്ങളൊക്കെ ശ്രോതാക്കളെ ഇങ്ങനെ നിർബന്ധിച്ച് കേൾപ്പിക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്.
0: പുതിയ പാട്ടുകളെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്?
1: അങ്ങനെ കാലം പറഞ്ഞിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ വരികളിൽ നിന്ന് അതാണെന്ന് തോന്നുന്നു. നാം എല്ലാ തരത്തിലുള്ള പാട്ടുകളും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി കൊടുക്കുന്നത് കൊണ്ട് പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും അതിന്റെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി കൊടുക്കുന്നുണ്ട്. അതിനാലാണ് അപ്പൊ ചില പാട്ടുകൾ ചിലർക്ക് ഇഷ്ടാവില്ല, ഇതെല്ലാം വ്യക്തിപരമല്ലേ.
0: അതെ, തീർച്ചയായിട്ടും.
1: എന്നിരുന്നാലും വളരെ അരോചകമെന്ന് തോന്നുന്ന പാട്ടുകൾ നമ്മൾ ഒഴിവാക്കാൻ എന്തായാലും ഇനി ശ്രമിക്കും.
0: TV ഹരികുമാർ കണിച്ചുകുളങ്ങര അയച്ച മെസ്സേജ് ഇങ്ങനെയാണ്. കാവ്യധാര സ്ഥിരമായി കേൾക്കുന്നുണ്ട്. 12-ാം തീയതിയിലെ ONV യുടെ തണുപ്പ് അംബിക ശിബു നന്നായി ആലപിച്ചു. 15-ാം തീയതി ഉള്ളൂർ കവിത ശ്രീറാം ആലപിച്ചത്. 16-ാം തീയതി PUടെ കവിത വൃന്ദാവനം രവിശങ്കർ ആലപിച്ചതും ഇഷ്ടപ്പെട്ടു, അഭിനന്ദനങ്ങൾ. സമകാലികം, ഗൾഫ് മേഖലയിലെ യുദ്ധവും പ്രശ്നങ്ങളും ഏറെ നന്നായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. KSRTC സൗജന്യയാത്രയെക്കുറിച്ച് രാഷ്ട്രീയം കലർത്താതെ സത്യസന്ധമായ ഒരു സമകാലികം പ്രതീക്ഷിക്കാമോ എന്നും ഹരികുമാർ ചോദിക്കുന്നുണ്ട്.
1: തീർച്ചയായും താങ്കളുടെ നിർദ്ദേശം പരിഗണിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത കത്തിലേക്ക് പോകാം. ഇത് തൃശൂർ ജില്ലയിൽ നിന്നും PV സത്യൻ, പെരിങ്ങോട്ടുകര. അദ്ദേഹം പറയുന്നു, കാവ്യധാരയിൽ ONV കുറുപ്പിന്റെ ആവണിപ്പടം എന്ന കവിത മികച്ചതായിരുന്നു. ലവ്ലി അവതരിപ്പിച്ച വെള്ളിത്തിരയും മനോഹരമായി. ചിത്രപതംഗത്തിൽ സൗണ്ട് റെക്കോർഡിസ്റ്റ് ജയദേവൻ ചക്കാടത്തിന്റെ സിനിമ അനുഭവവും പരിപാടിയുടെ തുടക്കത്തിലുള്ള ആഖ്യാന ഭംഗിയോടെയുള്ള വിവരണവും ചിത്രപതംഗത്തിന് മാറ്റുകൂട്ടി. FM ഹെൽത്ത് ലൈനിൽ കോസ്മെറ്റിക് ഗൈനക്കോളജിയെക്കുറിച്ച് ഡോക്ടർ കാർത്തികയുമായി റിയാസ് കളപ്പുരയിൽ നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. June 6 തീയതിയിലെ നാടകഗാനങ്ങളിൽ തെന്നൽ പാടിയ പ്രകൃതി നിൻ സുഖസുന്ദര എന്ന് തുടങ്ങുന്ന ഗാനം ഹൃദ്യമായിരുന്നു.
0: താങ്കൾക്ക് ആ പരിപാടി ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ സന്തോഷം. അപ്പോൾ അടുത്ത മെസ്സേജ് വായിക്കാം. ഇത് എഴുതിയത് ഗോപൻ മേനോൻ കൊടുങ്ങല്ലൂർ നിന്നാണ്. പതിവ് പോലെ മിക്കവാറും എല്ലാ പരിപാടികളെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. രാവിലെ ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ രക്തദാന പ്രാധാന്യത്തെക്കുറിച്ച് ചെയ്ത സുഭാഷിതം ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് കേൾപ്പിച്ച ആരോഗ്യക്കുറിപ്പുകൾ നന്നായിരുന്നു. സമകാലികം, ഇംഗ്ലീഷ് മാറ്റേഴ്സ്, അഭിപ്രായവേദി പതിവ് പോലെ കേട്ടു. ഉച്ചയ്ക്ക് മീര അവതരിപ്പിച്ച ഫോണൌട്ട് ഗാനോത്സവം ഇഷ്ടപ്പെട്ടു. തുടർന്ന് ഓർമ്മ ചിന്ത് ലൗലി റിയ കൂട്ടുകെട്ടിൽ അവതരിപ്പിച്ചത്. വൈകുന്നേരം പാട്ടിന്റെ നാട്ടുവഴി

0: കേട്ടു ബോൾഗാട്ടി മുളവുകാട് മേഖലയിലൂടെ നടത്തിയ യാത്ര. 15-ാം തീയതിയിലെ സുഭാഷിതം തെന്നലിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധിച്ചു. പിന്നെ 16-ാം തീയതിയിലെ മഹിത മലയാളം പതിവ് പോലെ കേട്ടു. പ്രൊഫസർ തെരേസ ജോസ് അവതരിപ്പിച്ച പരിപാടി ഇഷ്ടപ്പെട്ടു. ഫയർവർക്ക് വിഷയത്തിൽ എസ് സുധീഷ് ഷെണായി ശാസ്ത്രദീപ്തിയിലൂടെ നൽകിയ വിവരങ്ങൾ നന്നായിരുന്നു. ഡോക്ടർ ദീനു ചാക്കോ പങ്കെടുത്ത പരിപാടി പരസ്പരം കൂടെ ആർ ഉണ്ണികൃഷ്ണൻ, ആ പരിപാടി മന്ദശ്രുതിയിലായിരുന്നോ എന്നൊരു സംശയം ഗോപൻ മേനോൻ പറയുന്നുണ്ട്.
1: താങ്കൾ മിക്ക പരിപാടിയെക്കുറിച്ചും വിശദമായി എഴുതിയിട്ടുണ്ട്. താങ്കൾ അങ്ങനെ ശ്രദ്ധയോടെ ആകാശവാണി കൊച്ചി കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിലും ഇതുപോലെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ അഭിപ്രായം പറയുന്നതിലും ഒത്തിരി നന്ദിയുണ്ട്.
0: എൻ കെ വിജയൻ കിഴക്കമ്പലം അയച്ച മെസ്സേജ് ഇങ്ങനെയാണ്. ജൂൺ 15 സമകാലികത്തിൽ ട്രോളിംഗ് നിരോധനത്തെക്കുറിച്ചുള്ള പരിപാടി പൊതുസമൂഹത്തിലെ പല തെറ്റിദ്ധാരണകളും മാറ്റാൻ ഉതകി. ട്രോളിംഗ് നിരോധനം ഏറെ ഗുണം ചെയ്യുന്നത് മത്സ്യമേഖലയിലെ തൊഴിലാളികൾക്കാണെന്ന് ആ മേഖലയിലുള്ളവർ പറയുകയുണ്ടായി. കുഫോസിലെ പ്രൊഫസർ എം കെ സജീവൻ 1988 കേരളത്തിലാണ് ആദ്യമായി ട്രോളിംഗ് നടപ്പാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി. മത്സ്യസമ്പത്ത് ബ്ലൂ ഇക്കോണമി ആണെന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ ആ സമ്പത്ത് കാത്തുസൂക്ഷിക്കാൻ സർക്കാരിനും സമൂഹത്തിനും ബാധ്യതയുണ്ട്. എം വി ശശികുമാറിന് അഭിനന്ദനങ്ങൾ.
1: സമകാലികത്തിന്റെ ഉദ്ദേശം തന്നെ ഇതുപോലെയുള്ള വസ്തുതകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുക എന്നതാണ്. ശ്രോതാക്കൾക്ക് ആ സന്ദേശം എത്തിക്കാൻ പറ്റിയതിൽ ഞങ്ങളും കൃതാർത്ഥരാണ്. അടുത്ത കത്ത് ഒരു അത്യാവശ്യം നീണ്ട ഒരു പരാതിയാണ്. ചേരാനെല്ലൂരിൽ നിന്നും ജ്യോതിമോൾ കേറ്റിയാണ് ഇത് അയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട അഭിപ്രായവേദി, വളരെയധികം വിഷമത്തോടെയാണെങ്കിലും റേഡിയോ പരിപാടികളിലെ ഇക്ക എന്ന അക്ഷരത്തിന്റെ തെറ്റായ ഉച്ചാരണം പതിവായി കേൾക്കുമ്പോഴുള്ള അരോചകത്വം സഹിക്കാൻ സാധിക്കാത്തതിലാണ് ഈ കത്ത് വീണ്ടും അയക്കുന്നത്. അതായത് കായുടെ ഇരട്ടിപ്പ് ഉള്ള ഇക്ക എന്ന ആ അക്ഷരം. കഴിഞ്ഞ കാലങ്ങളിൽ ഒരഭിപ്രായം അറിയിച്ചാൽ ശരിയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിനായി കൊച്ചി FM അധികാരികളുടെ ഭാഗത്തുനിന്നും ശ്രദ്ധാപൂർവമായ സമീപനം ഉണ്ടാകാറുണ്ട്. എന്നാൽ കൊച്ചി FM വാർത്തകളിൽ ഉൾപ്പെടെ യകാരം കൂട്ടി ഇക്ക എന്ന് ഉച്ചരിക്കേണ്ട സ്ഥലത്തെല്ലാം വെറും ഇക്ക എന്നാണ് അവതാരകർ ഉച്ചരിക്കുന്നത്. ചെറിയ ക്ലാസ്സിൽ കുട്ടികൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നത് പോലെ തീർത്തും ബാലിശമായ ഇത്തരം ഉച്ചാരണം കേൾക്കുമ്പോൾ നമ്മുടെ മലയാള ഭാഷയുടെ ഉച്ചാരണ ശുദ്ധിയിൽ ഒട്ടും തന്നെ പ്രാധാന്യം കൽപ്പിക്കാത്ത സമീപനം കൊച്ചി FM കൈക്കൊള്ളുന്നുണ്ട് എന്ന് തോന്നിപ്പോകുന്നു. ഈ വിഷയം ഉന്നയിച്ച് ഞാൻ നൽകുന്ന 3-ാമത്തെ കത്താണിത്. മഹിതം മലയാളം പരിപാടിയിൽ ഇത് വളരെ വ്യക്തമായി വിശദമാക്കിയതുമാണ് എന്ന കാര്യം സ്മരിക്കുന്നു എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് ഉച്ചാരണ ശുദ്ധിയോടെ പരിപാടികൾ അവതരിപ്പിച്ച് മലയാള ഭാഷയോടും ശ്രോതാക്കളോടും നീതി പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് അദ്ദേഹം രഹസ്യമായിട്ട് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ഒരു സംശയം, വാർത്ത വായിക്കുന്നത് AI ഒന്നും അല്ലല്ലോ അല്ലേ? സസ്നേഹം ജ്യോതിമോൾ കേറ്റി. അപ്പോൾ ആ സംശയം വേണ്ട, ഇവിടെ മനുഷ്യർ തന്നെയാണ് ഇപ്പോഴും വാർത്തകളൊക്കെ വായിക്കുന്നത്. നമ്മൾ അങ്ങനെ മനുഷ്യരെ മാറ്റാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല.
0: ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ അവതാരകരോട് പറയുന്നതാണ്. പലപ്പോഴും ചെറിയ ക്ലാസ്സുകളിൽ തെറ്റായി ഉച്ചരിച്ച് പഠിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണിത്. മിക്കവാറും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ തിരുത്താൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് എന്താ പറയാ, ഉറച്ചു പോയ ഒരു കാര്യമാണ്. അത് മാറ്റിയെടുക്കാൻ അവർ തന്നെ പരമാവധി ശ്രമിക്കേണ്ടതാണ്.
1: ചില പ്രാദേശിക,
0: അതെ, വ്യത്യാസങ്ങളുണ്ട്. മലബാർ മേഖലയിലുള്ളവർ യാപ്രത്യം ഉപയോഗിക്കുന്നത് തന്നെയില്ല.
1: അവര്
0: സമാപിക്കുന്നു അങ്ങനെയാണ് പറയുന്നത്. അവർ പറയാറില്ല സമാപിക്കുന്നു എന്നല്ല പറയുന്നത്.
1: തീർച്ചയായും നാം പരിശോധിക്കുകയും ഇനി അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടാൽ അത് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും.
0: പിന്നെ പലപ്പോഴും അത് വാർത്താ അവതരണത്തിൽ, അതായത് മറ്റു നിലയങ്ങളിൽ നിന്ന് വരുന്ന വാർത്തയിലായിരിക്കും പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ടാവുക.
1: അപ്പോൾ അങ്ങനെയും ആവാം. എന്നിരുന്നാലും ആകാശവാണി എന്ന കുടക്കീഴിലാണ് ഇത് പോകുന്നത് എന്നുള്ളത് കൊണ്ട് നാം താങ്കളുടെ വിമർശനം ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അത് ശരിയാക്കിയെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതുമായിരിക്കും. ഇനിയും നമുക്ക് കത്തുകളും വാട്സാപ്പ് സന്ദേശങ്ങളും ഒക്കെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. വായിക്കണമെന്നുണ്ട്, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. 15 മിനിറ്റ് നമുക്ക് അഭിപ്രായവേദിയുടെ സമയമുള്ളൂ. അതിനാൽ ഇന്നത്തെ അഭിപ്രായവേദിക്ക് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. കേൾക്കുക, പരിപാടികൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് സത്യസന്ധമായ അഭിപ്രായം അയച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 94 47 56 22 12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:30

0: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി പഴന്തോട്ടത്തിൽ നിന്നും ഷാജി വിവിയുടേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
1: 2025-26 NMMS പരീക്ഷ എന്റെ മകൻ എഴുതിയിരുന്നു. ഈ പരീക്ഷയുടെ ഫലം 2026 April 29 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പരീക്ഷ രണ്ട് പേപ്പറുകളായിട്ടാണ് നടത്തുന്നത്, മാറ്റും സാറ്റും. എന്റെ മകന്റെ റിസൾട്ട് നോക്കിയപ്പോൾ മാറ്റിന്റെ മാർക്ക് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്നാൽ സാറ്റിന്റെ സ്ഥാനത്ത് ഇൻവാലിഡ് റോൾ നമ്പർ എന്നാണ് പറയുന്നത്. എന്റെ മകൻ പുത്തൻകുരിശ് MGM സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ റിസൾട്ട് അറിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്നും പരീക്ഷാഭവനിൽ ഈ വിവരം കാണിച്ച് മെയിൽ അയക്കുകയുണ്ടായി. തുടർന്ന് പരീക്ഷാഭവന്റെ ലാൻഡ് നമ്പറിലേക്കും വിളിച്ചിരുന്നു, എന്നാൽ ഫോൺ എടുക്കുന്നില്ല. സ്കൂളിൽ നിന്നും അയച്ച ഇമെയിലിന് ഇതുവരെ മറുപടിയും ലഭിച്ചിട്ടില്ല. സാറ്റിന്റെ റിസൾട്ട് നോക്കുമ്പോൾ സൈറ്റിൽ നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. പലരോടും ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരുടെ കുട്ടികളുടെ റിസൾട്ടിന്റെ സ്ഥാനത്തും ഇൻവാലിഡ് റോൾ നമ്പർ എന്നാണ് കാണിക്കുന്നത് എന്നാണ് അവരും പറയുന്നത്. ആയതിനാൽ ഈ സ്കോളർഷിപ്പിന്റെ ഫലം അറിയുന്നതിന് ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
0: 2025-26 NMMS പരീക്ഷയിലെ ഒരു പേപ്പറായ സാറ്റിന്റെ മാർക്ക് സൈറ്റിൽ നോക്കാൻ സാധിക്കുന്നില്ല എന്ന പരാതി നിയമവേദി തിരുവനന്തപുരം പരീക്ഷാ ഭവനിൽ അന്വേഷിച്ചു. അന്വേഷണത്തിൽ ലഭിച്ച മറുപടി പ്രകാരമാണ്, നിലവിൽ മാർക്കുകൾ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാവാം അങ്ങനെ സൈറ്റിൽ കാണിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ മാർക്കുകൾ ലഭ്യമാണ്. പരാതിക്കാരന് സൈറ്റിൽ കയറി മാർക്ക് പരിശോധിക്കാവുന്നതാണ് എന്നുമാണ് മറുപടി ലഭിച്ചത്. ഇക്കാര്യം നിയമവേദി പരാതിക്കാരനെ അറിയിച്ചിട്ടുണ്ട്. സൈറ്റിൽ കയറി പരാതിക്കാരൻ മാർക്ക് പരിശോധിച്ചിട്ടുണ്ടാവും എന്ന് നിയമവേദി കരുതുന്നു. ഇനി അടുത്ത പരാതി കൊച്ചി കടവന്തറയിൽ നിന്നും KV സൈമണ്ടേതാണ്. പരാതി നോക്കാം.
1: ഞാനൊരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. 73 വയസ്സുണ്ട്. ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല. മരുന്നിനും മറ്റുമായി മാസം 3000 രൂപയോളം വേണം. എനിക്ക് ക്ഷേമ പെൻഷൻ 2023 7 മാസത്തെയും 2024 6 മാസത്തെയും 2025 2 മാസവുമായി 15 മാസത്തെ പെൻഷൻ ലഭിക്കാനുണ്ട്. ഈ പരാതി നിയമവേദിയിൽ ഇതിനു മുമ്പും ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. 2026 പെൻഷൻ ഇലക്ഷൻ പ്രമാണിച്ച് മുടക്കമില്ലാതെ കിട്ടിയിട്ടുമുണ്ട്. ആയതിനാൽ ഈ 15 മാസത്തെ പെൻഷൻ ലഭിക്കുന്നതിന് ഇനിയും കാലതാമസം ഉണ്ടാവുമോ?
0: കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നില്ല എന്ന നിരവധി പരാതികൾക്ക് നിയമവേദി മറുപടി നൽകിയിട്ടുണ്ട്. നിലവിൽ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ നിന്നും ലഭിക്കുന്ന മറുപടി 13 മാസത്തെ പെൻഷൻ ഇപ്പോൾ നൽകാനുണ്ട് എന്നതാണ്. ഈ മാസം ഒരു പെൻഷൻ തുക കൂടി നൽകും. 2025 May തുകയാണ് ഇപ്പോൾ നൽകുന്നത്. അതോടുകൂടി 12 മാസത്തെ പെൻഷനാണ് കൊടുക്കാനുണ്ടാവുക എന്നാണ് ലഭിച്ച മറുപടി. പരാതിക്കാരൻ ആധാർ നമ്പറോ പെൻഷൻ നമ്പറോ ഫോൺ നമ്പറോ ഒന്നും കത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിനാൽ താങ്കൾക്ക് എത്ര മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട് എന്ന് നോക്കുവാൻ സാധിച്ചില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ സംബന്ധിച്ച് പൊതുവായി ലഭിച്ച മറുപടിയാണ് മുൻപേ സൂചിപ്പിച്ചത്. ഇനി മൂന്നാമത്തെ പരാതി ടിബിൻ പള്ളിപ്പുറത്തിന്റേതാണ്. നമുക്ക് പരാതി നോക്കാം.
1: എന്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 6 മക്കളാണ്. 5 ആണും 1 പെണ്ണും. അച്ഛൻ വളരെ മുൻപേ മരണപ്പെട്ടു. അമ്മ 4 മാസം മുമ്പാണ് മരണപ്പെട്ടത്. ഞങ്ങൾ 6 മക്കൾക്കും കൂടി 10 സെന്റ് സ്ഥലം അമ്മയുടെ പേരിൽ ഉണ്ടായിരുന്നു. അമ്മയുടെ കാലശേഷം ഈ സ്ഥലം എനിക്കാണ് എന്ന് പറഞ്ഞ് വിൽപ്പത്രം എഴുതുകയും അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആയതിനാൽ ഈ സ്ഥലത്തിന് കരമടച്ചു കിട്ടുന്നതിന് ഞാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്?
0: ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവനപ്പറമ്പിൽ.
2: അമ്മ നിങ്ങളുടെ പേരിലൊരു വിൽപ്പത്രം എഴുതി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ളതിനാൽ ഈ സ്ഥലം നിങ്ങളുടെ പേരിലേക്ക് മാറ്റി കരമുടക്കുന്നതിന്, അതായത് പോക്കുവരവ് നടത്തുന്നതിന്, നിയമപരമായ തടസ്സങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. എങ്കിലും വില്ലേജ് ഓഫീസിൽ ഭൂമി നിങ്ങളുടെ പേരിലേക്ക് മാറ്റുമ്പോൾ വിൽപ്പത്രം രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ കൂടി ചില നടപടിക്രമങ്ങളുണ്ട്. വില്ലേജ് ഓഫീസിൽ പോക്കുവരവിനായി അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷയോടൊപ്പം ആവശ്യമായ അനുബന്ധ രേഖ

0: രേഖകൾ കൂടി സമർപ്പിക്കേണ്ടതാണ്. രജിസ്റ്റർ ചെയ്ത വിൽപ്പത്രത്തിൻ്റെ അസലിനോടൊപ്പം അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി, അമ്മയുടെ മരണ സർട്ടിഫിക്കറ്റ്, അമ്മയുടെ പേരിൽ നിലവിലുണ്ടായിരുന്ന ആധാരവും ഏറ്റവും ഒടുവിൽ ഒടുക്കിയ നികുതി റെസീറ്റും ബന്ധം തെളിയിക്കുന്നതിനുള്ള ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ എന്നിവ ഹാജരാക്കേണ്ടതുണ്ട്. അമ്മയുടെ മരണശേഷം മറ്റു മക്കൾക്ക്, അതായത് നിങ്ങളുടെ മറ്റു സഹോദരങ്ങൾക്ക്, ഈ വിൽപ്പത്രത്തിന്മേൽ എന്തെങ്കിലും പരാതിയോ ആക്ഷേപമോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വില്ലേജ് ഓഫീസർ ഒരു നോട്ടീസ് നൽകുകയോ അന്വേഷണം നടത്തുകയോ ചെയ്യാറുണ്ട്. മറ്റു സഹോദരങ്ങൾക്ക് ഈ വിൽപ്പത്രത്തിന്മേൽ എതിർപ്പുകളൊന്നുമില്ലെങ്കിൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാകും. വിൽപ്പത്രം വ്യാജമാണെന്നോ അമ്മ മാനസികമായി സുഖമില്ലാതിരുന്നപ്പോഴാണ് അത് എഴുതിയതെന്നോ കാണിച്ച് മറ്റു സഹോദരങ്ങൾ പരാതിപ്പെട്ടാൽ അത് വില്ലേജ് ഓഫീസർക്ക് കരം മാറ്റി കൊടുക്കാൻ തടസ്സമുണ്ടാകും. ചുരുക്കത്തിൽ മറ്റു
1: ഉള്ള വഴിയാണ്. എന്നാൽ ഇപ്പോൾ അമ്പലക്കാർ ആ വഴിയിൽ മതിൽ കെട്ടി പൊതുവഴി ചുരുക്കിയിരിക്കുകയാണ്. എന്റെ വീട്ടിലേക്ക് ഒരു ഓട്ടോ പോലും വരാത്ത അവസ്ഥയാണ്. ആയതിനാൽ ഈ പൊതുവഴി സൗകര്യപ്രദമായി ഉപയോഗിക്കുന്നതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
2: ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നു ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷ്.
3: ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ഈ പറഞ്ഞ വഴി ചോദ്യകർത്താവിന് അദ്ദേഹത്തിന്റെ ആധാരപ്രകാരം അവകാശത്തിൽ ഉള്ളതാണോ എന്ന് വ്യക്തമല്ല. ഇവിടെ അമ്പലക്കാർ ഇങ്ങനൊരു വഴി കയ്യേറുമ്പോൾ അപ്പോൾ തന്നെ ചോദ്യകർത്താവിന് നിയമപ്രകാരം ഈ സ്ഥലം വീണ്ടും സ്ഥലത്തെ സിവിൽ കോടതിയെ സമീപിക്കുവാനും ഒരു ഇഞ്ചക്ഷൻ ഉത്തരവിലൂടെ ആ പ്രവൃത്തി തടയുവാനും സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ ഘട്ടവും കഴിഞ്ഞുപോയി. ഇക്കാര്യത്തിൽ ഇനി ചെയ്യാനുള്ളത് പഞ്ചായത്തോ അല്ലെങ്കിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തോ അതിർത്തിയിലാണെങ്കിൽ അവിടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുകയും അമ്പലക്കാർക്ക് ഇത് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ, ഈ വഴി ആരുടെ ഉടമസ്ഥയിലാണ് എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത്. ഇത് ഒരു പൊതുവഴിയാണെങ്കിൽ ആ പൊതുവഴി അടച്ചുകെട്ടിയ അമ്പലക്കാർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാനും തന്റെ ആധാരത്തിൽ ഇങ്ങനെയൊരു വഴിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫിക്സേഷൻ ഓഫ് ബൗണ്ടറി, അതായത് അതിർത്തി പുനർനിർണയ ഹർജി ഫയൽ ചെയ്തുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുവാനും തനിക്ക് നഷ്ടപ്പെട്ട വഴി നിയമപ്രകാരം അവകാശപ്പെട്ടതാണെങ്കിൽ അത് ലഭ്യമാക്കാനും സാധിക്കും. പക്ഷെ അതെല്ലാം സാധാരണഗതിയിൽ സമയം എടുക്കുന്ന നടപടിക്രമങ്ങളാണ്. ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് വിവരാവകാശ നിയമപ്രകാരം ആദ്യം അപേക്ഷ കൊടുക്കുകയും അമ്പലക്കാർക്ക് ഈ വഴി കയ്യേറാനുള്ള അവകാശം ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത്. അതിനുശേഷം കോടതിയെ സമീപിക്കുന്നതായിരിക്കും അഭികാമ്യം. ഇനി ഇതൊരു പൊതുവഴിയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സ്വകാര്യ വഴി ആണെങ്കിൽ പോലും 12 വർഷം തുടർച്ചയായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു ഈസ്മെന്റ് അവകാശത്തിനും ചോദ്യകർത്താവിന് അവകാശമുണ്ട്. എന്നാൽ എത്രകാലം ഉപയോഗിച്ചു എന്നും ഈ ചോദ്യത്തിൽ വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമം ആദ്യം ഉപയോഗപ്പെടുത്തുകയും അതിനുശേഷം സിവിൽ കോടതിയെ സമീപിക്കുന്നതുമാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം.
2: അടുത്ത പരാതി മുഹമ്മയിലുള്ള അംബിക കെയുടേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
1: ഞാൻ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിന്റെ 9-ാം വാർഡിലാണ് താമസിക്കുന്നത്. എനിക്ക് PM കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള തുക 2018 മുതൽ മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ ഈ കഴിഞ്ഞ 21-22 ഗഡു എനിക്ക് കിട്ടിയിട്ടില്ല. തുടർന്ന് ആധാറിന്റെ സീഡിങ്ങും EKYC, ആധാർ കാർഡ്, ബാങ്ക് അക്കൌണ്ടുമായി ബന്ധിപ്പിക്കുന്ന സംബന്ധിച്ച് എല്ലാം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. 21-ാമത്തെ ഗഡു കിട്ടാതെ വന്നപ്പോൾ മുഹമ്മ കൃഷി ഭവനിൽ ഇക്കാര്യം ഞാൻ പറയുകയും ചെയ്തതാണ്. എന്നാൽ അപ്പോൾ സൈറ്റ് ലഭ്യമല്ല എന്നാണ് അവർ പറഞ്ഞത്. തുടർന്ന് അക്ഷയ കേന്ദ്രത്തിൽ പോയി ചെയ്യുവാനും അവർ ആവശ്യപ്പെടുകയുണ്ടായി. ഞാൻ താമസിക്കുന്നത് മുഹമ്മയിലാണെങ്കിലും എന്റെ വസ്തു കിടക്കുന്നത് മണ്ണഞ്ചേരി പഞ്ചായത്തിലാണ്. ആയതിനാൽ അവിടത്തെ കൃഷി ഭവനിലും ഞാൻ ഇതേക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. എന്നാൽ യാതൊരുവിധ മറുപടിയും ലഭിക്കുന്നില്ല. എന്റെ 2 പ്രാവശ്യത്തെ ഗഡുക്കൾ കിട്ടുന്നതിന് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് കിട്ടുവാനുള്ള സാധ്യതയുണ്ടോ?
2: PM കിസാൻ സമ്മാൻ നിധി തുക തുടർന്നും ലഭിക്കുന്നില്ല എന്ന പരാതി നിയമവേദി എറണാകുളം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ചു. അന്വേഷണത്തിൽ അവർ നൽകിയ വിവരങ്ങൾ ഇപ്രകാരമാണ്. 2025 December 24 പരാതിക്കാരിയുടെ EKYC മറ്റു വിവരങ്ങളും സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ 2025 ജൂലൈ മാസം മുതൽ അപ്ഡേറ്റ് നടന്ന ഒരു അക്കൗണ്ടിലേക്കും തുക പോയിട്ടില്ല. അതായത് അപ്ഡേഷൻ നടന്ന അക്കൗണ്ടുകൾക്ക് കേന്ദ്ര സർക്കാർ തുക നൽകിയിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന വിശദീകരണം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചിട്ടുണ്ട്. അവരുടെ മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ വ്യക്തമായ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കൂ എന്നാണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് നിയമവേദിക്ക് നൽകിയ മറുപടി. ആയതിനാൽ പരാതിക്കാരി കുറച്ചുനാൾ കൂടി കാത്തിരിക്കേണ്ടി വരും എന്നാണ് നിയമവേദിക്ക് പറയാനുള്ളത്. അടുത്ത പരാതി സുലേഖ BV NA പാറക്കടവിൽ നിന്നാണ്. പരാതി എന്താണെന്ന് നോക്കാം.
1: ഞാൻ എറണാകുളം ജില്ലയിലെ പാറക്കടവ് ശിശുവികസന പദ്ധതിയുടെ ഓഫീസിന് കീഴിൽ പാറക്കടവ് 71 അംഗനവാടിയിൽ സ്ഥിരം വർക്കറായി 23 വർഷത്തോളം ജോലി ചെയ്തു. 2023 ഏപ്രിൽ 30 വിരമിച്ചു.

0: ലഭിക്കുകയും ചെയ്തു. എനിക്ക് 2023 മെയ് മാസം മുതൽ 2024 ഏപ്രിൽ മാസം വരെയുള്ള പെൻഷൻ ലഭിച്ചിട്ടില്ല. ഇക്കാര്യങ്ങൾ കാണിച്ച് ഞാൻ പാറക്കടവിലെ ശിശുവികസന പദ്ധതി ഓഫീസിൽ അപേക്ഷയും നൽകിയിരുന്നു. തുടർന്ന് പാസ്ബുക്കിന്റെ കോപ്പി സഹിതം എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടുണ്ട്. എന്നാൽ നാളിതുവരെയായിട്ടും എനിക്ക് ലഭിക്കാനുള്ള ഒരു വർഷത്തെ പെൻഷൻ ലഭിച്ചിട്ടില്ല. ആയതിനാൽ ഇത് ലഭിക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
1: ഒരു വർഷത്തെ അംഗനവാടി ക്ഷേമ പെൻഷൻ ലഭിക്കാനുണ്ട് എന്നാണ് ഈ കത്തിൽ പരാതിക്കാരി സൂചിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യം നിയമവേദി തിരുവനന്തപുരം അംഗനവാടി ക്ഷേമനിധി ബോർഡിൽ അന്വേഷിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇപ്രകാരമാണ്. പരാതിക്കാരി പറഞ്ഞതുപോലെ ഒരു വർഷത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ട്. എന്നാൽ അക്കാര്യം നിയമവേദി പറഞ്ഞപ്പോൾ മാത്രമാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് എന്നാണ്. പരാതിക്കാരി 2023 വിരമിച്ചെങ്കിലും ബാങ്ക് അക്കൌണ്ടുമായി ബന്ധപ്പെട്ട വ്യക്തത കുറവുകൾ പരിഹരിച്ച് രേഖകൾ നൽകിയത് 2025 ജനുവരി 18. അപേക്ഷ ചീഫ് ഓഫീസിൽ ലഭിച്ചത് 2025 ഏപ്രിൽ 28. 2024 വിരമിച്ചവരുടെ അപേക്ഷകൾ ലഭിച്ച കൂട്ടത്തിലാണ് പരാതിക്കാരിയുടെ അപേക്ഷയും വന്നത്. ആയതിനാൽ 2024 വിരമിച്ചവരുടെ വിഭാഗത്തിലാണ് ഈ അപേക്ഷ ഉൾപ്പെട്ടത്. ഇത് സംബന്ധിച്ച പരാതിയും ലഭിച്ചിരുന്നില്ല. പാറക്കടവ് ശിശുവികസന ഓഫീസിലോ ജില്ലാ ഓഫീസിലോ പരാതി നൽകിയിരുന്നെങ്കിൽ ഇതിനോടകം പരിഹരിക്കപ്പെടുമായിരുന്നു. എന്തായാലും ഈ പരാതി ചീഫ് ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഉടനടി നടപടി സ്വീകരിക്കും. ആയതിന് ഒരു വർഷത്തെ പെൻഷൻ ലഭിക്കാനുണ്ട് എന്ന് കാണിച്ച് ഒരു അപേക്ഷ രേഖകൾ സഹിതം ഇമെയിലായോ നേരിട്ടായോ ചീഫ് ഓഫീസിന് അയക്കുക. എത്രയും പെട്ടെന്ന് പരിഹരിക്കാം എന്നാണ് അവർ നിയമവേദിയെ അറിയിച്ചിട്ടുള്ളത്. പരാതിക്കാരിയുടെ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കപ്പെടുമെന്ന് നിയമവേദി കരുതുന്നു. അടുത്ത പരാതി പുതുക്കാട് പഞ്ചായത്തിൽ നിന്നും ജോൺസന്റേതാണ്. പരാതി നോക്കാം.
0: ഞാൻ പുതുക്കാട് പഞ്ചായത്തിലെ 5-ാം വാർഡിലാണ് താമസിക്കുന്നത്. എന്റെ പരാതി ഇപ്രകാരമാണ്. എന്റെ അടുത്ത വീട്ടിലെ ടെറസിന്റെ വെള്ളം 4 വർഷമായി എന്റെ വീട്ടിലേക്ക് വീഴുകയായിരുന്നു. പലതവണ ഇക്കാര്യം ആ വീട്ടുകാരോട് പറഞ്ഞിട്ടും അവർ നടപടിയൊന്നും എടുത്തില്ല. തുടർന്ന് പഞ്ചായത്തിൽ ഞാൻ പരാതി നൽകുകയും ചെയ്തു. പഞ്ചായത്ത് ഇടപെട്ട് ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു പ്രശ്നം കൂടി ഉടലെടുത്തിരിക്കുകയാണ്. എന്റെ വീട്ടിൽ ഒരു കോഴിക്കൂടുണ്ട്. 2 തട്ടായിട്ടാണ് കോഴിക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. വെള്ളത്തിന്റെ പ്രശ്നമുണ്ടായ വീട്ടുകാരുടെ വീട്ടിൽ നിന്നും 4 മീറ്റർ ദൂരമാണ് എന്റെ കോഴിക്കൂടിനുള്ളത്. അതിന് പൊക്കം 4 അടിയും 5 ഇഞ്ചും വരും. ഇപ്പോൾ ആ വീട്ടുകാർ പരാതി പറയുന്നത് ഞങ്ങളുടെ കോഴിക്കൂട് പൊളിച്ചു കളയണമെന്നാണ്. അവർ പഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട്. എനിക്കറിയേണ്ടത് ഞങ്ങളുടെ കോഴിക്കോട് പൊളിച്ചു കളയുന്നതിന് ഹെൽത്തുകാർക്ക് അധികാരമുണ്ടോ? എന്റെ കോഴിക്കോട് ഇരിക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞാണ്. അവരുടെ വാതിലിരിക്കുന്നത് വടക്കോട്ടും. ഞാൻ ഒരു ഭിന്നശേഷിക്കാരനാണ്. പൊളിക്കുന്നതിന് വേണ്ടി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആരെങ്കിലും വന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് പരാതി നൽകേണ്ടത്?
1: ഈ പരാതിക്കുള്ള മറുപടി പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ്.
2: ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കോഴിക്കോട് ആരോഗ്യ പ്രശ്നമോ പൊതു ശല്യമോ ഉണ്ടാക്കുന്നു എന്ന് അയൽവാസി പഞ്ചായത്തിൽ പരാതി നൽകിയിരിക്കുകയാണ്. എന്നാൽ ഒരു കോഴിക്കോട് ഉണ്ടെന്ന കാരണത്താൽ പഞ്ചായത്തിനോ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോ ഉടനെത്തി അത് പൊളിച്ചു മാറ്റാനുള്ള അധികാരം സ്വതവേ ഉണ്ടാകില്ല. ആദ്യം ബന്ധപ്പെട്ട മേലധികാരികൾ സ്ഥലപരിശോധന നടത്തണം. യഥാർത്ഥത്തിൽ ആരോഗ്യ പ്രശ്നമോ ദുർഗന്ധമോ മലിനീകരണമോ ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. തുടർന്ന് നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകി പരാതിക്കാരന് മറുപടി പറയാനുള്ള അവസരം നൽകണം. അതിനുശേഷമേ നിയമനുസൃതമായ നടപടികൾ സ്വീകരിക്കാൻ പറ്റൂ. അതുകൊണ്ട് ആരെങ്കിലും നേരിട്ട് വന്ന് ഇപ്പോൾ തന്നെ ഇത് പൊളിക്കണം എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ടതില്ല. റിട്ടേൺ നോട്ടീസ് ആവശ്യപ്പെടുക. ഉത്തരവ് ഏത് നിയമപ്രകാരം ആണെന്ന് ചോദിക്കുക. പഞ്ചായത്തിൻ്റെ റിട്ടേൺ ഉത്തരവുകളില്ലാതെ ബലമായി പൊളിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറിയോ പോലീസ് സ്റ്റേഷനെയോ സമീപിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പരാതിക്കാരൻ ഒരു വികലാംഗനും അന്ധനുമായ വ്യക്തിയാണെന്നുള്ള കാര്യം അധികാരികൾ പരിഗണിക്കും എന്ന് വിചാരിക്കാം. ഇനി നിയമപരമായി അങ്ങനെ നോട്ടീസ് എന്തെങ്കിലും കിട്ടിയാൽ അത് നിങ്ങൾക്ക് ഹൈക്കോടതിയിലോ മറ്റു കോടതികളിലോ അന്യായം കൊടുക്കുകയോ റിട്ട് പെറ്റീഷൻ കൊടുക്കുകയോ അങ്ങനെ നിയമസഹായം ഉറപ്പാക്കുകയും ചെയ്യാം.
1: നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്നവർ നിർബന്ധമായും കൃത്യമായ മേൽവിലാസവും ഫോൺ നമ്പറും കത്തിൽ സൂചിപ്പിച്ചിരിക്കണം. കൂടുതൽ അന്വേഷണങ്ങൾക്ക് പലപ്പോഴും ഫോൺ വഴി ബന്ധപ്പെടാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ കൃത്യമായി വച്ചിരിക്കണം. പരാതിക്കാരുടെ പേരും വിലാസവും വെളിപ്പെടുത്തേണ്ടതില്ല എങ്കിൽ അക്കാര്യം കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിരിക്കണം. ഒന്നുകൂടി പറയുന്നു, പരാതിയിൽ പരാതിക്കാരുടെ മേൽവിലാസവും ഫോൺ നമ്പറും

0: നിർബന്ധമായും വെച്ചിരിക്കണം.
1: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
2: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS,
3: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
4: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

സമയം 9 മണി കഴിഞ്ഞ് 46:53. പ്രിയ ശ്രോതാക്കളെ, പഴയ തമിഴ് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളുമായി ഇന്നത്തെ ഗാനമഞ്ജുഷ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം ഗാനമഞ്ജുഷയിലേക്ക്.

കപ്പലൂട്ടിയ തമിഴൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. രചന സുബ്രഹ്മണ്യ ഭാരതി, സംഗീതം ജി രാമനാഥൻ. അർദ്ധഗാനം സംഘം എന്ന ചിത്രത്തിൽ മുകേഷ് പാടിയത്, രചന ശൈലേന്ദ്ര, സംഗീതം ശങ്കർ ജയ്കിഷൻ.

ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം ലതാ മങ്കേഷ്കർ പാടിയത് ചിത്രം അദാലത്ത്. ഗാനരചന രജീന്ദർ കിഷൻ, സംഗീതം മദൻ മോഹൻ.

ചിത്രം തങ്കപ്പതുമൈ, ഗായകർ എസ് സി കൃഷ്ണൻ, എ ജി രത്നമാല, സംഗീതം വിശ്വനാഥൻ രാമമൂർത്തി.

ശ്രോതാക്കൾ ഇപ്പോൾ കേട്ട ഗാനം പാടിയത് മുകേഷ്, ചിത്രം സസുരാൽ. ഗാനരചന ഹസ്രത്ത് ജയ്പൂരി, സംഗീതം ശങ്കർ ജയകിഷൻ. അടുത്ത ഗാനം കെ ജമുന റാണി പാടിയത്, ചിത്രം ഭാഗ്യദേവതൈ. ഗാനരചന തഞ്ചൈ എൻ രാമയ്യദാസ്, സംഗീതം മാസ്റ്റർ വേണു.

അടുത്ത ഗാനം കിഷോർ കുമാറിനൊപ്പം ലതാ മങ്കേഷ്കർ പാടിയത് ചിത്രം ധോഡി സി ബവാഫൈ. ഗുൽസാറിൻ്റെ വരികൾ, സംഗീതം ഖയാം.

സമയം 10 മണി കഴിഞ്ഞ് 26:28. പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷയാണ് ശ്രോതാക്കൾ ആസ്വദിക്കുന്നത്. ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം മുകേഷ് പാടിയത്, ചിത്രം സംഗീത് സാമ്രാട് ടാൻസൻ. ഗാനരചന ശൈലേന്ദ്ര, സംഗീതം SN ത്രിപാഠി.

ചിത്രം തൈ പിറന്നാൽ വഴി പിറക്കും. കെ ജമുന റാണി പാടിയത്. കണ്ണദാസിൻ്റെ വരികൾ, കെ വി മഹാദേവൻ്റെ സംഗീതം.

ചിത്രം ആനന്ദജ്യോതി. പി സുശീല പാടിയ ഗാനം, കണ്ണദാസിൻ്റെ വരികൾ, വിശ്വനാഥൻ രാമമൂർത്തിയുടെ സംഗീതം.

ചിത്രം വല്ലവനുക്ക് വല്ലവൻ. ഗായകർ ടി എം സൗന്ദരരാജൻ, പി സുശീല. കണ്ണദാസിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് വേദ.

ആവാര എന്ന ചിത്രത്തിലെ ഗാനം പാടിയവർ മന്നാടെ, ലതാ മങ്കേഷ്കർ എന്നിവരും സംഘവും. രചന ശൈലേന്ദ്ര, സംഗീതം ശങ്കർ ജയകിഷൻ.

ഗാനമഞ്ജുഷയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസിനൊപ്പം പി സുശീല പാടിയത് ചിത്രം ഉരിമൈക്കുറൽ. കണ്ണദാസിന്റെ വരികൾ, എം എസ് വിശ്വനാഥന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനമഞ്ജുഷ ഇവിടെ പൂർണ്ണമാവുകയാണ്. പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷ വീണ്ടും അടുത്ത ഞായറാഴ്ച രാത്രി ഇതേ സമയത്ത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 43 സെക്കൻഡ്. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിൽ നിന്നും, തുടർന്ന് 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ ഡൽഹിയിൽ നിന്നും.
1: नमस्कार, आकाशवाणी समाचार के साथ मैं आशुतोष. प्रधानमंत्री नरेंद्र मोदी ने कहा है कि आज के दौर में किसी भी देश की आर्थिक और सामरिक शक्ति उसके समुद्री सामर्थ्य पर काफी हद तक निर्भर करती है. इसलिए भारत अपनी